നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.7 ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിൽ നിന്നുമുള്ള ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 28, കൊല്ലവർഷം 1201 മിഥുനം 4, 2026 ജൂൺ 18 വ്യാഴാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 6 സെക്കൻഡ്. ഇനി പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PAM അബ്ദുൽ ഖാദർ. തുടർന്ന് പ്രഭാത ഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം.

0: കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡരിക്കോട കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യ ജാലകം. നിപ്പയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി, നോവൽ വായന. യോസേ മോരോദെ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം, മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി, ആയുരാരോഗ്യം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസീത സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി, കാവ്യധാര. പൂന്താനം കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം ഉദയകുമാർ. 7:50 സുംനഭാം മൾട്ടിറബ് കായിക ലോകം, തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി, പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി, കരിയർ ടിപ്സ്. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൌത്ത് ഏഷ്യൻ ലാംഗ്വേജ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, നല്ല മലയാളം. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ് തൃശൂർ, ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചെപ്പ്, കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം, രചന ഡോക്ടർ TP മഹറൂഫ് രാജ. 8:55 സസ്നേഹം, രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ മകൻ സുധീർ കാര്യാട്ട് പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഇഷ്ടഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 1:00 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 5:45 ഞാറ്റുവേല. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും കേൾക്കാം. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi arrived in Paris last night for the final leg of his visit to France. Upon his arrival in the French capital, Mr. Modi received a warm welcome from members of the Indian community gathered at his hotel. In Paris, PM Modi will attend the Viva Tech 2026 alongside French President Emmanuel Macron. The Viva Tech Summit is Europe's largest technology and startup event where Mr. Modi is expected to highlight India's growing innovation ecosystem and technological advancements. The Prime Minister is also scheduled to address members of the Indian community during a special diaspora event. Earlier, Prime Minister Narendra Modi called for a save

0: അതേ മഴത്തുള്ളി അഴുക്ക് നിറഞ്ഞ ഓവുചാലിലാണ് പതിക്കുന്നതെങ്കിൽ കാല് കഴുകാൻ പോലും ഉപയോഗമല്ല. ചുട്ടുപൊള്ളുന്ന ലോഹത്തിലാണ് വീഴുന്നതെങ്കിൽ ബാഷ്പീകരിച്ച് ഇല്ലാതാകും. താമരയിലാണ് പതിക്കുന്നതെങ്കിൽ പവിഴം പോലെ തിളങ്ങും. ഒരു മുത്തുച്ചിപ്പിയിലാണ് പതിക്കുന്നതെങ്കിൽ അതൊരു പവിഴം തന്നെയാകും. മഴത്തുള്ളി ഒന്നു തന്നെയാണെങ്കിലും അത് പതിക്കുന്ന പ്രതലങ്ങളാണ് വിവിധങ്ങളായത്. നമ്മുടെ സൗഹൃദബന്ധം ആരുമായിട്ടാണോ അതനുസരിച്ച് സ്വഭാവത്തിലും ശീലങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ നല്ല മൂല്യബോധമുള്ളവരെയും സ്വഭാവശുദ്ധിയുള്ളവരെയും ചങ്ങാതിമാരാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരുമിച്ചൊന്നായി മുന്നേറലാണ് ഏതൊരു സംരംഭത്തിൻ്റെയും വിജയമന്ത്രമെന്ന് മനസ്സിലാക്കണം. ഒരാളുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നതിൻ്റെ അടിസ്ഥാനം സ്നേഹമായിരിക്കണം. ചങ്ങാതിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആദർശത്തിലും ആകൃഷ്ടരാകുന്ന പ്രകൃതമാണ് പൊതുവെ ഇന്ന് മനുഷ്യർക്കുള്ളത്. ബുദ്ധിമാനും സൽസ്വഭാവവുമായ ചങ്ങാതിയെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അയാൾ തെമ്മാടിയോ ദുർഗുണങ്ങളുള്ളവനോ ആകരുത്. ഭോഷന്മാരും നീചന്മാരുമായുള്ള ബന്ധം ഒരിക്കലും ഗുണം ചെയ്യുകയില്ല. കോപം, പിശുക്ക്, ഭീരുത്വം, വിദ്വേഷം, അമിതമായ ഭൗതികാസക്തി എന്നീ ദുർഗുണങ്ങളുള്ളവരുമായുള്ള ചങ്ങാത്തം ഒരിക്കലും നന്നല്ല. അത് ദോഷങ്ങൾക്കിടവരുത്തും. മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരും തിന്മയെ ലാഘവത്വത്തോടെ കാണുന്നവരുമായുള്ള ചങ്ങാത്തം കാലക്രമേണ നമ്മുടെ മനസ്സിനെയും പങ്കിലമാക്കും. സ്വാർത്ഥ താൽപര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സ്നേഹം സ്ഥാപിച്ചെടുക്കുന്നവർ ചഞ്ചല ഹൃദയമുള്ളവരായി മാറും. ദൈവസ്മരണയിലല്ലാതെ അശ്രദ്ധയിലും ദേഹേച്ഛയെ പിന്തുടർന്നും ജീവിക്കുന്നവരായി ഒരിക്കലും മാറാൻ പാടില്ലാത്തതാണ്. ഭൗതികമായ മോഹം മാത്രമുള്ളവരുമായുള്ള ചങ്ങാത്തം അപകടകരമാണ്. സ്നേഹബന്ധം സാർത്ഥകമാകണമെങ്കിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയും സ്നേഹിതന് മുൻഗണന നൽകുകയും വേണം. കൂട്ടുകാരൻ്റെ ആവശ്യത്തിന് സ്വന്തം ആവശ്യത്തെക്കാൾ കൂടുതൽ പരിഗണനയും പ്രാധാന്യം നൽകലാണ് സ്നേഹത്തിൻ്റെ ഔന്നത്യം എടുത്തു കാട്ടുന്നത്. നല്ലൊരു ചങ്ങാതി ഉണ്ടെങ്കിലേ കുണ്ടിലൂടെയും കുഴിയിലൂടെയും സുരക്ഷിതമായി വണ്ടി ഓടിക്കാൻ കഴിയുകയുള്ളൂ. സ്വന്തമായി പരിശ്രമിക്കാൻ മടിക്കുന്നവരും അസൂയാലുക്കളുമായ ആളുകളുമായുള്ള കൂട്ടുകൂടൽ ഒരിക്കലും നന്നല്ല. നമുക്ക് ഒന്നും നേടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അക്കൂട്ടർ പലപ്പോഴും നമ്മെ നിരാശരാക്കി മാറ്റിക്കൊണ്ടിരിക്കും. നമ്മെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരെയാണ് ചങ്ങാതിമാരായി തിരഞ്ഞെടുക്കേണ്ടത്. വിദ്യാഭ്യാസം, പദവി, സമ്പത്ത്, സൗന്ദര്യം എന്നിവയേക്കാൾ സ്വഭാവത്തിനാണ് മുന്തിയ പരിഗണന നൽകേണ്ടത്. എട്ട് തരം ആളുകളെ വിശ്വസിക്കുകയോ ചങ്ങാതിമാരായി സ്വീകരിക്കുകയോ പാടില്ലെന്നാണ് മഹാന്മാർ പറയുന്നത്. നുണയും കിംവദന്തിയും പറഞ്ഞ് നടക്കുന്നവർ, വാഗ്ദാനം ലംഘിക്കുന്നവർ, ഉപായങ്ങളും കൗശലങ്ങളും കൊണ്ട് കാര്യം തരപ്പെടുത്താൻ ശ്രമിക്കുന്നവർ, ഇരട്ടമുഖമുള്ളവർ, കൃത്രിമത്വം സ്വീകരിക്കുന്നവർ, അസൂയാലുക്കൾ, അവസരവാദികൾ തുടങ്ങിയവരാണവർ. മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ കണ്ടെത്തി ചങ്ങാതിമാരായി സ്വീകരിക്കുമ്പോഴാണ് സൗഹൃദത്തിന് മാറ്റുകൂട്ടുന്നത്. പകയോ വിദ്വേഷമോ ഇല്ലാതെ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുമ്പോൾ ചങ്ങാത്തം സംതൃപ്തി ഉളവാക്കും. ചങ്ങാതിയുടെ നല്ല ഗുണങ്ങൾ കണ്ടെത്താൻ കഴിയുമ്പോൾ സൗഹൃദം കൂടുതൽ ദൃഢമാകും. ഒരു വ്യക്തിയുടെ പദവി, സമ്പത്ത്, സൗന്ദര്യം എന്നിവ മാത്രം നോക്കിയാകരുത് സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കേണ്ടത്. മറിച്ച് മൂല്യങ്ങളും സ്വഭാവവും നോക്കിയായിരിക്കണം അത് വേണ്ടത്. APJ അബ്ദുൽ കലാം നാണയത്തിന് നൽകിയ ഒരു നിർവചനമുണ്ട്. അതിങ്ങനെയാണ്: പണം ഒരു ചെറിയ നാണയമാണ്, ആരോഗ്യം ഒരു വലിയ നാണയമാണ്, സ്നേഹം ഒരു ഭാഗ്യ നാണയമാണ്, ബന്ധം ഒരു മധുര നാണയമാണ്, സൗഹൃദം ഒരു സ്വർണ നാണയമാണ്. നല്ല ചങ്ങാതിമാരെ ലഭ്യമാക്കുക എന്നത് ഒരു മഹാഭാഗ്യമാണ്. ആ സ്നേഹബന്ധം ജീവിതത്തിന് എന്നെന്നും മാധുര്യം നൽകും. ആ മാധുര്യം തന്നെയാണ് ജീവിതത്തെ സൗഹൃദപൂർണ്ണമാക്കുന്നത്. ജീവിതത്തെ മലീമസമാക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ വിമോചിതമാക്കാനും സ്വർഗപാതയിലേക്ക് കൈപിടിച്ച് ആനയിക്കാനും കഴിയുന്നവരാകട്ടെ നമ്മുടെ ചങ്ങാതിമാർ.
1: PAM അബ്ദുൾ ഖാദർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9847418644. നമ്പർ ആവർത്തിക്കാം: 9847418644. സുഭാഷിതം.
2: സമയം 6 മണി കഴിഞ്ഞ് 15:45.
3: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: ഗീതം.
1: പ്രഭാതഗീതത്തിൽ ആദ്യ പാട്ട് തിരുബലിയാകും അൾത്താരയിൽ നിന്ന് തുടങ്ങുന്ന ഗാനം ആലാപനം മധു ബാലകൃഷ്ണനും സംഘവും.

ട്രെയിൻ സമയം. ആദ്യം തിരൂരിൽ എത്തിച്ചേരും.

0: എത്തുന്ന ട്രെയിൻ നമ്പർ 1627 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:48 ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33 ട്രെയിൻ നമ്പർ 2214 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:54 ട്രെയിൻ നമ്പർ 2210 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50 ട്രെയിൻ നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം
0: പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ വിശേഷം ശ്രദ്ധിക്കാം. ഇന്ന് June 18, ഇന്ന് അന്താരാഷ്ട്ര ഓട്ടിസം സ്വാഭിമാന ദിനം, ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ. ഓട്ടിസം ബാധിച്ച വ്യക്തികൾ സമൂഹത്തിൽ നേരിടുന്ന പാർശ്വവൽക്കരണത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനും അവരുടെ സവിശേഷമായ കഴിവുകളെയും ഐഡന്റിറ്റിയെയും ബഹുമാനിക്കുന്നതിനുമായി ഈ ദിനം ആചരിക്കുന്നു.
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1941 സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന അയ്യങ്കാളി അന്തരിച്ചത്. ജാതി സമുദായ വിഭജനങ്ങൾക്കെതിരെ മനുഷ്യാവകാശങ്ങളുടെ വിശാല സംരക്ഷണത്തിനായി നിലകൊണ്ട അയ്യങ്കാളി കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകനാണ്. 1907 അദ്ദേഹം തന്റെ ആദർശ സാക്ഷാത്കാരത്തിനായി സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചു.
1: ചരിത്രപഥം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 30:48. ഇനി കേൾക്കാം.
2: കാർഷിക വൃത്താന്തം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
3: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
4: കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും മൂലം ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് അടിയന്തര സഹായവും മാർഗനിർദ്ദേശവും ഉറപ്പാക്കാൻ കൃഷിവകുപ്പ് പുതിയ സംവിധാനം ഏർപ്പെടുത്തി. കൃഷിവകുപ്പ് ഡയറക്ടറേറ്റിലും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനവും സംസ്ഥാനതല നിരീക്ഷണ കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. എയിംസ് പോർട്ടൽ വഴി കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും ഇതിനോടനുബന്ധിച്ച് സജ്ജമാക്കിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭ ആനുകൂല്യങ്ങളും വിള ഇൻഷുറൻസ് വിതരണവും വൈകുന്നത് പരിഹരിക്കാനാണ് പുതിയ സംവിധാനം. മലപ്പുറം ജില്ലയിലെ ഹെൽപ്പ് ലൈൻ നമ്പർ പറയാം. 9383471618. ഒരു നമ്പർ കൂടെയുണ്ട്, 9383471800. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആവർത്തിക്കാം. 9383471618, 9383471800. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ജാം, സ്ക്വാഷ്, അച്ചാർ, ഫ്രൂട്ട് ബാറുകൾ തുടങ്ങിയവയുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ

0: യൂണിറ്റ് ഉള്ളവർക്കും പുതിയതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. 1000 രൂപയാണ് ഫീസ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8089076698 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. നമ്പർ വീണ്ടും പറയാം, 8089076698. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അല്ലെങ്കിൽ AIF കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 വർഷം വരെ 6% പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്ന പദ്ധതി വഴി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 7 വർഷം വരെ 3% പലിശയിളവ് ലഭിക്കും. ഒരാൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലായി പരമാവധി 25 സംരംഭങ്ങൾക്ക് വരെ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങൾ, പാക്ക് ഹൌസുകൾ, കൂൺ കൃഷി, ഹൈഡ്രോപോണിക്സ് ഫാമിംഗ്, കൃത്യതാ കൃഷിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വെയർഹൌസ്, പോളിഹൌസ്, റീഫർ വാൻ, ശാസ്ത്രീയമായി പഴം പഴുപ്പിക്കുന്ന മുറികൾ, യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ, കാർഷിക നഴ്സറികൾ, ജൈവവള ഉൽപ്പാദനം, കാർഷിക ഡ്രോണുകൾ എന്നിവയ്ക്ക് വായ്പകൾ ലഭിക്കും. കൂടാതെ ഈ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള വിതരണ ശൃംഖല സംഭരണ കേന്ദ്രങ്ങൾ, ഗുണനിലവാര കേന്ദ്രങ്ങൾ, വിളഭൂമിയിലും വിളവെടുപ്പിനുമുള്ള യന്ത്രങ്ങൾ, തേൻ സംസ്കരണം, പട്ടുനൂൽ കൃഷി, കാർഷിക പമ്പുകൾ, നിലവിലുള്ള പമ്പുകളുടെ സൌരോർജ്ജവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും പലിശ ഇളവോടെയുള്ള ലോണുകൾ അനുവദിക്കും. കാർഷിക വ്യവസായ വാണിജ്യ വകുപ്പുകളിൽ നിന്നും വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ വഴി ലഭ്യമാകുന്ന സബ്സിഡികൾക്ക് പുറമെയാണ് AIF വഴിയുള്ള 6% പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷി ഭവനിലോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലോ ജില്ലാ കൃഷി ഓഫീസുകളിലോ ബന്ധപ്പെടാം. ഫോൺ നമ്പറുണ്ട്, 7907430240. 8137001917. ആവർത്തിക്കാം, 7907430240. 8137000. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: പ്രിയമുള്ളവരെ, ഇനി കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കും. മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
5: ദൃഷ്ടി: പ്രായോജകർ,
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി,
6: സൊവേരിയൻ കോംപാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
4: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
6: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
6: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ.
1: ദൃഷ്ടി.
3: സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന് സർക്കാർ. ഉപാധികളോടെ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഷിഗെല്ല ബാധിച്ച 72 കാരി മരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും രാത്രികാല വൈദ്യുതി നിയന്ത്രണം 30 ജൂൺ വരെ തുടർന്നേക്കും. ധനവകുപ്പിന്റെ നേരിട്ടുള്ള പരിശോധന വേണ്ടാത്ത ഫയലുകൾ വകുപ്പ് തലത്തിൽ തീർപ്പാക്കും. ഓരോ വകുപ്പിലും ധനകാര്യ ഉപദേഷ്ടാവിനെ നിയമിക്കും. നിപ്പ ഒരാൾ കൂടി ആശുപത്രി വിട്ടു. സമ്പർക്ക പട്ടികയിലെ 2 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. UDF സർക്കാരിന്റെ കന്നി ബജറ്റ് നാളെ. കർണാടകയിൽ ആൺകുട്ടികളടക്കം മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇനി മുതൽ ബസ് യാത്ര സൗജന്യം. ലബനിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. പശ്ചിമേഷ്യൻ സമാധാന കരാറിന് G7 രാഷ്ട്രങ്ങളുടെ പിന്തുണ. കരാർ അന്തിമമല്ല, ധാരണ തെറ്റിയാൽ വീണ്ടും യുദ്ധം.

0: റെസ്റ്റോറൻറ്റുകൾക്ക് ഒറ്റത്തവണയായി ആജീവനാന്ത ലൈസൻസ്. ക്രൂഡ് ഓയിൽ വില $80 താഴെ. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 95 റൺസിന്റെ ജയം. ഫുട്ബോൾ വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയുടെ ആദ്യ മത്സരത്തിൽ മെസ്സിക്ക് ഹാട്രിക്ക്. അൾജീരിയയെ 3-0 കീഴടക്കി. പോർച്ചുഗൽ കൊങ്കോ മത്സരം സമനിലയിൽ. നോർവേ ഇറാഖിനെ 4-1 കീഴടക്കി. ഇന്ന് രാത്രി 7:30 ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയയുമായി ഏറ്റുമുട്ടും. 9:30 ചെക്ക് റിപ്പബ്ലിക്ക് ദക്ഷിണാഫ്രിക്ക മത്സരം. 12:30 സ്വിറ്റ്സർലൻഡ് ബോസ്നിയയെ നേരിടുന്നു. പുലർച്ചെ 3:30 കാനഡ ഖത്തറുമായി ഏറ്റുമുട്ടും.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
7: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
6: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ?
5: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
0: വിപണിയിലേക്ക് സ്വാഗതം. സ്വർണം പവന് 200 രൂപ കുറഞ്ഞ് 110,800 രൂപയായി. തങ്കം 10 ഗ്രാമിന് 148,100. വെള്ളി കിലോഗ്രാമിന് 255,900. റബ്ബർ RSS4 കോട്ടയത്തെ വില 27,600. റബ്ബർ RSS5 27,100 രൂപ. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 23,100, വടകര 23,070, മാനന്തവാടി 26,800, കൊപ്ര, കോഴിക്കോട് എടുത്തപടി 12,800, വടകര 15,500, തേങ്ങാപിണ്ണാക്ക് കിൻഡൽ കോഴിക്കോട് 3,700, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,500, പൊന്നാനി 14,500, കോഴിക്കോട് 14,500, മഞ്ചേരി കിൻഡൽ 3,800, മാനന്തവാടി കിൻഡൽ 5,600, കയർ കിൻഡൽ കോഴിക്കോട് ബേപ്പൂർ 6,000, റബ്ബർ കിൻഡലിന് കോഴിക്കോട് 27,300, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700. അടയ്ക്ക് 1,000 എണ്ണത്തിന് പാലക്കാട് 3,780, പൊന്നാനി 4,000, കോഴിക്കോട് 7,000, മഞ്ചേരി 7,500. പുകയില മീനമ്പാളയം കിൻഡൽ പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 36,000. കുരുമുളക് കിൻഡൽ മഞ്ചേരി 67,500, കോഴിക്കോട് 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500. ചുക്ക് കിൻഡൽ പാലക്കാട് 30,000, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322142.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. AIയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിലാണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ എവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. PM വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു.

0: പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല DJ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോകമാതൃകയാക്കാൻ കുടുംബശ്രീ 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങളെ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്രസംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് June 21 അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിലൂടെ യും അതേ വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല, ലോഹർദാദ, ലദേഹാർ പ്രദേശത്തു നിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഘാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അരനൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയപ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6 തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാനോവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നിനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പൂട്ടി, ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിളിരൻ ഹെഡറിലൂടെ യോവാൻ വിസ പന്ത് പോർച്ചുഗൽ വലയിലാക്കിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച ക്രൊയേഷ്യക്ക് പക്ഷേ 2 പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ആദ്യ റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട്

0: കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മഹാരാജി ഭവനിൽ രാജ്യസഭാംഗം സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. PM ശ്രീ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. സംഘപരിവാർ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് മേധാവിയുമായ T. വീണയെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8-ഓടെയാണ് അവസാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. ഇപ്പോൾ സമയം 6:55 മിനിറ്റും 5 സെക്കൻഡും.

0: FM ശുഭദിനത്തിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന, കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്താ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവോ, ആശ്വാസമായി കുട്ടിയെ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
0: UGC നെറ്റ് അഡ്മിറ്റ് കാർഡ്. UGC നെറ്റ് June 2026 പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. June 22 മുതൽ June 30 വരെ നടക്കുന്ന പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും മറ്റ് ലോഗിൻ വിവരങ്ങളും ഉപയോഗിച്ച് UGCnet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാം. അഡ്മിറ്റ് കാർഡിലെ പേര്, ഫോട്ടോ, പരീക്ഷാ തീയതി, ഷിഫ്റ്റ് സമയം, പരീക്ഷാ കേന്ദ്ര വിലാസം എന്നിവ കൃത്യമാണെന്ന് ഉറപ്പാക്കണം. പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റൌട്ടിനൊപ്പം സർക്കാർ അംഗീകൃത അസൽ ഫോട്ടോ, തിരിച്ചറിയൽ കാർഡും കൈവശം കരുതണം. ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കണമെന്നും NTA അറിയിച്ചു. തിരുവനന്തപുരം 2026-27 വർഷത്തെ MBA കോഴ്സ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷാ കമ്മീഷൻ May 31 നടത്തിയ കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സെഷൻ പ്രവേശന പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ൽ ഫലം ലഭ്യമാണ്. കാലിക്കറ്റ് സർവകലാശാല 2026-27 അധ്യയന വർഷത്തെ PG ഏകജാലക പ്രവേശനത്തിന്റെ ഒന്നാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ മാൻഡേറ്ററി ഫീസ് അടച്ച് അലോട്ട്മെന്റ് ഉറപ്പാക്കണം. മാൻഡേറ്ററി ഫീസ് ജനറൽ 610 രൂപ, SC ST OEC അർഹരായ മറ്റു സംവരണ വിഭാഗക്കാർക്ക് 155 രൂപ.

0: മാൻഡറ്ററി ഫീസ് അടയ്ക്കുന്നതിനുള്ള ലിങ്ക് ശനിയാഴ്ച വൈകിട്ട് 5 വരെ ലഭ്യമാകും. അലോട്ട്മെന്റ് ലഭിച്ച നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ മാൻഡറ്ററി ഫീസ് അടയ്ക്കാത്തവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടമാകുന്നതും തുടർന്നുള്ള അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നതുമാണ്. ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായവർ ഹയർ ഓപ്ഷനുകൾക്ക് പരിഗണിക്കേണ്ടതല്ലെങ്കിൽ അത് റദ്ദാക്കണം. അല്ലാത്ത പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ നിർബന്ധമായും സ്വീകരിക്കണം. ഇതോടെ മുമ്പ് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതും അത് ഒരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതുമല്ല. വിദ്യാർത്ഥികൾക്ക് സ്വന്തം ലോഗിൻ ഉപയോഗിച്ച് താൽപ്പര്യമില്ലാത്ത ഹയർ ഓപ്ഷനുകൾ ഭാഗികമായോ മുഴുവനായോ റദ്ദാക്കാം. ഹയർ ഓപ്ഷൻ റദ്ദാക്കാനുള്ള സൗകര്യം ശനിയാഴ്ച വൈകിട്ട് 5 വരെ ലഭ്യമാകും. വിദ്യാർത്ഥികൾ രണ്ടാം അലോട്ട്മെന്റിന് ശേഷം മാത്രമേ കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതുള്ളൂ. കേരളത്തിന് പുറത്തുള്ള സർവകലാശാല സ്ഥാപനത്തിൽ നിന്ന് ബിരുദം നേടിയവർ പ്രവേശന സമയത്ത് അതാത് സർവകലാശാലകളിൽ നിന്ന് ലഭിക്കുന്ന ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ഗ്രേഡ് കാർഡിൽ മാർക്ക് ശതമാന വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാർക്ക് ശതമാന വിവരങ്ങൾ തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം എന്നിവ ഹാജരാക്കണം. വിശദവിവരങ്ങൾക്ക് പ്രവേശന വിഭാഗം വെബ്സൈറ്റിൽ https://admission.uoc.ac.in സന്ദർശിക്കാവുന്നതാണ്.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടവിക്കോട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:03.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: പ്രിയമുള്ളവരെ, ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിച്ചാലും, സംഭവിക്കാത്ത ഒന്നിനായുള്ള തയ്യാറെടുപ്പാണ് പലപ്പോഴും ജീവിതം. WB Yeats വാക്കുകൾ. സംഭവിക്കാത്ത ഒന്നിനായുള്ള തയ്യാറെടുപ്പാണ് പലപ്പോഴും ജീവിതം. WB Yeats. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചാലും, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്കുഭാഗം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ചോദ്യം ഒരിക്കൽ കൂടി. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്കുഭാഗം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാനം വരെ. ഇനി മധുരം ഗീതം.
6: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
7: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
8: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: മാലിനി മന്ദഗാമിനി, ലതാരാജു ആലപിച്ച ഗാനം. രചന മധു വെമ്പായം. സംഗീതം MG രാധാകൃഷ്ണൻ.

0: മധു വെമ്പായത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി ലതാ രാജു പാടിയ ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424. ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
8: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
7: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
8: അതെങ്ങനെ?
7: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
8: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
9: ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 2026 ദേശീയ ഭിന്നശേഷി അവാർഡിന് നോമിനേഷൻ സമർപ്പിക്കാം. ഓരോ വിഭാഗത്തിലും ഓൺലൈനായാണ് നോമിനേഷൻ ലഭ്യമാക്കേണ്ടത്. അവസാന തീയതി 31st. വിവരങ്ങൾക്ക് www.awards.gov.in ലഭിക്കും. ഫോൺ നമ്പർ 0471230604. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471230604. കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഡിഗ്രി പ്രവേശനത്തിനുള്ള സ്പോർട്സ് കോട്ട ഓൺലൈൻ അപേക്ഷ നൽകിയവർ ഈ

0: മാസം 22 വൈകിട്ട് 5 കോളേജ് ഓഫീസിൽ അപേക്ഷയുടെ പകർപ്പ് ലഭ്യമാക്കണം. ഫോൺ നമ്പർ 9207630507. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9207630507. കോഴിക്കോട് വടകര റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം അടുത്ത മാസം 1 രാവിലെ 10:30 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ഈ മാസത്തെ സ്യൂട്ട് കോൺഫറൻസ് 27 ഉച്ചയ്ക്ക് ശേഷം 3 മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ജില്ലാ കളക്ടർ എതിർകക്ഷിയായുള്ള കേസുകളുടെ വിവരങ്ങൾ നിശ്ചിത പ്രൊഫോർമയിൽ ഉൾപ്പെടുത്തി ജൂൺ 24 ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0483273955 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483273955. നാളെ രാവിലെ 8 മുതൽ 6 പുതുപ്പാടി സെക്ഷൻ അറമുക്ക് കോട്ടനാട് പ്ലാന്റേഷൻ പരിസരങ്ങളിൽ 8:30 മുതൽ 5:30 കൊടുവള്ളി സെക്ഷൻ വടക്കേ തൊടിക കച്ചേരിമുക്ക് നരിക്കുനി സെക്ഷൻ 7 മുതൽ 12:30 ചക്കാലക്കൽ കുഴിപ്രക്കുന്ന് ചെമ്പലശ്ശേരി എതിരൻമല അരങ്ങിൻതാഴം 12:30 മുതൽ 2:30 കല്ലു മുറിക്കൽ മുക്കടങ്ങാടി പരിസരങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
3: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ 90 20 620 630.
6: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33. ട്രെയിൻ നമ്പർ 2214 തിരുവനന്തപുരം ലോകമാന്യതിലക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:54. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607. പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50. ട്രെയിൻ നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
6: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി കേൾക്കാം.
7: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യ ജാലകം.
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
7: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
9: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
10: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലില് പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തരാ. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
7: ദൃശ്യം കണ്ണാശുപത്രി.
11: വവ്വാലുകളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന മാരകമായ ഒരു വൈറസ് രോഗമാണ് നിപ്പ. നിപ്പയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു.
12: സാധാരണ നമ്മുടെ നാട്ടിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് മിക്കവാറും വർഷങ്ങളിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കും കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് 24-25 വർഷങ്ങളായിട്ട് 2 കേസുകൾ വീതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലെ വവ്വാലുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ വളാഞ്ചേരി, മക്കരപ്പറമ്പ്, അതുപോലെ പാണ്ടിക്കാട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും വവ്വാലുകളെ പരിശോധിച്ചതിൽ നിന്ന് വവ്വാലുകളുടെ ശരീരത്തിൽ നിപ്പ വൈറസിന്റെ ആന്റിബോഡി ഉള്ളതായിട്ടും വൈറസിന്റെ സാന്നിധ്യം ഉള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ വവ്വാലുകളിൽ തീർച്ചയായിട്ടും

0: ഒരു വൈറസിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഒരു തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വവ്വാലുകൾക്ക് ഭക്ഷണം സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൂടാതെ തന്നെ അത് കുഞ്ഞുങ്ങളുണ്ടായി അതിനെ ഫീഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥാ മാറ്റവും മറ്റുമൊക്കെ വരുന്ന സമയത്ത് അത് ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സുകൾ ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ വൈറസിൻ്റെ സെക്രീഷൻ കൂടുതലായിട്ട് ഇവരുടെ സ്രവങ്ങളിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇത്തരം സ്രവങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിൽ ആൾക്കാരിൽ ഈ വൈറസ് എത്തിക്കഴിഞ്ഞാൽ രോഗം വരാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷെ അത് എപ്പോഴും ഈ ഒരു വൈറസിന്, കാരണം തണുപ്പ് കൂടി കൂടുന്ന സമയത്ത് വൈറസിന് പുറത്ത് കാലാവസ്ഥയിൽ സർവൈവ് ചെയ്യാനുള്ള ഒരു ശേഷി കൂടി കൂടും. അതുകൊണ്ട് തന്നെ കുറേയും കൂടി രോഗം പടരാനുള്ളൊരു സാധ്യത വർദ്ധിക്കുന്നുണ്ട്. അവിടെ ചൂടുകാലമൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ പുറത്തേക്ക് വരുന്ന വൈറസ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതുകൊണ്ട് അത്ര ചിലപ്പോൾ സ്പ്രെഡ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല. പക്ഷേ ഈ ഒരു എല്ലാ ഘടകങ്ങളും ഒരു പക്ഷേ ഒരുപാട് ഘടകങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ ലക്ഷത്തിലൊരു എന്ന് പറഞ്ഞ പോലെ സംഭവിക്കുന്ന ഒരു ഇവൻറ്റ് മാത്രമാണ് നിപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും നിപ്പ ഉണ്ടാവാം, കാരണം ഈ വൈറസ് ബാറ്റിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വൈറസിൻ്റെ സെക്രീഷൻ ഉണ്ടാവുകയും ഒരാൾക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ജാഗ്രത നമ്മൾ നിരന്തരമായിട്ട് പുലർത്തേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരം നമ്മൾ പറയുന്ന കാര്യമാണ് ഈ വവ്വാലുകൾ കടിച്ചതോ അല്ലെങ്കിൽ വവ്വാലിൻ്റെ വിസർജ്യങ്ങളായ പഴങ്ങൾ കഴിക്കരുത് എന്നുള്ളതും, അതുപോലെ വവ്വാലിൻ്റെ വിസർജ്യങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം എന്നുള്ളത് ഒക്കെ. കാരണം ഇപ്പോൾ ഈ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വവ്വാലിൻ്റെ പ്രസൻസ് ഉണ്ടാവാറുണ്ട്. വവ്വാല് കൂട്ടത്തോടെ തൂങ്ങി നിൽക്കുന്ന താവളങ്ങൾ ഒരു പക്ഷേ കുറച്ച് ദൂരെയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഈ വവ്വാലുകൾ ഭക്ഷണത്തിനായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വിസർജ്യങ്ങൾ ഈ വീടുകളിലൊക്കെ അതിൻ്റെ ചുമരുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അവർ ബാക്ക് യാർഡ്സൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ കൈകളും ഒക്കെ കണ്ടാമിനേറ്റ് ആവാനുള്ള, അതിൽ ഈ വൈറസ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ശരീരത്തിൽ കയറാനുള്ള സാധ്യതയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. പക്ഷെ കൃത്യമായിട്ട് ഇന്ന രീതിയിലാണ് വൈറസ് ശരീരത്തിൽ എത്തുന്നത് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിപ്പോഴും നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
1: നിപ്പയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവേ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
4: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
9: രംഗഗീതം
8: ബുധൻ രാവിലെ 8:20.
10: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
8: ഫോൺ 9847341588.
11: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
12: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
11: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744550424.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
14: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
13: ഫോൺ 0483280500.
15: എന്താ ചെങ്ങ എന്റെ കാൽമുറി കെട്ടൊക്കെ?
16: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
15: ഈ എന്തിനാണ് പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്? മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
17: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
18: ഇത് അപ്പന്റെ പോക്കറ്റ് വാച്ചിന്റെ ഒരു കഷ്ണാണ്. ഇതിന്റെ അറ്റത്ത് പോക്കറ്റിൽ തൂക്കിയിടാനുള്ള ഒരു സ്ട്രാപ്പും ഉണ്ടായിരുന്നു. ഇതെനിക്ക് തരാമെന്ന് അപ്പം പറഞ്ഞിരുന്നു. പക്ഷേ പണമില്ലാതെ വന്നപ്പോ അത് വിൽക്കേണ്ടി വന്നു. എന്ത് നല്ല ഭംഗിയുള്ള വാച്ചായിരുന്നു എന്നോ.

വിറ്റപ്പോ ബാക്കി ഭാഗമൊക്കെ അച്ഛൻ എനിക്ക് തന്നു. അതാണിത്, സ്ട്രാപ്പിനൊരു നാറ്റമായിരുന്നു, അതുകൊണ്ട് ഞാനത് മുറിച്ചു കളഞ്ഞു. അദ്ദേഹം പിന്നെയും എന്റെ മുടി തഴുകി. നീ വളരെ കെട്ടുപിണഞ്ഞ് കുരുങ്ങിയ ആളാണല്ലോ കുഞ്ഞുമണി. പക്ഷേ എന്റെ ഈ വയസ്സായ ഹൃദയത്തിൽ നീ സന്തോഷം നിറയ്ക്കുന്നുണ്ട് എന്ന് സമ്മതിച്ചേ പറ്റൂ. ശരിക്കും അതെ. ഇനി നമുക്ക് പോയാലോ?

0: വയലിൽ നിന്ന് പുറത്തു വരാൻ മടിച്ചു. പറ, എന്താ കാര്യം? നിനക്ക് 100 നാവാണല്ലോ, എന്നിട്ടെന്തുപറ്റി? ദേഷ്യപ്പെടുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ചങ്ങാത്തത്തിലെ 2 കാര്യങ്ങൾ എനിക്കിഷ്ടമാവുന്നില്ല. ബാക്കി വാചകം ഞാൻ കരുതിയ പോലെ പുറത്തേക്ക് വന്നില്ല. എന്തൊക്കെയാ അത്? ഒന്നാമത്, നമ്മൾ അത്ര നല്ല കൂട്ടുകാരാണെങ്കിൽ ഞാൻ എന്തിനാ എപ്പോഴും നിങ്ങളെ സാറേ എന്നോ സി യു മാനുവൽ എന്നോ വിളിക്കണത്? അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. നീ എന്നെ എന്തു വേണേൽ വിളിക്കടാ. പിങ്കിയോട് സംസാരിക്കുമ്പോ നിങ്ങളെപ്പറ്റി എന്തു പറയണം എന്നറിയുന്നില്ല. അതാ വിഷമമായില്ലല്ലോ. എന്തിനാ വിഷമം? നീ പറഞ്ഞത് ന്യായമായ ഒരാവശ്യമാണല്ലോ. പക്ഷേ ഞാൻ ഇതുവരെ കേൾക്കാത്ത ഈ പിങ്കി ആരാണ്? പിങ്കി എന്റെ സ്വീറ്റിയാ. അപ്പോ പിങ്കി സ്വീറ്റി, സ്വീറ്റി പിങ്കി. എനിക്ക് മനസ്സിലായില്ല. പിങ്കി എന്റെ കുഞ്ഞ ഓറഞ്ച് മരമാണ്. ചിലപ്പോ സ്വീറ്റി എന്നും അവനെ വിളിക്കും. ഓഹോ, അപ്പൊ നിനക്ക് പിങ്കി എന്നു പേരുള്ള ഒരു കുഞ്ഞു നാരകമുണ്ടല്ലേ? പറഞ്ഞ വിശ്വസിക്കില്ല. അവൻ ഭയങ്കരനാ, എന്നോട് സംസാരിക്കും. ചിലപ്പോ എനിക്ക് വേണ്ടി കുതിരയാവും, എന്റെ കുണ്ടാമണ്ടിക്കൊക്കെ കൂടെ വരും. ബക്ക് ജോൺസ്, ടോം മിക്സ്, ഫ്രെഡ് തോംസൺ, ഇവരുടെ കൂടെയുള്ള സാഹസങ്ങൾക്ക്. നിങ്ങൾക്ക് കെൻ മെയ്നാർഡിനെ ഇഷ്ടമാണോ? മിസ്റ്റർ എന്നൊഴിവാക്കി വിളിച്ചത് എനിക്ക് വിചിത്രമായി തോന്നി. പക്ഷേ ഇനി അങ്ങനെ വിളിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. വെസ്റ്റേൺ കൗബോയ്സിനെ ഒന്നും അറിയില്ല എന്ന മട്ടിൽ അദ്ദേഹം ഒരു കയ്യാംഗ്യം കാണിച്ചു. ഈയിടെയാണ് ഫ്രെഡ് തോംസൺ എന്നെ കെൻ മെയ്നാർഡിനെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം വെച്ചിരിക്കുന്ന ലെതർ ഹാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ട. പക്ഷേ മൂപ്പർക്ക് പൊട്ടിച്ചിരിക്കാൻ അറിയുമെന്ന് തോന്നുന്നില്ല. ശരി ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിന്റെ ഈ കുഞ്ഞു തലയിലെ ലോകം എന്നെ അമ്പരപ്പിക്കുന്നു. മറ്റേ കാര്യം എന്താ? അത് അതിനേക്കാൾ പ്രശ്ന. സാർ എന്നതിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ അപ്സെറ്റായില്ലോ? അപ്പൊ ഇതും പറയാം, എനിക്ക് നിങ്ങളുടെ പേര് ഇഷ്ടായിട്ടില്ല. ഇഷ്ടായില്ല എന്നല്ല, ചങ്ങാതികളായിട്ട് വിളിക്കാൻ. എന്റെ ദൈവമേ, ഇനി എന്തു ചെയ്യും? ഞാൻ വാലഡാരസ് എന്ന് വിളിക്കുന്നത് ശരിയാണോ?
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
4: പ്രിയമുള്ളവരെ, തൊഴിലവസര വാർത്തകൾ ശ്രദ്ധിച്ചാലും, പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സിവിൽ വിഭാഗത്തിലൊഴിവുള്ള ട്രേഡ്സ്മാൻ തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കും. ഐടിഐ, KGCI ആണ് ട്രേഡ്സ്മാൻ തസ്തികയിലേക്കുള്ള യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0493322753. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0493322753. മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവുള്ള HSST സുവോളജി, HSST ഹിസ്റ്ററി, HSST കൊമേഴ്സ്, HSST ജൂനിയർ ഇംഗ്ലീഷ്, HSST ജൂനിയർ ഇക്കണോമിക്സ്, HSST ജൂനിയർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നീ തസ്തികൾ ദിവസ വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം June 23 രാവിലെ 10 മണിക്ക് MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള അധ്യാപകർക്ക് പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0493272634. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0493272634. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലൊഴിവുള്ള വിവിധ തസ്തികളിലേക്ക് നാളെ 10 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491257264. വെബ്സൈറ്റ് വിലാസം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട്

0: CPTC പാലക്കാട് ഡോട്ട് AC ഡോട്ട് INൽ ലഭ്യമാകും. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, ഫോൺ നമ്പർ 0491-2572-64.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ 24 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
2: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോംപാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
3: മെരിടൈം ട്രേഡ് കി ദുനിയാ മേ ഭാരത് കെ ലാഖോ സീ ഫെറർ ദുനിയാ കെ അലഗ് അലഗ് സമുദ്ര മേ അപ്നി സേവായേ ദേ രഹേ ഹൈ, വിശ്വ കി പ്രഗതി മേ ബഹുത് ബഡാ യോഗ്ദാൻ ദേ രഹേ ഹൈ, ഔർ മേ സമജ്താ ഹൂം കി ഉൻകി സുരക്ഷാ ഭീ ഉത്നാ ഹീ മഹത്വപൂർണ ഹൈ. മുജേ പൂരാ വിശ്വാസ് ഹൈ കി സംജോതേ മേ സീ ഫെറർ കി സുരക്ഷാ ഭീ സുനിശ്ചിത് ഹോഗി ഔർ ഉസ്കോ പ്രാഥമികതാ മിലേഗി.
1: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു.

0: കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷികാവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സം ുന്നുണ്ടെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-നെതിരെ 4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 ഗോളുകൾ നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സനേഹ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ്

0: കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 7 കഴിഞ്ഞ 35:18. ഇനി കേൾക്കാം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. പ്രായോജകർ
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മുടി കൊഴിച്ചിൽ ഒരു പ്രശ്നമാണോ എങ്കിലിപ്പോൾ MES മെഡിക്കൽ കോളേജിലെ ത്വക് രോഗ വിഭാഗത്തിലൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ,
2: ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ,
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടുകൂടിയ എസ്തെറ്റിക് ക്ലിനിക്,
2: വിദഗ്ധരായ ത്വക് രോഗ ഡോക്ടർമാരുടെ സേവനം.
3: കൂടുതലറിയാൻ എസ്തെറ്റിക് ഡെർമറ്റോളജി, MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് June 18. പ്രതിഭ വെട്ടിത്തിളങ്ങി നിൽക്കെ കാലത്തിന്റെ വിളികേട്ട് മടങ്ങിയ പ്രിയ സംവിധായകൻ സച്ചിയുടെ ഓർമ്മദിനം. അയ്യപ്പനും കോശിയും, അനാർക്കലി, ഡ്രൈവിംഗ് ലൈസൻസ് എന്നീ സിനിമകളിലൂടെ തന്റെ പ്രതിഭ തെളിയിച്ച സംവിധായകനാണ് അദ്ദേഹം. പ്രശസ്ത ഗാനരചയിതാവ് S. രമേശൻ നായരുടെ ഓർമ്മദിനവും ഇന്നാണ്. രാക്കുയിലിൻ രാഗസദസ് എന്ന സിനിമയിലെ ഹിറ്റ് ഗാനങ്ങളായ വള്ളിത്തിരുമണം ചൊല്ലിക്കളിക്കടി, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന, എത്ര പൂക്കാലമിനി, ഗോപാലകപാഹിമാം, മയിൽപ്പീലിക്കാവിലെ മയിലായി പറന്നുവ, മഴത്തുള്ളിക്കിരുക്കത്തിലെ തേരിറങ്ങും മുകിലെ, വെള്ളി നക്ഷത്രത്തിലെ ചന്ദനമുകിലെ, അങ്ങനെ നിരവധി ഗാനങ്ങളുടെ രചന നിർവഹിച്ചു. ഇന്ന് കേൾക്കാം ഈ ഗാനം S. രമേശൻ നായരുടെ ഓർമ്മകൾക്കൊപ്പം ഇന്നത്തെ ഗാനമായി. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ടി പി വിനയ്കുമാർ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: 55-inch വലിയ LED ടിവിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 മണി കഴിഞ്ഞ 40 മിനിറ്റും 40 സെക്കൻഡും. ഇനി കേൾക്കാം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ.
6: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ 12 വർഷത്തെ യാത്രയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതിനു മുൻപുള്ള തീമുകൾ യോഗ ഫോർ ഹാർമണി ആൻഡ് പീസ്, യോഗ ഫോർ ഹെൽത്ത്, യോഗ ഫോർ ഹ്യൂമാനിറ്റി, യോഗ അറ്റ് ഹോം, യോഗ ഫോർ വെൽനസ്, യോഗ ഫോർ വസുദൈവ കുടുംബം, യോഗ ഫോർ വൺ ഹെൽത്ത്, യോഗ ഫോർ വൺ ഏർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ. ഇതിൽ കുറച്ച് സന്ദേശങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. വസുദൈവ കുടുംബം, ലോകം ഒരു കുടുംബം. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മൾ ശ്വസിക്കുന്ന വായു ആരുടേതാണ്? കേരളത്തിൽ നിന്നുള്ള വായുവാണോ? ഇന്ത്യയുടെ വായുവാണോ? അല്ല, അത് ഭൂമിയുടെ വായുവാണ്. അതുപോലെ തന്നെ സൂര്യപ്രകാശവും മഴയും പ്രകൃതിയും എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതുതന്നെയാണ് യോഗ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കുന്നത്. നാം എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ഒരേ വായു അല്ലെങ്കിൽ ഒരേ എനർജി ശ്വസിച്ച് ഒരേ സൂര്യപ്രകാശവും മഴയും കൊണ്ട് ഒരുമിച്ച് ബന്ധപ്പെട്ട് കിടക്കുന്നവർ. പുരാതന ഭാരതീയ വാക്യം പറയുന്നു, അയം നിജ പരോ വേദി ഗണന ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദേവ കുടുംബകം. എന്നുവച്ചാൽ, ഇവൻ എന്റേത്, അവൻ അന്യൻ എന്നു കരുതുന്നത് ചെറിയ മനസ്സിന്റെ ലക്ഷണമാണ്. വിശാല ഹൃദയർക്ക് ലോകം മുഴുവനും ഒരു കുടുംബമാണ്. ഈ തത്വം നമ്മൾ മനസ്സിലാക്കിയാൽ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും ഐക്യത്തോടെ പോകുവാനും സാധിക്കുന്നതാണ്. ഇന്ന് ലോകം പല വെല്ലുവിളികളും നേരിടുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, സംഘർഷങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇവയൊന്നും ഒരു രാജ്യത്തിന്റെ പ്രശ്നം മാത്രമല്ല. അതുകൊണ്ട് തന്നെ പരിഹാരങ്ങളും കൂട്ടായതായിരിക്കണം. ഇവിടെയാണ് വീണ്ടും യോഗ പ്രസക്തമാകുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ മറ്റൊരു സന്ദേശമായ വൺ ഏർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഇതൊരു മുദ്രാവാക്യം മാത്രമല്ല, ഇതൊരു ജീവിത ദർശനമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ പോകാം. ഒരു മനോഹരമായ പൂന്തോട്ടം, പലതരം പൂക്കൾ ഉണ്ടായിരുന്നു. റോസ്, മുല്ലപ്പൂവ്, ചെമ്പരത്തി, സൂര്യകാന്തി. ഒരു കുട്ടി തോട്ടക്കാരനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവയെല്ലാം ഒരേ പൂവാകാത്തത്? തോട്ടക്കാരൻ പറഞ്ഞു, അപ്പോൾ ഈ തോട്ടം ഇത്ര മനോഹരമാകുമോ? വൈവിധ്യമാണ് സൗന്ദര്യം. അതുകൊണ്ടുതന്നെ യോഗ എല്ലാവരെയും ഒരേപോലെയാക്കാൻ ശ്രമിക്കുന്നില്ല. പരസ്പരം ബഹുമാനിക്കാനും അംഗീകരിക്കാനും

0: ഗാനം പഠിപ്പിക്കുന്നു. പല തരത്തിലുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള യോഗ സ്വീകരിക്കാം. ലക്ഷ്യം ഒന്നു തന്നെ. ഇപ്പോൾ നമുക്ക് തോന്നാം യോഗാഭ്യാസത്തിന് ലോകസമാധാനവുമായി എന്താണ് ബന്ധമെന്ന്. അതിൻ്റെ ഉത്തരവും വളരെ ലളിതമാണ്. ശാന്തമായ വ്യക്തികളാണ് ശാന്തമായ കുടുംബങ്ങൾ സൃഷ്ടിക്കുന്നത്. ശാന്തമായ കുടുംബങ്ങളാണ് ആരോഗ്യകരമായ സമൂഹങ്ങൾ സൃഷ്ടിക്കുന്നത്. ആരോഗ്യകരമായ സമൂഹങ്ങളാണ് സമാധാനപരമായ ലോകത്തെ സൃഷ്ടിക്കുന്നത്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ. ഡോക്ടറുടെ ഫോൺ നമ്പർ 9880641078. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9880641078.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത,
3: ശനിയും ഞായറും രാവിലെ 7:50.
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: ഐക്യ ഓപ്റ്റിക്കൽ, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
2: തിങ്കൾ രാവിലെ 8:20.
3: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
5: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:00.
4: ബുക്കിംഗിന് 0483-280-5000.
6: കാവ്യധാര,
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
6: കാവ്യധാരയിൽ ഇന്ന് പൂന്താനം എഴുതിയ കവിത കേൾക്കാം. ചൊല്ലുന്നത് ഉദയകുമാർ.

0: പൂന്താനം എഴുതിയ കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ഉദയകുമാർ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. കായിക ലോകം.
6: സുപ്നാബാം മൾട്ടിറബ് കായിക ലോകം
7: അവതരിപ്പിക്കുന്നു. വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുപ്നാബാം.
6: ആഹാ, അസുഖമൊക്കെ മാറി ജോലിക്കും പോയി തുടങ്ങിയല്ലേ.
7: പിന്നല്ലാതെ, സുപ്നാബാം ഉണ്ടെങ്കിൽ ഏത് അസുഖഭേദാവാത്തെ. തലവേദന, ജലദോഷം, സന്ധിവേദന, കൊതുകടിക്ക് പോലും സിദ്ധ ഔഷധ.
6: പല്ലിനെ ബാധിക്കുന്ന ഏത് അസുഖത്തിനും സുപ്ന ആയുർവേദിക്ക് പൽപ്പടി ഉണ്ടല്ലോ.
7: പോരല്ലോ, തലമുടിയുടെ സംരക്ഷണത്തിന് ദാ സുപ്ന ഹെയർ ഓയിൽ.
8: തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ. ലോകമെമ്പാടുമുള്ള അനേക കോടി ആരാധകർക്ക് കളിയുടെ ആവേശം പകർന്ന് ട്രയോണ്ട പന്ത് ചരിച്ചു തുടങ്ങി. മെക്സിക്കോ സിറ്റിയിലെ ആസ്തിക് സ്റ്റേഡിയത്തിൽ നടന്ന 23rd ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയർ എതിരില്ലാത്ത 2 goals ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ടൂർണമെന്റിന് തുടക്കം കുറിച്ചു. ആരാധകർ കാത്തിരുന്ന അർജന്റീന അൾജീരിയ പോരാട്ടത്തിൽ ഹാട്രിക് നേടി മെസ്സി തന്റെ വരവറിയിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഹാട്രിക് സ്കോറർ എന്ന റെക്കോർഡും ഇതോടെ മെസ്സി സ്വന്തമാക്കി. ഇതോടെ എതിരില്ലാത്ത 3 goals നിലവിലെ ചാമ്പ്യന്മാർ യാത്ര തുടങ്ങി. അഞ്ചു കിരീടത്തിന്റെ ചരിത്രമുള്ള ബ്രസീലിനെ 1-1 സമനിലയിൽ മൊറോക്കോ തളച്ചു. ഓസ്ട്രേലിയ എതിരില്ലാത്ത 2 goals തുർക്കിയെയും സ്കോട്ട്ലാന്റ് എതിരില്ലാത്ത 1 goal ഹെയ്ത്തിയെയും കീഴടക്കി. ജർമ്മനി 7-1 അരങ്ങേറ്റക്കാരായ കുറോസയെ നാണം കെടുത്തിവിട്ടു. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ കന്നിക്കാരായ കേപ്പ് വെർദെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. നെതർലാൻഡിനെ 2-2 ജപ്പാനും പിടിച്ചിട്ടു. സ്വീഡൻ 5-1 ടുണീഷ്യയെ നാണം കെടുത്തി. ലോകകപ്പ് ഫുട്ബോളിന്റെ കളിമുറ്റത്ത് ആദ്യമായി ഒരു മലയാളി പന്തു തട്ടുന്നതു കാണാൻ ഇനിയും കാത്തിരിക്കണം. ശനിയാഴ്ച അർദ്ധരാത്രി സ്വിറ്റ്സർലാൻഡിനെതിരായ മത്സരത്തിൽ തലശ്ശേരിക്കാരൻ തഹസിൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ നിരയിൽ പകരക്കാരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും മൈതാനത്ത് ഇറങ്ങിയില്ല. പ്രതിരോധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ പരിശീലകൻ ജൂലിയൻ ലോപെറ്റഗുയി തീരുമാനിച്ചതോടെയാണ് തഹസിന് അവസരം ലഭിക്കാതെ പോയത്. മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ഓപ്പണർമാരുടെ പോരാട്ടങ്ങൾ കണ്ട ധർമ്മ

0: ശാലയിലെ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിനൊടുവിൽ ജയം ഇന്ത്യയ്ക്കൊപ്പം. അഫ്ഗാൻ ഉയർത്തിയ 195 എന്ന വിജയലക്ഷ്യം നായകൻ ശുഭമൻ ഗില്ലിന്റെ അതിവേഗ ഇന്നിംഗ്സിലൂടെ ഇന്ത്യ മറികടന്നു. 3 ഏകദിനങ്ങളുള്ള പരമ്പരയിലെ ആദ്യ ജയം ഇന്ത്യയ്ക്ക് സ്വന്തം. അഫ്ഗാൻ ഇന്നിംഗ്സിൽ പോരാട്ടം റഹ്മാനുള്ള ഗുർബാസിന്റേതായിരുന്നു. 48 പന്തിൽ 102 റൺസാണ് താരം നേടിയത്. മഴമൂലം 25 ഓവറാക്കി ചുരുക്കേണ്ടി വന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുത്തു. വനിതാ 2020 ലോകകപ്പിലെ കന്നിക്കിരീടം എന്ന മോഹവുമായി ഇംഗ്ലണ്ടിലെത്തിയ ഇന്ത്യ തകർപ്പൻ ജയത്തോടെ തുടങ്ങി. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ 64 റൺസിന് തോൽപ്പിച്ചു. ഇന്ത്യൻ സ്പിന്നർ ദീപ്തി ശർമ്മയ്ക്ക് മുന്നിൽ പാക് ബാറ്റർമാർ കറങ്ങി വീഴുകയായിരുന്നു. 4 ഓവറിൽ 10 റൺസിന് 5 വിക്കറ്റുകളാണ് ദീപ്തി വീഴ്ത്തിയത്. ജൂലൈ 28 മുതൽ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിലെ അത്ലറ്റിക്സിൽ മത്സരിക്കാൻ ഇന്ത്യയ്ക്ക് 32 അംഗസംഘം. ഒളിമ്പിക്സ് സ്വർണ ജേതാവായ ജാവലിൻ താരം നീരജ് ചോപ്ര ടീമിലുണ്ടെങ്കിലും യോഗ്യത തെളിയിച്ചാലേ മത്സരിക്കാനാകൂ. പരിക്കു കാരണം കുറച്ചുകാലമായി മത്സരരംഗത്തുനിന്ന് വിട്ടുനിൽക്കുന്ന നീരജ് നിശ്ചിത സമയത്തിനകം കോമൺവെൽത്ത് ഗെയിംസ് യോഗ്യത നേടുമെന്നാണ് പ്രതീക്ഷ. ലോങ് ജമ്പ് താരം എം ശ്രീശങ്കർ, 400 മീറ്റർ മിക്സഡ് ഓട്ടത്തിൽ അൻസബാബു എന്നീ മലയാളികളും ടീമിലുണ്ട്. ഫോർമുല 1 ബാഴ്സലോണ കാറ്റലൂണിയ ഗ്രാൻഡ് പ്രീയിൽ ഫെറാരിയുടെ ലൂയി ഹാമിൽട്ടണിന് വിജയം. ഫെറാരിക്കൊപ്പം ചേർന്ന ശേഷം ഹാമിൽട്ടന്റെ ആദ്യ വിജയമാണിത്. ഫോർമുല 1 മത്സരങ്ങളിൽ മുന്നിലുള്ള മെഴ്സിഡസ് താരം കിമി അനറ്റോണലിയുടെ കാർ തകരാറിലായതിനാൽ മത്സരം പൂർത്തിയാക്കാനായില്ല. ഹാമിൽട്ടന്റെ 106 മത്സര വിജയമാണിത്. തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ.
1: സുംനാബാം മൾട്ടിറബ് കായിക ലോകം
2: സമർപ്പിച്ചത് വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുംനാബാം.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെഹാൻ ഉള്ളപ്പോ തീമരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
4: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
5: ആകെ പേടിയാവുന്നു ഡോക്ടർ.
6: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
4: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ഇന്ന് തുയിലുണർത്തുപാട്ട് കേൾക്കാം. രാത്രിയിൽ നിന്ന് പുതിയ പ്രഭാതത്തിലേക്ക്, ഐശ്വര്യ സമൃദ്ധമായ ഒരു പുതുകാലത്തിലേക്ക് ഗ്രാമജനതയെ ഉണർത്തിയെത്തിക്കുവാൻ പാണന്മാർ ശ്രാവണമാസത്തിൽ വീടുകൾ തോറും ചെന്ന് പാടിയിരുന്ന പാട്ടിനെയാണ് തുയിലുണർത്തുപാട്ട് എന്ന് പറയുന്നത്. തുയിലുണർത്തുപാട്ടിന്റെ അകമ്പടിക്കായി ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് നന്ദുടി. ചിങ്ങമാസത്തിലെ ഓണക്കാലത്തും മേടത്തിലെ വിഷുവിനും വെളുപ്പിനു മുമ്പ് ഓരോ ഭവനത്തിലും ചെന്ന് പാണന്മാർ തുടികൊട്ടി തുയിലുണർത്തിയിരുന്നു. ഇന്ന് തുയിലുണർത്തുപാട്ട് പാടുന്നത് KP ചിന്നപ്പൂവും സംഘവും.

0: കെ പി ചിന്നപ്പൂവും സംഘവും അവതരിപ്പിച്ച തുയിലുണർത്തുപാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: അൻപത്തിയഞ്ചിഞ്ച് വലിയ LED ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
3: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
5: FM പ്രധാന വാർത്തകൾ.
6: നമസ്കാരം. ഫ്രാൻസിലെ ഏവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സുസ്ഥിരതയുമാർന്ന വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതു വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉക്രൈൻ പങ്കാളിത്തം സമീപകാലത്ത് വിപുലമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം KSRTC ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനിച്ചു. മന്ത്രിമാരായ CP ജോണിന്റെയും ബിന്ദു കൃഷ്ണയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടത്തും. ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ വൈദ്യനാഥ റാം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണവ് ഝാ, കക്ഷിരഹിത സ്ഥാനാർത്ഥി പരിമൾ നാധ്വാനി എന്നിവരാണ് മത്സരിക്കുന്നത്. ഇന്ന് അയ്യങ്കാളിയുടെ 85-ാം സ്മൃതി ദിനം. തിരുവനന്തപുരം വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ മന്ത്രി KA തുളസി പുഷ്പാർച്ചന നടത്തും. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ

0: ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബാസിലിയസ് AUP സ്കൂളിന് ജൂൺ 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ മേഘശ്രീ. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാനും ഉത്തരവായി. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്.
1: FM പ്രധാന വാർത്തകൾ.
2: എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തൂലിക തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: EDU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.
4: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
5: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
7: തീവണ്ടി സമയം പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
6: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
6: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 ട്രെയിൻ നമ്പർ 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:33 ട്രെയിൻ നമ്പർ 1609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46 ട്രെയിൻ നമ്പർ 1605 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:54 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
7: തീവണ്ടി സമയം പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
9: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
11: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
12: പ്രായോജകർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
11: CH സെന്റർ മഞ്ചേരി.
12: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
11: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന OP കൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
12: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
11: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
12: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: ചരിത്ര വിഷയത്തിൽ വിദേശ രാജ്യങ്ങളിലെ ഗവേഷണ സാധ്യതകൾ. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം സംസാരിക്കുന്നത്. ശ്രദ്ധിക്കൂ.
2: ഞാൻ ഗവേഷണം ചെയ്യുന്ന ഒരു ഫീൽഡ് ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ചോദിക്കുന്നതാണ്, ഹിസ്റ്ററി റിസർച്ചിന് വേണ്ടിയിട്ട് എന്താണ് സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നല്ലൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി, അത് മാക്സിമം ഇന്ത്യയിൽ തന്നെ ചെയ്യുന്ന രൂപത്തിൽ ഹിസ്റ്ററി മാസ്റ്റേഴ്സ് ഓഫർ ചെയ്യുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിലുള്ള, അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഇനിയിപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ അശോക യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയി ഹിസ്റ്ററിയിൽ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് പി എച്ച് ഡി ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു ഹിസ്റ്ററി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഒരു റിസേർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഹിസ്റ്ററി എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ട്രെയിനിങ് കിട്ടുള്ളൂ. അങ്ങനെ മാസ്റ്റേഴ്സ് ഇന്ത്യയിലെ നല്ല യൂണിവേഴ്സിറ്റികളിൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ, പുറത്തേക്ക് പി എച്ച് ഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അത് വളരെയധികം സഹായിക്കും. റെക്കമെൻഡേഷൻ ലെറ്ററിൻ്റെ രൂപത്തിലാണെങ്കിലും, ഒരു റിസേർച്ച് ഏരിയ ഡെവലപ്പ് ചെയ്യുന്ന ഉദ്ദേശത്തിലാണെങ്കിലും, റിസേർച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന, അതുപോലെ തന്നെ പ്രൊഫസേഴ്സുമായിട്ടുള്ള കോൺടാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അത് വളരെയധികം ഉപകരിക്കും.

0: അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേ പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യണം. അത് കൂടുതൽ ആളുകളുടെ കേസിലും അത് സാധ്യമല്ല. കാരണം ഒന്ന്, ഭാരിച്ചൊരു ഫിനാൻഷ്യൽ ബേർഡൻ വരും. അതല്ലെങ്കിൽ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കോൺടാക്റ്റുകളും ഇത്രയും ഇൻട്രസ്റ്റുകളും റിസർച്ച് ഇൻട്രസ്റ്റുകളും ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പുറത്തേക്ക് നിങ്ങൾ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ നിങ്ങൾ ഇന്ത്യയിലെ നല്ല യൂണിവേഴ്സിറ്റികൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്ക് നെറ്റ് ജെ ആർ എഫ് പോലത്തെ മത്സര പരീക്ഷകളിൽ അതിൽ പങ്കെടുത്ത് അതിൽ കോമ്പീറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ തന്നെ നല്ല ഫണ്ടോടുകൂടെ പി എച്ച് ഡി ചെയ്യാനുള്ളൊരു അവസരം കൂടി അതുണ്ടാക്കി തരും. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് മേഖലകളിൽ ഉപരിപഠനം നടത്തുന്ന ആളുകൾക്ക് ഇന്ത്യയിലാണെങ്കിലും പുറത്ത് രാജ്യങ്ങളിലാണെങ്കിലും ഒരുപാട് അവിടെ പഠനത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു മേഖല തന്നെ അവർക്ക് പഠനേതര വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കരിയർ സാധ്യതകളും തേടുന്നതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ നിങ്ങൾ പി എച്ച് ഡിയോ അല്ലെങ്കിൽ നിങ്ങൾ എം ഫില്ലോ അല്ലെങ്കിൽ മറ്റുള്ള മാസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പാഷനനുസരിച്ച് പെർഫോമൻസോ മാസ്റ്റേഴ്സോ പി എച്ച് ഡി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ആർട്ട് ആൻഡ് പെർഫോമൻസ് മേഖലയിൽ, അതുപോലെ തന്നെ ന്യൂസ് ആൻഡ് മാഗസിൻ ജേണൽ, സെമൈ അക്കാഡമിക് പോർട്ടലുകൾ, ഇങ്ങനത്തുള്ള ഒരുപാട് സംഭവങ്ങളിൽ എഴുതാനും അതോടൊപ്പം തന്നെ ഫ്രീലാൻസിംഗ് ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വിദേശ പഠനത്തിന് വേണ്ടി പുറത്തു പോയ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്ത് നിന്ന് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റില്ല. പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾക്കതിൽ അവർ ലിമിറ്റേഷൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഇത്ര അവറേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ യു എസിലാണെങ്കിൽ ഒരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആൾക്ക് 20 hours ഒരു വീക്കിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ആ അവർലി ലിമിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ജോബുകൾ നിങ്ങൾക്ക് തേടാൻ പറ്റും. ഉദാഹരണത്തിന് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ലൈബ്രറിയിൽ വർക്ക് ചെയ്യാൻ പറ്റും, അവിടുത്തെ കാറ്റലോഗിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ നിങ്ങൾക്ക് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫസേഴ്സിൻ്റെ ഒപ്പം അവരുടെ റിസർച്ച് അസിസ്റ്റൻസ് ആയിട്ടും ടീച്ചിങ് അസിസ്റ്റൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ പറ്റും. യൂറോപ്യൻ കൺട്രീസിലും പറഞ്ഞ പോലെ തന്നെ അവരുടെ അവർലി ലിമിറ്റേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാർട്ട് ടൈം ജോബുകളും ഇൻ ക്യാമ്പസ് ഔട്ട് ക്യാമ്പസ് പാർട്ട് ടൈം ജോലികളും ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാവുന്നതാണ്.
1: അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി കേൾക്കാം.
5: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
5: മിലിക്സ് ഡിഷ് വാഷ്,
6: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
5: ലോവ വാഷിംഗ് സോപ്പ്,
6: പിങ്ക് വാഷിംഗ് പൗഡർ,
5: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
6: ഫോൺ 8078078540.
5: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
7: സൈബർ ജാലകം. പഴയ ഫോൺ ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ

0: ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്?
1: പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെയാണ് വാങ്ങാറുള്ളത്. അതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി എന്ത്, അതിൻ്റെ സ്പീഡ് എത്രത്തോളമുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം അത് ഉതകുമോ, ഗെയിം കളിക്കുവാൻ പറ്റുമോ, പ്രോസസ്സർ എങ്ങനെ, എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട് അല്ലേ? എന്നാൽ പലപ്പോഴും ഈ ശ്രദ്ധ ഉപയോഗിച്ച മൊബൈൽ ഫോൺ വിൽക്കുമ്പോഴോ ഉപേക്ഷിക്കുമ്പോഴോ കാണിക്കാറില്ല എന്നതല്ലേ വാസ്തവം? ഒരിക്കലും മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്, ഉപയോഗിച്ച ഫോൺ ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ മായ്ച്ചു കളയുക എന്നതാണ് അത്. ഫോണിലെ വിവരങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ വിൽപ്പനയ്ക്ക് ശേഷം മറ്റൊരാൾക്ക് അവ വീണ്ടെടുക്കുവാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഗാലറിയിലെ ഫോട്ടോകളും വീഡിയോകളും മറ്റ് ഡോക്യുമെൻ്റുകളും ഒക്കെ ഈ രൂപത്തിൽ ലഭിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിൽക്കുന്നതിന് മുമ്പായി മൊബൈൽ ഫോൺ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്യുക എന്നതാണ്. സെറ്റിംഗ്സിൽ ഇതിനുള്ള ഓപ്ഷൻ കാണും. മറ്റൊരു കാര്യം, മെമ്മറി കാർഡും മൊബൈൽ ഡാറ്റയും ഒക്കെ ഫോർമാറ്റ് ചെയ്യണം. ഇങ്ങനെ ഫോർമാറ്റ് ചെയ്ത് ഒരു ഡാറ്റയും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പാക്കി മാത്രമേ ഉപയോഗിച്ച മൊബൈൽ ഫോൺ വിൽക്കുവാനോ ഉപേക്ഷിക്കുവാനോ പാടുള്ളൂ. പുതിയ ഫോണിലോട്ട് ഈ വിവരങ്ങളെല്ലാം മാറ്റുമ്പോൾ അവ സുരക്ഷിതവും സ്വകാര്യവുമായിരിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം.
0: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
2: കണ്ടംകുളത്തി പ്രസവരക്ഷ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ആയിഷ ഗർഭിണിയാണോലെ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: അൽ റൈഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
9: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
10: അൽ റൈഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
11: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി കേൾക്കാം.
0: രസമുകുളം.
12: നമസ്കാരം പ്രിയപ്പെട്ടവരെ, മാമ്പഴക്കാലം അവസാനിക്കാൻ പോവുകയാണല്ലോ. ഇന്ന് നമ്മുടെ അടുക്കള വിശേഷത്തിൽ വീട്ടിൽ തന്നെയുള്ള സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മാംഗോ കേക്ക് തയ്യാറാക്കുന്ന വിധമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് പറയാം. നന്നായി പഴുത്ത മധുരമുള്ള 2 മാമ്പഴം, പഞ്ചസാര 1/2 കപ്പ്. ഇത് മാമ്പഴത്തിന്റെ മധുരത്തിനനുസരിച്ച് ക്രമീകരിക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദ, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി 1 ടേബിൾ സ്പൂൺ, പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 നുള്ള്. ഇനി തയ്യാറാക്കുന്ന വിധം പറയാം. ആദ്യം മാമ്പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് കൂടെ പഞ്ചസാരയും ഓയിലും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് അതിൽ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ,

നുള്ള് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കണം. ഇനി നേരത്തെ അടിച്ചു വെച്ച മാമ്പഴക്കൂട്ടിലേക്ക് നമ്മൾ അരിച്ചെടുത്ത പൊടി ചേർത്ത് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നാരങ്ങാനീരും പാൽപ്പൊടിയും കൂടി ചേർത്ത് മെല്ലെ ഇളക്കാം. മാവ് ഒരുപാട് അയഞ്ഞു പോകരുത്. ഇനി കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ അല്പം എണ്ണ തടവി മൈദ തൂകി കൊടുക്കണം. മാവ് ഇതിലേക്ക് ഒഴിച്ച് പാത്രം ഒന്ന് തട്ടിക്കൊടുക്കാം. അടികട്ടിയുള്ള ഒരു കടായിയോ കുക്കറോ 5 മിനിറ്റ് നേരത്തെ ചൂടാക്കി വെക്കണം. അതിനുള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കേക്ക് പാത്രം അതിലേക്ക് ഇറക്കി വെക്കാം. ഇനി ചെറിയ തീയിൽ 30 മുതൽ 40 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഒരു ഈർക്കിലിയോ കത്തിയോ ഉപയോഗിച്ച് കേക്കിന്റെ നടുഭാഗത്ത്

0: തടവി മൈദ തൂകിക്കൊടുക്കണം. മാവ് ഇതിലേക്ക് ഒഴിച്ച് പാത്രം ഒന്ന് തട്ടിക്കൊടുക്കാം. അടികട്ടിയുള്ള ഒരു കടായിയോ കുക്കറോ 5 മിനിറ്റ് നേരത്തെ ചൂടാക്കി വെക്കണം. അതിനുള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കേക്ക് പാത്രം അതിലേക്ക് ഇറക്കി വെക്കാം. ഇനി ചെറിയ തീയിൽ 30 മുതൽ 40 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഒരു ഈർക്കിലിയോ കത്തിയോ ഉപയോഗിച്ച് കേക്കിന്റെ നടുഭാഗത്ത് ഒന്ന് കുത്തി നോക്കണം. മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് തയ്യാറായി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പുറത്തെടുത്ത കേക്ക് ചൂടാറിയ ശേഷം മുറിച്ച് ഉപയോഗിക്കാം. നല്ല സോഫ്റ്റായ മാമ്പഴത്തിന്റെ മണവും രുചിയുമൊക്കെയുള്ള ഈ കേക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ആദ്യം മാമ്പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് കൂടെ പഞ്ചസാരയും ഓയിലും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് അതിൽ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കണം. ഇനി നേരത്തെ അടിച്ചു വെച്ച മാമ്പഴക്കൂട്ടിലേക്ക് നമ്മൾ അരിച്ചെടുത്ത പൊടി ചേർത്ത് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നാരങ്ങാനീരും പാൽപ്പൊടിയും കൂടി ചേർത്ത് മെല്ലെ ഇളക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ അല്പം എണ്ണ തടവി മൈദ തൂകി കൊടുക്കണം. മാവ് ഇതിലേക്ക് ഒഴിച്ച് പാത്രം ഒന്ന് തട്ടിക്കൊടുക്കാം. അടികട്ടിയുള്ള ഒരു കടായിയോ കുക്കറോ 5 മിനിറ്റ് നേരത്തെ ചൂടാക്കി വെക്കണം. അതിനുള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കേക്ക് പാത്രം അതിലേക്ക് ഇറക്കി വെക്കാം. ഇനി ചെറിയ തീയിൽ 30 മുതൽ 40 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം. പുറത്തെടുത്ത കേക്ക് ചൂടാറിയ ശേഷം മുറിച്ച് ഉപയോഗിക്കാം.
1: രസമുകുളം. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
1: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
2: നല്ല മലയാളം പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. 4 0 4 9 3 2 6 2 2 6 2.

0: 12 പേരാണ് കസേരകളി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അടുത്ത
1: ഇത് കേട്ടിട്ട് ഇദ്ദേഹത്തിന് എന്തോ ഓളം ഉണ്ടെന്ന് മനസ്സിലായി. ഇതേ കേട്ടില്ലേ, 12 പേരെന്ന്. എത്ര പേരാണ് കസേരകളിക്കുള്ളതെന്ന് സംഘാടകന് ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് 12 ഓളം കൂടി ചേർത്ത് ഒരു കാച്ചങ്ങ് കാച്ചി. ഇങ്ങനെ നമ്മളൊക്കെ ചെയ്യാറുണ്ട്, അറിഞ്ഞും അറിയാതെ 21, 33 എന്നിങ്ങനെ പറയാറുണ്ട്. 10 അല്ലെങ്കിൽ 30 പേർ എന്നാണ് പറയുന്നതെങ്കിൽ സംഗതി ശരി. 10 പേരാണെങ്കിൽ അത് 8 പേരോ 9 പേരോ 10 പേരോ ആകാം. പക്ഷേ 12 എന്ന് പറഞ്ഞാലോ? 12 എന്ന് തന്നെ പറയണം. അത് 11 13 അല്ല, കണക്ക് കൃത്യമായിരിക്കണം. ഒന്നുകിൽ 11 അല്ലെങ്കിൽ 12. മനസ്സിലായല്ലോ. ഇനിയും സംശയമുണ്ടെങ്കിൽ ഇതുകൂടി കേട്ടോളൂ. 100 പേർ എന്ന് പറഞ്ഞാൽ 100 ആൾക്കാർ എന്നാണ് അർത്ഥം. 50 പേർ, 60 പേർ എന്നൊക്കെ പറയാം, എഴുതാം. പക്ഷേ 49 എന്ന് വേണ്ട, അവിടെ കൃത്യം സംഖ്യ തന്നെ പറയണം.
0: അധ്യക്ഷവേദി അലങ്കരിക്കുന്ന ശ്രീമാൻ നളിനാക്ഷൻ ഇന്നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനും കവിയും പ്രസംഗകനുമത്രേ.
1: അധ്യക്ഷനായ നളിനാക്ഷൻ ഇത് കേട്ട് വിളറി വെളുത്തു പോയിട്ടുണ്ടാകും. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുകയാണ് സംഘാടകർ. അദ്ദേഹം സാമൂഹിക പ്രവർത്തകനും കവിയും പ്രസംഗകനുമത്രേ എന്നാണല്ലോ പറഞ്ഞത്. അതിനർത്ഥം ഇതാണ്, ഇങ്ങേര് ഇങ്ങനൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കത്

0: അത്ര വിശ്വാസമില്ല കേട്ടോ. അതാണ് അത്രേ എന്ന് ചേർത്തതിന്റെ അർത്ഥം. സ്വയം ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ പറയാം. ഇങ്ങനെ അത്രേ അല്ലെങ്കിൽ പോൽ എന്ന് ചേർത്താൽ മതി. അയാൾ ഒരു സുന്ദരൻ അത്രേ, അവൾ ഒരു സുന്ദരിയാണ് പോൽ എന്നിങ്ങനെ. ഇനി മറ്റൊരു കാര്യം, സാമൂഹ്യം സാമൂഹ്യം എന്നല്ല വേണ്ടത്, സാമൂഹികം എന്ന് തന്നെ വേണം. സാമൂഹിക പ്രവർത്തകൻ, സാമൂഹിക നന്മ എന്നിങ്ങനെ. ശ്രീമാൻ നളിനാക്ഷൻ എന്ന് നീട്ടിപ്പിടിച്ച് ആളെ അഭിസംബോധന ചെയ്യരുതേ. ശ്രീമാൻ എന്ന് വേണ്ട, ശ്രീമൻ എന്ന് മതി. ശ്രീമൻ.
1: ഗവേഷണം രചന നിർവഹണം ഡി പ്രദീപ് കുമാർ.
2: ആഖ്യാനം കെ വി ശബരിമണി.
3: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: നല്ല മലയാളം സമാപിക്കുന്നു.
3: പ്രായോജകർ
4: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
6: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
5: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി,
5: അലോഹ ഹോസ്പിറ്റൽ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
8: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
9: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
10: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
6: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
11: പ്രിയമുള്ളവരെ, FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്കുഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കേട്ടോളൂ, ബ്രഹ്മപുത്ര സമതലം. ഏകദേശം 720 കിലോമീറ്റർ നീളവും 60 മുതൽ 70 വരെ കിലോമീറ്റർ വീതിയുമുള്ള ഈ സമതലം അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്ക് അടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. അസം സമതലം എന്നും അറിയപ്പെടുന്ന ഇത് എക്കൽ വിശറികളാൽ സമ്പന്നമായ ഒരു ഉത്തരേന്ത്യൻ സമതലമാണ്. ചോദ്യം ഉത്തരവും ഒരിക്കൽ കൂടി, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്കുഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം, ബ്രഹ്മപുത്ര സമതലം.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
8: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
12: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
12: നമ്പർ മറക്കല്ലേ, 90 20 620 630.
13: കണ്ണങ്കണ്ടി മഴക്കാലമേള,
14: 8.5 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും, 8 കിലോ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
13: കണ്ണങ്കണ്ടി.
11: സംഭവിക്കാത്ത ഒന്നിനായുള്ള തയ്യാറെടുപ്പാണ് പലപ്പോഴും ജീവിതം. WB Yeats ഈ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ശുഭദിനത്തിൽ നിന്നും തൽക്കാലം വിടവാകുന്നു. ഞാൻ ശൈലേഷ് മൊറയൂർ, കൂടെയുണ്ടായിരുന്നത് പ്രമീള ചോലയ്ക്കൽ. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 29:17.
1: ആകാശവാണി 102.7.

കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്. കോഴിക്കോട് വി പി എസ് തിലേക്ഷോർ മെഡിക്കൽ സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനായ അദ്ദേഹം എഴുത്തുകാരൻ, ഗായകൻ, സംഗീത ചികിത്സകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ. ചിത്രീകരണം 10-ാം ഭാഗം.
1: എം എസ് ബാബുരാജിന്റെ സംഗീത സബരയിലൂടെ ഒരു യാത്ര പോവുകയായിരുന്നല്ലോ നമ്മൾ.

അദ്ദേഹം ഈണമിട്ട ചില ദാർശനിക ഗാനങ്ങൾ ഇത്തവണ നമുക്ക് പരിശോധിക്കാം. ഏകാന്തതയുടെ അപാരതീരം എന്ന് തുടങ്ങുന്ന ഭാർഗവി നിലയത്തിലെ ഒരു ഗാനമുണ്ട്. ഒരുപക്ഷെ കമുകർ പുരുഷോത്തമൻ പാടിയ ഏറ്റവും മികച്ച ഗാനം. ബഷീറിന്റെ ലോകത്തോടടുത്ത് നിൽക്കുന്ന വരികൾ എഴുതിയത് ഭാസ്കർ മാസ്റ്റർ. ആദ്യ മധ്യാന്തങ്ങളില്ലാത്ത കാലവും മനുഷ്യന്റെ അസ്തിത്വ വിഹ്വലതകളുമൊക്കെയാണ് ആ വരികളിൽ. ആ ഭാവസവിശേഷതകളെ തീക്ഷ്ണമായി ആവാഹിക്കുന്ന ഈണം. ഗാനം ആലപിക്കാനായി കമുകറയെ മനസ്സിലുറപ്പിച്ചതും സംഗീതജ്ഞന്റെ ഉൾക്കാഴ്ചയുടെ ഭാഗം തന്നെ.

ലോറ നീയെവിടെ എന്ന സിനിമയിൽ യേശുദാസ് പാടുന്ന പാട്ടാണ് കാലം ഒരു പ്രവാഹം, ആലംബമില്ലാതെ മുങ്ങിയും പൊങ്ങിയും അതിലലയുന്നു വ്യാമോഹം. രചന വയലാറിന്റേതാണ്. മനുഷ്യ മനസ്സിന്റെ വൃഥാവ്യാപാരങ്ങളും മോഹാവേശങ്ങളും പൊയ്മുഖങ്ങളുമൊക്കെ പ്രതിപാദ്യമാകുന്നുണ്ട് വരികളിൽ.

കൂട്ടുകാർ എന്ന സിനിമയിലെ ഗാനമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഓർമ്മ വേണം ഇത് അദ്വൈത മന്ത്രം. ജാതിമത വൈവിധ്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ ഒന്നാണ് എന്ന പരമസത്യം ഉദ്ഘോഷിപ്പിക്കുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസ് തന്നെ.

അഗ്നിപുത്രിയിൽ ജയചന്ദ്രൻ പാടിയ പാട്ടാണ് ഇനിയും പുഴയൊഴുകും, ഇതുവഴി ഇനിയും കുളിർക്കാറ്റോടിവരും എന്നത്. ജീവിതനദിക്കെതിരെ ഉയരുന്ന പ്രതിബന്ധങ്ങൾ തകരുമെന്നും കൊടുങ്കാറ്റിൽപ്പെട്ട് അന്ധവിശ്വാസങ്ങൾ തകർന്നടിയുമെന്നും പുതിയ വെളിച്ചവുമായി പുതുയുഗ പിറവിയുണ്ടാകുമെന്നും വീണ്ടും ഭൂമി ഉർവരമാകുമെന്നുമൊക്കെയുള്ള പ്രത്യാശകളുടെ വരികൾ. അത്തരം ഉണർത്തുപാട്ടിന് വേണ്ട താളക്രമവും അനുഗുണമായ സംഗീത പദ്ധതിയും ഈ ഗാനത്തെ തിളക്കമുള്ളതാക്കുന്നു.

ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമിയുഗേയുഗേ മഹാഭാരത കഥയിലെ വരികളും ആശയവും ഇതിവൃത്തമാക്കിയ രചന സംഭവാമിയുഗേയുഗേ എന്ന ഉച്ചസ്ഥായിയിലുള്ള വിളംബരത്തോടെയുള്ള ആകർഷകമായ തുടക്കം. അനുപല്ലവിയും ചരണവും കൃഷ്ണ നീയെവിടെ എവിടെ എന്ന് ഉയരുന്ന രോദനത്തിൽ അവസാനിക്കുന്നതുപോലും എത്ര ചാരുതയോടെയാണ് വിധാനിച്ചിരിക്കുന്നത്.

ഇനി നമുക്ക് ബാബുരാജ് ഈണം നൽകിയ ചില താരാട്ടുപാട്ടുകൾ കേൾക്കാം. ചടുല താളമോ സങ്കീർണമായ സ്വരക്കൂട്ടുകളോ ഇല്ലാത്ത ആത്മാവിന്റെ ഗീതങ്ങളാണ് ഉറക്കുപാട്ടുകൾ. തൊട്ടിലിൽ മന്ദമാടുന്ന അനുഭൂതിയേകുന്നവ. ബാബുരാജ് ഈണം നൽകിയ താരാട്ടുപാട്ടുകൾ ഈ ധർമ്മം തികച്ചും നിറവേറ്റുന്നവയാണെന്ന് നിസ്സംശയം പറയാം. അവയുടെ തേനൂറുന്ന ഭാവം കൊണ്ട് ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആയിരം ആയിരം ഉമ്മയും കൊണ്ടിങ്ങു വരുമല്ലോ, ഉല്ലാസപ്പൂത്തിരി കത്തിച്ചുവെച്ചൊരു ഉണ്ണിക്കിടാവൊന്നു വരുമല്ലോ. എല്ലാ ഈശ്വരി പാടിയ ഈ ഗാനം ലളിതസുന്ദരമായ ഗതിവിഗതികൾ കൊണ്ടും തുളുമ്പുന്ന വാത്സല്യഭാവം കൊണ്ടും നമ്മെ കീഴടക്കുക തന്നെ ചെയ്യും.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്.
1: ചിത്രീകരണത്തിന്റെ 10-ാം ഭാഗം സമാപിക്കുന്നു. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. ഈ ചിത്രീകരണത്തിന്റെ 11-ാം ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: കണ്ണങ്കണ്ടി മഴക്കാലമേള.
7: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും, 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
6: കണ്ണങ്കണ്ടി.
8: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 57:58.
9: ആകാശവാണി 102.7 മഞ്ചേരി FM.
0: സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
10: എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്.
0: മലയാള സിനിമ അതിന്റെ ശൈശവ ദശയിലൂടെ കടന്നുപോയ കാലത്ത് ലോകോത്തര നിലവാരമുള്ള ചലച്ചിത്രങ്ങൾ സൃഷ്ടിച്ച് സിനിമാ ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാസംവിധായകനായിരുന്നു രാമു കാര്യാട്ട്.
11: അവരെന്നെ വള്ളത്തിൽ കൊണ്ടുപോയില്ലെന്ന് വെച്ച് ഞാൻ തോക്കാനും മറ്റും പോണില്ല.
12: വള്ളത്തെ പോകാതെ നമ്മളിങ്ങനെ കഴിയും?
11: എന്റെയും കൂടെ ആണ്ട് ഈ കടല്. കടലിലെ പണിക്ക് പളനിയെ ജയിക്കാൻ ഇവിടെ ആരുമില്ല. ഈ കടൽ ഇവിടെ ഉണ്ടെങ്കിൽ പളനിയും പളനിയുടെ മരക്കാത്തിയും പഷ്ടിയടക്ക്.
0: ചെമ്മീൻ, നീലക്കുയിൽ, മുടിയനായ പുത്രൻ, നെല്ല് തുടങ്ങിയ ഒരുപിടി സിനിമകൾ സംവിധാനം ചെയ്ത അദ്ദേഹം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒട്ടനവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കി.

0: സസ്നേഹത്തിൽ. രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാജയുമായി പങ്കുവെക്കുന്നു മകൻ സുധീർ കാര്യാട്ട്.
1: ഏത് മേഖലയിലും ചില ആളുകളുണ്ടാവും, പിൽക്കാലത്ത് കടന്നു വരുന്ന ആളുകൾക്ക് മുഴുവൻ വെളിച്ചമായി നിലകൊള്ളുന്ന ചില പ്രതിഭകൾ. മലയാള സിനിമയെ സംബന്ധിച്ച് അത് രാമു കാര്യാട്ടായിരുന്നു. ഒരു കൊച്ചു പ്രദേശമായ കേരളത്തിൽ ഞങ്ങൾ നിങ്ങളെക്കാൾ മികച്ച സിനിമകൾ ചെയ്യുന്നുണ്ട് എന്ന് ആദ്യമായി അഭിമാനത്തോടെ മലയാളികൾക്ക് ലോകത്തിന് മുൻപിൽ പറയാൻ കഴിഞ്ഞ ചില സിനിമകളുണ്ടായത് രാമു കാര്യാട്ടിന്റെ സംവിധാനത്തിലായിരുന്നു. അന്ന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത സിനിമാ മേഖലയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നത് എങ്ങനെയാണ്?
2: അച്ഛൻ പണ്ടേ കുറെ വായിച്ച് കൂട്ടുന്ന ആളായിരുന്നു, പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. പിന്നെ വളർന്നതൊക്കെ ചെറിയൊരു ചേറ്റുവാന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ് തൃശ്ശൂര്. അപ്പോ അവിടുന്ന് ഇന്നവർക്ക് ഫസ്റ്റ് ഒരു പടം ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത് അവിടുത്തെ ലോക്കലായിട്ടുള്ള എല്ലാ ഒരു പ്രൊഡ്യൂസർ തന്നെ പരീക്കുട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്.
1: പി കെ പരീക്കുട്ടി.
2: അപ്പൊ അങ്ങോട്ട് ആ സൗഹൃദ ബന്ധമാണ് അങ്ങോലെ ഫസ്റ്റ് പടമായ നീലക്കുയിലിക്ക് കാലുവെക്കാനുള്ള ഒരു ഇത് കിട്ടിയത്. അങ്ങോട്ട് കുറേ ബന്ധങ്ങളുണ്ടായിരുന്നു, നമ്മൾ ഫ്രണ്ട്ഷിപ്പാണ് അങ്ങോട്ട് മെയിൻ തിങ്. അതാണ് അങ്ങോലെ ഇതിലേക്കൊക്കെ. പിന്നെ നാടകത്തിലുണ്ട്, നാടകം കുറെ ചെയ്തിട്ടുണ്ട്
1: സിനിമയിലെത്തുന്നതിന് മുൻപ്.
2: അപ്പൊ അതിന്റെ ഒക്കെ ഇതാണ് അങ്ങോലെ ഈ സിനിമ എന്നുള്ള ഒരു ഇതിലേക്ക് കയറാനുള്ള ഒരു കിട്ടിയിട്ടുള്ളത്.
1: നീലക്കുയിലിനെ കുറിച്ച് പറയുമ്പോ, അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന ചിത്രം മലയാളത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം, അത് കോഴിക്കോടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോഴിക്കോട് ആകാശവാണിയെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം അന്ന് പി ഭാസ്കരൻ ഇതിന്റെ സംവിധാനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം കോഴിക്കോട് ആകാശവാണിയിലുണ്ടായിരുന്നു. സംഗീതം ചെയ്ത രാഘവൻ മാഷ് അന്ന് കോഴിക്കോട് ആകാശവാണിയിലെ സ്റ്റാഫാണ്. പിന്നെ തിരക്കഥ എഴുതിയ ഉറൂബ് അന്ന് ഇവിടെയുണ്ട്. അപ്പോ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഇതിന്റെ പ്രാഥമിക ചർച്ചകൾ അദ്ദേഹം നടത്തിയതെന്ന് പറയാറുണ്ട്.
2: അപ്പൊ അങ്ങോട്ടൊരു ചാൻസ് കിട്ടിയവഴിക്ക് അങ്ങോട്ട് രാഘവൻ മാഷും എല്ലാരും അതിനെ വേണ്ടിട്ട്. അങ്ങോട്ട് പടത്തിലെ പാട്ടുകൾ എന്ന് പറഞ്ഞൊരു ഒരു മെയിൻ പോയിന്റ് ആണ്. അങ്ങോട്ട് പാട്ടിനോട് അത്ര താല്പര്യം ഇല്ലാന്നാണ് ഇടയ്ക്ക് പറയാറുള്ളത്, ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് പറയും. പക്ഷെ അങ്ങോട്ട് പടത്തിലെ പാട്ടുകളൊക്കെ എപ്പോഴും സൂപ്പർ ഹിറ്റ്സ്.
1: അതെ അതെ.
2: പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് കണ്ടുപിടിച്ച് ഇടും ചെയ്യും.
1: ഇപ്പൊ
2: ശല്യ ചൗധരി ആയാലും പിന്നെ മല്ലാട് അവരൊക്കെയും അച്ഛൻ തന്നെ ഒരു അസംബ്ലിങ് പവർ ഭയങ്കര.
1: നല്ലൊരു ഓർഗനൈസർ ആയിരുന്നു അല്ലേ?
2: ഓർഗനൈസേഷൻ വാസ് സൂപ്പർ.
1: ഇപ്പൊ ഈ മന്നാടയുടെ കാര്യം പറഞ്ഞു, അതായത് അദ്ദേഹം ഒരുപാട് അന്യഭാഷയിൽ നിന്നും പ്രത്യേകിച്ച് ഹിന്ദിയിൽ നിന്നും അവിടെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗായകരെ മലയാളത്തിൽ കൊണ്ടുവന്ന് പാടിപ്പിച്ചിട്ടുണ്ട്. മന്നാടയും ലതാ മങ്കേഷ്കറും തലത്ത് മെഹമ്മൂദും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അവരുടെ ഉച്ചാരണം ശരിക്കും ഒരു വിമർശന ബുദ്ധിയോടുകൂടി നോക്കുമ്പോൾ ശരിക്കും മലയാളത്തിൽ അത്ര കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണമൊന്നുമല്ല, പക്ഷെ ആ ഭാവം വളരെ തീവ്രമായിട്ടുള്ള ഭാവം കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോ അവരെ പരീക്ഷിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം?
2: അതൊക്കെ പഴയ പാട്ടുകൾ കേട്ടുള്ള ഇൻസ്പിറേഷൻ ആയിരിക്കും. പിന്നെ പോലെ ശരി ചൗധരി തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട്
1: ചെയ്യും.
2: അതൊരു സ്റ്റൈലായി മാറി. അത് ശരിക്കും നമ്മുടെ മലയാളത്തിലാണ് തുടങ്ങിയിട്ടുള്ളത്, മലയാളിയാണ് സ്റ്റാർട്ടായിട്ടുള്ളത്. അവർ ഞാൻ പറഞ്ഞു കേട്ടുള്ളത് കടലിനക്കരെ പോണവരെന്നുള്ള പാട്ട് തന്നെ ലതാ മങ്കേഷ്കറിനെ കൊണ്ട് പാട്ട് പഠിക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നെ അത് അവർക്ക് പാടാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഈ ശ്വാസം കൊണ്ട് പഠിച്ചെന്ന് ഞാൻ കേട്ടത്. നമ്മളൊക്കെ അച്ഛനായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷെ എന്റെ ലൈഫ് ഫുൾ ഹോസ്റ്റലാണ്.
1: ചെന്നൈയിലായിരുന്നു.
2: പക്ഷേ ആ ചെന്നൈയിലും തൃശ്ശൂരും ഒക്കെ ഹോസ്റ്റലായിരുന്നു 10th വരിക്കും. അപ്പോ അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മോദന ഫാദർ, അവര് നമ്മുടെ അടുത്ത് കൂടുതൽ സംസാരിക്കില്ല ഒന്നുമില്ല. പക്ഷെ അങ്ങോട്ട് ഒരു നോട്ടത്തിൽ നിന്ന് നമുക്കറിയാം വാട്ട് ഇസ് ലുക്കിംഗ്. നമ്മുടെ മനസ്സിനുള്ളിലേക്കാണ്
1: നോട്ടം.
2: കാരണം ആ അത് തീർച്ചയായിട്ടും, കാരണം അത് നമ്മളത് കൂടുതൽ സംസാരിക്കില്ല ഒന്നും ചെയ്യില്ല.
1: നല്ല
2: കമ്മ്യൂണിക്കേഷൻ സ്റ്റോക്കിൽ വിത്ത് അമ്മയാണ്. നീലക്കുയിലിന് മുമ്പ് ആ സമയത്ത് അമ്മയോട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്.
1: ഓ, മക്കള് നിങ്ങള്?
2: ഞങ്ങളെ അച്ഛൻ മൂന്ന് പേരാ. മൂത്ത് സിസ്റ്റർ സുമാ, ചേച്ചി ദേവന്റെ ഭാര്യയാണ്.
1: ദേവന്റെ
2: അല്ലാതെ ദേവന്റെ ഭാര്യയാണ് സുമാ. ചേച്ചി ഒരു കുറച്ച് കൊല്ലം മുമ്പ് മരിച്ചു പെട്ടെന്ന്. ദേവൻ ആക്ച്വലി അച്ഛന്റെ മാമന്റെ മകനാണ്. അങ്ങോട്ട് കാലിപ്രകണ്ഠാണ് അച്ഛൻ ചേച്ചിനെ കല്യാണം വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ സെക്കൻഡ് ഒരു ബ്രദർ ഉണ്ടായിരുന്നു സോമൻ. ചേട്ടൻ ചെത്രയും മരിച്ചുപോയി. ചേട്ടന്റെ മകനാണ് അച്ഛനെ കുറച്ച് വളരെയധികം ദുഃഖിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാനാണ് ചെയ്തത് ആക്ച്വലി. എനിക്ക് എന്നെ പറ്റി ആർക്കും അതിയാർത്ഥി ഒന്നുമില്ല. ഞങ്ങള് ഈ ഫീൽഡില് ആക്ച്വലി ഞങ്ങൾക്കൊന്നറിയൊരു 1000 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ആഡ് ഫിലിംസ്
1: പരസ്യങ്ങൾ
2: സ്റ്റാർട്ടിങ് കൊറേ ജ്വല്ലറിയും പിന്നെ സോപ്പ് സാറ്റ്സ് ഒക്കെ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് മ്യൂസിക് തന്നെ ചെയ്തിട്ട് ഏറെ.
1: അപ്പോ അച്ഛന്റെ മകൻ തന്നെയാണെന്ന് പറയാറ്.

0: ആളുകളെ.
1: ആയിരത്തി തൊള്ളായിരത്തി 1927 ഫെബ്രുവരി 1 തൃശൂർ ജില്ലയിലെ കടലോര ഗ്രാമമായ ചേറ്റുവയിൽ ജനിച്ച രാമു കാര്യാട്ട് ആധുനികതയുടെ പുതുകിരണങ്ങൾ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ പ്രതിഭയായിരുന്നു. രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ആദ്യ തെന്നിന്ത്യൻ ചലച്ചിത്രമായി. മുടിയനായ പുത്രൻ മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. 1965 ചെമ്മീൻ രാജ്യത്തെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം കൂടി സ്വന്തമാക്കിയതോടെ രാമു കാര്യാട്ട് എന്ന മലയാളി സംവിധായകൻ ഇന്ത്യൻ ചലച്ചിത്ര വീഥിയിൽ ഇതിഹാസ തുല്യനായി മാറി.
0: അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ, ഇപ്പോ പരസ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ സിനിമകളൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ആ ഒരു കാലത്തെ അതിജീവിച്ച സിനിമയാണെന്ന് തോന്നാറുണ്ടോ?
2: തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴും നെല്ല് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോഗ്രാഫി ബാലുമാധുരാണ്. ഇപ്പോഴും അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഫ്രെയിമിങ്ങും അതിന്റെ കളർ കോമ്പിനേഷൻസും അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിന്റെ ഒരു ഇതാണ് അതിന്റെ വേ പ്രസന്റേഷൻ ഒക്കെ. ഇപ്പം ബാലുമാധുര ഫസ്റ്റ് ഫിലിം ആയിരുന്നു നെല്ല്. അപ്പൊ അതിന്റെ ഒക്കെ ആ ഫോട്ടോഗ്രാഫി വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ടോട്ടലി ഔട്ട്സ്റ്റാൻഡിങ്. ശരിക്കും ഒരു ഡയറക്ടറിൽ കം ഫോട്ടോഗ്രാഫി ഫിലിം ആണ് ആക്ച്വലി.

0: രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് മകൻ സുധീർ കാര്യാട്ട്.
1: അച്ഛനെ ക്വാളിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കര, നമ്മൾക്ക് അധികം സംസാരമൊന്നുമില്ല. പക്ഷെ എവിടെ ഫോറിനിൽ ഫിലിം ഫെസ്റ്റിവലിന് പോയാൽ അങ്ങനെ ഒരു കാർഡ് അയക്കും. അത് ആ കൺട്രിയുടെ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡ്, പോസ്റ്റ് കാർഡ്. ഞാൻ ഹോസ്റ്റലായിരിക്കും, എനിക്ക് ഒരു കാർഡ് വരും. ജയ സുധീർ, ഞാനിങ്ങനെ ഫിലിം ഫെസ്റ്റിവലിലാണ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, യു ആർ രാമു കാര്യാട്ട്. ഇത്രേ ഉള്ളൂ. ഇത് മാത്രം ഉണ്ടാവും, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ മൈ ലവിങ് സൺ, ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ക്യാരക്ടറാണ്, അത് പുറത്ത് കാണിക്കില്ല.
2: അദ്ദേഹം പക്ഷെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നോ?
1: അല്ലല്ല, സുഹൃത്തുക്കൾ തന്നെ അങ്ങോട്ടൊരു

0: ഭയങ്കര ഒരു ഇതാണ് ഗ്രൂപ്പാണ് അവര്, ഫ്രണ്ട്ഷിപ്പ്. എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഞാനുള്ളപ്പോ ചെപ്പത്തിലുള്ളപ്പോ അവരൊക്കെ വീട്ടിലേക്ക് വരാറുണ്ട്. എന്റെ തകഴ്ശേഷിപ്പിള്ള അങ്ങോട്ട് വൈഫ്, അവരൊരു ഗ്രൂപ്പാണ്.
1: സാഹിത്യകാരന്മാർ തന്നെ ആയിരുന്നു പ്രധാനമായിട്ടും സുഹൃത്തുക്കള്.
0: പ്രധാനമായിട്ട് ഫ്രണ്ട്ഷിപ്പ്. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അവർക്ക് ഇപ്പം അച്ഛനെ പറ്റി ഇപ്പഴും പറയുമ്പോ ഈവൺ ഇപ്പഴും അവർക്ക് ഭയങ്കര വലിയ കാര്യമാണ്.
1: സാഹിത്യകാരന്മാരുമായിട്ട് ഉള്ള ബന്ധം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സിനിമകൾ നോക്കുമ്പോ അന്നത്തെ കാലത്ത് അദ്ദേഹം ചെയ്ത സിനിമകൾ എന്ന് വെച്ചാല് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ പ്രധാന രചനകളാണ് അദ്ദേഹം സിനിമയാക്കിയതൊക്കെ. അതോടൊപ്പം തന്നെ ഇപ്പോ അഭയം പോലെയുള്ള സിനിമയൊക്കെ എടുത്തു നോക്കിയാല് അതിലെ ഗാനങ്ങൾ മിക്കവാറും എല്ലാം കവിതകളായിരുന്നു. 10-ൽ കവിതകൾ ഉൾപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു അഭയം. അതിൽ പ്രധാനപ്പെട്ട എല്ലാവരുടെയും, വള്ളത്തോൾ, ചങ്ങമ്പുഴ, കുമാരനാശാൻ, സുഗതകുമാരി, ശ്രീകുമാരൻ തമ്പി, പി ഭാസ്കരൻ, വയലാർ, ഇങ്ങനെ എല്ലാവരുടെയും കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനങ്ങളായിരുന്നു ആ സിനിമയിലുണ്ടായിരുന്നത്. എന്നതുപോലെ തകഴിയുടെയും തോപ്പിൽ ഭാസിയുടെയും എസ് കെ പൊറ്റക്കാട്ടിന്റെയും പെരുമ്പടവത്തിന്റെ ഒക്കെ കഥകൾ, അപ്പോ അതാ അദ്ദേഹത്തിന് അകത്തുള്ള ഒരു സാഹിത്യ വാസന തന്നെയായിരുന്നു അത് കാണിച്ചിരുന്നത്.
0: തീർച്ചയായിട്ടും. അത് ആക്ച്വലി അങ്ങനെ ഒരു പടം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ലെറ്റർ അയച്ച ലെറ്റർ ഉണ്ടായിരുന്നു. പത്മരാജന്റെ മകന്റെ ഒരു റിപ്പോർട്ടിൽ എഴുതിട്ടുണ്ടായിരുന്നു ഈ സംഭവം. ബിക്കോസ് പണ്ടൊക്കെ നോവൽസ് ആണല്ലോ, കഥകളാണല്ലോ, അത് അധികം സിനിമ ആക്കണം. അപ്പൊ അതില് അങ്ങനൊരു ഇതില് വലിയ താല്പര്യം. ഈവൻ എല്ലായാലും പത്മരാജന്റെ
1: സംഭവം
0: മിക്ക പടങ്ങളും നോവൽസ് ആണ്.
1: അന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വായന രീതിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഇപ്പോ വീട്ടിലൊക്കെ ഒരുമിച്ചുള്ളപ്പോ?
0: തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോ, ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഗോൾഡൻ ഫ്രൈഡേ, അപ്പൊ ഞങ്ങൾക്ക് ഫ്രൈഡേ പുറത്ത് വരാം മന്ത്ലി വൺസ്. അപ്പൊ 3 ഡേയ്സ് ഞങ്ങൾ വീട്ടിലുണ്ടാവും. അപ്പൊ അച്ഛൻ ഫ്രീ ആണ്. എപ്പൊ നോക്കിയാലും അച്ഛന്റെ റൂമില് പേസിട്ട് അങ്ങോട്ട് എപ്പം പുസ്തകങ്ങൾ വായിച്ചോണ്ടിരിക്കും. അപ്പൊ അടുത്തേക്കൊന്നും ആരും വിടൂല്ല. അമ്മയൊന്നും അയ്യോ അല്ല, അച്ഛന്റെ ശേഷം എഴുതുന്നിട്ട് അച്ഛനും വിടൂല. അപ്പൊ കേറാ. അപ്പൊ ഈ അങ്ങോട്ട് ഒറ്റയ്ക്ക് കിടന്നിങ്ങനെ ആ പുസ്തകങ്ങൾ കാച്ചിട്ട് വരുന്നതും വരെ, വർക്കില്ലാത്ത സമയത്ത് അങ്ങോട്ട് ചില 2 കൊല്ലം കുടുംബം, 3 കൊല്ലം കൊണ്ട് ഒരു പകർത്തുള്ളൂ.
1: അതെ അതെ.
0: അല്ലാണ്ട് പലിച്ചു വലിച്ചു ചെയ്യുന്ന ആളുമല്ല ഞങ്ങൾ പണ്ട്.
1: അതെ.

0: രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് മകൻ സുധീർ കാര്യാട്ട്.
1: ഈ ചെമ്മീനൊക്കെ വന്ന ശേഷം പൊതുവെ പറയാറുള്ള ഒരു കാര്യം, ചെമ്മീൻ ലോക പ്രസിദ്ധി ആർജിച്ച ഒരു സിനിമയായി മാറിയപ്പോ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന രണ്ട് സിനിമാക്കാരായിരുന്നു അന്ന് ലോകത്തുണ്ടായിരുന്നത്. ഒന്ന് രാജ് കപൂറും രണ്ട് രാമു കാര്യാട്ടും ആയിരുന്നു എന്ന് പറയാറുണ്ട്.
2: തീർച്ചയായിട്ടും, രാജ് കപൂറും ആ സ്റ്റൈലാണ്, അച്ഛനും ആ സ്റ്റൈലാണ്, അങ്ങനത്തെ ഫിഗറും ആ സ്റ്റൈലും ആ പേഴ്സണാലിറ്റിയും ഒരു വരും തന്നെ നമ്മളെ അറിയാതെ ഇറ്റു പോകും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. രാജ് കപൂറിന്റെ സമയത്തൊക്കെ ആ ബോബിയൊക്കെ സ്പെഷ്യൽ എത്രയോ മാസമോടെ കൂടിയ പാടത്. ആ സമയത്ത് ഇങ്ങോട്ടും കൂടി പോകാറുണ്ട് ടാസ്കൻ ഫിലിം ഫെസ്റ്റിവൽ. ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ജൂറി ഇങ്ങോട്ട് മാത്രമായിരുന്നു. അങ്ങനെ പലയിടത്തും ക്യൂബൻ ഫിലിം ഫെസ്റ്റിവല്, മിക്കതും അങ്ങോട്ട് റഷ്യൻ ഫിലിം ഫെസ്റ്റിവലിന് അങ്ങോട്ടാണ് മിക്കതും പോവാറ്. അപ്പൊ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ രാജ് കപൂറിനെയും അച്ഛനും വെച്ചിട്ടുള്ള കമ്പാരിസൺ.
1: അവരുമായിട്ടൊക്കെ വലിയ അടുപ്പമുണ്ടായിരുന്നോ മറ്റു ഇൻഡസ്ട്രിയിലെ ആളുകളുമായിട്ടൊക്കെ?
2: അച്ഛന് ഭയങ്കര അടുപ്പമായിരുന്നു. അവരൊക്കെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു നമ്മുടെ കാണാം.
1: മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ, നേരത്തെ നമ്മൾ സലീൽ ചൗധരിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോ ചെമ്മീനിലൊക്കെ കൊണ്ടുവന്ന ആളുകൾ, ഋഷികേഷ് മുഖർജി ആയിരുന്നു എഡിറ്റിംഗിന് വന്നത്, ഛായാഗ്രഹണം ചെയ്തത് മാർക്കസ് ബട്ട്ലി ആയിരുന്നു. ഇങ്ങനെ മറ്റു ഭാഷകളിലെ ഏറ്റവും ഉന്നതരായ ആളുകളെ തന്നെ സ്വന്തം സിനിമയിൽ പരീക്ഷിക്കാന് അത്രയും വലിയൊരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു അദ്ദേഹം.
2: തീർച്ചയായിട്ടും
1: കൺമണി ബാബു,
2: ആ കൺമണി ബാബു അങ്ങോട്ട് അതിന്റെ തീർച്ചയായിട്ടും അത് അങ്ങോട്ട് വളരെ യങ് ആയിരുന്നു.
1: 20 വയസ്സോ മറ്റുള്ളപ്പോഴാണ് അദ്ദേഹം ചെമ്മീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
2: അപ്പൊ അങ്ങോട്ട് അതിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇൻഡസ്ട്രിയിലുള്ള അത്രയും അറ്റാച്ച്മെന്റ് ആദ്യം ഋഷികേഷ് മുഖർജി ആയാലും സലിൽ ചൗധരി ബംഗാളി
1: ബംഗാളി,
2: അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ആ ഇത് ചെയ്യാൻ പറ്റിയിരുന്നത്. അങ്ങോട്ട് സ്റ്റൈൽ എന്ന് വെച്ചാല് പടം റിലീസ് ചെയ്യുന്ന മുമ്പ് തന്നെ അവാർഡുകൾ വിളിച്ചു വിട്ടു. അത് ഫുൾ ഫിലിം കാണിക്കണ്ടാവില്ല, ചിലപ്പോ ഒരു റീലൊക്കെ കൊണ്ടേ കാണിക്കണം, ഒന്നര സിനിമ
1: റീലാണ്,
2: ഒരു റീലൊക്കെ കൊണ്ടേറ്റാണ് അങ്ങോട്ട് അവാർഡ് വാങ്ങിട്ട് വരുന്നത്. പിന്നെ ഫുൾ ഫിലിമിനൊക്കെ കാണിക്കുള്ളൂ. അങ്ങോട്ടെ കൂടി ഞാൻ ഇടയ്ക്ക് ഒരു ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, ദീപിന്റെ ഷൂട്ടിങ്ങിന് തൃശ്ശൂര് കാഴ്ച ബംഗ്ലാവിലായിരുന്നു ഷൂട്ടിംഗ്, ആ സമയത്ത് പോയിട്ടുണ്ട്.
1: ഈ ഷൂട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത് ഇപ്പോ കുട്ടികൾ നിർബന്ധം പിടിക്കുമ്പോഴാണോ കൊണ്ടുപോകുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അദ്ദേഹം വരാൻ പറയുമായിരുന്നോ?
2: അങ്ങോട്ട് അതൊന്നും ബോധമല്ല, അത് അങ്ങനെ നമ്മളൊന്നും അന്ന് വാശി പിടിക്കാനേ പറ്റില്ല. ചാൻസ് വരില്ല,
1: അതിനുള്ള സ്പേസ് ഇല്ല അല്ലേ.
2: ആ അതിനൊന്നും അതിനൊന്നും ഇതില്ല. നമ്മള് ഹോളിഡേസ് ആയിരുന്നു, അപ്പൊ തീർച്ചയായിട്ടും അച്ഛന്റെ അമ്മയുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ആ ഷൂട്ടിങ് നടക്കുന്നെങ്കിൽ കൂടുതൽ സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. നെല്ലിന്റെ ഷൂട്ടിങ്ങിനെ ഫുൾ അമ്മയൊക്കെ കൂടി ഉണ്ടായിരുന്നു.

0: ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും ഈ പൊതുസേവനത്തിനൊക്കെ അദ്ദേഹത്തിന് ഒരു സമയം കണ്ടെത്താൻ എങ്ങനെയാണ് കഴിഞ്ഞത്? അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങണം എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു?
1: തീർച്ചയായും, കാരണം അമ്മക്ക് കണ്ടിന്യൂസ് ഫിലിംസ് ചെയ്യണം. അതല്ല, അച്ഛനപ്പം ഫ്രീ ഉള്ള സമയത്ത് അച്ഛൻ ഇതിനൊക്കെ വെച്ച് ഇടപെടാറുണ്ട്. ബന്ധങ്ങൾ കൂടുതലാണ്.
0: അദ്ദേഹം ഉണ്ടാക്കി വെച്ച കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സിനിമകൾ 50-60 വർഷം കഴിഞ്ഞിട്ടും ഇന്നും പുതുമയോടെ കൂടി നിലനിൽക്കുകയാണ്. കറുത്തമ്മയും പരീക്കുട്ടിയും ഒക്കെ ഇന്നും നമ്മളെ മോഹിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ്. അപ്പോ ആ അച്ഛന്റെ മകനാണ് എന്ന് പറയുമ്പോ ഇപ്പോഴും ആളുകൾ തരുന്ന ഒരു ആദരവ് എങ്ങനെയാണ്?
1: ഇപ്പോഴും നമുക്കൊരു സീറ്റാണ്. ഞങ്ങൾക്ക് തന്നെ സീറ്റ് പോയി പോയാലും തൃശ്ശൂർ പോയാലും ഞങ്ങൾക്ക് ഒരു സീറ്റ് ഇട്ടങ്ങ് ഒരു പേര് പറഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ സീറ്റാണ്. ഈവണ്ണോ ഇപ്പഴും ഇത്രയും വലിയൊരു കാലവസംഗം ഉണ്ടാക്കി, അതന്നെ വലിയൊരു കാര്യമാണ്.
2: 1979 ഫെബ്രുവരി 10 രാമു കാര്യാട്ട് വിട പറഞ്ഞു. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അദ്ദേഹം സമ്മാനിച്ച കഥാപാത്രങ്ങളും കഥാപരിസരവും ഇന്നും നമ്മുടെ ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുന്നു. ലോക സിനിമാ ഭൂപടത്തിൽ മലയാള സിനിമയ്ക്ക് സ്വന്തമായ ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്ന ചലച്ചിത്രകാരൻ എന്ന നിലയിൽ രാമു കാര്യാട്ട് എക്കാലവും സ്മരിക്കപ്പെടും. രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൻ സുധീർ കാര്യാട്ട്. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.
3: സസ്നേഹം വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാവിലെ 8:55.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
3: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി.
4: സമയം 9 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 18 സെക്കൻഡ്.
5: FM പ്രധാന വാർത്തകൾ.
4: ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്ക് ഉൾപ്പെടെ 4 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്ത് അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തു മൃഗങ്ങളുടെ സ്രവം, വവ്വാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കണ്ണൂരിൽ ട്രെയിൻ കടന്നുപോകേണ്ട സമയം റെയിൽവേ ഗേറ്റ് അടയ്ക്കാതിരുന്ന ഗേറ്റ് കീപ്പറെ സസ്പെൻഡ് ചെയ്തു. വിമുക്തഭടനും തളിപ്പറമ്പ് മുയ്യം സ്വദേശിയുമായ രാജേഷ് കവലനെയാണ് സസ്പെൻഡ് ചെയ്തത്. BJP പട്ടികജാതി മോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സംഗമം 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് സംഗമം ഉദ്ഘാടനം ചെയ്യും. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 1,792 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. അപാകതകൾ കണ്ടെത്തിയ 117 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം പുരോഗമിക്കുന്നു. ആദ്യ പകുതിയിൽ കൊളംബിയ 1 ഗോൾ നേടി.

0: FM പ്രധാന വാർത്തകൾ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ട്രെയിൻ സമയം.
7: ട്രെയിൻ നമ്പർ 166-49 മംഗളൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ്, 9:28. 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 10:28. 166-10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ്, 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 9:44. 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, 10:49. 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
6: ട്രെയിൻ സമയം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
4: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി.
5: വികസന വാർത്തകൾ.
6: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചോലക്കിൽ. ഷിഗെല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പുൽപ്പറ്റ പഞ്ചായത്തിലെ തട്ടുകടകളിൽ രാത്രികാല മിന്നൽ പരിശോധന. ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും ഗുണനിലവാരം, ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവ വിലയിരുത്തുന്നതിനായിരുന്നു പരിശോധന. മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തതും ശുചിത്വക്കുറവ് കണ്ടെത്തിയതുമായ തട്ടുകടകൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതായി മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. തട്ടുകട നടത്തിപ്പുകാർക്ക് നിർദ്ദേശങ്ങളും നൽകി. പുൽപ്പറ്റ പഞ്ചായത്ത് ജീവനക്കാരും തൃപ്പനച്ചി പ്രാഥമികാരോഗ്യ കേന്ദ്രം ഉദ്യോഗസ്ഥരും ചേർന്നാണ് പരിശോധന തുടരുന്നത്. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം നീതുമോൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷബന എന്നിവർ നേതൃത്വം നൽകി. മഞ്ചേരി തോട്ടുപോയിൽ വെൽനസ് സെന്റർ റോഡ് നഗരസഭാ ചെയർപേഴ്സൺ വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ കെ പി മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ഓണത്തിന് വിളവെടുക്കാൻ തൃക്കലങ്ങോട് പഞ്ചായത്ത് കരിക്കാട് കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം. ഓണക്കാലത്ത് നാടും നഗരവും അണിചൊരുക്കാൻ തദ്ദേശീയമായ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരിക്കാട് വാർഡിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത്. വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളുടെ കൂട്ടായ്മയിലാണ് ഉത്സവകാല കൃഷി. പഞ്ചായത്ത് അംഗം കെ പി സുധീഷ് കുമാർ തൈനടയിൽ ഉദ്ഘാടനം ചെയ്തു. സി ഡി എസ് അംഗം സുനിതാരാജു അധ്യക്ഷത വഹിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്ന വികസന പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ കലക്ടർ ബിനോയ് ഗോയൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആശുപത്രി അധികൃതർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവരുമായി ചർച്ച നടത്തി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി എസ് ഷീന, സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ടി എൻ അനൂപ് എന്നിവരും വിവിധ വകുപ്പ് മേധാവികൾ, പൊതുമരാമത്ത് സിവിൽ ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും ആശുപത്രി ഭരണ വിഭാഗവും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയിൽ

0: ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
2: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

മഴവില്ലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് മഴവില്ലിൽ എസ് രമേശൻ നായർ രചിച്ച ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജി വേണുഗോപാൽ പാടിയത്. സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

0: ഡിസ്ട്രിക്ട് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
0: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
4: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
5: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
5: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി
5: അലോഹ ഹോസ്പിറ്റൽ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
7: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
12: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
13: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
12: രാവിലെ 8:23.
13: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
12: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
14: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
15: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
16: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
17: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
18: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
18: നമ്പർ മറക്കല്ലേ, 90 20 620 630.
19: മഴവില്ലിൽ ഇനി S. ജാനകി ദേവി പാടിയ ഗാനം. സംഗീതം നൽകിയത് പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
1: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: കണ്ണങ്കണ്ടയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
4: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
6: വാക്കും
1: പൊരുളും പ്രായോജകർ
6: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
7: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
1: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90-20-620-630.
9: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7:00.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: ഈ വേൾഡ് കപ്പ് തോഷിബ LED TV യോടൊപ്പം ആഘോഷിക്കൂ.
11: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും

0: വിൽക്കപ്പെടുന്ന തോഷിബ എൽ ഇ ഡി ടി വി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
1: ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ പാടിയത്. സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
1: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
5: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസ EMI സ്വന്തമാക്കാം.
6: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
7: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: ആയിഷ ഗർഭിണിയാണോലേ?
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
10: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
8: തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
8: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
11: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: മഴവില്ലിൽ അവസാനമായി കാവാലം ശ്രീകുമാറും KP ഉദയഭാനുവും പാടിയത്. രചന MG രാധാകൃഷ്ണൻ. ക്ഷമിക്കണം, കാവാലം ശ്രീകുമാർ പാടിയത്.

0: FM പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അഞ്ചു ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഇറാനും അമേരിക്കയും സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് കരാറിൽ ഒപ്പുവച്ചത്. ജാർഖണ്ഡിലെ രണ്ട് രാജ്യസഭാ സീറ്റുകളിൽ ഇന്ന് വോട്ടെടുപ്പ്. ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ വൈദ്യനാഥറാം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണവ്ധ, കക്ഷിരഹിത സ്ഥാനാർത്ഥി പരിമൾ നാഥ്വനെ എന്നിവരാണ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം KSRTC ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. മന്ത്രിമാരായ CP ജോണിന്റെയും ബിന്ദുകൃഷ്ണയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം. കൊച്ചി നഗരസഭ, ആരോഗ്യ വിഭാഗം, പോലീസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ എന്നിവ നഗരത്തിലെ തട്ടുകടകളിലും വഴിയോര ഭക്ഷണശാലകളിലും മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച രണ്ട് കടകൾ അടപ്പിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 163-45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28, 166-10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 166-06 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
1: ഇന്നത്തെ പരിപാടി: കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മഞ്ചേരിയിലെ പത്രപ്രവർത്തക കൂട്ടായ്മയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമശില്പശാല വാർത്താ ലാബ് ഇന്ന് മഞ്ചേരി മലബാർ ഹെറിറ്റേജ് ഹോട്ടലിൽ നടക്കും. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 9 കഴിഞ്ഞ് 59:45. ഇനി അല്പസമയത്തിനുള്ളിൽ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി കേൾക്കാം.
3: ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
1: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
0: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
1: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെയൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
0: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത് മാത്രം തൈറോയിഡിന്റെ റിക്വയർമെന്റ്, തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
0: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
1: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക്

0: ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീരഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ, ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിന് ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർഷനെ കുറച്ച് അഫക്ട് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കാപ്പി, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour, നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണമായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. ഇപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിന്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ച വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അതിൽ മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം, ഈ ഹൈപ്പോതൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിന്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടി

0: ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 15:05. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. ഇതിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0483-295-0000, മറ്റൊരു നമ്പർ 0483-295-8000. വാട്സാപ്പ് നമ്പർ കൂടിയുണ്ട്, 9495-0506-00. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ടവ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് വഴി ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:15 തുടർ നാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക്

NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം. തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
1: സമയം 10 മണി കഴിഞ്ഞ് 17 മിനിറ്റും 20 സെക്കൻഡും.
0: പ്രിയമുള്ളവരെ, ഫുട്ബോൾ ബീറ്റിലേക്ക് സ്വാഗതം, സുസ്വാഗതം.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
2: ഷക്കീര, we are ready.
3: We are ready.
4: We are ready.
5: We are ready.
0: നിങ്ങളുടെ ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വിളിക്കേണ്ട നമ്പർ
1: 0483 2950 300.
0: മറ്റൊരു നമ്പർ 0483 എന്ന STD കോഡിൽ തന്നെ 2950 800.
1: പ്രിയമുള്ളവരെ, ഫുട്ബോൾ ബീറ്റ്സിന്റെ മറ്റൊരു അധ്യായമാണ്. വിശേഷങ്ങൾ പറയാനും വിശേഷങ്ങൾ കേൾക്കാനും ആവേശത്തിൽ ആറാടാനുമായി ഇതാ മഞ്ചേരി എഫ് എമ്മിൽ നിന്ന് ഫുട്ബോൾ ബീറ്റ്സിൽ കൂട്ടിച്ചേരുന്നു.
0: നിങ്ങളോടൊപ്പം ഞാൻ ശൈലേഷ് മൊറയൂർ, കൂടെ
1: ഞാൻ ജയ. സ്റ്റുഡിയോ സഹായം ഒരുക്കുന്നു പ്രമീള ചോലയ്ക്കൽ.
0: സാങ്കേതിക സഹായം ഒരുക്കുന്നത് മുരുകേശൻ കോട്ടക്കൽ ആൻഡ് വേലായുധൻ അരീക്കോട്.
1: അപ്പൊ പ്രിയമുള്ളവരെ, തുടങ്ങല്ലേ?
0: ഇതാ ആരോ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്,
1: കാത്തിരിക്കുന്നുണ്ട് അല്ലേ? റെഡി?
0: ഹലോ, ഹലോ,
6: ഹലോ,
0: ആ കേൾക്കുന്നില്ലേ?
1: നമസ്കാരം, നമസ്കാരം, ഫുട്ബോൾ ബീച്ചിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഹലോ, ഹലോ,
0: ഹലോ, കേൾക്കാവോ?
6: ഹലോ,
0: ആ ഇങ്ങോട്ട് കേൾക്കാം,
1: കേൾക്കുന്നുണ്ട്. യെസ്, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
6: സാദിഖാണ്, സാദിഖ് പന്തല്ലൂർ.
1: സാദിഖ് പന്തല്ലൂർ,
0: സാദിഖ് പന്തല്ലൂർ, നമ്മളുടെ യുവ സംഗീത സംവിധായകൻ സാദിഖ് പന്തല്ലൂർ തന്നെയാണോ അത്?
6: അതെ, അതെ, അതെ.
0: അപ്പോ വളരെ സന്തോഷമുണ്ട് കേട്ടോ, ആദ്യത്തെ കോളർ നല്ലൊരു ഏരിയയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്.
1: അല്ല, ഈ സംഗീത സംവിധാനവും ഫുട്ബോളും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ സാദിഖ്? ഹലോ, ഹലോ,
0: ഹലോ,
1: സാദിഖായിട്ടുള്ള കണക്ഷൻ നമുക്ക് കട്ടായിട്ടുണ്ട്. സാരില്ല, നമുക്ക് ഇനിയും വിളിക്കാം. അപ്പൊ പ്രിയമുള്ളവരെ, ഇന്നലെ കുറച്ച് കളി നടന്നിട്ടുണ്ട്, ഇന്ന് കളി നടക്കുന്നുണ്ട്, കഴിഞ്ഞ കളിയുടെ വിശേഷങ്ങളൊക്കെയുണ്ട്. അതൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0483 2950 300. അതേ സ്റ്റഡി കോഡിൽ 2950 800. അപ്പൊ എന്തൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങൾ പറയാനില്ലേ?
0: ഇന്നലത്തെ വിശേഷങ്ങൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഹാട്രിക് അടിച്ചിരിക്കല്ലേ ഞങ്ങള്?
1: ഞങ്ങള് എന്ന് പറഞ്ഞ മനസ്സിലായില്ല, ഹാട്രിക്
0: എന്ന് വെച്ചാൽ
1: ഇന്നലത്തെ ഹാട്രിക് ആരാന്ന് പറഞ്ഞോളൂ.
0: ആ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ലയണൽ മെസ്സി.
1: അത് ശരി, മെസ്സി ഹാസം എന്നൊക്കെയാണ് നമ്മുടെ പത്രങ്ങളുടെ തലക്കെട്ട് വന്നത് അല്ലേ. നമ്മൾ ഈ കളീനെ, ഫുട്ബോളിന്റെ ഇങ്ങനത്തെ ഗ്രൂപ്പ് ടീം കളികളൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ എപ്പോഴും ടീം വർക്ക്, ഇന്റലിജൻസ്, ടാലന്റ് എന്നൊക്കെ നമ്മൾ വിലയിരുത്തും. പക്ഷെ അർജന്റീനയുടെ കളി കാണുമ്പോൾ നമ്മള് ടീം വർക്കും ആ ഒരു ഇന്റലിജൻസും അതിന്റെ അപ്പുറം ഒരു ടാലന്റ് കൂടി നമ്മള് കാണില്ലേ. അതാണ് ഒരു കളിക്കാരന്റെ വിജയം എന്ന് പറയുന്നത്, ഒരു ടാലന്റ്. ടീമിനെ മൊത്തത്തിലൊരു കുന്തമുന പോലെ വിജയത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത്.
0: നമ്മുടെ മെസ്സി റെക്കോർഡുകളിൽ നിന്നും റെക്കോർഡുകളിലേക്ക് ഇങ്ങനെ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൾ വരുന്നുണ്ട്.
1: യെസ്, സ്വാഗതം ചെയ്യാം.
0: ഹലോ,
6: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
0: എവിടുന്നാണ്?
6: കുഞ്ഞുമണി വിജയൻ എന്ന് പറഞ്ഞ ആള്.
1: കുഞ്ഞുമണി വിജയൻ എന്ന് തന്നെയാണോ ശരിയായ പൂർണ്ണമായ പേര്?
6: അല്ല, വിജയൻ.

0: ഉണ്ടായിരുന്നല്ലോ.
1: 24 ആണോ?
0: 24 അല്ല, അതിന്റെ
1: ആദ്യം 32-48 ആകുമല്ലേ ചെയ്തത് അല്ലേ?
0: ആ
1: 48
2: ടീമാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ 48 ടീമാണ് നിൽക്കുന്നത്.
0: കുറച്ച് ആൾക്കാർക്ക്, കുറച്ച് രാജ്യങ്ങൾക്ക് നമുക്ക് കളിയിലേക്ക് വരാൻ സാഹചര്യം കിട്ടിയല്ലോ. അപ്പൊ അവരുടെ നിലവാരം കൂടി നമുക്ക് നോക്കേണ്ടതില്ലേ?
1: വിജയേട്ടാ, വിജയൻ നല്ല പേര് പറഞ്ഞേ.
0: അതെ അതെ,
1: നമുക്കും നമ്മുടെ ഇന്ത്യക്കും അതിന്റേതായ ഒരു സമയം വരും ദാസ, അല്ല വിജയ എന്ന് പറയില്ലേ.
2: അപ്പൊ വിജയേട്ടാ, ഇന്നലത്തെ കളി ശ്രദ്ധിച്ചു?
0: എന്റെ ഓർമ്മയില്, ആ എന്റെ ഓർമ്മയില് നോക്കുമ്പോ മറഡോണ നമ്മളെ ഇന്ത്യക്കെതിരെ കളിച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ കളിച്ചിട്ടുണ്ട്. നമ്മളെ നെഹ്റു കപ്പില് ബംഗാളിൽ കൽക്കത്തയിൽ വെച്ചിട്ട് കളിച്ചിട്ടുണ്ട് കുറെ മുമ്പേ.
1: കൽക്കത്തയിൽ വെച്ചിട്ടോ?
2: പഴയ കഥയാണ്. നമ്മൾക്ക് കുറെ പുതിയ അറിവുകളൊക്കെ ഇങ്ങനെയാ കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾക്ക് എല്ലാ അറിവുകളും നമ്മുടെ കയ്യിലില്ലല്ലോ.
0: മറഡോണക്കന്ന് എത്ര ചെറിയ വയസ്സുള്ളൂ.
1: എന്നാൽ വിജയേട്ടനെ, ബ്രസീൽ ഫാന് ബ്രസീലിന്റെ ഒരു അടിപൊളി പാട്ട് വന്നാലോ?
0: ആയിക്കോട്ടെ,
1: ഓക്കെ, ഇതാ വരുന്നു കേട്ടോ.
2: ഓക്കെ ശരി, അപ്പോ ശരി, ഓക്കെ.

0: പ്രിയമുള്ളവരെ, ആകാശവാണി 102.7 മഞ്ചേരി എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു
1: ഫുട്ബോൾ ബീറ്റ്സ്.
0: വിളിക്കേണ്ട നമ്പർ ഒന്ന് കൂടി പറഞ്ഞേ,
1: 0483 29 50 300. അതേ സ്റ്റഡി കോഡിൽ 29 50 800. സമയം 10 മണി കഴിഞ്ഞ്
0: 45 മിനിറ്റും 45 സെക്കൻഡും.
1: അതെ, ബ്രസീലും അർജന്റീനയും വിശേഷം മാത്രം പറഞ്ഞാൽ പോലെ ഇപ്പോരാ, ഇന്നലത്തെ വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് കളികളുടെ റിസൾട്ട് കൂടി നമുക്ക് വിടാനുണ്ട്. ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾക്ക് രാവിലെ നമ്മുടെ 9:30 അതിന്റെ റിസൾട്ട് നമ്മുടെ ഫുട്ബോൾ ബീച്ചിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടാവില്ല. ഓസ്ട്രേലിയയും ജോർദാനായിട്ടുള്ള ഒരു കളി നടന്നിട്ടുണ്ട്. ദെൻ അതിൽ ഓസ്ട്രേലിയ 3 ജോർദാൻ 1 എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ദെൻ രാത്രി 9:30 മറ്റൊരു പ്രധാനമായ കളി നടന്നിട്ടുണ്ട്. ഇന്ന് പോർച്ചുഗൽ പ്രേമികൾ ആരും തന്നെ സോഷ്യൽ മീഡിയ തുറന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്.
0: പക്ഷേ എന്താണ് ആരവങ്ങൾ കേൾക്കാത്തത്?
1: പോർച്ചുഗൽ വേഴ്സസ് കോംഗോയാണ് ഇന്നലെ നിറഞ്ഞാടിയത്.
0: തീർച്ചയായിട്ടും
1: ആ റിസൾട്ട് വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം.
0: അതിനു മുമ്പേ നമുക്ക് കൂടെ
1: കണക്ട് ചെയ്യാനുണ്ട്. ഓക്കെ,
0: ഹലോ.
2: ഹലോ
0: ഹലോ, കേൾക്കുന്നില്ലേ?
1: പറഞ്ഞോളൂ വിശേഷങ്ങള്. സംഗീത സംവിധാനം മാത്രം കേട്ടു അപ്പോഴേക്കും ഡിം കട്ടായി പോയി. പറഞ്ഞോളൂ.
2: ഞാൻ
0: എത്ര ഫാൻസ് സോങ്സ് ഇറക്കി? ഇപ്പോ
2: ഫാൻസ് സോങ്ങിന് ഇപ്പൊ 4-ാമത്തെ വേൾഡ് കപ്പിനാണ് കണ്ടിന്യൂസ്ലി അർജന്റീനക്ക് വേണ്ടിട്ട് പാട്ടുകൾ ചെയ്യുന്നത്.
0: തുടർച്ചയായിട്ട് അർജന്റീനക്ക് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്.
2: അർജന്റീനക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിലൊക്കെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള സോങ് ഒക്കെ നമ്മള് നമ്മുടെ പ്രദർശനം അക്ബർ ഖാനൊക്കെ കൂടെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബൈയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട്
0: കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിൽ വെച്ചാണ്.

0: ഖത്തറിൽ വെച്ച് നടന്ന പരിപാടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് എല്ലാവർക്കും ഒരു ആവേശമുള്ള പരിപാടിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എക്സൈറ്റഡ് ആണ്.
1: തീർച്ചയായിട്ടും
0: ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്.
1: പിന്നെ ഒരു നമ്മളുടെ കലയും കാൽപന്തും കാക്കൊണ്ടൊരു കളിയുള്ള കാക്കൊണ്ടൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നില്ലേ? സിതാര കൃഷ്ണകുമാറിനോടൊപ്പം ആ ഒരു പാട്ട് രണ്ടുപേരും ഒന്ന് ഞങ്ങൾക്ക്
0: വേണ്ടിട്ട്മലപ്പുറമേ നാടാകെ പറയണ പോലെ നാടിതു മലപ്പുറമേ കണ്ണോരം ചോരക്കിനിയുടെ കഥയില്ലാത്തൊരു നാടാണ് കണ്ടോരോ സ്നേഹക്കുരുതിയിലാരും വീഴും നാടാണ് സിനിമ കഥയും കീശപ്പഴിയും കാൽപ്പനിക പുറമേ കേട്ടതിനപ്പുറം പാർത്തവരൊത്തിരി പെരുമകളാട്ടാളോ വീണ്ടും ഇങ്ങനെ കച്ചറയാക്കി നമ്മളെ മുഴുവൻ മക്കളാക്കി പിന്നെ പിന്നെ ഭീകരരാക്കി എങ്ങോട്ടാ പോക്ക്. അതില് രണ്ടുപേരി മലപ്പുറത്തെ ഫുട്ബോളിനെ കുറിച്ച് പരാമർശിക്കാൻ വേണ്ടിട്ട് എഴുതിയ ഒരു വരികൾ ഉണ്ടായിരുന്നു. ആ മുഹബത്തിൻ ചാറ് കാൽപന്തും ജോറ് ഇവിടെ മഷൂര് അതിലില്ലാണ്ടാക്കാനാറ്
1: സാദിഖ് ഭായി അടിപൊളിയിട്ടാ. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. അത് മാത്രല്ല, 4 ലോകകപ്പിന് വേണ്ടിയിട്ട് അർജന്റീന ഫാൻസിന് വേണ്ടിയിട്ട് പാട്ട് എഴുതി എന്ന് പറഞ്ഞില്ലേ, അത് ഇപ്രാവശ്യത്തിന്റെ രണ്ടുപേരി
0: പാടിയിട്ടുണ്ട്. കാറും കോളും പൂന്തൊരു കലികാലത്തിൻ കഥയോ മാറി കാൽപന്തിൻ രാജാക്കന്മാർക്കായി ചരിതം വീണ്ടും വഴിമാറി പൂരമ്പുകളെ കാലിന്മായ ജാലം കൊണ്ടതിരിട്ട് ഈ നീലപ്പടമിഷിഹായോടൊപ്പം വീണ്ടും ഉയർത്തെഴുന്നേച്ച് ഉയരെ ഉയരെ ഉയരെ വാരിൽ പടരേ നിറയെ നിറയെ വീര്യം ഉള്ളിൽ നിറയേ ഉയരേ കാൽപന്തിൽ ലോകം നെഞ്ചിൽ ചേർക്കും നാമം അർജന്റീന പോരാട്ടത്തിനായി വീണ്ടും മുന്നിൽ വന്നേ അർജന്റീന. അതായിരുന്നു
2: സൂപ്പർ സൂപ്പർ പാട്ടിന്റെ.
1: ഈ പാട്ടൊക്കെ കേട്ട് കേട്ട് നമ്മുടെ മെസ്സി ആണെങ്കിൽ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും.
2: മഞ്ചേരിയുടെ പന്തലൂരിന്റെ ബർണാബോ എന്ന് പറയേണ്ടി വരും. ഇപ്പൊ നമ്മള് സാധിക്കേ
1: സാധിക്ക ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇഷ്ട ഹലോ
0: കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് കഴിഞ്ഞ വർഷം അർജന്റീന വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായല്ലോ. അപ്പൊ ആ സമയത്ത് പിന്നെ അവിടെ അർജന്റീനയിലെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ നമ്മുടെ പാട്ടുകൾ വന്നിരുന്നു.
2: സൂപ്പർ. അപ്പൊ നമ്മുടെ പെരുമ നാടിന്റെ പെരുമ അവിടെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ.
1: ഇങ്ങനെയൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോഴേ പാട്ടെഴുതുന്നു സംഗീതം ചെയ്യുന്നു ഓക്കെ, ഇയാളുടെ ടീം ഏതാണെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അർജന്റീന തന്നെയാണ്.
2: അതെ അതെ പ്രൊഫഷണൽ ആണ് അല്ലേ? അതിൽ പ്രൊഫഷണൽ ആണ് അല്ലേ? ഓക്കെ.
1: ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചു അവസാനിപ്പിക്കട്ടെ. അതായത് എന്തായാലും അർജന്റീനയാണ് ഫസ്റ്റ് ടീം എന്ന് മനസ്സിലായി. എന്നാലും നമുക്കുണ്ടാവും ഒരു സെക്കൻഡ് ടീമും ഒരു തേർഡ് ടീമും ഒക്കെ. ഇവിടെ ജയിക്കുന്ന 4 4 ടീമുണ്ട്. ഏതാണോ ജയിക്കുന്നത് അങ്ങനെ അങ്ങനെ മാറുന്നു. പക്ഷേ സാദിഖിന് സെക്കൻഡ് ടീമ് തേർഡ് ടീം അങ്ങനെ ഉണ്ടെങ്കിൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ഫസ്റ്റ് അർജന്റീന പിന്നെ
0: സെക്കൻഡ് ടീം. ആക്ച്വലി ആദ്യമൊക്കെ സാധാരണ ശരാശരി അർജന്റീനക്കാരുടെ സെക്കൻഡ് ടീം ജർമ്മനി ആയിരുന്നു.
1: അവിടെ കണ്ടോ സന്തോഷം കണ്ടോ ഇവിടെ
0: ജർമ്മനി പിന്നെ നമുക്ക് നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ അവർ നമ്മൾ അത്
2: വിട്ടു.
0: പിന്നെ നമ്മള്
2: അത് ഇപ്രാവശ്യം വീണ്ടും തകർന്നു.
1: ഓക്കെ
2: തകർത്തു.
1: ഒരൊറ്റ ചോദ്യം കൂടി
0: കേട്ടോ.
1: ഒരു ഡ്രീം 11 എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മളെ മലപ്പുറത്ത് 7s ഭയങ്കര ഇതാണല്ലോ. ഒരു 7 ഈ ലോകകപ്പിലുള്ള 7 ഉൾപ്പെടുത്തുകയാണെങ്കിൽ സാദിഖ് ആരൊക്കെ വെച്ചിട്ടായിരിക്കും ഒരു ടീം ഉണ്ടാക്കുക? ഒരു 7 വരട്ടെ വരട്ടെ.
2: ആരും പെണങ്ങൊന്നുമില്ല, എന്നാലൊന്നും ട്രൈ ചെയ്യാം.
1: കുഴപ്പമില്ല പറയട്ടെ. 7
0: ആയിക്കോട്ടെ.
1: ശരി ശരി, മൂന്നിലേക്ക് വാ, മൂന്നിലേക്ക് വാ. അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആരാ?
0: ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് എന്തായാലും
1: മെസ്സി. ഇനി വേറെ വേറെ ടീം എന്താവണേ?
0: ക്രിസ്റ്റ്യാനോ.
1: ക്രിസ്റ്റ്യാനോ
0: നെയ്മറിന്റെ കാര്യം പറഞ്ഞു വരുമ്പോ കളി പുള്ളിക്കാരൻ.

0: നെയ്മറിന്റെ കാര്യം പറഞ്ഞിടുമ്പോ ചിരിക്കുന്നു, അതെന്താണ്? ഓക്കെ,
1: നെയ്മറിന്റെ കാര്യം പറഞ്ഞ ചിരിക്കല്ല നമ്മള്, പിന്നെ അതൊരു സത്യമാണല്ലോ അത്. ഗ്രൗണ്ടിൽ പരിക്കാണ്, കാര്യങ്ങളാണ്, ഓക്കെയാണ്. പക്ഷെ ആൾ ഉണ്ടാക്കിയൊന്നൊരു ആളുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ
2: ഇല്ല, സ്കില്ല് നമ്മൾ എന്തായാലും സത്യം,
0: ടാലന്റ് ഉണ്ട്, ടാലന്റ് ഉണ്ട്. ഓക്കെ, കളിക്കാൻ പറ്റുമെന്ന് ഉറപ്പായിട്ടില്ല ഇപ്പോഴും അല്ലേ?
1: അതെ അതെ അതെ. പിന്നെ
2: അതന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ സാധിക്കാൻ, ഇന്ന നമുക്ക് ഒരു അർജന്റീന ഒരു ഫാൻ സോങ് തന്നെ അതാ വരുന്നു കേട്ടോ.
0: ഓക്കെ,
2: സംസാരിക്കാൻ പറ്റിയ വളരെ സന്തോഷം.
0: ഓക്കെ, ബൈ ബൈ.
2: ഓക്കെ, താങ്ക് യു.

0: ഹലോ, സമയം 10 മണി കഴിഞ്ഞ 33 മിനിറ്റും 43 സെക്കൻഡും ആയിരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 04-8-3-2-9-50-50-300, മറ്റൊരു നമ്പർ 04-8-3-2-9-50-800.
1: അപ്പോൾ ഫുട്ബോൾ ബീറ്റ്സിൽ ദാ ഫുട്ബോൾ ബീറ്റ്സുമായി ഹൃദയമിടിപ്പുമായി അടുത്ത കോളർ ദാ കാത്തു നിൽക്കുന്നു, സ്വാഗതം ചെയ്യാം.
0: യെസ്, ഹലോ.
2: ഹലോ,
0: ആരാണ്?
2: എന്റെ പേര് അഫ്സൽ.
0: അഫ്സൽ,
2: അതെ.
1: അഫ്സൽ ഫ്രം
2: തിരൂർ.
0: തിരൂർ. തിരൂർ എവിടെയാ?
2: തിരൂര്. പ്രോപ്പർ വയലത്തൂർ.
0: വയലത്തൂർ.
1: തിരൂര്. എന്താ ചെയ്യുന്നത് അഫ്സലെ?
2: ഞാൻ ഒരു NRI ആണ്, പ്രവാസിയാണ്. ഖത്തർ പ്രവാസിയാണ്.
0: കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നോ?
2: ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 8-9 മാച്ച് കണ്ട ഒരാളാണ്.
0: ലൈവായിട്ട് കണ്ടു.
2: അതെ അതെ.
0: അതാ എങ്ങനെ ഉണ്ടായിരുന്നു?
1: നൊസ്റ്റാൾജിയ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ സ്ഥിരവിളി ഇപ്പോഴും ഉണ്ടോ?
2: പ്യുവർലി, അതായത് ഒരു ഖത്തർ വേൾഡ് കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്യുവർലി ഒരു മലയാളി വേൾഡ് കപ്പ് ആയിരുന്നു
0: അവിടെ.
2: അത്രയും ആതിഥ്യ മര്യാദയോടെ നമ്മളെ മലയാളികൾക്ക് തന്നൊരു ഗിഫ്റ്റ് ആണ് അത്.
0: തീർച്ചയായിട്ടും.
2: ഓക്കെ, ഇതോടൊപ്പം ഞാൻ അഡ്വാൻസ് ആയി പറയല്ലേ, ഞാനൊരു ഫ്രഞ്ച് ഫാനാണ്, ഒഫീഷ്യൽ ഫ്രഞ്ച് ഫാനാണ്.
0: ഞങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നു
1: ഏതാണ്. അപ്പൊ കളി കണ്ടല്ലോ അല്ലേ, എങ്ങനെയായിരുന്നു വിലയിരുത്തുന്നത് ഫ്രാൻസിന്റെ കളി?
2: ഫ്രാൻസിന്റെ കളി, ഒരു സെനഗല്, ഞങ്ങളെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നല്ലോ എല്ലാരും. പണ്ട് സെനഗൽ എന്ന് പറയുമ്പോ ഫ്രഞ്ചുകാർക്ക് ഒരു പേടിയായിരുന്നു. നമ്മുടെ അൽഹാജ് ദിയൂഫ് അന്ന് നമുക്കൊരു പണി തന്നു.
0: പഴയ ഓർമ്മ, പഴയ ഓർമ്മ, പഴയ ഓർമ്മ.
2: അതെ, അതിനൊരു റിവഞ്ച് ഉണ്ടായിരുന്നു, അത് കൊടുത്തു തീർത്തു.
0: പക, അത് വീട്ടാനുള്ളതാണ് അഫ്സലെ.
1: 3-1 അല്ലേ ഫ്രാൻസ് സെനഗൽ. എംബാപ്പെ കലക്കിയല്ലേ?
2: അതെ, കിളിയൻ എംബാപ്പെ. അതായത് പിന്നെ ഇനി അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ, എനിക്ക് തോന്നുന്നത് നമ്മളെ സ്കൂൾ സിലബസിലൊക്കെ അവരെ ബയോഗ്രഫി പഠിപ്പിക്കേണ്ടി
0: വരും.
1: യെസ്, ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരില് 3rd സ്ഥാനത്ത് എത്തിയിരിക്കുന്നുണ്ട് എംബാപ്പെ അല്ലേ. 14 ഗോളായിട്ടാണ് നിൽക്കുന്നത്.
2: അതാ ഇതിപ്പോ 3rd വേൾഡ് കപ്പ് ആണ് എംബാപ്പയ്ക്ക്.
0: പക്ഷേ ഇനിയും സമയമുണ്ട്.
2: നമ്മള് വിശേഷിപ്പിക്കുന്ന ഗോട്ടെന്ന്, അതായത് പിന്നെ മെസ്സി ആയിക്കോട്ടെ,
1: ഇപ്പുറത്തായിട്ട് ഓക്കെ ഓക്കെ, അതിനൊക്കെ മറികടക്കാൻ പറ്റിയ ടാലന്റ് എംബാപ്പയ്ക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ.
2: തീർച്ചയായും.
1: ഓക്കെ, അപ്പൊ യുവനിര അങ്ങോട്ട് ഉയർന്നു വരട്ടെ, കുറെ പേരൊക്കെ വിടവാങ്ങാൻ ഇരിക്കുകയാണ് അല്ലേ, മെസ്സിയെ പോലുള്ളവരൊക്കെ.
2: അതോടൊപ്പം പിന്നെ നമ്മള് ഒരു കാര്യം കൂടെ എന്താ വെച്ചാല്, നമ്മളെ ഈ ഖത്തർ വേൾഡ് കപ്പ് സമയത്ത് പിന്നെ ഫ്രഞ്ച് അംബാസഡർ ക്ഷണിച്ച ഒഫീഷ്യൽ അവരുടെ ഡിന്നർ പാർട്ടിയിൽ പങ്കെടുത്ത ഒരാളും കൂടിയാണ് ഞാൻ. അതായത് അവിടെ ഫ്രഞ്ച്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അത് എല്ലാ ഫാൻ സോണും ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഒഫീഷ്യൽ ഫാൻ സോൺ അവര് ഡിന്നർ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ പെട്ട ഒരാളാണ് ഞാൻ.
1: കൂടുതൽ കൂടുതൽ നല്ല നല്ല ഓർമ്മകൾ ഇങ്ങനെ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് അർത്ഥം.
2: അതെ അതെ അതെ. അത്രയും ഖത്തർ പറഞ്ഞാല് നമ്മളെ, നമ്മൾ പറയുന്ന പോറ്റമ്മയോട് കൂടെ നമുക്ക് അത്രയും ഒരു നമ്മളെ ഡ്രീം കംസ് റിയാലിറ്റി ഉണ്ടല്ലോ, അതിലേക്ക് അത്രയും വേൾഡ് കപ്പ് അത്രയും എന്താ പറയാ, അത്രയും മെമ്മറബിൾ ആയിരുന്നു.
0: ഓക്കെ അഫ്സലേ, എന്തായാലും അഫ്സലിന്റെ മനസ്സിൽ ഫ്രാൻസ് തന്നെ ആയിരിക്കും ഫൈനലില്.
2: അതുറപ്പ്.
0: എതിരാളി ആരാവണം, എതിരാളി ആരാവണം എന്നാണ് മോനെ ദിനേശ.
2: അതായത് നമ്മളെല്ലാരും പറയണ്ടല്ലോ അർജന്റീന എന്ന് പറയുന്നത്, അതായത് ഏത് പലരും മരകൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അർജന്റീനയുടെ ഒരു പിന്നെ, അതായത് ഇന്നലെ എംബാപ്പെ പറയുന്നുണ്ട് ഒരു ഒരു കമന്റിൽ ഒരു മീഡിയനോട്, അതായത് ഞാൻ എന്റെ, അതായത് എനിക്ക് എന്നോടുള്ള പിന്നെ ഒരു സ്വപ്നത്തെ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്, അതിന് ഒരു കംപ്ലീഷൻ കൊടുക്കേണ്ടതുണ്ട് ഈ പിന്നെ വേൾഡ് കപ്പിൽ ഫൈനലിലൂടെ അവർക്കെതിരെ നിന്ന്.
0: അപ്പൊ നാലാള് കൂടുന്നിടത്ത് കിട്ടണമെന്ന് പറഞ്ഞ പോലെ ഇന്നലെ ആയിരുന്നു പോലും ഏറ്റവും കൂടുതൽ ആളുകൾ കളി കാണാൻ വേണ്ടി വന്നേ അല്ലേ.
1: അതെ അതെ അതെ, അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ

0: റെക്കോർഡുകളും ഈ ലോകകപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാണികൾ കളി കണ്ട ദിവസമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. അത് വിവിധ സ്റ്റേഡിയങ്ങളായിട്ട് 281,223 ആരാധകർ ഫുട്ബോൾ പ്രേമികളാണ് കളി കാണാൻ എത്തിയത്. അപ്പൊ ഫുട്ബോൾ വീണ്ടും വീണ്ടും നമ്മുടെ സിരകളിലൊക്കെ നിറയട്ടെ അല്ലേ. ജൂലൈ 19 വരെ
1: അഫ്സൽ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അർജന്റീനയും അഫ്സലിന്റെ ഫ്രാൻസും തമ്മിൽ തന്നെ ഏറ്റുമുട്ടട്ടെ. എന്നിട്ട് നമുക്ക്
0: കണ്ടറിയാം.
1: ഓക്കെ
0: ഓക്കെ, സന്തോഷം. ബൈ ബൈ. താങ്ക് യു. ശരി ശരി. ഓക്കെ ശരി.

0: പ്രിയമുള്ളവരെ, ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം നിലയത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഫുട്ബോൾ ബീറ്റ്. സമയം 10 മണി കഴിഞ്ഞ് 38 മിനിറ്റും 36 സെക്കൻഡും.
1: ഫുട്ബോൾ ബീറ്റ്സുമായി നമ്മളോട് കൂട്ടുചേരാൻ എത്തുന്നു, കുറച്ച് വർത്തമാനങ്ങളുമായി നമ്മുടെ കൂടെ കൂടുന്നു സുധീർ ഉഴുന്നൻ അരീക്കോട്. കേൾക്കാം,
0: കേട്ടുവരാം.
2: ഞാന് ഫുട്ബോളിലേക്ക് വരുന്ന കാലം പറഞ്ഞാല് 85-86 കാലഘട്ടത്തിലാണ് ഞാൻ ഫുട്ബോളിലേക്ക് വരുന്നത്. ഞാൻ 7ാം ക്ലാസ് എന്നാണ് സ്കൂൾ ടീമിലേക്ക് കയറുന്നത്. അന്ന് സ്കൂൾ ടീമില് 8, 9, 10 ക്ലാസ്സുകളിലുള്ള പയ്യന്മാരാണ് സാധാരണ സ്കൂൾ ടീം ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതായിരിക്കും പിന്നെ എനിക്ക് ഫുട്ബോളിനോട് നല്ല താല്പര്യമായിരുന്നു. അപ്പം ഫുട്ബോളിന്റെ അന്ന് ഞങ്ങൾ സീനിയറായിരുന്ന ടീമുകള് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ഞാൻ അവരെ പിന്നാലെ പോകും. അവര് പിന്നാലെ പോയിട്ട് അവരെ പോസ്റ്റിന്റെ ബാക്കിൽ നിന്നിട്ട് അവരടിച്ച് കഴിഞ്ഞ ബോള് എടുത്തു കൊടുക്കുക. അങ്ങനെ അഹമ്മദ് കുട്ടി മാഷ് എന്നാ പറയാം. അപ്പം ഇങ്ങനെ നമ്മളെ നോട്ട് ചെയ്തു, അങ്ങനെ റീസൺ ചോദിച്ചു ഇങ്ങനെ കളിക്കാൻ താല്പര്യമുണ്ടോ. ആ കളിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ എന്തിനായി ക്ലാസ് കട്ട് ചെയ്തവനൊക്കെ പോരുന്നത്, കളിക്കാൻ അത്രക്കും താല്പര്യമാണ് സാറേ. അപ്പൊ അങ്ങനെ ഒരു പേപ്പറില് പിന്നെ ഓസ്കാർ ഫുട്വെയർക്ക് ഒരു പേപ്പറിൽ എഴുതി തരുക ചെയ്യാം, ബൂട്ട്, ഷോക്സ്, മറ്റുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി മുതൽ നീ ഗോൾ കീപ്പറായി നിന്നാ മതി. ഇന്ന് മുതലാണ് ഞാൻ ബൂട്ട് കെട്ടുന്നതും കളിയിലേക്ക് തുടങ്ങുന്നത്. കൂടെ ഉള്ള ആളുകൾക്കൊക്കെ ഫുട്ബോളായിട്ട് അത്യാവശ്യം ബന്ധമുണ്ട്. എനിക്ക് ഞാൻ അന്ന് തുടക്കക്കാരനാണ്. അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് കളിയിൽ ജീവരാജ സ്പോർട്സ് സ്കൂളിനോട് ഞങ്ങള് 4-0 തോൽക്കുകയും ഫസ്റ്റ് കളിയിൽ. പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ ആ ടൂർണമെന്റിൽ ഞങ്ങൾ കപ്പടിച്ചു പോരുന്ന ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഴക്കാലം ആവുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും, കണ്ണൂര്, കാസർഗോഡ്, ബേക്കല്, പിന്നെ തമിഴ്നാട്ടിലേക്ക്, കർണാടകയിലൊക്കെ പോയി സെവൻസ് കളിച്ച് സ്ഥിരമായിട്ട് കൂടുതൽ വർഷങ്ങളും ഞങ്ങൾ അവിടെ പോയാണ്ട് കളിക്കാറ്. അങ്ങനെ നാട്ടിലെ കളി എന്ന് പറയുമ്പോ നാട്ടില് ഒരു ദിവസം ഒരു ടൈമിന് വാഴക്കാട് ഞങ്ങള് ഒരു വൺ ഡേ മാച്ച് ഉണ്ടായിരുന്നു. വൺ ഡേ മാച്ചിൽ ഞങ്ങള് എല്ലാരും ഞങ്ങൾ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഞങ്ങള് പിരിവിട്ട് കട്ടട്ടാണ്ട് എന്ത് ചെയ്തു, ഈ അഡ്മിഷൻ ഫീ ഒക്കെ സംഘടിപ്പിച്ച് വാഴക്കാട് ഞങ്ങൾ പോയാണ്ട് കളിക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളി അവിടെ. അന്ന് ഞങ്ങള് അത്യാവശ്യമായിട്ടുള്ളത് ഞാൻ തന്നെ ഉള്ളു, ബാക്കിയുള്ളൊക്കെ ചെറുക്കന്മാർ ഇവിടെ ഉള്ളത്. ഫസ്റ്റിലെ കളി ജയിച്ചു. യൂണിവേഴ്സിറ്റി, ജവാർ, മാവൂര് ഒക്കെ ഫുൾ ബുള്ളറ്റ് ടീമുകളായിരുന്നു അന്ന്. ഫൈനലില് ഞങ്ങൾക്ക് ജവാർ മാവൂരിനെ കിട്ടി. ജവാർ മാവൂരും ഞങ്ങളും സംയുക്ത ജേതന, കാരണം അന്ന് അസാധ്യ ഫോമിലായിരുന്നു ഞാനൊക്കെ. വേൾഡ് കപ്പില് ഞാന് അർജന്റീനയുടെ കൂടെ ആയിരുന്നു കുറെ കാലം. എന്തുകൊണ്ടോ എനിക്ക് റൊണാൾഡോ എന്റെ മനസ്സിൽ കയറി പറ്റിയതിന് ശേഷം എന്റെ ഫേവറേറ്റ് പോർച്ചുഗലാണ്. പോർച്ചുഗലിന് വേണ്ടിയാണ് നമ്മള് കുറെ കാലമായിട്ട് ആരംഭം കൊടുക്കുന്നത്. ഈ പ്രാവശ്യം നമ്മള് അതിശക്തമായിട്ട് നമ്മള് പിന്തുണ കൊടുക്കുന്നത് പോർച്ചുഗൽ ടീമിനാണ്. നമ്മളെ റൊണാൾഡോക്ക് ഒരു കപ്പ് എന്നുള്ള ഒരു ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡി ആയിരിക്കും. പണ്ട് ഞങ്ങൾ കളിക്കുന്ന കാലത്തൊക്കെ നമ്മുടെ അന്ന് മറഡോണ എന്റെ ആ സമയത്ത് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയില് നമ്മളെ നാടിന്റെ അപ്പുറത്ത് മൈത്ര എന്ന് പറഞ്ഞ നാടുണ്ട്, അതിന്റെ കുന്നിന്റെ മുകളില് ലാവിന്റെ മുകളില് ആന്റിനെ വെച്ച് കെട്ടി, ആ ആന്റിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവി എന്നാണ് അന്ന് നമ്മളെ മറഡോണക്ക് ചോപ്പ് കാർഡൊക്കെ കിട്ടിയ 86 വേൾഡ് കപ്പാണെന്ന് തോന്നണം. അതൊക്കെ മറക്കാൻ കഴിയാത്ത

0: Galera,
1: നമ്മൾ ഇന്നലത്തെ കളിവിശേഷം ഇങ്ങനെ പറഞ്ഞു വെച്ച് പോയി. ഇങ്ങനെ അതിൻ്റെ റിസൾട്ടുകളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. അത് നമ്മൾ പറഞ്ഞത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ വേഴ്സസ് കോംഗോ രാത്രി 9:30 ഉണ്ടായിരുന്നു. ആ കളി 1-1 പിടിച്ചത്
2: ഒന്ന്
1: അല്ലേ.
2: ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1: നമ്മൾ ഈ
2: കോംഗോ
1: കോംഗോ
2: ശരിക്കും പൂട്ടിയിട്ടു
1: തളച്ചു. നമ്മൾ പറഞ്ഞ പോലെ പോർച്ചുഗൽ ഫാൻസ് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടാവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം നമ്മൾ മുൻനിര താരങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആൾക്കാർ മെസ്സി ഉണ്ട്, റൊണാൾഡോ ഉണ്ട് അല്ലേ,
2: ക്രിസ്റ്റ്യാനോ
1: റൊണാൾഡോ ഒക്കെ ഉണ്ട്. 41 വയസ്സുള്ള റൊണാൾഡോയുടെ അവസാനത്തെ ലോകകപ്പാണോ ഇത്? കുറച്ചുപേരെ
2: പ്രായം എന്ന് പറയാം, പ്രായം ഒരു പ്രശ്നമല്ല.
1: അങ്ങനെ തെളിയിച്ച ഒരാളാണ്, പ്രായം പ്രശ്നമല്ല തെളിയിച്ച ഒരാളാണ് നമ്മള്.
2: ഞാനാണോ
1: പ്രായം? വെറും നമ്പറാന്ന് തെളിച്ച ഒരാൾ നമ്മുടെ വസീനി ആയിരുന്നു, കേപ്പ് വെർദയുടെ ഗോൾ ഗോൾ കീപ്പർ അല്ലേ.
2: എന്തായിരുന്നു
1: 40 വയസ്സ് എന്നുള്ളത് വെറും നമ്പറാന്ന് തെളിയിച്ച
2: ഒരാളാണ്.
1: ഈ ലോകകപ്പ് കഴിഞ്ഞാലും നമ്മൾ അതിന്റെ ഒരു മനോഹാരിത നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന തോന്നണേ. അപ്പൊ നമ്മുടെ കോംഗോ ഇന്നലെ പോർച്ചുഗലിനെ കെട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
2: അത് പോർച്ചുഗലിന് വേണ്ടിയിട്ട് ജാവോ നെവാസും പിന്നെ കോംഗോയ്ക്ക് വേണ്ടിയിട്ട് യോനേ വിസ്സിയുമാണ്.
1: ആദ്യത്തെ ഒരു 6 മിനിറ്റുള്ളിൽ തന്നെ ഗോൾ വീണിട്ടുണ്ട്, പോർച്ചുഗലിന്റെ ഗോൾ വീണിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതൊന്നും മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അത് കൂടുതൽ ആരെങ്കിലും വിളിക്കാൻ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കില്ലേ. ഞാൻ ഈ വയസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഈ വയസ്സ് പറയുമ്പോൾ നമ്മുടെ ഫുട്ബോളിന്റെ തീം സോങ് ആയിട്ട് വന്ന ദായിദായി വന്ന നമ്മുടെ ഷാക്കീറും ബെർണാബോയാണ് വന്ന് വക്ക വക്ക. നമ്മൾ ഷാക്കീറയുടെ ആ ഡാൻസ്, ഒരു കൊളംബിയൻ സിംഗർ പാട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തൊരു ചെറുപ്പമാണ്, ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും.
2: പക്ഷേ
1: ഷാക്കീറ എന്ന് പറയുന്നത് നമ്മുടെ കൊളംബിയൻ സിംഗറിന്റെ വയസ്സ് എത്രയാന്ന് പറയാമോ?
2: 49
1: ഒക്കെ. ഞാനൊക്കെ ചാരികസയിൽ ഇരിക്കുന്ന സമയത്താണ് ചടലുമായ നൃത്തച്ചുവടുമായിട്ട് നമ്മുടെ ഷാക്കീറയും ബെർണാബോയും എന്ന് പറയുന്നത് കലയും സംഗീതവും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കളി പോർച്ചുഗലിന്റെ റിസൾട്ട് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് പിന്നെ കഴിഞ്ഞ കളി നമുക്ക് ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു.
2: ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിൽ നല്ല വാശീറിയ
1: മത്സരമായിരുന്നു. നല്ല വാശീറിയ സ്കോർ 4-2.
2: ഇംഗ്ലണ്ട് 4 ഗോൾ അടിച്ചു.
1: ആ യെസ്, നമ്മുടെ കെയ്നൊക്കെ ഉണ്ട് അല്ലെ. ഹാരി കെയ്നൊക്കെ പെർഫോമൻസ്, മികച്ച പെർഫോമൻസ് ഇപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. 4-2 ഉണ്ട്.
2: പിന്നെ ഗാനയും പനാമയും
1: പനാമായിരുന്നു. അത്
2: 1-0
1: ഗാനയും പനാമയും നിന്നത്. പിന്നെ ഒരു കളിയും കൂടി നമ്മുടെ ഉസ്ബെക്കിസ്ഥാനും കൊളംബിയും രാവിലെ നമ്മുടെ കളി കഴിഞ്ഞിട്ടുണ്ട്. അത് 1-3 അല്ലെ. ഉസ്ബെക്കിസ്ഥാൻ 1-3 എന്ന വിശേഷത്തിലാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. നമ്മൾ ഇപ്രാവശ്യത്തെ നമ്മുടെ വേൾഡ് കപ്പിൽ നമ്മൾ മികച്ച ടീമുകളായിട്ട് ലോക ചാമ്പ്യന്മാരായിട്ട് കാണുന്ന ടീമുകളല്ലാതെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ വന്ന് നമ്മളെ ഞെട്ടിച്ചത് ഒന്ന് നമ്മുടെ കുറുസാവോയി ആയിരുന്നു. പിന്നെ കേപ്പ് വെർദെ, പിന്നെ കോംഗോ. കോംഗോ ചെറിയ രാജ്യമൊന്നുമല്ല, ആഫ്രിക്കൻ രാജ്യമാണ്. പക്ഷെ കോംഗോയിൽ ഇന്നലെ കളി നടക്കുമ്പോഴാണ് ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാനുള്ള ഒരു വകുപ്പ്
2: അതിലുണ്ടായിരുന്നു.
1: നമ്മുടെ സാമുവൽ മുത്തുസ്വാമി എന്ന് പറയുന്ന തമിഴ്നാട് ഇന്ത്യൻ വംശജൻ എന്ന് പറയാം. പിതാവ് തമിഴ്നാടാണ്, മാതാവ് കോംഗോയാണ്. അപ്പൊ നമുക്ക് ഇന്ത്യക്കാർക്ക് 2-3 വാർത്തകളായി ഇങ്ങനെ പറയുന്നത്. രണ്ടു പേര് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഷാൻ വേലുപ്പിള്ള കളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസിലൻഡ് നൈറ്റ് സുർപ്രീത് സിംഗ് കളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും നമ്മളൊരു ഇന്ത്യൻ വംശജൻ എന്ന പേര് നമ്മൾ കേട്ടത് നമ്മുടെ സാമുവൽ മുത്തുസ്വാമിയാണ്. അപ്പൊ നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ ഒരാൾക്ക് കൂടി നമ്മുടെ ഇതിലേക്ക് വിളിക്കാനുള്ള സമയമുണ്ട് അല്ലേ. സ്വാഗതം ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുകൂടെ നമ്പർ ഒന്ന്.
2: വേറൊരു കാര്യം കൂടി ഉണ്ടോ, ഒരു മലയാളി അവിടെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്, അടുത്ത കളിയിൽ നമുക്ക്
1: കാണാം വിചാരിക്കണല്ലേ. നമ്മുടെ ഖത്തർ ടീമിന്
2: വേണ്ടിയിട്ട്
1: ബൂട്ടണിയാൻ വേണ്ടിയിട്ട് ഒരാൾ
2: ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ബെഞ്ചിൽ നിന്നല്ല കളത്തിൽ ഇറങ്ങി കളിക്കാനുള്ള ആ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആരാണ് ഇനി കൂടെ ഉള്ളത് നോക്കാം. പ്രമീള
1: ഇല്ലേ, നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആരും നമ്മളെ വെയിറ്റ് ചെയ്യുന്നില്ല. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇന്നത്തെ കളി വിശേഷം, ഇന്ന് ഏതൊക്കെ കളികളാണ് ഉള്ളതെന്നും കൂടി നമുക്ക് പറയാം.
2: അതിനിടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ, പുതുതായി വന്നെന്ന് പറഞ്ഞല്ലേ, നാല് രാജ്യങ്ങള് പുതിയ താരങ്ങളാ, പുതിയ രാജ്യങ്ങള്, കേപ്പ് വേർഡ്, പിന്നെ കുറുക്കാവോ, ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ. ആ കുറുക്കാവൊക്കെ ഉണ്ടല്ലോ, ആകെ 1.5 ലക്ഷം ആളുകളാണ് അവിടെ ഉള്ളത്. നമ്മളുടെ സമയം ഇന്ന് തെളിയും.
1: വരും, വരാതിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ദാസാ വിജയ,
2: നമ്മളും വരും ഒരു നാൾ, നമ്മളും വരും.
1: ഓക്കേ,
3: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
4: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.

0: ഇന്നലത്തെ പോർച്ചുഗൽ കോങ്കോ മത്സരത്തിൽ ഒരു സവിശേഷതയും കൂടി ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ. അതെ, ഓർമ്മകളിൽ
1: ജോട്ട അല്ലേ?
0: അതെ, ജോട്ട, ദിയോഗോ ജോട്ട. അവര് പോർച്ചുഗീസുകാർ ഒരു പ്രത്യേക തരം ബാൻഡ് അണിഞ്ഞിട്ടാണ്, അവരുടെ പ്രധാനമന്ത്രി അവർക്ക് നൽകിയ സമ്മാനമായി നൽകിയ ഒരു ബാൻഡും അണിഞ്ഞാണ് അവർ ഇന്നലെ ഇറങ്ങിയത്.
1: അതൊരു ആദര സൂചകമായിരുന്നു ജോട്ടയ്ക്ക്. അവരുടെ ഒരു മുന്നേറ്റക്കാരനായിരുന്നു ജോട്ട. ജോട്ടയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ
0: സ്പെയിനിൽ വെച്ചിട്ടുള്ള പ്രാക്ടീസിന് പോകുമ്പോ കാറപടത്തിലാണ് ജോട്ടയും സഹോദരനും മരിച്ചിരുന്നു. അവരോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് അവര് വന്നിട്ടുണ്ടായിരുന്നത്.
1: പോർച്ചുഗലിന് വേണ്ടിട്ടേ 49 കളിയിൽ നിന്നും 14 ഗോൾ അടിച്ചിട്ടുണ്ട് ജോട്ട.
0: അപ്പോ നിസാരക്കാരനായിരുന്നില്ല, തീർച്ചയായിട്ടും അവര്. അതെ അതെ അതെ, അവര് കളിച്ചത്. പിന്നെ ഒപ്പം പറയാനുള്ളത്, നമ്മൾ കോങ്കോയെ കുറിച്ച് പറയാനുള്ളത്, 52 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കോങ്കോ എന്ന ആഫ്രിക്കൻ രാജ്യം ലോകകപ്പ് കളിക്കാനെത്തുന്നത്. അപ്പോ നമ്മളീ പറയുമ്പോൾ ഇവരൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ ഗൂഗിൾ സെർച്ചിൽ ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ഏതൊക്കെയാണ് കൺട്രി എന്നുള്ളത്, ഏതൊക്കെയാണ് പുതിയ കളിക്കാർ എന്നുള്ളത്, ഈ കേപ്പുവർദി കുർസാവോ കുർക്കാവോ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാന്ന് പോലും നമുക്ക് സംശയമുള്ള രീതിയിൽ നമ്മൾ ആദ്യം കേൾക്കുന്ന ചില പേരുകളൊക്കെ അല്ലേ.
1: ആദ്യം ചില ആളുകൾ വെറുതെ എന്ന് പറയുന്നു, പക്ഷേ
0: വെറുതെ ആയില്ല, കാരണം ബൊസീനി അത് വെറുതെ അല്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞൊരു ടീം വർക്ക് അവിടെ വിജയിച്ചു എന്ന് നമുക്ക് കാണാം അല്ലേ.
1: ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ CR7 വേണ്ടിയിട്ട് അവരുടെ ആരാധകർക്ക് വേണ്ടിയിട്ട്
0: ഒരു പാട്ടം,
1: ചെറിയ പാട്ടം കൊടുക്കാം,
0: ഒരു സമാശ്വാസം
1: വരുന്നു, പിടിച്ചോളൂ.

0: അപ്പൊ പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയം ഇതാ ഇവിടെ തിരുശീല വീഴുകയാണ്. സമയം 10 മണി കഴിഞ്ഞ 50 മിനിറ്റും 12 സെക്കൻഡും ആയിരിക്കുന്നു. ജയ, അപ്പൊ പോകണ്ടേ?
1: ഫുട്ബോൾ ബീറ്റ്സിലാണ് നമുക്ക് തിരുശീല വീണിട്ടുള്ളൂ. നമ്മളൊരു പന്തിന് പിറകെ പായാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ദിവസങ്ങൾ.
1: ജൂലൈ 19 വരെ
0: 39 ദിവസം, തുടക്കം മുതൽ 39 ദിവസം നമ്മള് ജൂലൈ 19 വേണ്ടിയിട്ട്
1: ജയപരാജയങ്ങളുടെ ഒരു ഫൈനലിനായി നമുക്ക് കാത്തിരിക്കാം. തൽക്കാലം വിട പറയാം അല്ലേ?
0: തീർച്ചയായിട്ടും. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശൈലേഷ് മൊറയൂർ, കൂടെ
1: ജയ,
0: സ്റ്റുഡിയോ സഹായം
1: പ്രമീള ചോലക്കൽ,
0: സാങ്കേതിക സഹായം ഒരുക്കിയത്
1: മുരുകേശൻ കോട്ടക്കൽ, വേലായുധൻ അരീക്കോട്. എല്ലാവർക്കും ആശംസകൾ.
0: ബൈ ബൈ.

സമയം 10 മണി കഴിഞ്ഞ് 51:24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ഉർസുല വൺ ഡർ ലെയനുമായി ഫ്രാൻസിലെ ഏവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ പ്രസംഗത്തോടെ ഇന്ന് തുടക്കം. സമ്മേളനം എത്ര ദിവസം ചേരുമെന്ന കാര്യം ഇന്നത്തെ ബിസിനസ് അഡ്വൈസറി യോഗത്തിനു ശേഷമാണ് തീരുമാനിക്കുക. കോട്ടയത്ത് സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയെ പ്രോട്ടോകോൾ പ്രകാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിലാണ് ഇവരെ നിരീക്ഷണത്തിലാക്കിയത്.

0: നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ച് ബിജെപി കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പോലീസ് പിടിയിൽ. താമരശ്ശേരി കോരങ്ങാട് സ്വദേശി മിഥുലാജിനെയാണ് സിറ്റി നാർക്കോട്ടിക് സെൽ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന കെഎസ്ഇബി ജീവനക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സെക്ഷനിലെ മീറ്റർ റീഡർ തിരുവള്ളൂർ മാത്തേലി വീട്ടിൽ മഹിനുവാണ് മരിച്ചത്. ലക്നൌവിൽ ഇന്ത്യ പാകിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. മൂന്ന് മത്സര പരമ്പരയിലെ 2-ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി.
1: എഫ്എം പ്രധാന വാർത്തകൾ. ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൌലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 166:06 തിരുവനന്തപുരം മംഗളൂരു എയർനാട് എക്സ്പ്രസ് 11:33, 161:60 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38, 163:23 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
6: ട്രെയിൻ സമയം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ശ്യംകണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: വികസന വാർത്തകൾ.
5: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചോലക്കിൽ. SHVR സ്വച്ഛ് ഹരിത വിദ്യാലയ പദ്ധതിയുടെ ഭാഗമായി ദേശീയ തലത്തിൽ ത്രിത്തല GMRS സർക്കാർ സ്കൂൾ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹത നേടി. SHVR സർവേയുടെയും NCERT വിദഗ്ധ സംഘം നടത്തിയ ഓൺസൈറ്റ് ഗ്രേഡിംഗിന്റെയും അടിസ്ഥാനത്തിലാണ് പുരസ്കാര നേട്ടം. ശുചിത്വം, ഹരിത പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ വിദ്യാലയം നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടതിനാൽ 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത പുതുക്കൽ സെപ്റ്റംബർ വരെ സൌജന്യമായി എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും ലഭ്യമാണെന്ന് സംസ്ഥാന IT മിഷൻ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് പ്രവേശനം, ഡിജിലോക്കർ, ആധാർ, പാൻ കാർഡ് എന്നിവയ്ക്ക് ആധാർ അത്യാവശ്യമാണ്. സമയബന്ധിതമായി പുതുക്കുന്നത് മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ തടയുന്നതിന് ശക്തമായ നടപടികളുമായി കോഡൂർ ഗ്രാമപഞ്ചായത്ത്. ഇതിനായി ക്ലീൻ ഷോട്ട് 2026 എന്ന പേരിൽ ശുചിത്വ ക്യാമ്പയിൻ നടത്താനും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന സ്ഥിതി അവലോകന യോഗം തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്തിലെ വടക്കേ മണൽ താമസിച്ചിരുന്ന മങ്ങാട്ടുപുലം സ്വദേശികളുടെ കുടുംബത്തിലെ 7 വയസ്സുകാരൻ ഷിഗല്ല രോഗബാധിതനായി മരിച്ച സാഹചര്യത്തിലാണ് നടപടികൾ.

0: ഒരാഴ്ച രാവിലെ 6-നും രാത്രി 12-നും ഇടയിൽ പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ഭക്ഷണ നിർമ്മാണ വിൽപ്പനശാലകളിലും വിപുലമായ പരിശോധനകൾ നടത്തും. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെയും ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും ജീവനക്കാരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുക. തട്ടുകടകൾ, ഹോട്ടലുകൾ, കൂൾബാറുകൾ, ബേക്കറികൾ എന്നിവയുടെ അകവും പുറവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊപ്പം പഞ്ചായത്ത് ലൈസൻസ്, കുടിവെള്ള ശുചിത്വ പരിശോധനാ സർട്ടിഫിക്കറ്റ്, ഭക്ഷണം പാകം ചെയ്യുന്നവരും വിതരണം ചെയ്യുന്നവരും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ രേഖകളും ശുചിത്വ നിർദ്ദേശങ്ങളും പാലിച്ചിരിക്കണം. രോഗങ്ങൾ പിടികൂടുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും സഹായകമായ രീതിയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഷാജി അധ്യക്ഷത വഹിച്ചു.
1: വികസന വാർത്തകൾ. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30
2: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ
4: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
6: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
7: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 14 സെക്കൻഡ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ടത്. ആദ്യം സി ആർ പ്രസാദ്, അജിത പ്രസാദ്, ജഗന്നാഥ് പ്രസാദ് ഇവർ മുണ്ടുപറമ്പ് സൈലന്റ് വാലിയിൽ നിന്നാണ്. രാജശില്പി എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനത്തിനായിട്ടാണ് കത്തയച്ചിരിക്കുന്നത്. വരികൾ ONV, സംഗീതം രവീന്ദ്രൻ.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ഓച്ചിറ ശിവകുമാർ, പ്രയാർ വടക്ക്, അദ്ദേഹം കത്തയച്ചിരിക്കുന്നു. കിരീടം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനത്തിനായി. വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

0: വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ക്രോസ് ബെൽറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വരികൾ ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് MS ബാബുരാജ്. ഈ ഗാനത്തിനായി കത്തയച്ചത് KP മോഹനൻ, പെരുമ്പളം, ചേർത്തല.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സമയം 11:20 5 സെക്കൻഡ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. ഇനി രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി എന്നിവർ കോട്ടക്കൽ പറങ്കിമൂച്ചിക്കലിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനം ആൽമരം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ജാനകിയും പാടിയതാണ്. പി ഭാസ്കരന്റെ വരികൾ, സംഗീതം എ.ടി. ഉമ്മർ.

ചിത്രം എൻ ടി ശ്രീകുട്ടിക്ക്. ഇതിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം. വരികൾ ബാലു കിരിയത്ത്, സംഗീതം ജോൺസൺ. ഈ ഗാനത്തിനായി കത്തയച്ചത് പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്ന് രാജൻ, അജിത, ഷീബ, അനീത്, റിൻസി, അനൂപ്, ആരുഷ് എന്നിവരാണ്.

കുറ്റിപ്പുറം മിനിപമ്പയിൽ നിന്ന് രാമകൃഷ്ണൻ, രാധ, രാജീവ്, രാഗിഷ, ദേവനന്ദ എന്നിവർ. കത്തയച്ചത് കുടുംബം നമുക്ക് ശ്രീകോവിൽ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും അമ്പിളിയും പാടിയ ഗാനത്തിനായി. വരികൾ മങ്കമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ഈ മനോഹര തീരം. ഈ സിനിമയിലെ ഗാനത്തിനായി കത്തയച്ചത് ലത്തീഫ് വഴിക്കടവ്.

ഇഷ്ടഗാനങ്ങൾ എന്ന പരിപാടിയിലേക്ക് പിക്നിക് എന്ന ചിത്രത്തിൽ ഓടിപ്പോകും വസന്തകാലമേ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുന്നു മോഹൻദാസ് ചെമ്മറക്കാട്ടൂർ. പാടിയത് യേശുദാസാണ്, വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

സമയം 11 മണി കഴിഞ്ഞ് 39:40 കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ്. ഇനി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ ഇഷ്ടഗാനത്തിൽ ഈ മനോഹര ഗാനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കത്തയച്ചത് പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുന്നീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നായിഹ എന്നിവരാണ്. യുവജനോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് പി ശൈലജയും പാടിയ ഗാനത്തിനായി. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

ഇഷ്ടഗാനത്തിലൂടെ എനിക്ക് അനിയത്തി പ്രാവ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയ അനിയത്തി പ്രാവിന് എന്ന പാട്ട് കേൾപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് കത്തയച്ചത് റിയാസ് കാരക്കുന്നാണ്. വരികളെ രമേശൻ നായർ, സംഗീതം ഹൗസേ ബച്ചൻ.

സത്യൻ, അജേഷ് എന്നിവർ കരുവാറ്റക്കുന്ന് പോരൂരിൽ നിന്ന് അയച്ച കത്താണ്. മയൂഖം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനത്തിനായി മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ബോംബെ രവി.

ഇഷ്ടഗാനങ്ങളിൽ അവസാനമായി പോച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഗംഗയമരൻ സംഗീതം നൽകി യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം ചിത്രം ജീവിതം. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നു കീഴാറ്റൂർ നിന്ന് അച്ചുണ്ണി.

ഇതുവരെ കേട്ടത് ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ്. ഇഷ്ടഗാനങ്ങളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇഷ്ടഗാനങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി മഞ്ചേരി FM മഞ്ചേരി കോളേജ് PO 6761212.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ജയ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രാവിലെ ഇൻഡോറിലെത്തിയ രാഷ്ട്രപതിക്ക് ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളത്തിൽ ഗവർണർ, മുഖ്യമന്ത്രി, മറ്റു മുതിർന്ന നേതാക്കൾ എന്നിവർ ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ ഫ്രഞ്ച് ബിസിനസ് നേതാക്കളുമായി ഉന്നതതല കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക വ്യാവസായിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച. വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, സംരംഭകത്വം, കായികം, ആരോഗ്യം, പൌരപങ്കാളിത്തം എന്നിവയിലൂടെ കഴിഞ്ഞ ദശകത്തിൽ യുവാക്കളുടെ അവസരങ്ങൾ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2047 വികസിത് ഭാരതത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നവരാണ് യുവതലമുറയെന്ന് അദ്ദേഹം ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അഭിപ്രായപ്പെട്ടു. പിഎം ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി

0: ഉറപ്പാക്കിയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് PM3 നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി KM ഷാജി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വേണ്ടെന്ന നിലപാട് എടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനം ഏറ്റെന്ന മാധ്യമ വാർത്തയിൽ ഇടപെട്ട് മന്ത്രി ബിന്ദു കൃഷ്ണ. മന്ത്രിയുടെ നിർദ്ദേശത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് പത്തനംതിട്ട ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർക്ക് കൈമാറി. കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ കെടാവിളക്കിന്റെ തകരാറുകൾ പരിഹരിച്ചെന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S അഭിലാഷ്. തിരുവാഭരണ കമ്മീഷൻ പരിശോധന നടത്തി സ്ഥിതി വിലയിരുത്തി എന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയയ്ക്ക് ജയം. ഉസ്ബെക്കിസ്ഥാനെ 1-0 3 ഗോളുകൾക്കാണ് കൊളംബിയ തോൽപ്പിച്ചത്.
1: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1665 മാംഗ്ലൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08 1619 ചെന്നൈ എഗ്മോർ മാംഗ്ലൂർ എക്സ്പ്രസ് 1:08 1631 ശ്രീഗംഗാനഗർ തിരുവനന്തപുരം കൊച്ചുവേളി എക്സ്പ്രസ് 1:28 1267 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:48 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റും 45 സെക്കൻഡും. ഇനി 12:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി ഫോൺ 7510733334
4: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ട് ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി
0: അലോഹ ഹോസ്പിറ്റൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
2: തിങ്കൾ രാവിലെ 8:20.
1: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
9: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
10: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
12: കാർഷിക വൃത്താന്തം
11: എന്നും രാവിലെ 6:30.
12: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
11: കണ്ടംകുളത്തി പ്രസവരക്ഷ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
12: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
13: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
14: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
12: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
12: എന്നും രാവിലെ 7:00.
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
12: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
11: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
12: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
16: ഇശലിലെ അടുത്ത ഗാനം കേൾക്കാം. പാടിയത് KG മാർക്കോസും സിബല്ലയും.

0: ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
5: 55-inch വലിയ LED ടിവിയിൽ ഓൺക്യു സ്പീക്കറിന്റെ ശബ്ദമികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
7: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
7: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
7: അലോഹ ഹോസ്പിറ്റൽ.
8: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
9: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
6: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7:00.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: കണ്ണങ്കണ്ടി മഴക്കാല മേള.
12: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും, 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം
11: കണ്ണങ്കണ്ടി.
13: യൂ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
14: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
13: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
15: ഹാ, അതപ്പൊ നന്നായേ. ഏത് ലോകത്താ? അതിനല്ലേ ആയുഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
13: തന്നെയോ? അതേതായാലും നന്നായി.
15: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
13: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
16: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയമുള്ളവരെ, ഇശൽ സമാപിച്ചു.

0: 3 ITI കളിലായി 14 ട്രേഡുകളിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കൾക്ക് 280 സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. താൽപര്യമുള്ളവർ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ www.labourwelfarefund.in വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രവേശനത്തിന് അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ്സാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 750 രൂപ ബോർഡിൽ നിന്നും സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2025-26 അധ്യയന വർഷം SSLC, +2 തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസാധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള മെറിറ്റ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് കുടിശ്ശികയില്ലാതെ 2 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും www.kmtbo.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും അടുത്ത മാസം 31-നകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള മദ്രസാധ്യാപക ക്ഷേമനിധി ഓഫീസ്, KURDFC ബിൽഡിംഗ്, 2ാം നില, ചക്കോരത്തുകുളം, വെസ്റ്റ്ഹിൽ PO, കോഴിക്കോട് 673005 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 0495-29-66577. മറ്റൊരു നമ്പർ 9188-23-0577. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0495-29-66577. മറ്റൊരു നമ്പർ 9188-23-0577. ജാലകം സമാപിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കുള്ള വാട്സാപ്പ് ചലച്ചിത്രഗാനങ്ങളിലേക്ക് നിങ്ങൾക്കും സന്ദേശം അയയ്ക്കാം. ഇഷ്ടഗാനത്തിനൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും എഴുതാൻ മറക്കരുത്. നമ്പർ ശ്രദ്ധിച്ചോളൂ. 9495-05-05-06-00. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 49 സെക്കൻഡും. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണുള്ളതെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തെക്കുറിച്ചും അതിന്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധമുള്ള നിരവധി പേരാണ് സ്ലോവാക്യയിൽ ഉള്ളതെന്ന് ഇന്ത്യൻ അംബാസഡർ അപൂർവ

കേൾക്കാം ജാലകം. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കളിൽ നിന്നും 2026 അധ്യയന വർഷം ഐടിഐ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള

0: ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരള ടൂറിസത്തിനും ആയുർവേദ മേഖലയ്ക്കും ഇവിടെയെത്തി അത് പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള അവസരങ്ങളാണുള്ളത്. നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അപൂർവ ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി.
1: നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം നിപ ബാധിത പ്രദേശവും രോഗി ചികിത്സ തേടിയ ആശുപത്രികളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംഘം ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഷിഗെല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കണ്ണൂർ ജില്ലയിൽ ഷിഗെല്ല രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ കർശനമാക്കി. ഈ വർഷം 6 പേർക്ക് ഷിഗെല്ല രോഗം ബാധിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മൊകേരി പഞ്ചായത്തിൽ 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ച 113 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേ ആചരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ പൊതുയിടങ്ങളിൽ ഡ്രൈഡേ കർശനമായി ആചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
1: വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിൽ അവധി ഈ മാസം 21 വരെ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TG തോമസ് ജേക്കബ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഘടിപ്പിക്കുന്ന PMVBRY പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദ്ലാജ എന്നിവർ ചടങ്ങിൽ വെർച്വലായി സംബന്ധിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
4: ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും വികസന ലക്ഷ്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കിക്കൊണ്ടുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരന്റികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും കേന്ദ്ര സഹമന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനാൽ സംഭരണിയിലെ ജലനിരപ്പ്

0: യുമായി കുറഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാന്റ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ ക്രൊയേഷ്യയ്ക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മഞ്ചേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീരന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
2: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ CK സംസാരിക്കുന്നു.
3: സമത്വം യോഗ ഉച്ചതേ. സമത്വമാണ് യോഗമെന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാരങ്ങളുടെയും ജീവിതശൈലിയുടെയും സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനുള്ള മാർഗമാണ് യോഗ. ഈ സന്തുലിതാവസ്ഥയാണ് യഥാർത്ഥ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും അടിത്തറ. അതുകൊണ്ടുതന്നെ ഇന്ന് ലോകമെമ്പാടും ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാനസിക ശാന്തിയുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തലിന്റെയും ഭാഗമായി യോഗ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ്. ദീർഘായുസ്സിനൊപ്പം ആരോഗ്യപൂർണവും സജീവവുമായ വാർദ്ധക്യവും ഉറപ്പാക്കേണ്ടത് ഇന്നത്തെ ലോകത്തിന്റെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മുതിർന്ന പൌരന്മാരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ കാലം ജീവിക്കുക എന്നതിനൊപ്പം ആരോഗ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ജീവിക്കുക എന്നതാണ് ഇന്ന് പ്രാധാന്യമർഹിക്കുന്നത്. പ്രായം കൂടുമ്പോൾ ശാരീരിക ശേഷിയും പ്രവർത്തനക്ഷമതയും മാനസിക ഉല്ലാസവും നിലനിർത്താൻ സഹായിക്കുന്ന ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതിലേക്കുള്ള ലളിതവും ശാസ്ത്രീയവുമായ മാർഗമാണ് യോഗ. ഇന്ന് നമ്മുടെ ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാരീരിക അധ്വാനം കുറഞ്ഞ ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, സാങ്കേതിക ഉപകരണങ്ങളോടുള്ള അമിത ആശ്രയം എന്നിവ കാരണം പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ നില, ഹൃദ്രോഗങ്ങൾ, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ ജീവിതശൈലിജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ സഹായിക്കുന്ന പ്രതിരോധ ആരോഗ്യ സംരക്ഷണമാണ്

ഇന്നത്തെ ആവശ്യം. ഈ സാഹചര്യത്തിലാണ് യോഗയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. യോഗ എന്നത് ഏതാനും ആസനങ്ങളിലോ ശ്വസനാഭ്യാസങ്ങളിലോ ഒതുങ്ങുന്നതല്ല. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ അഷ്ടാംഗങ്ങളിലൂടെ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ജീവിത മൂല്യങ്ങളെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന സമഗ്രമായ ജീവിത ശാസ്ത്രമാണ് യോഗ. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിനപ്പുറം ജീവിതത്തിന്റെ ഗുണനിലവാരമുയർത്തുന്ന ഒരു സംസ്കാരവും ജീവിത ദർശനവുമായി യോഗ ഇന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദശകങ്ങളിലായി ലോകമെമ്പാടുമുള്ള സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും യോഗയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തിവരുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, ഉയർന്ന കൊളസ്ട്രോൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയുടെ നിയന്ത്രണത്തിൽ യോഗയ്ക്ക് ഗുണകരമായ സ്വാധീനമുണ്ടെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. രക്തസമ്മർദ്ദ നിയന്ത്രണം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ശരീരഭാരം നിയന്ത്രിക്കുക, ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, സമ്മർദ്ദം കുറയ്ക്കുക തുടങ്ങിയ മേഖലകളിൽ യോഗയുടെ ഫലപ്രാപ്തി തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ടുതന്നെ യോഗ ഇന്ന് ലോകമെമ്പാടും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആരോഗ്യ സംരക്ഷണ മാർഗമായി പരിഗണിക്കപ്പെടുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിലേക്കുള്ള 25 ദിവസത്തെ കൌണ്ട് ഡൌൺ പരിപാടിയായ യോഗ മഹോത്സവ് 2026 മെയ് 27 മധ്യപ്രദേശിലെ ലോക പൈതൃക കേന്ദ്രമായ ഖജുരാഹോയിൽ സംഘടിപ്പിക്കപ്പെട്ടു. ആയുഷ് മന്ത്രാലയത്തിന്റെയും മൊറാൽജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുടെയും നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് കോമൺ യോഗ പ്രോട്ടോകോൾ അഭ്യസിച്ചു. ഈ ചടങ്ങിലാണ് ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന ഈ വർഷത്തെ പ്രമേയം പ്രഖ്യാപിക്കപ്പെട്ടത്. ജൂൺ 21 പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൌണ്ടിൽ ദേശീയ തലത്തിലുള്ള പ്രധാന ആഘോഷം സംഘടിപ്പിക്കപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യോഗ സാധകരും പൊതുജനങ്ങളും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളിലേക്ക് യോഗയുടെ സന്ദേശം എത്തിക്കുന്ന മഹത്തായ വേദിയായിരിക്കും ഈ പരിപാടി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രധാന ജനപങ്കാളിത്ത പരിപാടികളിലൊന്നാണ് യോഗാ സംഘം. രാജ്യത്തുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം കോമൺ യോഗ പ്രോട്ടോകോൾ അവതരിപ്പിച്ച് ജനങ്ങളെ യോഗയിലേക്ക് ആകർഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങി സമഗ്ര ആരോഗ്യ പ്രോത്സാഹന പ്രവർത്തനങ്ങളിൽ താൽപര്യമുള്ള ഏതൊരു സ്ഥാപനത്തിനും യോഗ സംഘം നടത്താം. ഇതിനായി ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. https://yoga.ayush.gov.in/yoga-sangam എന്ന പ്രത്യേക പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ പരിപാടികൾ ദേശീയ തലത്തിൽ രേഖപ്പെടുത്താനും അംഗീകാരം നേടാനും അവസരമുണ്ട്. വിജയകരമായി യോഗാ സംഘം സംഘടിപ്പിക്കുന്നവർക്ക് ആയുഷ് മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കറ്റുകളും അഭിനന്ദന പത്രങ്ങളും ലഭിക്കുന്നതാണ്. ഈ വർഷം ആയുഷ് മന്ത്രാലയം യോഗ 365 എന്ന ആശയത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നുണ്ട്. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം ഒതുക്കാതെ വർഷത്തിലെ 365 ദിവസവും ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ യോഗ ബ്രേക്ക് ക്യാമ്പയിനും ഈ വർഷം വിപുലമായി നടപ്പിലാക്കുന്നു. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിക്കിടയിൽ ഏതാനും മിനിറ്റുകൾ യോഗയ്ക്കും ശ്വസനാഭ്യാസങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ പ്രയോജനകരമാണ്. യോഗയെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്ന ഹരിത യോഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം, വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കുന്നു. യോഗ കണക്ട് എന്ന പരിപാടിയിലൂടെ ഡിജിറ്റൽ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, വാർത്താമാധ്യമങ്ങൾ എന്നിവ ഉപയോഗിച്ച് യോഗയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം കാണാതെ വർഷം മുഴുവൻ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗ പാർക്ക് പദ്ധതിയും നടപ്പിലാക്കുന്നു. പൊതു പാർക്കുകൾ, തുറസായ ഇടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ തുറസായ സ്ഥലം എന്നിവയെ സ്ഥിരമായ യോഗാഭ്യാസ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന CCRIS, സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ഈ വർഷവും യോഗാ സംഘം, യോഗാ സമാവേശ്, ഹരിത യോഗ, യോഗ പാർക്ക്, യോഗ കണക്ട് എന്നീ പരിപാടികളിലൂടെ അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിക്കുകയാണ്. ഈ വർഷം CCRIS ഒരു പ്രധാന ഗവേഷണ സംരംഭത്തിനും തുടക്കം കുറിക്കുകയാണ്. CCRIS സംയോഗ എന്ന പേരിൽ രാജ്യത്തുടനീളമുള്ള 30 ഗവേഷണ സ്ഥാപനങ്ങളിലൂടെ 3 സംയോജിത ആയുർവേദ യോഗ ഗവേഷണ പദ്ധതികളാണ് ആരംഭിക്കുന്നത്. അസ്ഥിസന്ധി പേശി സംബന്ധമായ രോഗങ്ങൾ, ജീവിതശൈലീജന്യവും ഉപാപചയ സംബന്ധവുമായ രോഗങ്ങൾ, പൊതുജനങ്ങളുടെ ജീവിത നിലവാരവും ക്ഷേമവും മെച്ചപ്പെടുത്തൽ എന്നീ 3 മേഖലകളിലാണ് ഈ ഗവേഷണങ്ങൾ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലെ CCRIS ന്റെ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം ഈ ദേശീയ

0: പദ്ധതിയുടെ ഭാഗമാണ്. പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ പ്രമേഹം, പ്രീ ഡയബറ്റീസ്, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ ഉപാപചയ സംബന്ധമായ രോഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണമാണ് നടപ്പിലാക്കുന്നത്. 30 മുതൽ 70 വയസ്സ് വരെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ പഠനത്തിൽ ഉൾപ്പെടുത്തും. ആയുർവേദ ചികിത്സയ്ക്കൊപ്പം രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത യോഗ പരിശീലനവും നൽകും. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പഠനം ആയുർവേദവും യോഗയും സംയോജിപ്പിക്കുമ്പോൾ രോഗനിയന്ത്രണത്തിലും ജീവിത നിലവാരത്തിലുമുണ്ടാകുന്ന മാറ്റങ്ങൾ വിലയിരുത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക പരിപാടികൾ, രോഗാവസ്ഥകൾക്കനുസരിച്ചുള്ള പ്രത്യേക യോഗ പ്രോട്ടോക്കോളുകളുടെ പരിശീലനം, ബോധവൽക്കരണ ക്ലാസുകൾ, പ്രകൃതി നടത്തങ്ങൾ, യോഗ പ്രദർശനങ്ങൾ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികൾ ഇതിന്റെ ഭാഗമാണ്. യോഗയെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പൂജപ്പുരയിലെ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം കോവളം കടൽ തീരത്ത് പ്രകൃതി നടത്തവും മൈൻഡ്ഫുൾനെസ് പരിപാടിയും തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള യോഗ പ്രദർശനവും നടത്തുന്നു. പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലിജന്യ രോഗമുള്ളവരും ആരോഗ്യകരമായ ജീവിതശൈലി ആഗ്രഹിക്കുന്നവരും പൂജപ്പുരയിലെ CCRIS പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നടത്തുന്ന പരിപാടികൾ സജീവമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗവേഷണ പദ്ധതിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. OP സേവനം എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 9 മണി മുതൽ 1 മണി വരെ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-71-234-06-28 എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആരോഗ്യകരമായ ശരീരം, ശാന്തമായ മനസ്സ്, സജീവമായ വാർദ്ധക്യം, സന്തുഷ്ടമായ ജീവിതം, ഇതെല്ലാം നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്ന അമൂല്യ പാരമ്പര്യമാണ് യോഗ.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ CK.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിബാറ്റെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മാങ്കുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്റംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ

0: നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Young Indian today is very inquisitive. He's been exposed to the internet for the last 20 years, right from a very young age. To my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster. And we see India providing that enabling environment to encourage these innovators.
0: ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജാർഖണ്ഡിലെ രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ ഒരു സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡ് അപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വിവിധ ജില്ലകളിൽ നിപ, ഷിഗല്ല, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
3: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. യു എസ് നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടം

0: ഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പി എം ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പി എം ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തീർക്കട്ടെ എന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രക്കാർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 ഉയർന്ന് 77,057, നിഫ്റ്റി 47 നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 ഗ്രാമിന് 13,850 ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 കഴിഞ്ഞ് 13 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം, പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടത്. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശം അയയ്ക്കാം 9495050506 എന്ന നമ്പറിലൂടെ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 NDA ഗവൺമെന്റ് 12 പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

ഇനി കേൾക്കാം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കിയ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന്. ഇനം നാടൻ മൊത്തവില ചില്ലറ വില, മറുനാടൻ മൊത്തവില ചില്ലറ വില എന്ന ക്രമത്തിൽ. ചീരപച്ച 20-30, 20-30, ചീരച്ചുവപ്പ് 20-30, 20-30, കുമ്പളങ്ങ 9-15, 9-15, ഏത്തയ്ക്ക 35-45, 35-45, പാളയന്തോടൻ 22-30, 25-35, റോബസ്റ്റ 22-30, 25-35,

പാവയ്ക്ക 35-45, 32-40. പയർ 55-70, 50-60. വെള്ളരി 15-20, 14-20. ചേന 20-28, 20-28. കോവയ്ക്ക 35-45, 32-40. മത്തൻ 14-20, 14-20. പടവലം 33-40, 32-40. ഇനി നാടൻ വില മാത്രം പറയാം. ഇഞ്ചി 120-140, മരച്ചീനി 24-30.

ഇനി മറുനാടൻ വില മാത്രം. ഞാലിപ്പൂവൻ 45-55, പൂവൻ 40-50, ബീട്രൂട്ട് 35-45, വെണ്ടയ്ക്ക 35-45, ചുരയ്ക്ക 18-25, വഴുതന 32-40, കത്തിരിയുരുണ്ടത് 28-35, കേബേജ് 32-40, ക്യാരറ്റ് 50-60, കോളിഫ്ലവർ 40-50, കൊത്തമര 40-50, കൂർക്ക 70-80, ചേമ്പ് വലുത് 65-75, ചേമ്പ് ചെറുത് 40-50, മുരിങ്ങക്കായ 85-100, ബീൻസ് 80-90, പച്ചമുളക് 50-60, കറിനാരങ്ങ 60-70, ചെറുനാരങ്ങ 3-4, മാങ്ങപ്പച്ച 30-40, സവാള 21-24, ചെറിയുള്ളി 65-75, ഉരുളക്കിഴങ്ങ് 24-30, തക്കാളി 25-30. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില പറയാം. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 55 രൂപ, മൊത്തവില 56 രൂപ. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 57 രൂപ, മൊത്തവില 58 രൂപ. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ തയ്യാറാക്കിയ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരമാണ് നിങ്ങൾ കേട്ടത്.

ആദ്യഗാനം കേൾക്കാം. ചിത്രം ദില്ലിവാല രാജകുമാരൻ. പാടിയത് ചിത്ര. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് അരീക്കോട് തച്ചണ്ണയിൽ നിന്നും മിനി മധുസൂദനൻ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: കാളികാവ് നിന്നുമുള്ള വിനയുടെ ഇഷ്ടഗാനമാണ് ഇനി ചിത്രം സർഗം. പാടിയത് ചിത്ര. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, രവി ബോംബെ.

തടത്തിൽപ്പറമ്പ് നിന്നുള്ള മിനിയുടെ ഇഷ്ടഗാനം. ചിത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസ EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: സുഖം സുഖകരം എന്ന ചിത്രത്തിലെ ഗാനത്തിനായി സന്ദേശം അയച്ചത് മലപ്പുറത്തു നിന്നും രാധ. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഈ ഗാനത്തിന്റെ രചന തിക്കുറിശ്ശി സുകുമാരൻ നായർ, സംഗീതം രവീന്ദ്ര ജെയിൻ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

സമയം ഒരു മണി കഴിഞ്ഞ് 27:13 മഞ്ചേരി എഫ്എമ്മിൽ നിന്ന് ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ആടുജീവിതം എന്ന ചിത്രത്തിനുവേണ്ടി ജിതിൻ രാജും സംഘവും പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം AR റഹ്മാൻ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് ആൽപ്പറ്റ മലപ്പുറത്തു നിന്നും ദീപ.

ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസ്, ചിത്ര എന്നിവരാണ്. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് പാണ്ടിക്കാട് വളരാട് നിന്നും ഷിബു, നിഷ എന്നിവർ.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: കൈതപ്രം എഴുതി ഔസേപ്പച്ചെന്നിയാണ് നൽകി. യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം ഉള്ളടക്കം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വണ്ടൂരിൽ നിന്നും ഷെരീഫ്.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഇളയരാജ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചിരിക്കുന്നു ലതികാ ബാലകൃഷ്ണൻ, പടിഞ്ഞാറ്റുമുറി.

ഇനി കേൾക്കാം കടുവ എന്ന ചിത്രത്തിനു വേണ്ടി അതുൽ നറുകര പാടിയ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ, കൊല്ലന്തൊടി, കീഴാറ്റൂർ.

ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം പുലിവാൽ കല്യാണം. ചിത്രയും പി ജയചന്ദ്രനും ചേർന്ന് പാടിയ ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് പന്തലൂരിൽ നിന്നും സുലേഖയും ജസ്നയും.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
0: പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും ഒപ്പുവച്ച കരാർ പ്രാബല്യത്തിലായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് ഇന്നലെ കരാറിൽ ഒപ്പുവച്ചത്. PM വികസിത് ഭാരത് റോസ്ഗർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികളുണ്ടാകും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ചെന്നൈയിൽ നിന്നും ആദ്യ കാർഗോ വിമാനം നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി സിവിൽ വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു. ഇത് വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തി പ്രാദേശിക വ്യവസായങ്ങൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17-വയസ്സുകാരിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. ഡിജിറ്റൽ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന

0: പൗരന്മാർക്ക് ബോധവൽക്കരണം ആവശ്യമാണെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ. ഡിവിഷന്റെ കീഴിലെ അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: FM പ്രധാന വാർത്തകൾ. പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്രയങ്ങ.
6: അൽ റെയ്ഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219-നും 16324 മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 234-നും 12202 തിരുവനന്തപുരം ലോക്മാന്യത്തിലെ ഗരീബ് രഥ് 254-നും എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254-നും 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4-1-നും എത്തിച്ചേരും.

ആകാശവാണി 102.7 മഞ്ചേരി എഫും. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 45 സെക്കൻഡും. ഇനി 2 മണിക്ക് കേൾക്കാം മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: ബാക്കിലേക്ക് അവർ ഓടിയത്. അവരവിടെ ചെന്നപ്പോ അയാളെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. ഏതോ ജനറലിനൊപ്പം അയാൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. കാത്രീന അവിടേക്ക് പാഞ്ഞു ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. അവരവിടുന്ന് തിരിച്ചോടിച്ചിരിക്കണം. അമാലിയ ഇതിനോടൊക്കെ നാട്ടില് പാട്ടാക്കി.
1: എന്നിട്ടിപ്പോൾ
0: തന്നെ എല്ലാവരും ഉപേക്ഷിച്ച സ്ഥിതിക്ക് അവര് കുട്ടികളെയും കൂട്ടി തെരുവിലിറങ്ങി പാട്ടുപാടിയും നൃത്തം ചെയ്തും ഭിക്ഷയെടുത്തും പണം ഉണ്ടാക്കുമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക. ദിവസവും ജനറലിന്റെ മുന്നിൽ ചെന്ന് ഈ പരിപാടി നടത്തൂ അത്രേ.
1: ഞാൻ ഇപ്പൊ ഇറങ്ങാം.
0: അവര് കുട്ടികളെ കാരണമില്ലാതെ തല്ലിക്കൊണ്ടിരിക്കുക. കുട്ടികളെല്ലാവരും കരയുകയാണ്. അതിനിടയിലും ലിസയെ പാട്ട് പഠിപ്പിക്കുന്നു, ആൺകുട്ടിയെയും പോലങ്കയെയും നൃത്തം ചെയ്യാൻ അഭ്യസിപ്പിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന തുണികളെല്ലാം വാരി വലിച്ചു കയറി കുട്ടികൾക്ക് നടന്മാരെ പോലെ തൊപ്പി തയ്യാറാക്കുന്നു. മുഴുവട്ടായി. സോണിയ, നീ വന്ന് കാണണം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം.
1: ചുമ കൂടിയിട്ടുണ്ടായിരുന്നു. അത് മൂർച്ഛിച്ചാൽ മസ്തിഷ്കത്തെ ബാധിച്ചേക്കും.
0: ഈ നില തുടർന്ന പിടിച്ചാ കിട്ടില്ല. സോണിയ, ഇത് നിന്നെ അറിയിക്കണമെന്ന് തോന്നി. അതാ ഞാൻ ഇപ്പൊ തന്നെ വന്നത്.
1: ആൻഡ്രി, നിങ്ങൾ വന്നത് നന്നായി. ഞാൻ ഇറങ്ങ.
2: ഒടുവിൽ ഞാൻ എന്റെ ഇരുട്ടുമുറിയിലെത്തിയിരിക്കുന്നു. മുമ്പൊരിക്കലുമില്ലാത്ത ഏകാന്തത. ആരുമില്ലല്ലോ. നസ്താസിയും വന്നിട്ടില്ല. കയറി വരാം. ഓ, ഡോണിയ.
3: ചേട്ടാ, എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. എനിക്ക് ഒരു നിമിഷമേ വേണ്ടു. ചേട്ടാ, എനിക്കിപ്പോ എല്ലാം അറിയാം. പെട്രോവിച്ച് എല്ലാം വിശദമായി പറഞ്ഞിരുന്നു. നിന്ദ്യമായൊരു സംശയത്തിന്റെ പേരിൽ അവർ ചേട്ടനെ പീഡിപ്പിക്കുക. യാതൊരു അപകടവും ഇല്ലാന്നാണ് പെട്രോവിച്ച് പറഞ്ഞത്. അതിനെ ചൊല്ലി അനാവശ്യമായി ഭയപ്പെടുകയാണെന്ന്. ഞാൻ ജീവിതത്തിലും മരണത്തിലും ചേട്ടനോടൊപ്പം തന്നെ ഉണ്ടാവും.
2: ഡോണിയ, റസുമുഹിൻ വളരെ നല്ല മനുഷ്യനാണ്. അവൻ വളരെ ഉത്സാഹശാലിയും സമർത്ഥനും പ്രയത്നശീലനും സത്യസന്ധനും സ്നേഹസമ്പന്നനുമായ ഒരു ചെറുപ്പക്കാരനാണ്. ആ ശരി, ഇപ്പോൾ പൊയ്ക്കോളൂ, നമുക്ക് പിന്നെ കാണാം.
3: ചേട്ടാ, ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്നേക്കുമായി വിട പറയുകയാണോ?
2: സാരമില്ല, നമുക്ക് പിന്നെ കാണാം, പൊയ്ക്കോളൂ.
3: എന്നാ ഞാൻ പോയേക്കാം.
2: അവൾ തിരിഞ്ഞു നോക്കിപ്പോകുന്നു. എല്ലാ തവണയും ചെയ്യുന്നത് പോലെ യാത്ര പറയുമ്പോൾ വാത്സല്യത്തോട് ആലിംഗനം ചെയ്യാത്തതെന്താണെന്ന് അവൾ സന്ദേഹിച്ചേക്കാം. പതിവുകൾ തെറ്റിക്കുന്നത് അവൾക്ക് സഹിക്കില്ല. ഇപ്പോൾ എന്റെ മനസ്സ് മുഴുവൻ സോണിയയാണ്. സോണിയ, നീയാണ് എന്റെ രക്ഷാമാർഗം, അഭയം.
0: റസ്കോൾനിക്കോ, ഞാനാ ആൻഡ്രി.
2: എന്താണ് നിങ്ങൾ പരിഭ്രാന്തനായി?
0: നിങ്ങളെ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. അവർ പിഞ്ചു കുട്ടികളെയും കൂട്ടി ആരോടും മിണ്ടാതെ പുറത്തുപോയി. അവരെ കണ്ടെത്താൻ സോണിയും ഞാനും വളരെ കഷ്ടപ്പെട്ടു. അവർ ചട്ടിയിൽ താളം പിടിച്ച് തെരുവിൽ മക്കളെയും കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നു. കുട്ടികൾ കരയുക. കവലകളിലും കടകളുടെ മുന്നിലും നിന്ന് കലാപരിപാടി അവതരിപ്പിക്കുന്നു. ഒരു കൂട്ടം തെരുവ് പിള്ളേര് അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. റസ്കോൾനിക്കോ, നിങ്ങൾ വേഗം വരൂ.

0: അപ്പോൾ സോണിയ
1: ആകെ വെപ്രാളത്തിലാ. സോണിയുടെ മനസ്സിനും എന്തോ പറ്റിയിരിക്കുന്നു. കാതറീനയ്ക്ക് മുഴു ഭ്രാന്താ. പോലീസ് ഉടനെ പിടിച്ചുകൊണ്ടു പോവും. അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കൂ.
0: ഇപ്പോൾ അവരെവിടെ?
1: പുഴയോരത്തുണ്ട്, പാലത്തിനടുത്ത്. സോണിയുടെ താമസം

0: ഒന്ന് ശ്രദ്ധിച്ചാലും രണ്ട് പിഞ്ചു കുട്ടികളുടെ കരളലിയിപ്പിക്കുന്ന നൃത്തപ്പാട്ട് കണ്ണുള്ളവർ കാണുവിൻ, കാതുള്ളവർ കേൾക്കുവിൻ.
1: ഇത് നമ്മുടെ കുടിയൻ മർമലഡോവിന്റെ ഭാര്യയും കുട്ടികളും അല്ലേ, എന്തു നല്ല നിലയിൽ കഴിഞ്ഞവരാ.
2: അയാൾ ഉള്ളത് മുഴുവൻ കുടിച്ചു നശിപ്പിച്ചു, കുടുംബം വഴിയാതാരാക്കി.
0: പീറ്റേഴ്സ്ബർഗിലെ എല്ലാരും കാണട്ടെ, ജീവിതകാലം മുഴുവൻ സത്യസന്ധമായി സർക്കാരിനെ സേവിച്ച് ജോലിയിൽ ഇരുന്ന് മരിച്ച മാന്യനായ അച്ഛന്റെ കുഞ്ഞുങ്ങൾ തെരുവിൽ പിച്ചതെണ്ടുന്നത്. ഉപജീവനം നഷ്ടപ്പെട്ട ഒരു കുടുംബം ഇതാ ഇതാ തെരുവിൽ, ഇതാ ഇതാ തെരുവിൽ പിച്ചതെണ്ടുന്നു. ഞങ്ങൾ എന്നും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു സാർ ചക്രവർത്തി. ഇതിലേക്ക് കടന്നു പോകുമ്പോ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തി ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു പറയും, അനാഥരായ ഞങ്ങളെ രക്ഷിക്കൂ പിതാവേ എന്ന്. അനാഥരുടെ രക്ഷകനാണ് അദ്ദേഹം, അച്ഛനില്ലാത്തവർക്ക് അച്ഛൻ. അയ്യോ, ദയാലുവാണ് അദ്ദേഹം, അദ്ദേഹം ഞങ്ങളെ രക്ഷിക്കും. ആ വൃത്തികെട്ട ജനറൽ ലിഡാ കോയില, നൃത്തം തുടരൂ. ദൈവമേ, ഇവരെയും കൊണ്ട് ഞാനിനി എന്താണ് ചെയ്യുക?
1: പാവം, ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനായിരുന്നു അവർക്ക് ആഗ്രഹം, കഷ്ടം, ഇപ്പോൾ ഇങ്ങനെയായി.
2: മനുഷ്യന്റെ വിധിയ എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാം.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 49-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ, കാതറീന സിന്ധു വിജയൻ, ഡോണിയ കവിതാ സഖി, ആൻഡ്രി അനീഷ് നായർ, കൂടാതെ സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
4: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 27 മിനിറ്റും 20 സെക്കൻഡും. കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം മധുരമനോഹരമോഹം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് ബി കെ ഹരിനാരായണന്റെ വരികൾക്ക്, ഈണം നൽകിയത് ഹിഷാം അബ്ദുൾ വഹാബ്.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: കപിൽ കപിലൻ പാടിയ ഗാനം, ചിത്രം RDX. മനു മഞ്ജിത്തിന്റെ വരികൾ, CS സാമിന്റെ ഈണം.

0: सेवा प्राधिकरण अधिनियम 1987 की धारा 12 के तहत पात्र नागरिक निःशुल्क कानूनी सहायता न्याय बंधु मोबाइल ऐप और www.probono-doj.in से प्राप्त कर सकते हैं।
1: ഇനി കേൾക്കാം പത്മിനി എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് സച്ചിൻ വാര്യർ, ഗാനരചന ടിറ്റോ പി തങ്കച്ചൻ, സംഗീതം ജേക്സ് ബിജോയ്.

0: പുതിയ മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: കേസ് ഹരിശങ്കർ പാടിയ ഗാനം ചിത്രം മഹേഷും മാരുതിയും. ബി കെ ഹരിനാരായണന്റെ വരികൾ കേദാറിന്റെ ഈണം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇ ഉദയചന്ദ്രൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. പച്ചക്കറി വിത്തുകളുടെ പരിചരണത്തിനായി ബീജാമൃതം എങ്ങനെ തയ്യാറാക്കാം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ എം കെ നസീമ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു.

7-15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന യോസെ മൗരോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കീശേരി. ആയുരാരോഗ്യം. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസീദ വി സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. കുമാരനാശാൻ എഴുതിയ മിന്നാമിനുങ്ങ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം കെ വി സുഗന്ധി. 7:50 ഐ ക്യു ഒപ്റ്റിക്കൽസ്, കോട്ടയ്ക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്. സമകാലികം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൌത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 രസമുകളം. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം.

8:25 ചലച്ചിത്ര ഗാനങ്ങൾ, 8:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 8:55 സംസ്ഥാന ബജറ്റ് അവതരണത്തിന്റെ തത്സമയ പ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 11:05 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 12:10 ഇശൽ. പന്ത്രണ്ട് ജാലകം, 12:45 ചലച്ചിത്ര ഗാനങ്ങൾ. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 നാടകഗാനങ്ങൾ.

0: 3:30 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 3:45 ചലച്ചിത്രഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.
1: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.

0: പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024.
3: പ്രധാന വാർത്തകൾ.
4: പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ 8-ാം ഘട്ടത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാവും. 31-ാമത് ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. നീറ്റ് യു ജി പുനഃപരീക്ഷ സുതാര്യമായി നടത്താൻ പഴുതടച്ച സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എൻ ടി എ. ഈ മാസം 21-ാണ് പുനഃപരീക്ഷ. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഞായറാഴ്ച നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൂലബിംബത്തിന്റെയും ശ്രീകോവിലിലെ പരിവാരദേവതാ വിഗ്രഹങ്ങളുടെയും നവീകരണക്രിയ നാളെ ആരംഭിക്കും. 1065 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വൈകുന്നേരം 4:00-4:30 ഈ ജില്ലകളിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങും.
3: എഫ്എം പ്രധാന വാർത്തകൾ.
5: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
7: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
8: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
9: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
12: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
13: ശനിയും ഞായറും രാവിലെ 7:50.
12: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
0: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
14: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ട്രെയിൻ സമയം.
4: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1634

0: 4:06, തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 1:06:11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 1:06:36 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1:06:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM സമയം 2 കഴിഞ്ഞ് 59:23. ഇനി 3 കേൾക്കാം NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.

സമയം 3 മണി കഴിഞ്ഞ് 35 മിനിറ്റും 10 സെക്കൻഡും. കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ആശാൻ എന്ന ചിത്രത്തിനു വേണ്ടി ദീപക് സൂരജ് സന്തോഷ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ജോൺ പോൾ ജോർജ്.

0: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ചിത്രം ഹൃദയപൂർവം, ഗായകൻ സിദ് ശ്രീരാം, മനുമഞ്ജിത്തിന്റെ വരികൾ ജസ്റ്റിൻ പ്രഭാകരന്റെ ഈണം.

0: ഐഎസ്ഐമാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൌ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: ധീരം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് വിജയ് യേശുദാസ്. ഗാനശില്പികൾ BK ഹരിനാരായണൻ, മണികണ്ഠൻ അയ്യപ്പ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
0: പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ സുതാര്യമായി നടത്താൻ പഴുതടച്ച സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും NTA. ഈ മാസം 21 പുനഃപരീക്ഷ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ 8-ഘട്ടത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാവും. കണ്ണൂർ കണ്ണവത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി 2 പേർ പിടിയിലായി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വൈകുന്നേരം 4:00-4:30 ഈ ജില്ലകളിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങും. ICC വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11 വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്കിയ സൌത്ത് ആഫ്രിക്ക പോരാട്ടം രാത്രി 9:30.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോക്മാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ

0: ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4-1 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
3: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1990 മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: സമയം 4:04 മണിപ്പൂക്കളുടെ സമയം.

Talent wins games, but teamwork and intelligence win championships. MJ എന്നറിയപ്പെട്ട പ്രശസ്ത അമേരിക്കൻ ബാസ്കറ്റ്ബോൾ കളിക്കാരനായിരുന്ന മൈക്കൽ ജോർദാന്റെ വാക്കുകളാണ് ഇത്. പ്രതിഭയും ടീംവർക്കും ബുദ്ധിപരമായ നീക്കങ്ങളും കൊണ്ട് ചരിത്രഗാഥകൾ രചിക്കപ്പെടുന്ന അതിമനോഹരമായ ആവേശകരമായ ഫുട്ബോൾ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഓർമ്മകളും ആവേശവും ഒട്ടും ചോരാതെ ഇന്നത്തെ നാലുമണിപ്പൂക്കളിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ജയയാണ്. ഓൾ ആർ വെൽക്കം ടു ദി ഷോ നാലുമണിപ്പൂക്കൾ. എൻ സ്റ്റേ ട്യൂൺ വിത്ത് മീ ഓൺ മഞ്ചേരി FM 102.7.

0: പുതിയൊരു ഫോൺ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ടാകും. ശ്രദ്ധിച്ച് പഠിച്ച് എല്ലാം നോക്കിയേ പുതിയതെടുക്കാറുള്ളൂ. എന്നാൽ ഈ ശ്രദ്ധ പഴയ ഫോൺ ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ നമുക്കുണ്ടാകാറുണ്ടോ? പഴയ ഫോണിനൊപ്പം നമ്മുടെ വിലപിടിച്ച ഒരുപാട് വിവരങ്ങൾ കൂടി നമ്മൾ അശ്രദ്ധമായി ഉപേക്ഷിക്കാറുണ്ടോ? മുനീർ ആമിയൂർ പറയുന്നത് ഒന്ന് കേൾക്കൂ.
1: പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെയാണ് വാങ്ങാറുള്ളത്. അതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി എന്ത്, അതിൻ്റെ സ്പീഡ് എത്രത്തോളമുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം അത് ഉതകുമോ, ഗെയിം കളിക്കുവാൻ പറ്റുമോ, പ്രോസസ്സർ എങ്ങനെ, എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട് അല്ലേ? എന്നാൽ പലപ്പോഴും ഈ ശ്രദ്ധ ഉപയോഗിച്ച മൊബൈൽ ഫോൺ വിൽക്കുമ്പോഴോ ഉപേക്ഷിക്കുമ്പോഴോ കാണിക്കാറില്ല എന്നതല്ലേ വാസ്തവം? ഒരിക്കലും മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്, ഉപയോഗിച്ച ഫോൺ ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ മായ്ച്ചു കളയുക എന്നതാണ് അത്. ഫോണിലെ വിവരങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ വിൽപ്പനയ്ക്ക് ശേഷം മറ്റൊരാൾക്ക് അവ വീണ്ടെടുക്കുവാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഗാലറിയിലെ ഫോട്ടോകളും വീഡിയോകളും മറ്റ് ഡോക്യുമെൻ്റുകളും ഒക്കെ ഈ രൂപത്തിൽ ലഭിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിൽക്കുന്നതിന് മുമ്പായി മൊബൈൽ ഫോൺ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്യുക എന്നതാണ്. സെറ്റിംഗ്സിൽ ഇതിനുള്ള ഓപ്ഷൻ കാണും. മറ്റൊരു കാര്യം, മെമ്മറി കാർഡും മൊബൈൽ ഡാറ്റയും ഒക്കെ ഫോർമാറ്റ് ചെയ്യണം. ഇങ്ങനെ ഫോർമാറ്റ് ചെയ്ത് ഒരു ഡാറ്റയും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പാക്കി മാത്രമേ ഉപയോഗിച്ച മൊബൈൽ ഫോൺ വിൽക്കുവാനോ ഉപേക്ഷിക്കുവാനോ പാടുള്ളൂ. പുതിയ ഫോണിലോട്ട് ഈ വിവരങ്ങളെല്ലാം മാറ്റുമ്പോൾ അവ സുരക്ഷിതവും സ്വകാര്യവുമായിരിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: विधिक सेवा प्राधिकरण अधिनियम 1987 की धारा 12 के तहत पात्र नागरिक निशुल्क कानूनी सहायता न्याय बंधु मोबाइल ऐप और www.probono-toj.in से प्राप्त कर सकते हैं।
1: കണ്ണങ്ങണ്ടയിൽ നിന്നും 65 ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
2: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 974

0: 5024.
1: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992. 9

0: ഇനി കായിക ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാം.
1: തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ. ലോകമെമ്പാടുമുള്ള അനേക കോടി ആരാധകർക്ക് കളിയുടെ ആവേശം പകർന്ന് ട്രയോണ്ട പന്ത് ചലിച്ചു തുടങ്ങി. മെക്സിക്കോ സിറ്റിയിലെ ആസ്തിക് സ്റ്റേഡിയത്തിൽ നടന്ന 23-ാമത് ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയർ എതിരില്ലാത്ത 2 ഗോളിന് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ടൂർണമെന്റിന് തുടക്കം കുറിച്ചു. ആരാധകർ കാത്തിരുന്ന അർജന്റീന അൾജീരിയ പോരാട്ടത്തിൽ ഹാട്രിക് നേടി മെസ്സി തന്റെ വരവറിയിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഹാട്രിക് സ്കോറർ എന്ന റെക്കോർഡും ഇതോടെ മെസ്സി സ്വന്തമാക്കി. ഇതോടെ എതിരില്ലാത്ത 3 ഗോളിന് നിലവിലെ ചാമ്പ്യന്മാർ യാത്ര തുടങ്ങി. അഞ്ചു കിരീടത്തിന്റെ ചരിത്രമുള്ള ബ്രസീലിനെ 1-1 സമനിലയിൽ മൊറോക്കോ തളച്ചു. ഓസ്ട്രേലിയ എതിരില്ലാത്ത 2 ഗോളിന് തുർക്കിയെയും സ്കോട്ട്ലാന്റ് എതിരില്ലാത്ത 1 ഗോളിന് ഹെയ്ത്തിയെയും കീഴടക്കി. ജർമ്മനി 7-1 അരങ്ങേറ്റക്കാരായ കുറോസയെ നാണം കെടുത്തിവിട്ടു. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ കന്നിക്കാരായ കേപ്പ് വെർദെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. നെതർലാൻഡിനെ 2-2 ജപ്പാനും പിടിച്ചിട്ടു. സ്വീഡൻ 5-1 ടുണീഷ്യയെ നാണം കെടുത്തി. ലോകകപ്പ് ഫുട്ബോളിന്റെ കളിമുറ്റത്ത് ആദ്യമായി ഒരു മലയാളി പന്തു തട്ടുന്നതു കാണാൻ ഇനിയും കാത്തിരിക്കണം. ശനിയാഴ്ച അർദ്ധരാത്രി സ്വിറ്റ്സർലാൻഡിനെതിരായ മത്സരത്തിൽ തലശ്ശേരിക്കാരൻ തഹസിൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ നിരയിൽ പകരക്കാരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും മൈതാനത്ത് ഇറങ്ങിയില്ല. പ്രതിരോധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ പരിശീലകൻ ജൂലിയൻ ലോപെറ്റഗുയി തീരുമാനിച്ചതോടെയാണ് തഹസിന് അവസരം ലഭിക്കാതെ പോയത്. മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ഓപ്പണർമാരുടെ പോരാട്ടങ്ങൾ കണ്ട ധർമ്മശാലയിലെ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിനൊടുവിൽ ജയം ഇന്ത്യയ്ക്കൊപ്പം. അഫ്ഗാൻ ഉയർത്തിയ 195 എന്ന വിജയലക്ഷ്യം നായകൻ ശുഭ്മൻ ഗില്ലിന്റെ അതിവേഗ ഇന്നിംഗ്സിലൂടെ ഇന്ത്യ മറികടന്നു. 3 ഏകദിനങ്ങളുള്ള പരമ്പരയിലെ ആദ്യ ജയം ഇന്ത്യയ്ക്ക് സ്വന്തം. അഫ്ഗാൻ ഇന്നിംഗ്സിൽ പോരാട്ടം റഹ്മാനുള്ള ഗുർബാസിന്റേതായിരുന്നു. 48 പന്തിൽ 102 റൺസാണ് താരം നേടിയത്. മഴ മൂലം 25 ഓവറാക്കി ചുരുക്കേണ്ടി വന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുത്തു. വനിതാ 2020 ലോകകപ്പിലെ കന്നിക്കിരീടം എന്ന മോഹവുമായി ഇംഗ്ലണ്ടിലെത്തിയ ഇന്ത്യ തകർപ്പൻ ജയത്തോടെ തുടങ്ങി. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ 64 റൺസിന് തോൽപ്പിച്ചു. ഇന്ത്യൻ സ്പിന്നർ ദീപ്തി ശർമ്മയ്ക്ക് മുന്നിൽ പാക് ബാറ്റർമാർ കറങ്ങി വീഴുകയായിരുന്നു. 4 ഓവറിൽ 10 റൺസിന് 5 വിക്കറ്റുകളാണ് ദീപ്തി വീഴ്ത്തിയത്. ജൂലൈ 28 മുതൽ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിലെ അത്ലറ്റിക്സിൽ മത്സരിക്കാൻ ഇന്ത്യയ്ക്ക് 32 അംഗസംഘം. ഒളിമ്പിക്സ് സ്വർണ ജേതാവായ ജാവലിൻ താരം നീരജ് ചോപ്ര ടീമിലുണ്ടെങ്കിലും യോഗ്യത തെളിയിച്ചാലേ മത്സരിക്കാനാകൂ. പരിക്കു കാരണം കുറച്ചുകാലമായി മത്സരരംഗത്തുനിന്ന് വിട്ടുനിൽക്കുന്ന നീരജ് നിശ്ചിത സമയത്തിനകം കോമൺവെൽത്ത് ഗെയിംസ് യോഗ്യത നേടുമെന്നാണ് പ്രതീക്ഷ. ലോങ് ജമ്പ് താരം എം ശ്രീശങ്കർ, 400 മീറ്റർ മിക്സഡ് ഓട്ടത്തിൽ അൻസബാബു എന്നീ മലയാളികളും ടീമിലുണ്ട്. ഫോർമുല 1 ബാഴ്സലോണ കാറ്റലൂണിയ ഗ്രാൻഡ് പ്രീയിൽ ഫെറാരിയുടെ ലൂയി ഹാമിൽട്ടണിന് വിജയം. ഫെറാരിക്കൊപ്പം ചേർന്ന ശേഷം ഹാമിൽ

0: ഹാമിൽട്ടന്റെ ആദ്യ വിജയമാണിത്. ഫോർമുല വൺ മത്സരങ്ങളിൽ മുന്നിലുള്ള മെഴ്സിഡസ് താരം കിമി അനറ്റോണെലിയുടെ കാർ തകരാറിലായതിനാൽ മത്സരം പൂർത്തിയാക്കാനായില്ല. ഹാമിൽട്ടന്റെ 106th മത്സര വിജയമാണിത്. തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ.
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:03.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
6: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
6: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നിപ്പയെക്കുറിച്ചുള്ള വാർത്തകളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമൊക്കെ വരുന്നുണ്ട്. നിപ്പയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: സാധാരണ നമ്മുടെ നാട്ടിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് മിക്കവാറും വർഷങ്ങളിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കും കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് 24-25 വർഷങ്ങളായിട്ട് 2 കേസുകൾ വീതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലെ വവ്വാലുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ വളാഞ്ചേരി, മക്കരപ്പറമ്പ്, അതുപോലെ പാണ്ടിക്കാട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും വവ്വാലുകളെ പരിശോധിച്ചതിൽ നിന്ന് വവ്വാലുകളുടെ ശരീരത്തിൽ നിപ്പ വൈറസിൻ്റെ ആൻറ്റിബോഡി ഉള്ളതായിട്ടും വൈറസിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ വവ്വാലുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഒരു തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഈയൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വവ്വാലുകൾക്ക് ഭക്ഷണം സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൂടാതെ തന്നെ അത് കുഞ്ഞുങ്ങളുണ്ടായി അതിനെ ഫീഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥാ മാറ്റവും മറ്റുമൊക്കെ വരുന്ന സമയത്ത് അത് ഭക്ഷണത്തിന് ലഭ്യത കുറയുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സുകൾ ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ വൈറസിൻ്റെ സെക്രീഷൻ കൂടുതലായിട്ട് ഇവരുടെ സ്രവങ്ങളിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇത്തരം സ്രവങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിൽ ആൾക്കാരിൽ ഈ വൈറസ് എത്തിക്കഴിഞ്ഞാൽ രോഗം വരാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷെ അത് എപ്പോഴും ഈ ഒരു വൈറസിന്, കാരണം തണുപ്പ് കൂടി കൂടുന്ന സമയത്ത് വൈറസിന് പുറത്ത് കാലാവസ്ഥയിൽ സർവൈവ് ചെയ്യാനുള്ള ഒരു ശേഷി കൂടി കൂടും. അതുകൊണ്ട് തന്നെ കുറേ കൂടി രോഗം പടരാനുള്ളൊരു സാധ്യത വർദ്ധിക്കുന്നുണ്ട്. അവിടെ ചൂടുകാലമൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ പുറത്തേക്ക് വരുന്ന വൈറസ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതുകൊണ്ട് അത്ര ചിലപ്പോൾ സ്പ്രെഡ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല. പക്ഷേ ഈ ഒരു എല്ലാ ഘടകങ്ങളും, ഒരു പക്ഷേ ഒരുപാട് ഘടകങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ ലക്ഷത്തിലൊരു എന്ന് പറഞ്ഞ പോലെ സംഭവിക്കുന്ന ഒരു ഇവൻറ്റ് മാത്രമാണ് നിപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും നിപ്പ ഉണ്ടാവാം, കാരണം ഈ വൈറസ് ബാറ്റിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വൈറസിൻ്റെ സെക്രീഷൻ ഉണ്ടാവുകയും ഒരാൾക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ജാഗ്രത നമ്മൾ നിരന്തരമായിട്ട് പുലർത്തേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരം നമ്മൾ പറയുന്ന കാര്യമാണ് ഈ വവ്വാലുകൾ കടിച്ചതോ അല്ലെങ്കിൽ വവ്വാലിൻ്റെ വിസർജ്യങ്ങളായ പഴങ്ങൾ കഴിക്കരുത് എന്നുള്ളതും, അതുപോലെ വവ്വാലിൻ്റെ വിസർജ്യങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം എന്നുള്ളത് ഒക്കെ. കാരണം ഇപ്പോൾ ഈ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വവ്വാലിൻ്റെ പ്രസൻസ് ഉണ്ടാവാറുണ്ട്. വവ്വാല് കൂട്ടത്തോടെ തൂങ്ങി നിൽക്കുന്ന താവളങ്ങൾ ഒരു പക്ഷേ കുറച്ച് ദൂരെയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഈ വവ്വാലുകൾ ഭക്ഷണത്തിനായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വിസർജ്യങ്ങൾ ഈ വീടുകളിലൊക്കെ അതിൻ്റെ ചുമരുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അവർ ബാക്ക് യാർഡ്സൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ കൈകളും ഒക്കെ കണ്ടാമിനേറ്റഡ് ആവാനുള്ള, അതിൽ ഈ വൈറസ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവരുടെ ശരീരത്തിൽ കയറാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. പക്ഷെ കൃത്യമായിട്ട് ഇന്ന രീതിയിലാണ് വൈറസ് ശരീരത്തിൽ എത്തുന്നത് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിപ്പോഴും നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35
4: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ
5: അൽ റെയ്ഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.

0: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.

0: ഇനി കർഷകർക്കുള്ള ചില അറിയിപ്പുകൾ ശ്രദ്ധിക്കാം.
1: കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും മൂലം ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് അടിയന്തര സഹായവും മാർഗനിർദ്ദേശവും ഉറപ്പാക്കാൻ കൃഷിവകുപ്പ് പുതിയ സംവിധാനം ഏർപ്പെടുത്തി. കൃഷിവകുപ്പ് ഡയറക്ടറേറ്റിലും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനവും സംസ്ഥാനതല നിരീക്ഷണ കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. എയിംസ് പോർട്ടൽ വഴി കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും ഇതിനോടനുബന്ധിച്ച് സജ്ജമാക്കിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭ ആനുകൂല്യങ്ങളും വിള ഇൻഷുറൻസ് വിതരണവും വൈകുന്നത് പരിഹരിക്കാനാണ് പുതിയ സംവിധാനം. മലപ്പുറം ജില്ലയിലെ ഹെൽപ്പ് ലൈൻ നമ്പർ പറയാം: 9383471618. ഒരു നമ്പർ കൂടെയുണ്ട്: 9383471800. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആവർത്തിക്കാം: 9383471618, 9383471800. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ജാം, സ്ക്വാഷ്, അച്ചാർ, ഫ്രൂട്ട് ബാറുകൾ തുടങ്ങിയവയുടെ നിർമ്മാണം,

0: വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബിൾ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതിയതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. 1000 രൂപയാണ് ഫീസ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8089076698 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. നമ്പർ വീണ്ടും പറയാം, 8089076698. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അല്ലെങ്കിൽ AIF കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 വർഷം വരെ 6% പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്ന പദ്ധതി വഴി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 7 വർഷം വരെ 3% പലിശയിളവ് ലഭിക്കും. ഒരാൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലായി പരമാവധി 25 സംരംഭങ്ങൾക്ക് വരെ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങൾ, പാക്ക് ഹൌസുകൾ, കൂൺ കൃഷി, ഹൈഡ്രോപോണിക്സ് ഫാമിംഗ്, കൃത്യതാ കൃഷിക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, വെയർഹൌസ്, പോളിഹൌസ്, റീഫർ വാൻ, ശാസ്ത്രീയമായി പഴം പഴുപ്പിക്കുന്ന മുറികൾ, യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ, കാർഷിക നഴ്സറികൾ, ജൈവവള ഉൽപ്പാദനം, കാർഷിക ഡ്രോണുകൾ എന്നിവയ്ക്ക് വായ്പകൾ ലഭിക്കും. കൂടാതെ ഈ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള വിതരണ ശൃംഖല സംഭരണ കേന്ദ്രങ്ങൾ, ഗുണനിലവാര കേന്ദ്രങ്ങൾ, വിളഭൂമിയിലും വിളവെടുപ്പിനുമുള്ള യന്ത്രങ്ങൾ, തേൻ സംസ്കരണം, പട്ടുനൂൽ കൃഷി, കാർഷിക പമ്പുകൾ, നിലവിലുള്ള പമ്പുകളുടെ സൌരോർജ്ജവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും പലിശ ഇളവോടെയുള്ള ലോണുകൾ അനുവദിക്കും. കാർഷിക വ്യവസായ വാണിജ്യ വകുപ്പുകളിൽ നിന്നും വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ വഴി ലഭ്യമാകുന്ന സബ്സിഡികൾക്ക് പുറമെയാണ് AIF വഴിയുള്ള 6% പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷി ഭവനിലോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലോ ജില്ലാ കൃഷി ഓഫീസുകളിലോ ബന്ധപ്പെടാം. ഫോൺ നമ്പറുണ്ട്, 7907430240. 8137008197. ആവർത്തിക്കാം, 7907430240. 8137008197.
1: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ ഇ എം ഐയിലും സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ കേൾക്കാം. സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ 12 വർഷത്തെ യാത്രയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതിന് മുൻപുള്ള തീമുകൾ യോഗ ഫോർ ഹാർമണി ആൻഡ് പീസ്, യോഗ ഫോർ ഹെൽത്ത്, യോഗ ഫോർ ഹ്യൂമാനിറ്റി, യോഗ അറ്റ് ഹോം, യോഗ ഫോർ വെൽനസ്, യോഗ ഫോർ വസുദൈവ കുടുംബം, യോഗ ഫോർ

one health. Yoga for one earth, one family, one future. ഇതിൽ കുറച്ച് സന്ദേശങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. വസുദൈവ കുടുംബം, ലോകം ഒരു കുടുംബം. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നമ്മൾ ശ്വസിക്കുന്ന വായു ആരുടേതാണ്? കേരളത്തിൽ നിന്നുള്ള വായുവാണോ? ഇന്ത്യയുടെ വായുവാണോ? അല്ല, അത് ഭൂമിയുടെ വായുവാണ്. അതുപോലെ തന്നെ സൂര്യപ്രകാശവും മഴയും പ്രകൃതിയും എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതുതന്നെയാണ് യോഗ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കുന്നത്. നാം എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ഒരേ വായു അല്ലെങ്കിൽ ഒരേ എനർജി ശ്വസിച്ച് ഒരേ സൂര്യപ്രകാശവും മഴയും കൊണ്ട് ഒരുമിച്ച് ബന്ധപ്പെട്ട് കിടക്കുന്നവർ. പുരാതന ഭാരതീയ വാക്യം പറയുന്നു, അയം നിജ പരോ വേദി ഗണന ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദേവ കുടുംബകം. എന്നുവച്ചാൽ, ഇവൻ എന്റേത്, അവൻ അന്യൻ എന്നു കരുതുന്നത് ചെറിയ മനസ്സിന്റെ ലക്ഷണമാണ്. വിശാല ഹൃദയർക്ക് ലോകം മുഴുവനും ഒരു കുടുംബമാണ്. ഈ തത്വം നമ്മൾ മനസ്സിലാക്കിയാൽ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും ഐക്യത്തോടെ പോകുവാനും സാധിക്കുന്നതാണ്. ഇന്ന് ലോകം പല വെല്ലുവിളികളും നേരിടുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, സംഘർഷങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇവയൊന്നും ഒരു രാജ്യത്തിന്റെ പ്രശ്നം മാത്രമല്ല. അതുകൊണ്ട് തന്നെ പരിഹാരങ്ങളും കൂട്ടായതായിരിക്കണം. ഇവിടെയാണ് വീണ്ടും യോഗ പ്രസക്തമാകുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ മറ്റൊരു സന്ദേശമായ വൺ ഏർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, ഇതൊരു മുദ്രാവാക്യം മാത്രമല്ല, ഇതൊരു ജീവിത ദർശനമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ പോകാം. ഒരു മനോഹരമായ പൂന്തോട്ടം, പലതരം പൂക്കൾ ഉണ്ടായിരുന്നു. റോസ്, മുല്ലപ്പൂവ്, ചെമ്പരത്തി, സൂര്യകാന്തി. ഒരു കുട്ടി തോട്ടക്കാരനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവയെല്ലാം ഒരേ പൂവാക്കാത്തത്? തോട്ടക്കാരൻ പറഞ്ഞു, അപ്പോൾ ഈ തോട്ടം ഇത്ര മനോഹരമാകുമോ? വൈവിധ്യമാണ് സൗന്ദര്യം. അതുകൊണ്ട് തന്നെ യോഗ എല്ലാവരെയും ഒരേപോലെയാക്കാൻ ശ്രമിക്കുന്നില്ല, പരസ്പരം ബഹുമാനിക്കാനും അംഗീകരിക്കാനും പഠിപ്പിക്കുന്നു. പല തരത്തിലുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള യോഗ സ്വീകരിക്കാം. ലക്ഷ്യം ഒന്നു തന്നെ. ഇപ്പോൾ നമുക്ക് തോന്നാം, യോഗാഭ്യാസത്തിന് ലോകസമാധാനവുമായി എന്താണ് ബന്ധമെന്ന്. അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ശാന്തമായ വ്യക്തികളാണ് ശാന്തമായ കുടുംബങ്ങൾ സൃഷ്ടിക്കുന്നത്. ശാന്തമായ കുടുംബങ്ങളാണ് ആരോഗ്യകരമായ സമൂഹങ്ങൾ സൃഷ്ടിക്കുന്നത്. ആരോഗ്യകരമായ സമൂഹങ്ങളാണ് സമാധാനപരമായ ലോകത്തെ സൃഷ്ടിക്കുന്നത്.

0: സമയം 4 മണി കഴിഞ്ഞ് 43 മിനിറ്റും 13 സെക്കൻഡുമായിട്ടുണ്ട്. മഞ്ചേരി FM-ൽ നിന്ന് 4 മണിപ്പൂക്കളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
5: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
6: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
7: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
8: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.

0: ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നാണ് പഴമൊഴി. സൗഹൃദത്തെപ്പറ്റിയുള്ള പുതുമൊഴികൾ പലതും മാറി മാറി വരുന്നുണ്ട്. പി എം അബ്ദുൾ ഖാദർ സൗഹൃദത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ടുനോക്കാം.
1: എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. സൗഹൃദത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നാം പഠിച്ചിട്ടുള്ള പഴഞ്ചൊല്ലുകളിൽ ചിലതാണിതെല്ലാം. ജീവിതത്തിൽ നല്ല ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുക എന്നതും അവരുമായി നിരന്തര സൗഹൃദം നിലനിർത്തുക എന്നതും സന്തോഷവും സമാധാനവും നൽകുന്ന ഘടകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്വാമി വിവേകാനന്ദൻ്റെ ചില വാക്കുകൾ വളരെയധികം അർത്ഥവത്താണ്. മേഘങ്ങളിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളി ശുദ്ധമായ കൈകളിലാണ് പതിക്കുന്നതെങ്കിൽ അത് കുടിക്കാൻ പറ്റും. അതേ മഴത്തുള്ളി അഴുക്ക് നിറഞ്ഞ ഓവുചാലിലാണ് പതിക്കുന്നതെങ്കിൽ കാല് കഴുകാൻ പോലും ഉപയോഗമല്ല. ചുട്ടുപൊള്ളുന്ന ലോഹത്തിലാണ് വീഴുന്നതെങ്കിൽ ബാഷ്പീകരിച്ച് ഇല്ലാതാകും. താമരയിലാണ് പതിക്കുന്നതെങ്കിൽ പവിഴം പോലെ തിളങ്ങും. ഒരു മുത്തുച്ചിപ്പിയിലാണ് പതിക്കുന്നതെങ്കിൽ അതൊരു പവിഴം തന്നെയാകും. മഴത്തുള്ളി ഒന്നു തന്നെയാണെങ്കിലും അത് പതിക്കുന്ന പ്രതലങ്ങളാണ് വിവിധങ്ങളായത്. നമ്മുടെ സൗഹൃദബന്ധം ആരുമായിട്ടാണോ അതനുസരിച്ച് സ്വഭാവത്തിലും ശീലങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ നല്ല മൂല്യബോധമുള്ളവരെയും സ്വഭാവശുദ്ധിയുള്ളവരെയും ചങ്ങാതിമാരാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരുമിച്ചൊന്നായി മുന്നേറലാണ് ഏതൊരു സംരംഭത്തിൻ്റെയും വിജയമന്ത്രമെന്ന് മനസ്സിലാക്കണം. ഒരാളുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നതിൻ്റെ അടിസ്ഥാനം സ്നേഹമായിരിക്കണം. ചങ്ങാതിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആദർശത്തിലും ആകൃഷ്ടരാകുന്ന പ്രകൃതമാണ് പൊതുവെ ഇന്ന് മനുഷ്യർക്കുള്ളത്. ബുദ്ധിമാനും സൽസ്വഭാവവുമായ ചങ്ങാതിയെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അയാൾ തെമ്മാടിയോ ദുർഗുണങ്ങളുള്ളവനോ ആകരുത്. ഭോഷന്മാരും നീചന്മാരുമായുള്ള ബന്ധം ഒരിക്കലും ഗുണം ചെയ്യുകയില്ല. കോപം, പിശുക്ക്, ഭീരുത്വം, വിദ്വേഷം, അമിതമായ ഭൗതികാസക്തി എന്നീ ദുർഗുണങ്ങളുള്ളവരുമായുള്ള ചങ്ങാത്തം ഒരിക്കലും നന്നല്ല. അത് ദോഷങ്ങൾക്കിടവരുത്തും. മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരും തിന്മയെ ലാഘവത്വത്തോടെ കാണുന്നവരുമായുള്ള ചങ്ങാത്തം കാലക്രമേണ നമ്മുടെ മനസ്സിനെയും പങ്കിലമാക്കും. സ്വാർത്ഥ താൽപ്പര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സ്നേഹം സ്ഥാപിച്ചെടുക്കുന്നവർ ചഞ്ചല ഹൃദയമുള്ളവരായി മാറും. ദൈവസ്മരണയിലല്ലാതെ അശ്രദ്ധയിൽ

ും ദേഹേച്ഛയെ പിന്തുടർന്നും ജീവിക്കുന്നവരായി ഒരിക്കലും മാറാൻ പാടില്ലാത്തതാണ്. ഭൗതികമായ മോഹം മാത്രമുള്ളവരുമായുള്ള ചങ്ങാത്തം അപകടകരമാണ്. സ്നേഹബന്ധം സാർത്ഥകമാകണമെങ്കിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയും സ്നേഹിതന് മുൻഗണന നൽകുകയും വേണം. കൂട്ടുകാരൻ്റെ ആവശ്യത്തിന് സ്വന്തം ആവശ്യത്തെക്കാൾ കൂടുതൽ പരിഗണനയും പ്രാധാന്യം നൽകലാണ് സ്നേഹത്തിൻ്റെ ഔന്നത്യം എടുത്തു കാട്ടുന്നത്. നല്ലൊരു ചങ്ങാതി ഉണ്ടെങ്കിലേ കുണ്ടിലൂടെയും കുഴിയിലൂടെയും സുരക്ഷിതമായി വണ്ടി ഓടിക്കാൻ കഴിയുകയുള്ളൂ. സ്വന്തമായി പരിശ്രമിക്കാൻ മടിക്കുന്നവരും അസൂയാലുക്കളുമായ ആളുകളുമായുള്ള കൂട്ടുകൂടൽ ഒരിക്കലും നന്നല്ല. നമുക്ക് ഒന്നും നേടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അക്കൂട്ടർ പലപ്പോഴും നമ്മെ നിരാശരാക്കി മാറ്റിക്കൊണ്ടിരിക്കും. നമ്മെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരെയാണ് ചങ്ങാതിമാരായി തിരഞ്ഞെടുക്കേണ്ടത്. വിദ്യാഭ്യാസം, പദവി, സമ്പത്ത്, സൗന്ദര്യം എന്നിവയേക്കാൾ സ്വഭാവത്തിനാണ് മുന്തിയ പരിഗണന നൽകേണ്ടത്. 8 തരം ആളുകളെ വിശ്വസിക്കുകയോ ചങ്ങാതിമാരായി സ്വീകരിക്കുകയോ പാടില്ലെന്നാണ് മഹാന്മാർ പറയുന്നത്. നുണയും കിംവദന്തിയും പറഞ്ഞു നടക്കുന്നവർ, വാഗ്ദാനം ലംഘിക്കുന്നവർ, ഉപായങ്ങളും കൗശലങ്ങളും കൊണ്ട് കാര്യം തരപ്പെടുത്താൻ ശ്രമിക്കുന്നവർ, ഇരട്ടമുഖമുള്ളവർ, കൃത്രിമത്വം സ്വീകരിക്കുന്നവർ, അസൂയാലുക്കൾ, അവസരവാദികൾ തുടങ്ങിയവരാണവർ. മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ കണ്ടെത്തി ചങ്ങാതിമാരായി സ്വീകരിക്കുമ്പോഴാണ് സൗഹൃദത്തിന് മാറ്റുകൂട്ടുന്നത്. പകയോ വിദ്വേഷമോ ഇല്ലാതെ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുമ്പോൾ ചങ്ങാത്തം സംതൃപ്തി ഉളവാക്കും. ചങ്ങാതിയുടെ നല്ല ഗുണങ്ങൾ കണ്ടെത്താൻ കഴിയുമ്പോൾ സൗഹൃദം കൂടുതൽ ദൃഢമാകും. ഒരു വ്യക്തിയുടെ പദവി, സമ്പത്ത്, സൗന്ദര്യം എന്നിവ മാത്രം നോക്കിയാകരുത് സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കേണ്ടത്. മറിച്ച് മൂല്യങ്ങളും സ്വഭാവവും നോക്കിയായിരിക്കണം അത് വേണ്ടത്. APJ അബ്ദുൽ കലാം നാണയത്തിന് നൽകിയ ഒരു നിർവചനമുണ്ട്. അതിങ്ങനെയാണ്: പണം ഒരു ചെറിയ നാണയമാണ്, ആരോഗ്യം ഒരു വലിയ നാണയമാണ്, സ്നേഹം ഒരു ഭാഗ്യ നാണയമാണ്, ബന്ധം ഒരു മധുര നാണയമാണ്, സൗഹൃദം ഒരു സ്വർണ നാണയമാണ്. നല്ല ചങ്ങാതിമാരെ ലഭ്യമാക്കുക എന്നത് ഒരു മഹാഭാഗ്യമാണ്. ആ സ്നേഹബന്ധം ജീവിതത്തിന് എന്നെന്നും മാധുര്യം നൽകും. ആ മാധുര്യം തന്നെയാണ് ജീവിതത്തെ സൗഹൃദപൂർണമാക്കുന്നത്. ജീവിതത്തെ മലീമസമാക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ വിമോചിതമാക്കാനും സ്വർഗപാതയിലേക്ക് കൈപിടിച്ച് ആനയിക്കാനും കഴിയുന്നവരാകട്ടെ നമ്മുടെ ചങ്ങാതിമാർ.

പ്രിയമുള്ളവരെ, ജൂണിലെ ഈ മഴപ്പെയ്ത്തിനെ മറികടന്നുകൊണ്ട് ചൂട് പിടിപ്പിക്കുന്ന ഫുട്ബോൾ ആവേശവുമായി കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്കൊരു പന്തിന് പിറകെ എല്ലാം മറന്നുപായാം. ജയപരാജയങ്ങളുടെ ഫൈനലിനായി കാത്തിരിക്കാം. ഇപ്പോൾ നാലുമണിപ്പൂക്കളുടെ ഫൈനൽ വിസിൽ മുഴങ്ങാനുള്ള സമയമായിരിക്കുന്നു. ഇന്ന് നാലുമണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ജയയാണ്. ശുഭസായാഹ്നം നേർന്നുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. ലെറ്റസ് ഓൾവേസ് കീപ് ഇൻ ടച്ച്. ലവ് യു ഓൾ. ഇത് 102.7 മഞ്ചേരി FM.

0: FM പ്രധാന വാർത്തകൾ.
1: പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാജ്യത്തെ എല്ലാ റിഫൈനറികളും

0: ും ആവശ്യത്തിന് അസംസ്കൃത എണ്ണ ശേഖരത്തോടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെട്രോൾ ഡീസൽ എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും കേന്ദ്ര സർക്കാർ. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ 8-ാം ഘട്ടത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാവും. പത്തനംതിട്ട ഗവിയിൽ അങ്കണവാടി ജീവനക്കാരിയായ യുവതി മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11 മണിക്ക് വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്കിയ സൌത്ത് ആഫ്രിക്ക പോരാട്ടം രാത്രി 9:30.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1608, കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 2:15, പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5:39, 5:00, കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:00, നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5:06, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 1192 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ, സോഡാ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഐസ് ഫാക്ടറികൾ, കുടിവെള്ള ബോട്ടിലിംഗ് യൂണിറ്റുകൾ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലായിരുന്നു പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യൽ, മലിനജലം പുറത്തേക്കൊഴുക്കൽ, മാലിന്യം ശരിയായി സംസ്കരിക്കാതിരിക്കൽ, കൊതുക് വളരുന്ന സാഹചര്യമൊരുക്കൽ, പകർച്ചവ്യാധി പടരുന്ന സാഹചര്യം സൃഷ്ടിക്കൽ തുടങ്ങിയ അപാകതകൾ കണ്ടെത്തിയ 117 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും 6,500 രൂപ പിഴയിടുകയും ചെയ്തു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 23 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. പുകയില നിരോധന മുന്നറിയിപ്പ് ബോർഡില്ലാതെ പ്രവർത്തിച്ച 79 സ്ഥാപനങ്ങൾ കണ്ടെത്തുകയും 22,400 രൂപ പിഴയിടാക്കുകയും ചെയ്തു. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിലും പരിശോധന നടന്നു. വൃത്തിഹീനമായി കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 82 സ്ക്വാഡുകളായി നടന്ന പരിശോധനയിൽ 297 ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. മലപ്പുറം നഗരസഭ കുടുംബശ്രീ യൂണിറ്റ് ടോപ്പ് സ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് വനിതകൾക്കായി സൌജന്യ വുമൺസ് സ്കിൽ എംപവർമെന്റ് ട്രെയിനിങ്ങും മാസ് ഹിപ്നോ കൌൺസിലിംഗും സംഘടിപ്പിച്ചു. ക്യാമ്പ് ഹിപ്നോട്ടിസ്റ്റ് മജീഷ്യൻ മലയിൽ ഹംസ ഉദ്ഘാടനം ചെയ്തു.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 49 സെക്കൻഡും. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ.

0: കുറെ കാഴ്ചകളില്ലേ. ആ ചെറിയ കുളത്തിന്റെ അവിടെ എത്തുമ്പോഴേക്കും നട്ട്കട്ട് അവിടെ എന്താണ് വേഗത്തിൽ വീട്ടിൽ പോവാൻ നോക്കില്ല, അല്ലെങ്കിൽ സ്കൂളിലെത്താൻ നോക്കില്ല. അവിടെ നിന്ന് ആ കുളത്തിലെ അതിനുള്ളിലെ മീനുകളെയും അതുപോലെ തന്നെ പനിക്ക് ഊപ്പർ തേർത്തി ബത്തക്കയും എന്ന് വെച്ചാല് വെള്ളത്തിന്റെ പുറത്ത് കാണപ്പെടുന്ന നീന്തുന്ന താറാവിനെയും നോക്കി നിൽക്കുമായിരുന്നു. അത് പോരാഞ്ഞിട്ട് പിന്നെയോ, ബർഗത് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേ പക്കെടുക്കർ ജൂൽനെ ലഗ്താ ഹെ. ബർഗത് മത്ലബ് ക്യാ ഹെ, ഉസ്കെ ജഡേ പക്കെടുക്കർ, ജഡ് മത്ലബ് ക്യാ ഹോതാ ഹെ, വേര്. ആ ആൽമരത്തിന്റെ വേരിനെ പിടിച്ച് എന്ത് ചെയ്യുമായിരുന്നു? സബാഷ് ജൂലിനേക്ക് കോശിഷ് കരുത്താ താ, ജൂല ജൂൽത്താ താ. അത് കൂടാതെ ഖേത് മേ ഗുസ്കർ, ഖേത് മാനെ ക്യാ ഹോതാ ഹെ,
1: വയൽ.
0: അതില് കേറിയിട്ട് ഖാനേക്കി ചീസ്, ഖാനേക്കി ചീസ് മത്ലബ് ക്യാ ഹോതാ ഹെ,
1: കഴിക്കാൻ വല്ലതുണ്ടോ.
0: ആ ബിൽക്കുൽ ഠീക്ക്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തെരഞ്ഞ് ആ വയലിലൊക്കെ പോയി നോക്കുമായിരുന്നു. ബാഗ് സെ ഗുസർനെ പർ ആമ്യ അമരു തോടിനെ ലഗ്താ ഹെ. ബാഗ് മേ ഗുസ്കർ, അത് പോരാഞ്ഞിട്ട് തോട്ടത്തിൽ കേറിയിട്ട് എന്തിനെ പറിക്കാൻ നോക്കുമായിരുന്നു? ആ മാങ്ങയും പേരക്കയൊക്കെ പറിച്ച് കഴിക്കാൻ നോക്കുമായിരുന്നു. നാലേക്കോ ഉദർ സെ ഇതർ ഓർ ഇതർ സെ ഉദർ ചലാങ് ലഗാക്കർ പാർക്കറിനേക്കാ ഖേൽ ഖേലിനെ ലഗ്താ. അതുപോലെ ഓടയുടെ അവിടെ എത്തുമ്പോഴേക്കും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കും അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കും ചാടി ചലാങ് മാറണം എന്ന് പറഞ്ഞു എന്താണ് ചാടി കളിക്കാൻ ശ്രമിക്കുമായിരുന്നു. നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർണേക്ക് ബജായ് ഉസ്കെ മുണ്ടേർ സെ ടിക്കർ നീച്ചെ ബേത്തി നദിക്കോ നിഹാറിനെ ലഗ്താ ഹെ. അതുപോലെ തന്നെ നദിയുടെ കരയിൽ എത്തിയിട്ട് മുണ്ടേർ, മുണ്ടേർ എന്ന് പറഞ്ഞ എന്താണ്, ആ കൈവരിയിൽ നിന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു, ആ കൈവരിയിൽ ടിക്കർ, ടിക്കന എന്ന് പറഞ്ഞ എന്താണ്, അവിടെ അങ്ങ് നിക്കുക. ടെഹർന, ടിക്കന എന്ന് പറഞ്ഞ എന്താണ് ഹിന്ദിയിൽ അർത്ഥം, ടെഹർന, അവിടെ അങ്ങ് തങ്ങുക. അവിടെ അങ്ങ് നിന്നിട്ട് നദിക്കോ നിഹാറിനെ ലഗ്താൻ, നദിയെ തന്നെ ഇങ്ങനെ നോക്കി നിക്കുക. നമ്മൾ സ്റ്റെയറിങ് എന്നൊക്കെ പറയില്ല ഇംഗ്ലീഷിൽ, ഒരാളെ സ്റ്റെയർ ചെയ്യുക മീൻസ് നോക്കി നിക്കുക. അതുപോലെ അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, അതിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോൾ കുറെ നേരം അതിനെങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നട്ട്കട്ട് കാണിക്കുന്ന കുസൃതികൾ. എന്തൊക്കെയാണ് നട്ട്കട്ട് കാണിക്കുന്ന കുസൃതികൾ? പോക്കറിലെ മീനുകളെയും താറാവിനെയും നോക്കി നിൽക്കുക കുറെ നേരം. അത് കഴിഞ്ഞ് ആൽമരത്തില് വലിയ വള്ളികളുണ്ടല്ലോ, അതിനെ പിടിച്ച് ഊഞ്ഞാലാടുമ്പോലെ ആടിക്കളിക്കുകയായിരുന്നു. അതുപോലെ ഖേത്തിൽ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുക. അതുപോലെ തോട്ടത്തിൽ പോയി മാങ്ങയും പേരക്കയൊക്കെ പറിച്ചു കഴിക്കുക. അതുപോലെ ഓടയിൽ അപ്പുറം ഇപ്പുറം ചാടിക്കളിക്കുക. നദിക്കരയിൽ പോയിട്ട് കുറേ നേരം അങ്ങനെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കാരണമാണ് നട്ട്കട്ട് താമസിച്ചു പോകുന്നത്. മനസ്സിലായോ? ശരി, അടുത്ത നോക്കിയേ. ഏക് ദിൻ തോ നട്ട്കട്ടിനെ ഹത് ഹി കർദി ദോനോ ബായ് സ്കൂൾ സെ ലോട്ട് രഹേ തേ നദി കാ പുൽ ആയ തോ നട്ട്കട്ട് പുൽ പർ ചഡ്നേക്ക് ബജായ് നീച്ചെ ഉതർ ഗയ ഓർ നദി കിനാരെ ജാ പോഞ്ച ബസ്തേ മേ പേലേ സെ ബനാകർ രക്കി ഹുയി കാഗസ് കി ദോ നാവേ നിക്കാലി ഓർ ഏക് ഏക് കർക്കേ ബേതേ പാനി മേ ഛോഡ് ദി നാവേ ബേ ചലി തോ നട്ട്കട്ട് ഖുശ് ഹോകർ താലി ബജാനേ ലഗാ. കൃഷ്ണപ്രിയ,
1: ഏക് ദിൻ നട്ട്കട്ട് നേ ഹത് ഹി കർതി ദോനോ ഭായ് സ്കൂൾ സെ ലൗട്ട് രഹേ തേ നദി കാ പുൽ ആയ തോ നട്ട്കട്ട് പുൽ പർ ചഡ്നേ കേ ബജായ് നീച്ചേ ഉതർ ഗയ ഓർ നദി കിനാരെ ജാ പഹുഞ്ച ബസ്തേ മേ പഹലേ സെ ബനാകർ രഹി ഹുയി കാഗസ് കി ദോ നാവേ നിക്കാലി ഓർ ഏക് ഏക് കർക്കേ ബഹത്തെ പാനി മേ ചോട് ദി നാവേം വഹ ചലി തോ നട്ട്കട്ട് ഖുഷ് ഹോകർ താലി ബജാനേ ലഗ.
0: അച്ഛാ തു ദേഖിയേ, ഏക് ദിൻ തോ ഹദ് കർദി ഉസ്നേ ക്യാ കിയാ ഥാ ഏക് ദിൻ നട്ട്കട്ട് നേ ക്യാ കിയാ ഏക് ദിൻ തോ നട്ട്കട്ട് നേ ഹദ് ഹി കർദി മത്ലബ് ക്യാ ഹോത്താ ഹദ് കർണ ഹദ് പാർ കർദേന ജോ കർത്തേ ഉസേ അധിക് കർണ ഉസ്കോ കർത്തേ ഏക് ഹദ് ഹോത്തീ ഹൈ ഉസ്കോ പാർ കർണ ഹൈ നാ തോ ദേഖിയേ ജബ് വോ ദോനോ നദി കേ പുൽ കേ പാസ് പഹുഞ്ചേ തോ ഝട്ട്പട്ട് ആഗേ ചലാ ഗയാ ലേക്കിൻ നട്ട്കട്ട് പുൽ കോ പാർ കർനേ കേ ബജായ് പുൽ സേ നീച്ചേ നദി കീ ഓർ ഉതർ ഗയാ ഓർ വഹാ ജാകർ പെഹലേ സേ ബസ്തേ മേ ക്യാ ബനാകേ രഖാ ഥാ ഉസ്നേ കാഗസ് കേ നാവ് ബനാകേ രഖാ ഥാ ഓർ ഉസ്കോ ബസ്തേ സേ ബാഹർ ഉഠായാ ഓർ പാനി മേ ബഹാ ദിയ ഓർ ജബ് വോ നാവേ ജോ ഹൈ ചൽ പടി പാനി മേ തോ ബഹുത് ഖുഷ് ഹോകർ താലി ബജാനേ ലഗ. അപ്പൊ എന്താ ചെയ്തത്? ഒരു ദിവസം നട്ട്കട്ട് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള കുസൃതികൾ കാണിക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങ് അതിര് കടന്നു. എന്താ ചെയ്തത്? ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ നദിയുടെ അവിടെ എത്തിയിട്ട് നദിയുടെ പുൽപുള്ളെന്ന് പറഞ്ഞ എന്തോന്നാണ് പാലം, ആ പാലം കടന്നു പോകാതെ എന്താ ചെയ്തത്? അതിന്റെ താഴെ നദിക്കരയിൽ പോയി നിന്നു. അതിന്ന് ഇറങ്ങി താഴെ കരയിൽ പോയി നിന്നു. ഝട്ട്പെട്ട് അങ്ങ് പാലം കടന്ന് അങ്ങ് മുന്നോട്ടും പോയി. നട്ട്കട്ട് എന്ത് ചെയ്തു? താഴെ നദിക്കരയിലേക്ക്.

0: ഉള്ളിലേക്ക് പോയി നിന്നു. എന്നിട്ടാ എന്താ ചെയ്തത്? പതിയെ ബാഗിൽ നിന്ന്, ബസ്താന്ന് പറഞ്ഞ എന്തോ ബാഗ്, ബാഗിൽ നിന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന, നിർമ്മിച്ചു വെച്ചിരുന്ന എന്താണ്, കാഗസ് കി നാവ്, പേപ്പറിന്റെ ബോട്ട് എടുത്തു. എന്നിട്ട് പതുക്കെ ആ വെള്ളത്തിലോട്ട് അങ്ങ് ഒഴുക്കി വിട്ടു. അപ്പൊ ആ ബോട്ട് ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നത് കണ്ടപ്പോഴേക്ക് ആൾക്ക് നല്ല സന്തോഷമായി. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി?
1: ചിരിക്കാൻ തുടങ്ങി,
0: ചിരിച്ച് കൈയോട്ടാൻ തുടങ്ങി അല്ലെ, താലി ബജാനയിലക ക്ലാപ്പ് അടിക്കാൻ തുടങ്ങി. തോ നാവ് ക്യാ ഉസ്നെ പെഹലെ സേ ബനാ കേ ലായാ ഥാ, നട്ട്കട്ടിനെ
1: ഘർ സേ പെഹലാ ബനാ
0: കേ, പെഹലെ ബനാ കേ ലായാ ഥാ, കഹാ പേ രഖ് ലായാ ഥാ,
1: ബസ്താ മേ,
0: ബസ്തേ കേ അന്ദർ രഖ് ലായാ. തോ അഗ്ലാ ദേഖിയേ, उधर पुल पर पहुंच चुके झटपट ने पीछे मुड़कर देखा तो नटखट नहीं दिखा. झटपट घबरा गया कि नटखट कहां गया. ताली बजने की आवाज सुनकर नीचे देखा तो नटखट नीचे नदी किनारे खड़ा दिखा. झटपट को उस पर बहुत गुस्सा आया, जोर से चिल्लाकर बोला, अरे छोटे तुम वहां नीचे क्या कर रहे हो. नटखट ने चौंक कर ऊपर देखा और नदी किनारे रखा अपना बस्ता उठाने के लिए झुका. अचानक उसका पांव फिसला और वह पानी में गिर पड़ा. पानी का बहाव तेज था और नटखट को तैरना नहीं आता था, छोटा सा ही तो था, बह गया, डूबते उतरते दूर जाने लगा. तो कौन पानी में गिर गया?
1: नटखट.
0: क्या उसको तैरना आता था?
1: नहीं.
0: तो देखिए क्या होता है, जब वो झटपट जो है पुल के उस पार पहुंच गया तो उसने पीछे मुड़कर देखा, उसने देखा कि नटखट आ रहा है कि नहीं, लेकिन उसे कौन नहीं दिखा, नटखट नहीं दिखा. तो झटपट जो है घबरा गया, उसने चारों ओर देखा कि कहां गया नटखट. उसी समय पुल के नीचे से ताली बजने की आवाज आई, तो उसको समझ में आया कि नटखट कहां पर है, नदी किनारे है. उसने वहां पर देखा और उसको गुस्सा आ गया, इसलिए उसने चिल्लाकर कहा कि अरे छोटे तुम वहां नीचे क्या कर रहे हो. नटखट ने चौंक, जब वो गुस्से वाली आवाज सुनी, नटखट चौंक गया, घबरा गया और उसने ऊपर देखा, चौंक गया, और तभी उसने नीचे झुककर अपना बस्ता लेने की कोशिश की. जैसे ही वो नीचे झुका, क्या हुआ, उसका पैर जो है फिसल गया और वो कहाँ गिर पड़ा, नदी में गिर पड़ा, और जो है उसको तैरना नहीं आता था, और डूबते उतरते वो नदी में बहने लगा. അങ്ങനെ ആ പാലം കടന്ന് മുന്നോട്ട് പോയ ഝട്ട്പട്ട് പെട്ടെന്ന് എന്നെ തിരിഞ്ഞു നോക്കി, നട്ട്കട്ട് കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പം കൂടെ ഉണ്ടായിരുന്നോ നട്ട്കട്ട്? ഇല്ലായിരുന്നു. അങ്ങനെ ഝട്ട്പട്ട് ആകെ പേടിച്ചുപോയി, എവിടെ പോയി അനിയൻ എന്നുള്ള രീതിയിൽ ടെൻഷനായി, പേടിച്ചുപോയി. ആ സമയത്താണ് താഴെ നദിക്കരയിൽ നിന്ന് എന്തിന്റെ ശബ്ദം കേട്ടത്?
1: കൈയടിക്കുന്ന
0: ശബ്ദം. ആ താലി ബജ്നേക്ക് കൈയടിക്കുന്ന ശബ്ദം കേട്ടത്. ആ സമയത്ത് ഝട്ട്പട്ടിന് ദേഷ്യം വന്നു, അതുകൊണ്ട് തന്നെ നല്ല ഒച്ചത്തില് ഝട്ട്പട്ട് ആർക്ക് വഴക്ക് കൊടുത്തു? നട്ട്കട്ടിന്. ആ അരേ ചോട്ടേ തു വഹാ ക്യാ കറായ, നീ അവിടെ എന്താ ചെയ്യുന്ന താഴെ എന്നും പറഞ്ഞിട്ട് വഴക്ക് കൊടുത്തു. ഈ വഴക്ക് കേട്ടത് നട്ട്കട്ട് ഞെട്ടിപ്പോയി. ആ ഞെട്ടലില് കുനിഞ്ഞു ബാഗ് എടുക്കുന്നതിന്റെ ഇടയില് കാല് വഴുതി, പാവൻ നട്ട്കട്ട് എവിടെ പോയി വീണു, നദിയില് പോയി വീണു. നട്ട്കട്ടിന് നീന്താൻ അറിയായിരുന്നു? ഇല്ല, അറിയില്ലായിരുന്നു. കുഞ്ഞായിരുന്നു, അവനെ അറിയില്ലായിരുന്നു. അങ്ങനെ മുങ്ങിയും താഴ്ന്നു അവൻ കുറച്ചധികം ദൂരം എന്ത് ചെയ്യാൻ തുടങ്ങി, വെള്ളത്തിൽ ഒഴുകാൻ തുടങ്ങി. തോ ആജ് കി ജോ കക്ഷ ഹേ അഭി തക് ഹംനെ ജഹാ തക് പഠാ ഉസ്സേ മേ കുച്ച് പ്രശ്ന പൂച്ഛ്നേ ജാ രഹി ഹൂം. കൃഷ്ണപ്രിയ ആപ് ബതായേ കി കാഗസ് കേ നാവ് കിസ്നേ ബനായാ?
1: നട്ട്കട്ട് നേ കാഗസ് കേ നാവ് ബനായാ ഹേ.
0: കാഗസ് കേ നാവ് നട്ട്കട്ട് നേ കിസ്കേ അന്ദർ രഖേ ലേക്കേ ആയാ?
1: കാഗസ് കേ നാവ് ബസ്തേ കേ അന്ദർ
0: രഖ് ലായാ. जब नटखट ने कागज के नाव को पानी में बहाया, वो खुश होकर क्या करने लगा?
1: नटखट खुश होकर ताली बजाने लगा.
0: अचानक जब झटपट ने उसे आवाज दी, उसने बस्ता लेने की कोशिश की तो पैर फिसल कर पानी में गिर गया. क्या उसे तैरना आता था?
1: नहीं,
0: उसे तैरना नहीं आता था. बच्चों अभी आपको आज की कक्षा की कुछ शंका है?
1: नहीं जी.
0: तो आज की कक्षा यहाँ पर समाप्त करती हूँ.
1: धन्यवाद अध्यापिका जी.
0: धन्यवाद.
2: हिंदी പാഠമാണ് കേട്ടത്. പഠിപ്പിച്ചത് പ്രമീള കുമാരി പി എൽ. പഠിച്ചത് കൃഷ്ണപ്രിയ, ജനിത എന്നിവർ.

0: തുടിതാളത്തിൽ ചെണ്ടമേളം അവതരിപ്പിച്ചത് എസ് മുത്തുമണിയും സംഘവും. പങ്കെടുത്തവർ വിനു വി, ബേബി, സാജു, ദേവകുമാർ.
1: ആകാശവാണി ഇപ്പോൾ സ്പൈസ് സ്പോൺസേഡ് പരിപാടി.
2: Hello to all the beautiful people out there. This is Chetan and you're listening to Spice, the voice of hope. Welcome to another really wonderful episode where you begin to experience the joys of life, however small they may be. Guys, to enjoy and cherish our small moments, we must imagine that our

0: ആകാശവാണി. ഇപ്പോൾ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ വായനാ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന സന്ദേശം കേൾക്കാം.
1: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. ജൂൺ 19 കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീ പി എൻ പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും ജൂൺ 19

0: വായനാദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മാസക്കാലം സ്കൂളുകളിൽ പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് പി എൻ പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ചു വളരണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ള ഒരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് പി എൻ പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും അതോടൊപ്പം സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി പി എൻ പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ വായനാദിനവുമായി ബന്ധപ്പെട്ട ഒരു മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം, പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം, നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
1: സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ വായന ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ജൈവകൃഷിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ ഇന്ന് ധാരാളം കർഷകർ പ്രകൃതി കൃഷിയും കൃഷിയിടത്തിൽ അവലംബിച്ചു കാണുന്നുണ്ട്. നമുക്കിന്ന് പ്രകൃതി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാലോ? പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിയാറാണ്. ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ളതും ചെലവ് നന്നേ കുറഞ്ഞതുമായ പ്രകൃതി കൃഷി രീതികൾക്ക് കർഷകർക്കിടയിൽ പ്രചാരം ഏറിവരികയാണ്. എന്താണ് ഈ പ്രകൃതി കൃഷി? കർഷകർക്കിടയിൽ ഈ രീതികൾ എത്രത്തോളം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്? പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: തീർച്ചയായും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ഒരു കൃഷിരീതിയാണ്. കാലക്രമേണ അത് അന്യം നിന്നുപോയി. എന്നാൽ ഇന്നത്തെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ ഒരു കൃഷിരീതിയിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആണ് പ്രകൃതി കൃഷിരീതികൾ കർഷകർക്കിടയിൽ ജൈവകൃഷിയോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമായും സ്വീകാര്യത വർദ്ധിക്കുന്നതായും കണ്ടുതുടങ്ങിയത്. പരമ്പരാഗത കാർഷിക മുറകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകൃതി കൃഷിരീതികൾ അനുവർത്തിക്കുന്നത്. പൂർണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഈ പ്രകൃതി കൃഷിരീതിയിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. നാടൻ പശുക്കൾ തന്നെയാണ് ഇതിന്റെ ആധാരം. നാടൻ പശുവിന്റെ ചാണകം, അതുപോലെ തന്നെ ഗോമൂത്രം, മറ്റ് സസ്യാധിഷ്ഠിതമായ കൂട്ടുകൾ, ഇവയൊക്കെയാണ് പ്രകൃതി കൃഷിയിൽ പ്രധാന ഉൽപ്പന്നോപാധികളായും സസ്യസംരക്ഷണ മാർഗങ്ങളായും നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രകൃതി കൃഷി വ്യാപനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ വളരെ കൂടുതലാണ്. ശ്രീ സുഭാഷ് പാലേക്കർ എന്ന വ്യക്തിയാണ് പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രാദേശികമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും നാടൻ പശുവും ഉണ്ടെങ്കിൽ തന്നെ സുസ്ഥിരമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനുമാനം. അദ്ദേഹത്തിന്റെ ഈ കൃഷിരീതിയെ സുഭാഷ് പാലേക്കർ നാച്ചുറൽ ഫാമിംഗ് അഥവാ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ 17 സംസ്ഥാനങ്ങളിലായി ഏകദേശം 13.05 ലക്ഷം ഹെക്ടറിൽ ഇന്ന് പ്രകൃതി കൃഷിരീതികൾ പിന്തുടർന്നു വരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ കണക്കുകളിലുള്ള വർധനവ് തന്നെ പ്രകൃതി കൃഷിരീതിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ അഥവാ 4 ചക്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ബീജാമൃതം, ജീവാമൃതം, പുതയിടൽ, വാവ്സ എന്നിവയാണ്. ഇനി ബീജാമൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നാടൻ പശുവിന്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് വിത്തുപചാരത്തിനായി പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ബീജാമൃതം. വിത്തിന്റെ അങ്കുരണശേഷി വർദ്ധിപ്പിക്കുവാനും വിത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും പകരുന്ന വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ബീജാമൃതം. 1 കിലോ വിത്തിന് 200 മില്ലി ബീജാമൃതം ആവശ്യമായിട്ട് വരുന്നു. രണ്ടാമത്തെ പ്രധാന ചക്രമായി കണക്കാക്കുന്നത് ജീവാമൃതമാണ്. പ്രകൃതി കൃഷിയിൽ അനുവദനീയമായ ഒരു സസ്യ പോഷണ കൂട്ടാണ് ജീവാമൃതം. സംസ്കൃത പദങ്ങളായ ജീവം അർത്ഥമാക്കുന്നത് ജീവനുള്ളത്, അമൃത് ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്നതിൽ നിന്നുമാണ് ജീവാമൃതം എന്ന വാക്കിന്റെ ഉത്ഭവം. പേരുപോലെ തന്നെ വിളകളെയും മണ്ണിനെയും പരിപോഷിപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രകൃതി കൃഷിയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ജീവാമൃതത്തിന്. നാടൻ പശുവിന്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കടലമാവ് അല്ലെങ്കിൽ പയർപൊടി, ശർക്കര, വെള്ളം എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ തോത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ജീവാമൃതം

0: വിളകളിൽ നേരിട്ടു നേർപ്പിച്ചു രണ്ടാഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഫലവൃക്ഷ തൈകൾക്കെല്ലാം തന്നെ ജലസേചനത്തോടൊപ്പം ഇത് ചുവട്ടിൽ ചേർത്ത് നൽകാം. വെള്ളത്തിന്റെ അംശം കുറച്ച് ഖരരൂപത്തിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഘനജീവാമൃതം. 200 കിലോ ഏക്കറിന് എന്ന തോതിലാണ് ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. മണ്ണിന്റെ ഘടന, ജൈവാംശം, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം എന്നിവയെ മെച്ചപ്പെടുത്താൻ ഘനജീവാമൃതം സഹായിക്കുന്നു. പ്രകൃതി കൃഷിയിലെ മൂന്നാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് അച്ചടന അഥവാ പുതയിടൽ. ഇത് പ്രകൃതി കൃഷിയുടെ ഒരു പ്രധാന ഭാഗമാണ്. മണ്ണിന്റെ ഘടന നിലനിർത്തി മണ്ണിനെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കുവാനും മണ്ണിന്റെ ജൈവാംശം വർദ്ധിപ്പിക്കുവാനും ഊഷ്മാവിനെ നിയന്ത്രിക്കുവാനും മണ്ണ് ജല സംരക്ഷണത്തിനും പുതയിടൽ സഹായകരമാകുന്നു. നാലാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് വാവ്സ. മണ്ണിലെ ജല വായു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുന്നതും സഹായിക്കുന്നതുമായ ഒന്നാണിത്. മണ്ണിനെ സംരക്ഷിക്കുവാനും മണ്ണിനേൽക്കുന്ന ക്ഷതത്തെ പൂർണ്ണമായി കുറയ്ക്കാനും വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ വാവ്സ സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രകൃതി കൃഷിയിലെ പ്രധാന ചുവടുകൾ അഥവാ ചക്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
1: ഈ ജൈവ കൃഷിയിൽ നിന്നും പ്രകൃതി കൃഷി രീതികൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് നോക്കിയാൽ നമുക്കറിയാം, ജൈവ കൃഷിയിൽ ഉൽപ്പന്നോപാധികളായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങൾ, അതിൽ തന്നെ കമ്പോസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്, ചാണകം, ഗോമൂത്രം ഇവയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ജൈവ വളങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാം. എന്നാൽ പ്രകൃതി കൃഷിയിൽ പ്രധാനമായിട്ടും നമ്മൾ നാടൻ പശുക്കളുടെ ഗോമൂത്രവും ചാണകവും അത് ആസ്പദമാക്കി വരുന്ന കൂട്ടുകളുമാണ് ഉപയോഗിക്കുന്നത്. സസ്യസംരക്ഷണ മേഖല നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കീടരോഗ നിയന്ത്രണത്തിന് സസ്യാധിഷ്ഠിത കൂട്ടുകളായ അസ്ത്രങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഒരു ഇടവിള ബഹുവിള സമ്പ്രദായമാണ് പ്രകൃതി കൃഷിയിൽ കൂടുതലായിട്ടും ചെയ്തു പോരുന്നത്. എന്നാൽ ഒരു തനിവിള ബഹുവിള സമ്പ്രദായമാണ് കൂടുതലായിട്ടും ജൈവ കൃഷിയിലും കർഷകർ അവലംബിച്ചു വരുന്നത്. പിന്നെ കൂടുതലായിട്ടും നല്ല അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളെല്ലാം തന്നെ നമുക്ക് ജൈവ കൃഷിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പരമ്പരാഗത വിത്തിനങ്ങളും പരമ്പരാഗതമായിട്ടുള്ള അറിവുകളുമാണ് കൂടുതലും പ്രകൃതി കൃഷിയിൽ വരുന്നത്.
1: മാഡം ഇപ്പൊ പറഞ്ഞല്ലോ, പ്രകൃതി കൃഷിയിൽ നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഏതൊക്കെ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്?
0: കേരളത്തിൽ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാടൻ പശു ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിവുള്ള ഒന്നാണ് വെച്ചൂർ പശു. അതുകൂടാതെ കാസർഗോഡ് കുള്ളൻ എന്ന ഒരു ബ്രീഡുണ്ട്. അതുകൂടാതെ വില്വാദ്രിനാഥൻ, ചെറുവള്ളി, ഹൈറേഞ്ച് കുള്ളൻ, വടകര കുള്ളൻ ഇവയാണ് പ്രധാനമായും ഇന്ന് കേരളത്തിൽ നിലവിലുള്ള നാടൻ പശുക്കൾ. അപ്പം കർഷകരുടെ കൃഷിയിടത്തിൽ ഇവ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പ്രകൃതി കൃഷി രീതികൾ അവർക്ക് കൃഷിയിടത്തിൽ അവലംബിക്കാവുന്നതാണ്.
1: ഈ രോഗ കീട നിയന്ത്രണം എങ്ങനെയാണ് പ്രകൃതി കൃഷിയിൽ സാധ്യമാകുന്നത്?
0: മുൻപ് തന്നെ ഞാൻ വ്യത്യാസത്തിൽ സൂചിപ്പിച്ചിരുന്നു എപ്രകാരമാണ് ജൈവ കൃഷിയിൽ നിന്ന് പ്രകൃതി കൃഷി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പ്രധാന വ്യത്യാസം ഇത് തന്നെയാണ്. ജൈവ കൃഷിയിൽ പല വിധത്തിലുള്ള ജൈവ കൂട്ടുകളും അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികളും എല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി കൃഷിയിൽ സസ്യസംരക്ഷണത്തിനായി രണ്ട് പ്രധാന മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. അതിൽ ഈ ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്ത് ഉപചാരമാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഏത് കൃഷിക്കും മുന്നോടിയായിട്ടും വിത്തുകളും തൈകളും ബീജാമൃതം ലായനിയിൽ മുക്കിയതിനു ശേഷം നടുകയോ ചെയ്യാവുന്നതാണ്. തുടർന്ന് രണ്ടാമതായി വരുന്ന പ്രയോഗം എന്ന് പറയുന്നത് സസ്യാധിഷ്ഠിത കൂട്ടുകൾ, ഇവയെ അസ്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, വിള സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത് അഗ്നിയസ്ത്ര, നീമാസ്ത്ര, ബ്രഹ്മാസ്ത്ര, ദശപർണി അർക്ക് എന്നീ കൂട്ടുകളാണ്. രോഗ നിയന്ത്രണത്തിനായി ശുന്തി അസ്ത്രയും ഇവയിൽ പ്രധാനമാണ്. ഇതുകൂടാതെ പുളിപ്പിച്ച തൈര് നമ്മൾക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും രോഗ നിയന്ത്രണത്തിന് പ്രകൃതി കൃഷിയിൽ അനുവർത്തിക്കാം.
1: ഇപ്പൊ ഒരുപാട് കർഷകർ പ്രകൃതി കൃഷി രീതികളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്?
0: ഇന്ന് കർഷകർക്കിടയിൽ ഏറെ പ്രചാരം നേടി വന്ന ഒരു കൃഷി രീതി

0: ാണ് പ്രകൃതി കൃഷി. നമുക്കറിയാം, സുസ്ഥിരമായ കാർഷിക പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ മണ്ണ് പരിപോഷിപ്പിക്കുന്നതിനും ഈ പ്രകൃതി കൃഷി രീതികൾ തികച്ചും സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: പ്രകൃതി കൃഷിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിആർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന

0: പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യാ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യാ സമൃദ്ധി അക്കൌണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 2.73 കോടി അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യാ സമൃദ്ധി അക്കൗണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല, അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽ പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഹഫീസ് നേതൃത്വം നൽകിയ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ ടീമും ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടി. മേയറുടെ ടീം 2-1 മന്ത്രിയുടെ ടീമിനെ പരാജയപ്പെടുത്തി. മന്ത്രിയുടെ മകൻ ശ്രീകൃഷ്ണയാണ് മന്ത്രിയുടെ ടീമിനായി ആദ്യം സമനില ഗോൾ നേടിയത്. ഇരു രാജ്യങ്ങളുടെയും പതാകകൾ കൈമാറിയ ശേഷം മന്ത്രിയും മേയറും പന്ത് തട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു. ടീമിന് പ്രോത്സാഹനങ്ങളുമായി ഇരുവരും മത്സരം ആസ്വദിച്ചു. കളിക്കാനും കളി കാണാനും കൌൺസിലർമാർ ഉണ്ടായിരുന്നതും പ്രത്യേകതയായി. ജനപ്രതിനിധികൾക്ക് പുറമെ മികച്ച ടീമുകളിൽ കളിച്ചിട്ടുള്ളവരും സൌഹൃദ മത്സരത്തിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെച്ചു. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി പടനിലത്ത് നടന്നു. കായംകുളം രാജാവും കൃഷ്ണപുരം രാജാവും തമ്മിൽ നടന്ന യുദ്ധവും അതിലെ സാമൂഹ്യ പങ്കാളിത്തവും ഓർമ്മപ്പെടുത്തിയാണ് നൂറ്റാണ്ടുകളായി മിഥുനം 1-2 തീയതികളിൽ ഓച്ചിറക്കളി നടക്കുന്നത്. പടനിലത്ത് വായ്ത്താരിയോടെ അംഗം വെട്ടിയ യോദ്ധാക്കളുടെ പോരാട്ട വീര്യം കാണികളിൽ രണസ്മരണകളുടെ ആവേശമുണർത്തി. ആദ്യ ദിവസം കരഘോഷയാത്രയോടെയാണ് ഓച്ചിറക്കളി ആരംഭിച്ചത്. യോദ്ധാക്കളുടെ വേഷവിധാനത്തോടെ നൂറുകണക്കിന് പോരാളികൾ കരഘോഷയാത്രയിൽ പങ്കെടുത്തു. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടായിരുന്നു. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ വ്രതാനുഷ്ഠാനത്തോടെ 1 മാസം ആയോധനകല അഭ്യസിച്ചാണ് യോദ്ധാക്കൾ പടനിലത്ത് പടവെട്ടാനുള്ള അടവുകൾ സ്വായത്തമാക്കിയത്. കരഘോഷയാത്ര കിഴക്ക് പടിഞ്ഞാറ് കരകളിലായി പിരിഞ്ഞ് 8 ഖണ്ഡത്തിന്റെ ഇരുവശത്തായി നിന്ന് കരക്കളി നടത്തി. ഇരു കരകളിൽ നിന്ന് കരനാഥന്മാരും പടത്തലവന്മാരും 8 ഖണ്ഡത്തിന്റെ മധ്യഭാഗത്തെത്തി പരസ്പരം കരപറഞ്ഞ് ഹസ്തദാനം ചെയ്തതോടെ യോദ്ധാക്കൾ ആയുധങ്ങളുമായി 8 ഖണ്ഡത്തിലിറങ്ങി വായ്ത്താരിയോടെ പോരാടി. ഖണ്ഡത്തിൽ ചെളിതെറിപ്പിച്ച് അടിയും തടയുമായി അടവുകൾ പയറ്റി യോദ്ധാക്കൾ അംഗം വെട്ടി. തകടിക്കണ്ടത്തിലും പോരാട്ടം നടത്തി. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് കളിസംഘങ്ങൾ പിരിഞ്ഞു. സെൻസസ് 2027 ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു. വ്യക്തിവിവരങ്ങൾ എം പി സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ രേഖപ്പെടുത്തി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ 298 KSRTC ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പ്രകാരം ഒരുക്കിയ പ്രത്യേക ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മന്ത്രി നിർവഹിച്ചു. തുടർന്ന് കരിക്കോട് കുണ്ടറ കൊട്ടാരക്കര റൂട്ടിലെ ഓർഡിനറി ബസ്സിൽ മന്ത്രിയും KSRTC ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒന്നിച്ച് സഞ്ചരിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ പത്തനാപുരം KSRTC യൂണിറ്റ് തല ഉദ്ഘാടനം ജ്യോതികുമാർ ചാമക്കാല MLA നിർവഹിച്ചു. കുണ്ടറ നിയോജകമണ്ഡലതല ഉദ്ഘാടനം PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. നിർമ്മാണം മന്ദഗതിയിലായിരുന്ന പെരുമൺ ഓലയിൽ കടവ് പാലങ്ങൾ മന്ത്രി ബിന്ദുകൃഷ്ണ സന്ദർശിച്ചു. പെരുമൺ പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. 44 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഓലയിൽ കടവ് പാലത്തിന്റെ 4-ാം ഘട്ട വികസനത്തിൽ പാലം തേവള്ളിപ്പാലം വരെ നീട്ടും. ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. 73.4 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഓലയിൽ കടവ് പാലത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ വേലിയൊരുക്കാനും സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ BV ഉദ്ഘാടനം ചെയ്തു. കുളത്തൂപ്പുഴ ചിതറ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ ഉന്നതികളിൽ നിന്നായി 50 കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. വിവിധ കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് കരിയർ ഗൈഡൻസ് സെൽ അധ്യാപകനായ മാത്യു പ്രകാശ് ക്ലാസ് എടുത്തു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കുപ്പായം പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിക്കും. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശുവികസന ഓഫീസിന് മുന്നിൽ പെട്ടിയുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം ഡോക്ടർ എ. സജീന മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം കേൾക്കാം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.

ഇന്ന് 7:35 യുവവാണിയിൽ കേന്ദ്ര സർക്കാരിന്റെ 12 വർഷങ്ങൾ യുവാക്കളുടെ കാഴ്ചപ്പാട്. 8 മണിക്ക് നേർമൊഴി. ഇതിൽ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തുമായി എം കെ ദിലീപ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.

ഇന്ന് രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഇതിൽ ശ്രേഷ്ഠ പദ്ധതി. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളും സാധ്യതകളും.

ഇന്ന് രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം കേൾക്കാം, പ്രാണനിലകൾ പറയാതെ പറഞ്ഞത്. രചന ശ്രീമൂലനഗരം പൊന്നൻ. ശബ്ദം നൽകുന്നവർ മനു ജോസ്, ടി എസ് ആശാദേവി, കെ ജയൻ, ശ്രീമൂലനഗരം പൊന്നൻ, ജി കെ ഗീത, എ ഇ വാമനൻ നമ്പൂതിരി, സിന്ധു ടി ഗംഗാധരൻ, ഡേവിഡ് സി മാറോത്തി.

നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബിജുകുമാർ DSമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ 6:50.

നാളെ രാത്രി 7:35 യുവവാണി റേഡിയോ ഗൈഡ് അറിവിന്റെ പാതയിൽ മാറ്റങ്ങളുടെ 12 വർഷങ്ങൾ. നാളെ രാത്രി 8 മണിക്ക് സാഹിത്യവേദി. ശ്രീജ ബിശ്വാസ് അവതരിപ്പിക്കുന്ന കഥ ബിനാലയിൽ തെളിയാതെ. തുടർന്ന് നിതിക തമ്പി, ദീപ സോമൻ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും കേൾക്കാം.

നാളെ രാത്രി 9:15 സംസ്ഥാന ബഡ്ജറ്റിനോടനുബന്ധിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി കേൾക്കാം. രാത്രി 9:30 ഇംഗ്ലീഷ് പ്രോഗ്രാം യോഗ ഫോർ ഹെൽത്തി മൈൻഡ് ആൻഡ് ഹെൽത്തി ബോഡി, ശ്രീപ്രകാശ് നീലകണ്ഠൻ സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 ഇംഗ്ലീഷ് പ്രോഗ്രാമിൽ. നാളെ രാത്രി 10 ലയവിന്യാസം. ആലപ്പുഴ വിജയകുമാർ തവിൽ, തിരുവാരൂർ കൃഷ്ണമൂർത്തി മൃദംഗം.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിറിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് നഗരെ പ്രമുഖൈഃ ഫ്രാൻസ് ദേശീയൈഃ വാണിജ്യനേതൃഭിഃ സഹ അനേകാനി

0: or log into indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പിഎം വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനകളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും.

0: നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിനായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. PM വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യം ജയവിജയയിലെ ജയനും കണ്ണൂർ ഷെറീഫും പാടിയ ഗാനം. ചിത്രം ഗോഡ് ഫോർ സെയിൽ. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം അഫ്സൽ യൂസഫ്.

സന്ധ്യാഗീതത്തിലിനി ചിത്രയും സംഘവും പാടിയ ഗാനമാണ്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം നൽകിയത് എം ജി ശ്രീകുമാർ. ചിത്രം ചതുരംഗം.

0: സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉണ്ണുന്ന ഭക്ഷണത്തിന്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ വിലയോ ഉറങ്ങുന്ന വീടിന്റെ വലിപ്പമോ അല്ല, സമാധാനപരമായി ജീവിക്കാൻ കഴിയലാണ് ജീവിത വിജയം. എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന ആശംസയോ

0: ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പച്ചക്കറികളുടെ മഴക്കാല സംരക്ഷണവും അതിലുണ്ടാകാവുന്ന രോഗകീടബാധകളുമൊക്കെ എങ്ങനെ അകറ്റാമെന്ന ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ്. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ശ്രോതാക്കളോടുള്ള ചോദ്യം കേൾക്കാം.
1: എന്താണ് FSSAI ലേബലിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും ശരിയുത്തരം വിശദമായി കേൾക്കാൻ പരിപാടി തീരുമാനം കാത്തിരിക്കണേ.
0: മഴക്കാലം കർഷകർക്ക് ഒരനുഗ്രഹമാണോ അതോ വെല്ലുവിളിയാണോ? യഥാർത്ഥത്തിൽ രണ്ടുമാണ്. മഴ വിളകളുടെ വളർച്ചയ്ക്ക് സഹായകരമാണെങ്കിലും പച്ചക്കറി കൃഷിയിൽ പല രോഗങ്ങളുടെയും വ്യാപനത്തിന് ഇത് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇലകളിലും തണ്ടുകളിലും കായകളിലുമൊക്കെ രോഗങ്ങൾ പടർന്ന് ഉൽപാദനം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ മഴക്കാലത്ത് രോഗങ്ങളെ മുൻകൂട്ടി തടയുകയും ഫലപ്രദമായി നിയന്ത്രിക്കുകയും വേണം. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് ഷിബു ജോർജ്.
2: വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.
3: ഇപ്പം ഒരു കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് എൻഡോഫൈറ്റ് എന്ന് പറയുന്ന കുറച്ച് ജീവികളിലാണ് സർ. അതായത് ഇപ്പം ചില ചെടികൾക്ക് പ്രതിരോധ ശേഷി, ചില രോഗങ്ങൾ നോക്കി പോകുമ്പോൾ ധാരാളം രോഗങ്ങളുള്ള ചെടികളുടെ ഇടയിൽ ചില ചെടികൾ ഒരു രോഗവും ഇല്ലാതെ നന്നായി വളർച്ചയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ചെടികളുടെ ഉള്ളിൽ തന്നെ പ്രതിരോധ ശേഷി നൽകുന്ന ചില സൂക്ഷ്മ ജീവികളെയാണ് എൻഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്.
2: ബാക്ടീരിയ,
3: കൂടുതലും ബാക്ടീരിയ ആണ് സർ. ബാസിലസ് വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇവയ്ക്ക് രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി ഉണ്ട്. അതുപോലെ തന്നെ വരൾച്ച, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയ്ക്കും ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവ ഓരോ വിളകൾക്കും നമുക്ക് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വിത്ത് പരിചരിക്കാൻ കൂടുതൽ ഇത് വിത്തിലാണ് കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അത് ചെടിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധ ശേഷി നാച്ചുറലി കൊടുക്കും എന്നുള്ളതാണ്. ടോക്സിക് കോമ്പൗണ്ട്സ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് എത്രത്തോളം ഇത് വരുത്താൻ സാധിക്കുന്നുള്ള നല്ലൊരു പഠനം നടക്കും.
2: അപ്പൊ നമ്മള് വിത്ത് പരിചരണത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇതേമാതിരി നമ്മൾ തൈകൾ നടുമ്പം അതും വേണമെങ്കിൽ പരിചരിച്ച് നടാമല്ലോ അല്ലേ?
3: തൈകൾ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ മാധ്യമമാണ്.
2: മേഡം ഒരു ശ്രോതാവ് ഉണ്ട്, എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
4: ഹലോ,
2: നമസ്കാരം.
4: നമസ്കാരം സാർ.
2: ആരാണ് സംസാരിക്കുന്നത്?
4: ഞാൻ മധു, കാപ്പില്.
2: പറഞ്ഞോളൂ മധു സർ.
4: ഞാൻ ഇപ്രാവശ്യം കൊറേ വേറെ അച്ചിങ്ങ പയർ നട്ടായിരുന്നു.
3: അച്ചിങ്ങ പയർ
4: ഒരു മീറ്റർ നീളമുള്ള നല്ല ഹൈബ്രിഡ് വിത്തായിരുന്നു.
3: വള്ളിപ്പയറാണോ സാർ ഉദ്ദേശിക്കുന്നത്?
4: അത് മൊത്തം ഒന്ന് മുങ്ങിയായിരുന്നു. മുങ്ങിയ എന്ന് പറഞ്ഞാൽ പയർ കാണാൻ വയ്യാത്ത രീതിയിലുള്ള മുങ്ങിയായിരുന്നു.
3: ഓക്കെ സാർ.
4: വള്ളിപ്പയർ,
3: ചിങ്ങ പയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, പൂ വരുന്നതിന് മുൻപുള്ള സമയം മുതൽ ഈ മുഞ്ഞ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സാർ. ആ സമയം മുതൽ നമ്മളൊരു പ്രതിരോധം എടുത്തേ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. നമുക്ക് കായ്കളെ
4: ഞാൻ നല്ല ശരിക്കും ചൂടാമണാസ്ട്രേ അങ്ങനെ ചെയ്ത് നല്ല പരുവത്തിലായിരുന്നു. ഒരു കുഴപ്പമില്ല നിന്നായിരുന്നു. ഇത് സംഭവിക്കുന്നത്
3: മനസ്സിലാവണം.
4: ഞാൻ ഇതൊന്ന് മൂടയിടങ്ങ് വെട്ടിക്കളഞ്ഞു. തൊട്ടടുത്ത് പാവലും ഉണ്ടായിരുന്നു. പാവലിനും പെട്ടെന്ന് ഒരു മഞ്ഞളിപ്പ് വന്നു. അതും പെട്ടെന്ന് എല്ലാം ഒരു വൻ നഷ്ടമായിരുന്നു ഈ ആണ്ടി. പിന്നീട് ഞാൻ ഈ ഹൈബ്രിഡ് തക്കാളി കൊണ്ടുവന്നിട്ട് ഒരു 100 പായി കിളിപ്പിച്ച് ഇപ്പം വീടിന്റെ മുറ്റത്ത് വെള്ളമായതുകൊണ്ട് ഞാൻ എന്റെ ഗ്രോ ബാഗിനകത്ത് നട്ടു. അതെല്ലാം കായായി. കായായപ്പം അതിന്റെ മണ്ടയ്ക്ക് ഒരുമാതിരി ചുണ്ണാമ്പ് മാതിരിയുള്ള ഒരു ദ്രാവകം ഞാൻ സ്വത്ത് നോക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമെങ്കിൽ കാവണ്ണും പൂ ഇങ്ങനെ വിടരുന്ന ഭാഗത്താണ്.
3: എന്തെങ്കിലും ജീവി ഇരിക്കുന്നതായിട്ട് കാണുന്നോ? അതോ
4: ചുണ്ണാമ്പ് മാതിരി വരുമ്പോഴാണ് വരുന്നത്. അത് നോക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പശവാരി ഒട്ടുന്നുണ്ടത്.
3: ഓ, അത് മീലി മൂട്ടകൾ വല്ലതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വെള്ളീച്ചയൊക്കെ വളരെ ചെറുതാണ്, പറ്റി പിടിച്ചിരിക്കും. കായ്കളുടെ ആ ഞെട്ടിന്റെ മുകൾ ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കാം. അപ്പൊ ഇപ്പൊ നിലവിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ ആ കാ കൊലകളോടുകൂടി സാറ് പറിച്ചു മാറ്റി കത്തിച്ചു കളയുക. അതിന് നമുക്ക് ഇത്ര രൂക്ഷമാണെങ്കിൽ ജൈവ രീതി ഇല്ല. പറിക്കാൻ പറ്റുന്ന കായ്കളെല്ലാം പറിച്ചു മാറ്റിയ ശേഷം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികളുണ്ട്. ഒന്ന് പറയാം, ഞാൻ അക്ടാറ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അക്ടാറ, അത് ഒരു 2 gram/10 L വെള്ളത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ളതിൽ സാറ് തളിച്ചാൽ നമുക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷണങ്ങൾ കാണുന്ന കായകൾ. സാർ ഒന്നും മനസ്സിലാക്കേണ്ടത്,

0: ആദ്യം പറഞ്ഞതിലൊരു ഇതുണ്ട്. സൂഡോമോണാസ് എന്ന് പറയുന്നത് നമ്മൾ ചെടികളുടെ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ചെടിയിലെ വളർച്ചയ്ക്കുമാണ്, നമ്മുടെ കറുത്ത മുഞ്ഞയ്ക്ക് അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പൊ അതിന് നമുക്ക് വേപ്പതിഷ്ഠിത കീടനാശിനി, അപ്പൊ സാർ ഞാൻ പറഞ്ഞ അടുത്ത കൃഷി ചെയ്യുമ്പോൾ ഇത് വേപ്പതിഷ്ഠിത കീടനാശിനി വാങ്ങി വെക്കുക. അത് തുടക്കത്തിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ മുഞ്ഞ ഇത്തരത്തിൽ കാണുമ്പോൾ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യണം. രൂക്ഷമാണെങ്കിൽ അതിനും നമുക്ക് കെമിക്കൽ ഉണ്ട്
1: സാർ. കൃഷിക്കൊക്കെ
0: ബുദ്ധിമുട്ടാണ് പറയുന്നത്. കറുത്തമുഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ വള്ളിപ്പയറില്. പക്ഷെ തുടക്കത്തിൽ തന്നെ സാർ നമ്മൾ കുറച്ച് ഭാഗം ആദ്യം കാണുള്ളൂ, അതിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വേപ്പതിഷ്ഠിത കീടനാശിനികൾ കൊടുത്ത് റിപ്പൽ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ വന്നാൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ കൊടുത്താലേ പറ്റുള്ളൂ. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്.
1: ന്യൂ
0: ജനറേഷൻ ഇതാണ്, അത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് തന്നെ കൊടുത്താൽ ഒരു ഇഫക്റ്റ് വരും. പയറിൽ ഇത് പ്രധാനമാണ്, പക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നമ്മൾ കൃത്യസമയത്ത് തന്നെ ആക്ട് ചെയ്ത് ജൈവം രീതിയിൽ തുടങ്ങിയിട്ട് രൂക്ഷമെങ്കിൽ ഈ കെമിക്കൽ കൊടുക്കുക, ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും.
1: ഓക്കെ, അപ്പൊ ആദ്യം തൊട്ട് നമുക്കിത് നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്
0: തൈകൾ എത്തരത്തിലാണ്. അപ്പൊ തൈകൾ പറഞ്ഞു വന്നപ്പോഴാണ് തൈകൾ നടുന്ന മാധ്യമം, അത് ആദ്യം നല്ലതായിരിക്കണം. അല്ലെങ്കിൽ മാധ്യമത്തിൽ കൂടെ തന്നെ ഈ വേരിനെ ബാധിക്കുന്നതുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ട്രൈക്കോഡർമ, ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കിലും, അത് പറയുന്നത് 9 കിലോ ചാണകപ്പൊടി, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 100 ഗ്രാം ട്രൈക്കോഡർമ. ഇത് ഒരു നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതെ അല്ലെങ്കിൽ മഴവെള്ളം വീഴാത്ത നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൊട്ടക്ടഡ് സ്ഥലത്ത് നമുക്ക് കൂട്ടിയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ സമയത്ത് നല്ലതാണ്, ചീർപ്പം ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ തന്നെ അത് വർദ്ധിക്കും. ഇത് നമ്മുടെ ഈ പാകുന്ന മാധ്യമത്തിൽ ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു നേരിട്ട് വിള നടുന്നിടത്തും നല്ലതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വെച്ചാല് തൈ ചീയൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈർപ്പം കൂടുതലല്ലേ, ധാരാളം കുമിളുകളുണ്ട്, അത് വിത്ത് മുളയ്ക്കാതിരിക്കും. നമുക്ക് ചില സമയത്ത് മുളച്ച് വന്നവയുടെ വേരും തണ്ടും എല്ലാം അഴുകി പോകും. തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ട്രൈക്കോഡർമ അവിടെ തന്നെ കാണും. ഇതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അക്കോമിൻ എന്ന് പറഞ്ഞിട്ടൊരു ടോണിക് പോലത്തെ ഉണ്ട് സാർ, പൊട്ടാസ്യം ഫോസ്ഫേറ്റ്, അത് റെക്കമെൻഡ് ആണ്. അപ്പൊ അത് നമുക്ക് ലായനിയാണ്, അതൊരു 2 മുതൽ 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈകൾക്ക് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എപ്പം നമ്മൾ പറയുന്ന എന്താണ്, തൈകൾ പറിച്ച് നടുമ്പോൾ സൂഡോമോണാസ് ലായനിയിൽ ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെച്ച ശേഷം. വേറൊന്ന് പ്രത്യേകത വെച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞതാണ് AMF വെക്കണം എന്ന് പറയും, രണ്ടാം നമ്മൾ പറയുന്നത് ട്രൈക്കോഡർമയുള്ള മാധ്യമത്തിൽ. അവ രണ്ടും പരസ്പര പൂരകമാണെന്ന് പറയുന്നത്. അപ്പൊ അത് തൈകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഇത് ചില വരൾച്ചയൊക്കെ വന്നാൽ തന്നെ നമുക്കത് ചെടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും.
1: നമ്മുടെ മണ്ണ് എങ്ങനെ പരിചരിക്കുന്നത്, കുമ്മായം ഇടലും
0: അതെ വളരെ അത്യാവശ്യമുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഓരോ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മണ്ണ് പരിശോധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. വെച്ചാൽ ഓരോ മണ്ണിലും ഓരോ അമ്ലത വ്യത്യാസമുണ്ട്. നമ്മൾ കേരളത്തിന്റെ 95% മണ്ണും അമ്ലതയുള്ളതാണ്, ഇത് അയണിന്റെ അളവ് കൂടുതലാണ്. ആ സാഹചര്യത്തിൽ മറ്റ് മൂലകങ്ങൾ വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ അമ്ലതയെ നമ്മൾ ന്യൂട്രൽ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് പറയുന്നത്. അപ്പം കോമൺ ഒരു ശുപാർശ നമുക്ക് സാധ്യമല്ല, നമുക്ക് 7 എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ഒരിക്കലും 7 ലോട്ട് എത്തില്ല, ഒരു 6, 6 എബോ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ചിലയിടത്ത് 4.1 എന്നൊക്കെ ഹൈലി ആസിഡിക് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും, വേര് വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ എന്ത് തന്നെ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ, ഒരു ഗ്യാപ്പ് ആവശ്യമാണ്. മറ്റൊന്ന് ഇതുപോലെ പറയേണ്ടത് മെഗ്നീഷ്യം സൾഫേറ്റ് സാർ, നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലമാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. മെഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞരമ്പുകൾ മാത്രം പച്ചയായി ബാക്കി എല്ലാ ഭാഗവും മഞ്ഞ നിറവാകും. ഇത് ഈ വൈറസ് രോഗത്തിന്റെ ഒരു ാണ്. പക്ഷെ വൈറസ് രോഗത്തിൽ നമുക്ക് ഇല കുരുടിക്കുകയും കൂടെ ചെയ്യും, ഇവിടെ അത് കാണില്ല. പാവല് ധാരാളമായിട്ട് കാണാറുണ്ട്, പ്രായം ഏറിയ ഇലകളിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ശുപാർശ ചെയ്യുന്ന മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. തെങ്ങിന് എല്ലാ വർഷവും ഒരു ഏപ്രിൽ മാസം ആകുമ്പോൾ 500 ഗ്രാം ഒരു തെങ്ങിൽ ചേർത്ത് കൊടുക്കാൻ പറയും. തെങ്ങിന്റെ ഓലകളെല്ലാം മഞ്ഞളിക്കുന്നതാണ്, അതിന് എബ്സം സോൾട്ട് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഈ മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്താലും എന്ത് ശ്രദ്ധിക്കണം, 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റു വളങ്ങൾ എന്തും ചേർത്ത് കൊടുക്കും. അപ്പൊ ഈ കുമ്മായം, ഡോളമൈറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റു വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ.
1: ഇതേമാതിരി മണ്ണ് നല്ലപോലെ പരിപാലിച്ച് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും നട്ടാൽ എന്തായാലും നല്ല വളർച്ച കിട്ടാനുള്ള സാധ്യതകൾ കൂടും. ഇവിടെ നമ്മൾ ഈ വാട്ടരോഗങ്ങൾ നമ്മൾ ഈ മഴക്കാലത്ത് കാണാറുണ്ട്, മിക്കവാറും കാണാറുണ്ട്, നമ്മുടെ വെജിറ്റബിൾസിനുണ്ട്. അപ്പം ഇതിനെ കുറിച്ച് ഒന്ന് പറയാം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്?
0: തീർച്ചയായിട്ടും നമ്മുടെ പയർ വർഗത്തിൽ, വള്ളിപ്പയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ആ ചെടിക്ക് കിട്ടുന്ന വിളവിനെ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് ചുവട് വീക്കവും വള്ളി ഉണക്കവും എന്ന് പറയും. വള്ളി പയറിന്റെയാണ്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അപ്പൊ അത് ഒരു കുമിളാണ്, ഫ്യൂസേറിയം ഓക്സിസ്പോറം എന്ന് പറയുന്ന ഒരു കുമിളാണ്. അപ്പൊ അതിലാണ് ഞാനും പഠനം നടത്തുന്നത്. അപ്പൊ

0: ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് വിത്തിലും മണ്ണിലും ഇത് കാണും. അപ്പം വിത്തും പരിചരിക്കേണ്ടതുണ്ട്, മണ്ണും പരിചരിക്കും. മറ്റൊന്ന്, ഇതിന്റെ വിത്ത് പലതരം വിത്തുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും പരമാവധി 25 വർഷം വരെ മണ്ണിൽ ഒരു കേടും കൂടാതെ അതിന് അവിടെ തന്നെ കഴിയാനുള്ള ഒരു സാധ്യത, കുമിളിന്റെ വിത്തിന്. അപ്പൊ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഇപ്പൊ കുമിളിനെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കാം. പലതരം മരുന്നുകൾ ഉപയോഗിച്ചും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ എന്തു പറ്റും, ഈ വിത്ത് എത്രത്തോളം അവിടെ കിടക്കുന്നോ അത് ഉറങ്ങിക്കിടക്കും. അതിനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വിളപരിക്രമണം അത്യാവശ്യം എന്ന് പറയുന്നത്. ഈ വള്ളിപ്പയർ നടുന്ന സ്ഥലത്ത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറ്റും, ഈ വിത്ത് അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പൊ മറ്റൊരു വിള വരുമ്പോൾ എന്ത് പറ്റും, വിത്തിന് അതിൽ ആക്രമിക്കാൻ സാധിക്കാതെ കുറച്ചൊക്കെ മാറാൻ സാധിക്കും. പക്ഷെ ഫ്യൂസേറത്തിന്റെ പ്രത്യേകത വിവിധ വിളകളെ അത് ഒരേ സമയത്ത് ആക്രമിക്കാൻ കൂടെ സാധ്യതയുള്ളതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ പ്രതിരോധത്തിന് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, കാണുമ്പോഴും രൂക്ഷമാകുമ്പോഴും മാത്രമല്ല നമ്മളൊരു രോഗ പ്രതിരോധം ചെയ്യേണ്ടത്.
1: ഒരു ലിസണർ കൂടെ ഉണ്ട്. ഹലോ
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം,
2: എന്റെ പേര് സുഗുണ.
1: പറഞ്ഞോളൂ മാഡം.
2: എനിക്ക് കുറച്ച് ചീര കൃഷിയും അത്യാവശ്യം ഉണക്ക സമയത്തായിരുന്നു, പക്ഷെ ഉണക്ക് കഴിഞ്ഞ് മഴയായപ്പോഴത്തേന് അതിന് ഇലകളുടെ അടിയിൽ ഒരു വെളുത്ത ചെറുകല് പോലൊക്കെ ഉള്ള ഒരു ജീവി, അത് നല്ല കാണാൻ ഭംഗിയുണ്ട്. ആ ജീവിയെ കണ്ടു ഞാൻ ഇങ്ങനെ അതിശയിച്ചു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ജീവിയെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ സത്യം പറഞ്ഞു ഇത് കഴിക്കാമോ ഈ ഇലയെന്ന് വരെ പേടിച്ചു പോയി. അതെന്തായിരിക്കും
0: ഈ ചീര? മാഡം കൃഷി ചെയ്ത സ്ഥലത്ത് എത്രത്തോളം ഈ കീടം ഉണ്ടായിരുന്നു?
2: ഒന്നോ രണ്ടിലേ വന്നുള്ളൂ. ഞാൻ അപ്പോഴേ ആ ഇലയോടുകൂടി പറിച്ച്, പക്ഷെ ഇത് പറക്കുന്നുണ്ട് മാഡം.
0: തൊട്ടടുത്ത് എന്ത് കൃഷിയായിരുന്നു?
2: ചീരദൈത്യം വഴുതനത്തെയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു.
0: വെള്ള നിറത്തിലുള്ള ശലഭം പോലെയാണോ അതോ വളരെ ചെറിയതാണോ പറ്റി പിടിച്ചിരിക്കുന്നതാണോ?
2: പറക്കുന്നു.
0: ഇലകൾക്ക് എന്തെങ്കിലും ഹാനികരമായിട്ടുണ്ടോ?
2: ഇല്ല, ഞാൻ അത് പറിച്ചപ്പോഴേ അങ്ങ് തീയിലിട്ട് കളഞ്ഞു.
0: അപ്പൊ കുഴപ്പമില്ല മാഡം, അത് കുഴപ്പമില്ല. നമുക്ക് നോക്കേണ്ട എന്താണ്, നമ്മുടെ ചെടികളുടെ ഇലകള് ഹരിതകം കാർന്ന് തിന്നുന്നുണ്ടോ, അതിൽ ഇലപ്പുള്ളി വന്ന് അതിനെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നുണ്ടോ നോക്കിയാൽ മതി മാഡം. അത് ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ പക്ഷെ ശ്രദ്ധിക്കണം, അത് എവിടെ നിന്ന് വന്നു നോക്കാനാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ
2: ഓക്കെ. ആദ്യമായിട്ട് കണ്ടതായോണ്ട് ഒരു അതിശയായി പോയി.
1: ഓക്കെ ഓക്കെ, നന്ദി. അപ്പൊ ഈ ഫ്യൂസേറിയം വാട്ടത്തിന് വേണ്ടിയുള്ള മാനേജ്മെന്റൽ പ്രാക്ടീസസ്,
0: പുതുതായിട്ട് നമ്മളൊരു വള്ളിപ്പയർ നടാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന്റെ മണ്ണിൽ ഞാൻ പറഞ്ഞ പോലെ വിത്ത് അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഈ രോഗം കാണുന്നെങ്കിൽ കുമിൾനാശിനി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം, ശുപാർശ പ്രകാരമായിട്ടുള്ള ഏതെങ്കിലും കുമിൾനാശിനി. പക്ഷെ വിത്ത് പരിപാലിക്കുന്നത് ഇതിന് ഏറ്റവും പ്രയോജനമായിട്ട് കണ്ടത് AMF ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് വിത്ത് പാകുന്ന സമയത്ത് ഒരു വിത്തിന് 5 ഗ്രാം എന്നോണം പാകിക്കഴിഞ്ഞാൽ പാകാത്തതും പാകിയതും തമ്മിൽ നോക്കിയപ്പോൾ തന്നെ വേരിനും തൈകളുടെ വളർച്ചയ്ക്കും നല്ലൊരു വ്യത്യാസം കാണാൻ സാധിച്ചു. അപ്പം ഇത് AMF വെച്ചിട്ടുള്ള പരിചരിച്ച വിത്ത് തൈകൾ പറിച്ചു നടുക. പക്ഷെ പറിച്ചു നടുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാണകത്തിലും വേപ്പും പിണ്ണാക്കിലും വർദ്ധിപ്പിച്ചിട്ടുള്ള ട്രൈക്കോഡർമ ഒരു തടത്തിൽ 1 കിലോ എങ്കിലും മിനിമം വെച്ച് നമ്മൾ ചേർത്ത് ഒരാഴ്ച മുമ്പ് കൊടുത്താലേ അത് തൈകൾ വരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് പാകമാവുള്ളൂ. അത് കഴിഞ്ഞ് പറയുന്ന നമ്മൾ പറിച്ചു നട്ട് 5 ദിവസം കഴിഞ്ഞ്, അതായത് വിത്ത് പാകി 20, 40, 60 എന്നീ ദിവസങ്ങളിൽ പുതുതായി പരീക്ഷണം നടത്തിയപ്പോൾ PGPR പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ എന്ന് പറയുന്നത് മിക്സ് 2 എന്നാണ്. അതിൽ ഈ പറഞ്ഞ പോലെ സൂഡോമോണാസ് ബാസിലസ് എല്ലാം കലർന്നാണ്, അതും കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉരുത്തിരിഞ്ഞതാണ്. ഇത് നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് 20, 40, 60 ദിവസങ്ങൾ ചുവട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിനൊരു പ്രതിരോധം വരുന്നതായിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ വെളുത്തുള്ളിക്ക് വളരെ പ്രാധാന്യമുണ്ട് സാർ. അപ്പൊ ഇത് നമ്മൾ നോക്കിയപ്പോൾ ചെടികളുടെ കുമിളുകളെയും കൂടെ ഇതിന് നശിപ്പിക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും പ്രത്യേകം എന്താണ് സാർ, നമുക്ക് ഹാനികരമല്ല.
1: മാഡം ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
1: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
3: പുഷ്പാങ്ങൾ
0: ഓക്കെ സാർ, പറയൂ.
3: ഞാൻ കുറച്ച് കൃഷി പച്ചക്കറികളൊക്കെ ചെയ്യാറുണ്ട്, നേരത്തെ കുറച്ചൊരു സ്ഥലമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കൃഷിപ്രാവശ്യല്ലേ മണ്ണ് പരിശോധനയ്ക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പരിശോധിച്ച് അത് റിസൾട്ട് കൊണ്ടിട്ടാണ് പറഞ്ഞ കാൽസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, അത് ഇത് മൂന്നും ചേർക്കണം, അതിന്റെ
0: കുറവുണ്ടെന്ന്
3: പറഞ്ഞു. ഇത് ചുമ്മാ
0: നല്ലൊരു കാര്യമാണ് ഇപ്പൊ സാറ് പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് ശുപാർശ ചെയ്യുന്നതാണ്. അപ്പൊ സാറ് മണ്ണ് പരിശോധനയുടെ ഒരു റിസൾട്ട് വന്നിട്ട് അപ്പം കാൽസ്യം ചേർത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ സാറിന്റെ മണ്ണിന് അമ്ലത കൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് പുളിരസമല്ലേ സാർ, അത് കൂടിയിരിക്കുവാണ്. അത് എത്രത്തോളം കൂടുതലാവും തോറും നമ്മൾ എന്തൊക്കെ വളം കൊടുത്താലും ചെടി വലിച്ചെടുക്കില്ല. അതുകൊണ്ട് നമുക്ക് കുമ്മായമാണ് ഏറ്റവും നല്ലത്. നീറ്റ് കക്ക അങ്ങനെ ചേർക്കരുത്. ചിലത് നമ്മൾ ചെടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ഘടന അനുസരിച്ച് ചിലപ്പോൾ ചെടികൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും വ്യാപകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുമ്മായമാണ്.

0: സാർ കൃഷിയുടെ ആണെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കുക, 1 സെന്റിന് 1 മുതൽ 2 കിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓരോ കൃഷി ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്കൊരു 50 മുതൽ 100 ഗ്രാം ആദ്യം വളമൊക്കെ ഇടുന്നതിന് മുൻപേ തന്നെ പോട്ടി മിശ്രിതത്തിന്റെ കൂടെ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് രാസവളമായാലും ജൈവവളമായാലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാൽഷ്യത്തിന്റെ പറഞ്ഞത്. 2 മെഗ്നീഷ്യം ആണ്, അതിനും ഒരു കോമ്പൗണ്ട് ഉണ്ട് സാർ. എപ്സം സോൾട്ട് എന്നായിരിക്കും നമ്മുടെ ഈ കടകളിൽ കിട്ടുന്നത്. മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് എഴുതിയെടുക്കുക. അതിൽ ഫോസ്ഫറസ് അതിന്റെ കൂടെ അല്ല സാർ. ഫോസ്ഫറസ് എപ്പോഴും ഒരു ചെടി നടുന്ന സമയത്ത് അടിവളമായിട്ടാണ് ചേർക്കേണ്ടത്. വേരിന്റെ വളർച്ചയ്ക്കാണ് ഫോസ്ഫറസ്. അത് നമുക്ക് വളരൂപം കിട്ടും സാർ, രാജ് ഫോസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത് എപ്പോഴാണ് മണ്ണും തടവും ഒക്കെ ഒരുക്കുന്ന സമയത്താണ് ഈ രാജ് ഫോസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിന് 10 ദിവസമെങ്കിലും മുൻപ് എന്ത് ചേർക്കണം? നമ്മുടെ കുമ്മായം ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ് ലക്ഷണം എല്ലാം കാണുന്നെങ്കിൽ തളിച്ചു കൊടുക്കാം. പക്ഷേ അതും 10 ദിവസത്തിന്റെ ഇന്റർവെല്ലാണ് കൊടുക്കേണ്ടത് കേട്ടോ.
1: ഇവിടെ നമ്മൾ ഫിസ്വാരിയം വിൽറ്റിനെ വാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതേമാതിരി ബാക്ടീരിയയും കൊണ്ടും
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ പ്രശ്നമായിട്ടുള്ള ഒന്നാണ് ബാക്ടീരിയൽ വാട്ടം. അത് ഒരു റാൽസ്റ്റോണിയ സൊളനേഷിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടാണ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വഴുതന വർഗ്ഗ വിളകളിലാണ്. വഴുതന, കത്തിരി, തക്കാളി, മുളക്. അപ്പോൾ കർഷകർ എപ്പോഴും പറയുന്ന എന്താണ്, നിന്ന നിൽപ്പിൽ അത് ഒരു ദിവസം ചെന്ന് നോക്കുമ്പോഴത്തേക്കും വാടി പോകുന്നു. അതും മഞ്ഞ നിറത്തില്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്യൂസേറിയം വാട്ടത്തിന് എന്താണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇലകൾ മഞ്ഞളിച്ച് വാടി പോകുന്നതാണ് വരുന്നത് പയറിൽ. പക്ഷെ ഇതെങ്ങനെയാണ്, ചൂടുവെള്ളം ഇലകളിൽ വീണതുപോലെ ഒരു ലക്ഷണം വന്ന് പച്ച നിറത്തിൽ തന്നെ വാടി. ഇത് തൈപ്പരുവം മുതൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ ഏത് സ്റ്റേജിലും വരാൻ പറ്റുന്നതാണ് ബാക്ടീരിയൽ വിൽറ്റ്. അപ്പൊ അതിന് നമുക്ക് ആദ്യം നമ്മൾ മണ്ണ് പരിശോധിക്കുക. സാധാരണ ബാക്ടീരിയ ക്ഷാര സ്വഭാവമുള്ള മണ്ണിലാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ റാൽസ്റ്റോണിയ അമ്ലതയുള്ള മണ്ണിലും കാണുന്നുണ്ട്. അതുകൊണ്ട് മണ്ണ് പരിശോധിച്ച ശേഷം നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഇതിന് കുറച്ചധികം പറയുന്നത് 2 മുതൽ 4 കിലോ 1 സെന്റിന് എന്നാണ് നമ്മൾ പറയുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ, ഇതിന്റെ ഒരു പ്രതിരോധ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ. 1 ഹെക്ടറിന് 15 കിലോ എന്നാണ് പറയുന്നത്. 1 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ട്രൈക്കോഡർമ, ഈ ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്ക് മർദ്ദിപ്പിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഏറ്റവും പ്രധാനം, വിത്ത് നമുക്ക് സൂഡോമോണസ് വെച്ച് പരിചരിക്കാം. തൈകൾ പറിച്ച് നടുമ്പോൾ സൂഡോമോണസ് വെച്ച് പരിചരിക്കാം. ഇതിന് പ്രത്യേകിച്ചും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ട്. ഇപ്പൊ വഴുതന എടുക്കുകയാണെങ്കിൽ സൂര്യ, ശ്വേത, നീലിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനങ്ങളുണ്ട്. മുളകിനുണ്ട് സാർ, ഉജ്ജ്വല, അനുഗ്രഹ എന്ന്. തക്കാളിക്കും ഉണ്ട്. കഴിയുമെങ്കിൽ ഇത്തരത്തിൽ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ എടുത്ത് ഇതുപോലൊരു പാക്കേജ് കൊടുത്ത്, പക്ഷേ ഇത് വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊരു കെമിക്കലുണ്ട്, കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്. കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കൊസൈഡ് എന്ന് പറയും, കോപ്പർ ഹൈഡ്രോക്സൈഡ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാം. കൊസൈഡ് ആണെങ്കിൽ നമുക്കൊരു 2 ഗ്രാം മതിയാവും. രോഗം ബാധിച്ചത് അവിടെ നിന്ന് മാറ്റുക. ബാക്കിയുള്ളതിൽ ഒരു 10 ദിവസം അടുപ്പിച്ച് 1-2 പ്രാവശ്യം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും വളരെ
1: അത്യാവശ്യമാണ്.
0: എളുപ്പത്തിൽ പകരും, വെള്ളത്തിൽ കൂടെയും പകരും. വെള്ളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അണുനശീകരണം ചെയ്യണം. ജലസേചനത്തിനായിട്ടുള്ള വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ധാരാളം കാച്ചു നിൽക്കുന്നത് അവർ പറയും രാവിലെ വരുമ്പോഴത്തേക്ക് ഇത് വാടി പോകുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു മുന്നൊരുക്കം എപ്പോഴും അത്യാവശ്യം മനസ്സിൽ കാണണം. ദിവസേന നിരീക്ഷണം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട, നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും ചില കീടങ്ങളും രോഗങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ധാരാളം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം വിളകളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.
1: ഡോക്ടർ സജീന, ഇന്ന് നമ്മൾ പരിപാടിയിൽ മഴക്കാലത്ത് സ്പെഷ്യലി കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പച്ചക്കറിയിലും മറ്റു വിളകളിലും ഏതൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ഒരു സംയോജിത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മിക്ക രോഗങ്ങളെയും നമുക്ക് ചെറുക്കാൻ സാധിക്കും. അപ്പൊ താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരണം.
0: താങ്ക് യു. താങ്ക് യു സർ.
2: പച്ചക്കറികളുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചും രോഗകീട നിയന്ത്രണത്തെക്കുറിച്ചുമൊക്കെയുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ സജീനയുടെ ഫോൺ നമ്പർ പറയാം. 9446104347 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9446104347

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കറ്റാർ വാഴ വളരെയധികം ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണ് കറ്റാർ വാഴ. ആയുർവേദത്തിലും ഹോമിയോപതിയിലുമുള്ള ഔഷധങ്ങളിൽ ഒരു ചേരുവയാണിത്. കറ്റാർ വാഴ ത്വക്ക് രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ്. ഇവയുടെ ഇലകളിൽ ജലാംശം ധാരാളമുണ്ട്. കറ്റാർ വാഴയിൽ വിറ്റാമിനുകൾ, അമിനോ ആസിഡ്, ഇരുമ്പ്, മാംഗനീസ്, കാൽസ്യം, സിങ്ക്, എൻസൈമുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. കറ്റാർ വാഴപ്പോളയിലെ കൊഴുപ്പിൽ നിന്ന് പല പ്രധാന ആയുർവേദ ഔഷധങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിലൊന്നാണ് കയ്പേറിയ ചെന്നി നായകം. സോപ്പ് നിർമ്മാണത്തിനും തൊലിപ്പുറമെ പുരട്ടുന്ന ലേപനങ്ങൾക്കും കറ്റാർ വാഴ ഉപയോഗിക്കുന്നു.

0: ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, അമിത കൊളസ്ട്രോൾ, കുഴിനഖം തുടങ്ങിയ അസുഖങ്ങൾക്ക് കറ്റാർ വാഴ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, എന്താണ് FSSAI ലേബലിംഗ്? ശരി ഉത്തരം കേട്ടോളൂ. FSSAI ലേബൽ എന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ കാണുന്ന ആ ഉൽപ്പന്നം ഇന്ത്യയിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി സൂചിപ്പിക്കുന്ന ലേബലാണ്. സാധാരണയായി ഇതിൽ FSSAI ലോഗോ, 14 അക്ക ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ, നിർമ്മാതാവിന്റെ വിവരങ്ങൾ, നിർമ്മാണ തീയതി, കാലാവധി തീയതി, അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, പോഷക വിവരങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. ഈ ലേബൽ ഉൽപ്പന്നം നിയമാനുസൃതമായി നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നു എന്നത് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ബ്ലോക്കിലെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, അതിയന്നൂർ, കരിങ്കുളം, കാഞ്ഞിരംകുളം, കോട്ടുകാൽ, വെങ്ങാനൂർ, വിഴിഞ്ഞം, തിരുവല്ലം എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് നെയ്യാറ്റിൻകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7012131408 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7012131308. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. ചികിത്സിച്ചു ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏകമാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്.

കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് തീവ്രയജ്ഞത്തിന്റെ 8-ാം ഘട്ടം ജൂൺ 19 മുതൽ 18 പ്രവൃത്തി ദിവസങ്ങളിലായി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കൊടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തൊഴിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കുന്നു. പ്രസ്തുത പരിപാടിയിൽ തിരുവനന്തപുരം MP ശശി തരൂർ, മേയർ വി രാജേഷ് എന്നിവർ പങ്കെടുക്കും. തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് കൃഷിഭവനിൽ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക്. ഒരു തൈക്ക് 50 രൂപ. ആവശ്യമുള്ളവർ കരമടച്ച രസീതുമായി കൃഷിഭവനിലെത്തി വാങ്ങാവുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരിപാടിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിലെ കർഷകർക്ക് അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി വിത്തുകളും തൈകളും സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് PR അറിയിച്ചു. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000, കോട്ടയം 26,000, പാലാ 24,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, അടൂർ 18,000, കായംകുളം 19,000, പുളിങ്കുന്നൻ 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, കോട്ടയം 23,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000, പുനലൂർ 26,500, കോട്ടയം 23,500, പാല 22,500, മൂവാറ്റുപുഴ 21,500, തൊടുപുഴ 26,000. കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.

15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ച

0: നരേന്ദ്രമോദി പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു.
1: In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms. We are using technology at a massive scale for financial inclusion, education, telemedicine, agriculture.
0: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NTA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് യുജി പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് NTA വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ഡോക്ടർ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ടെത്തി മുദ്രവച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തുന്നുണ്ട്. അവയവ കടത്തുമായി ബന്ധമുണ്ടെന്ന്

സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ഇഡി നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.

0: കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയുടെ ഭാഗമാക്കാൻ സാധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% ഇരുപത്തിയഞ്ചിൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് യുഎഇ മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതിയുണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി.
3: യുവവാണി.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ യുവജനക്ഷേമത്തിനായി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും കൈക്കൊണ്ട പരിശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ച കേൾക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിക്കുന്നത് ശ്രേയ സുരേഷ് നായർ.
5: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രേയാ സുരേഷ്. ഇന്ത്യയുടെ ജനസംഖ്യയിൽ പകുതിയിലധികം പേർക്കും പ്രായം 25 താഴെയാണ്. ലോകത്തിലെ ഏറ്റവും യങ് നേഷനുകളിൽ ഒന്ന് നമ്മുടെ തന്നെയാണെന്ന് നമുക്കറിയാം. ഈ യൂത്തിന്റെ കൈകളിലാണ് ഭാരതത്തിന്റെ ഭാവി. കഴിഞ്ഞ 12 വർഷത്തിൽ ആ ഭാവിക്ക് വേണ്ടി ഒരു രാഷ്ട്രം നടത്തിയ യാത്ര, അതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് എന്റെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് 3 മൈ ഭാരത് വോളണ്ടിയേഴ്സ് ആണ്. ശില്പ ജി എസ്, അഖില വി കൃഷ്ണ, അന്നിഖിൽ. ആദ്യം തന്നെ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം.
6: നമസ്കാരം, ഞാൻ ശില്പ ജി എസ്, തിരുവനന്തപുരം ജില്ലയിലെ ചിറയെങ്കിൽ

0: സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഐ എം എൻ ആർക്കിടെക്ട്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 നാഷണൽ ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
1: നമസ്കാരം, എന്റെ പേര് അഖില വി കൃഷ്ണ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ്. ഞാൻ മൈ ഭാരത് ഒരു വോളണ്ടിയർ ആയിരുന്നു 2022 വരെ.
2: എന്റെ പേര് നിഖിൽ ആർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശിയാണ്. ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ അമൃതപുരിയിലുള്ള അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അവസാന വർഷ ബി ടെക് വിദ്യാർത്ഥിയാണ്. 2026 വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പോയ ഒരാൾ കൂടിയാണ്.
3: ഭാരതത്തിന്റെ ഭാവി തലമുറ എന്ന രീതിയിൽ കഴിഞ്ഞ 12 വർഷങ്ങൾ അതെങ്ങനെയാണ് ഈ നാടിന്റെ യുവതയുടെ വളർച്ചയ്ക്ക് ഒരു ആപ്റ്റായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എസ്പെഷ്യലി മൈ ഭാരത് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ?
0: തീർച്ചയായും തോന്നുന്നുണ്ട് ശ്രേയ. എംപവറിംഗ് യൂത്ത് ഇസ് എംപവറിംഗ് നേഷൻ എന്നാണല്ലോ. കഴിഞ്ഞ 12 വർഷക്കാലമായി യുവജനങ്ങളെ രാജ്യവികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കാണുന്ന നിരവധി പോളിസീസ്, സ്കീംസ്, പ്രോഗ്രാംസ് എന്നിവ കേന്ദ്ര സർക്കാർ ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്. യൂത്ത് ഡെവലപ്മെന്റ് എന്ന ആശയത്തിൽ നിന്ന് യൂത്ത് ലെഡ് ഡെവലപ്മെന്റ് എന്ന ആശയത്തിലേക്കുള്ള ഒരു പാരഡിഗം ഷിഫ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മൈ ഭാരത്, മേരാ യുവ ഭാരത്, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ കീഴിലുള്ള ഒരു ലാൻഡ് മാർക്ക് ഇനിഷ്യേറ്റീവ് ആണ് മൈ ഭാരത്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂത്ത് ഡെവലപ്മെന്റ്, വോളണ്ടിയറിസം, കമ്മ്യൂണിറ്റി സർവീസ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് യുവജനങ്ങളിൽ ഉണ്ടാക്കുക, സിവിക് എൻഗേജ്മെന്റ്, നേഷൻ ബിൽഡിംഗ് എന്നിവയൊക്കെയാണ്. മൈ ഭാരതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള കുറച്ച് പ്രധാന പരിപാടികൾ പറയുകയാണെങ്കിൽ അതിലൊന്നാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം, ലേണിംഗ് ബൈ ഡൂയിങ്. നമ്മൾ ഈ ക്ലാസ് റൂം നോളജിനെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ആക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ഒരു മെയിൻ ലക്ഷ്യം. യുവജനങ്ങൾക്ക് സമൂഹവുമായി നേരിട്ട് ഇടപെടാനും ഗ്രാസ് റൂട്ട്സ് ലെവൽ ഗവേണൻസ് മനസ്സിലാക്കാനും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ എൻഡ് ടു എൻഡ് ഫംഗ്ഷൻ അറിയാനായിട്ട് കുട്ടികൾക്ക് വോളണ്ടിയേഴ്സിന് ഒരു ഫീൽഡ് സ്റ്റഡിയൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രോഗ്രാം ആയിരുന്നു വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ്. ഇതിൽ യുവജനങ്ങളിൽ ജനാധിപത്യ മൂല്യങ്ങളും അതുപോലെ പാർലമെന്ററി പാരമ്പര്യങ്ങളും വളർത്തുക എന്നതാണ് ലക്ഷ്യം. പബ്ലിക് പോളിസി സംബന്ധിച്ച ചർച്ചകളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, അതുപോലെ ജനാധിപത്യ സംവിധാനങ്ങളിലൂടെയും സംവാദത്തിലൂടെയും നയപരമായ ചർച്ചകളിലൂടെയും യുവജനങ്ങളെ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന പ്രക്രിയയുടെ ഒരു പാർട്ടാക്കുക എന്നതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇന്ന് നമ്മുടെ യൂത്ത് ഫേസ് ചെയ്യുന്ന മറ്റൊരു വിപത്താണല്ലോ ഈ ഡ്രഗ്സിന്റെയൊക്കെ യൂസ്. അപ്പോൾ ഇതുപോലുള്ള സാമൂഹിക വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ മൈ ഭാരതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതാണ് നശമുക് യുവ ഫോർ വികസിത് ഭാരത്. നമ്മളെ വികസിത് ഭാരത് 2047 എന്നൊരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ യൂത്തിന്റെ ഒരു പോപ്പുലേഷൻ ആണ് നമുക്ക് ആവശ്യം. സോ ഡ്രഗ് ഫ്രീ ഇന്ത്യ എന്നൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പാർട്ടായിട്ടുണ്ട്.
2: ഏറ്റവും മുകളിലുള്ള ആളുകൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും, അത് നമ്മളെ യുവാക്കളും എല്ലാവരും അത് അനുഭവിക്കുക എന്നൊരു പോളിസികളായാലും എല്ലാം അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു പണ്ട് തൊട്ടേ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗവൺമെന്റ് പറയുന്നു അങ്ങനെ വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരു കളക്റ്റീവായിട്ടാണ് നമ്മൾ ഒരു രാജ്യത്ത് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ യുവാക്കളും നേഷൻ ബിൽഡിംഗിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്. അതിനുവേണ്ടിയാണ് അവർ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തത്. ആ പ്രോഗ്രാം പ്രകാരം നമുക്ക് നമ്മുടെ ആശയങ്ങൾ അത് നേരിട്ട് പ്രധാനമന്ത്രി ആവട്ടെ, മിനിസ്റ്റേഴ്സ് ആവട്ടെ, അവരോട് നേരിട്ട് സംവദിക്കാനും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളുമായി അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ, അവരുമായിട്ടൊരു നന്നൊരു നല്ല ബോണ്ട്, അവരുടെ ആശയങ്ങളും നമ്മുടെ ആശയങ്ങളും ഒത്തൊരുമിച്ച് അതെങ്ങനെ പുതിയൊരു വലിയ ആശയമായി ഭാരതത്തിനെ ഒരു നന്മയ്ക്കായി കൊണ്ടുവരാം എന്നൊരു ഇത് നമുക്ക് ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രോഗ്രാമാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. അതായത് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങൾ, അത് ലഡാക്ക് ആവട്ടെ, ഹിമാചൽ പ്രദേശ് ആവട്ടെ, അവിടുത്തെ എല്ലാ അതിർത്തി പ്രദേശ ഗ്രാമങ്ങളിലും നമ്മൾ നേരിട്ട് വിസിറ്റ് ചെയ്യുന്നതും അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അവരെ നമ്മുടെ ഐഡിയാസ് വെച്ച് അവരെ സഹായിക്കാനും എല്ലാം നമുക്ക് കൊണ്ട് സാധിക്കുന്നു.
0: ഇതൊരു ഓൺഗോയിങ് പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ June 17 to 23 വരെയുള്ള ഒരു പ്രോഗ്രാം ആണിത്. നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് 14 മൈ ഭാരത് വോളണ്ടിയേഴ്സ് ഇതിൽ പാർട്ടായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ലഡാക്ക്, ഉത്തരാഖണ്ഡ് എന്നീ സ്റ്റേറ്റ്സിലാണ് പോയിരിക്കുന്നത്.
3: നമ്മളിപ്പം സംസാരിച്ചതിൽ എഡ്യൂക്കേഷനെ പറ്റിയും സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റിയും മൈ ഭാരതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു ഇവിടെ. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജോബ് ഓപ്പർച്യൂണിറ്റിയും എംപ്ലോയബിലിറ്റിയും. അതെങ്ങനെയാണ് ആ ഒരു മേഖലയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു എംപ്ലോയി എന്ന നിലയിൽ നിന്ന് മാറി ഒരു ഓൺട്രപ്രനോർ ആക്കി നമ്മുടെ യൂത്തിനെ മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ലേ? അപ്പൊ അതിനെങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്?
2: നമുക്കറിയാം പണ്ട് തൊട്ടേ നമ്മൾ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഓരോ ഡിഗ്രീസ് എടുക്കുന്നു, പക്ഷേ അവർക്ക് ജോലി കിട്ടുന്നില്ല. അതിൽ മെയിൻ കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്കില്ലാണ്. അതായത് നമ്മൾ ഒരു പുസ്തകത്തിൽ പഠിക്കുന്നു, അതല്ലാതെ അവർക്ക് അത് പ്രാക്ടിക്കലായിട്ടൊരു സ്കിൽ ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. അത് ഗവൺമെന്റ് അത് തിരിച്ചറിയുന്നു. അത് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ 2015 ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുന്നു, അതായത് സ്കിൽ ഇന്ത്യ മിഷൻ. അപ്രകാരം ഓരോ ജോലിക്കും എന്താണോ സ്കില്ല് വേണ്ടത് ആ സ്കില്ലുകൾ ആ യുവാക്കളെയോ ആ വ്യക്തിയെയോ പരിശീലിപ്പിക്കുക എന്നുള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രധാൻമന്ത്രി കൌശൽ വികാസ് വികാസ് യോജന ആ പദ്ധതി

0: പ്രകാരം ഇപ്പോൾ 2026 നമ്മൾ നോക്കുമ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഏകദേശം 6,000 കോടി രൂപ നമ്മുടെ സർക്കാർ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിൽ തന്നെ ഓൾമോസ്റ്റ് 1.60 അതായത് 1.6 കോടി യുവാക്കളെ നമുക്ക് ഇതുകൊണ്ട് ട്രെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്കിൽ കിട്ടുന്നത് കൊണ്ട് അവരുടെ പ്ലേസ്മെന്റ്സ്, അതായത് ഓരോ കമ്പനികൾക്കുള്ള പ്ലേസ്മെന്റ്സ് അവർക്ക് അച്ചീവ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതിന്റെ ഗ്രോത്ത് ഗ്രാഫ് ഓരോ വർഷവും അത് നല്ലപോലെ വർദ്ധിച്ചു വരുന്നത് ഈ പദ്ധതി മുന്നോട്ട് വന്നതിന്റെ ഒരു നല്ല ലക്ഷണമായി നമുക്ക് കാണാം.
1: നിഖിൽ പറഞ്ഞതുപോലെ മറ്റൊരു സ്കിൽ പരിശീലന പദ്ധതിയാണ് ജൻ ശിക്ഷൺ സംസ്ഥാൻ. ഇതെന്ന് പറയുന്നത് ഗ്രാമീണ മേഖലകളിലെയും പിന്നാക്ക വിഭാഗങ്ങളിലെയും യുവജനങ്ങൾക്ക് വൊക്കേഷണൽ സ്കിൽ പരിശീലനം നൽകുന്നതാണ്. ഇവിടെ സ്കൂൾ പഠനം പൂർത്തിയാക്കാത്തവർക്കും ജീവിതോപാധി നൈപുണ്യങ്ങൾ നേടാൻ ഒരു അവസരം നൽകുന്നുണ്ട്. സോ പ്രാദേശിക തൊഴിൽ സാധ്യതകൾക്കനുസരിച്ചുള്ള ഒരു പരിശീലനമാണ് ഇവിടുത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്.
2: ഇപ്പം ശില്പിയും നിഖിലും പറഞ്ഞതുപോലെ തന്നെ യുവജനങ്ങൾക്കിടയിൽ ഒരു തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് അറിയാം രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി തന്നെ യുവജനമാണ്. അവരുടെ വിദ്യാഭ്യാസം, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് കോളേജ് കാലഘട്ടത്തിൽ പോകുമ്പോഴെല്ലാം അവർക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതുവരെ, അതായത് ഇത്രയും നാളിന്റെ ഇടയിൽ നമ്മൾ ഒരു പദ്ധതികളോ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ അവസാനത്തെ 12 വർഷം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും സ്കിൽ ഹബ് ഇനിഷ്യേറ്റീവ്, അതായത് നമ്മളിപ്പോൾ IT ഹബ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്കില്ലിന്റെ ഒരു ഹബായിട്ട് പ്രൊഫഷണൽ കോളേജുകളിലും സ്കൂളുകളിലും ITIs ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഒരു ഹബായിട്ട് വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട്, അതായത് ബേസിക്കലി എന്റെ എയിം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി റെഡി വർക്ക് ഫോഴ്സ് എന്നുള്ളൊരു എയിമുമായിട്ട് ഒരു ലക്ഷ്യത്തിലോട്ട് മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ ഗവൺമെന്റ് നിന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അതായത് 2016 സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ നമ്മളൊരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 45% വർധന, അതായത് വിമൺ ഡയറക്ടേഴ്സിന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് 45% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ 2.3 ലക്ഷം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്നതിന്റെ പോർട്ടലിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ PM ഇന്റേൺഷിപ്പ് സ്കീം 2024 നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് മൈ ഭാരത് പോർട്ടലിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് തന്നെ ഫുൾ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് യുവജനങ്ങൾക്ക് 12 ഇന്റേൺഷിപ്പ് അത് ക്ലിയർ ആയിട്ട് ഈ ഒരു പോർട്ടലിൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം PM ഇന്റേൺഷിപ്പ് സ്കീം 2024 എന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. ദെൻ അതിന്റെ കൂടെ വരുന്നതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. അതായത് ഈ പദ്ധതിയിലൂടെ യുവജനങ്ങൾക്ക് സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള സാമ്പത്തിക പിന്തുണയും പ്രോത്സാഹനവും ലഭ്യമാക്കി ഒരു തൊഴിൽ സൃഷ്ടിയിലും സംരംഭകത്വ വികസനത്തിലും സുപ്രധാന പങ്കുവഹിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് സാധിച്ചിട്ടുണ്ട്. ദെൻ അതിന്റെ കൂടെ നമുക്കറിയാം ഈ പോയ സംരംഭകർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളത്. അപ്പൊ അത് ഗവൺമെന്റ് സബ്സിഡിയുടെ കൂടെ തന്നെ ഒരു ബാങ്കില് ലോൺ എടുത്ത് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ എന്റർപ്രണറിന് ഒരു ലക്ഷ്യത്തിൽ എത്താനായിട്ട് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ജോബ് സീക്കേഴ്സ് ടു ജോബ് ക്രിയേറ്റേഴ്സ് എന്നൊരു ലക്ഷ്യം. അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, എല്ലാവരും നമ്മൾ ജോലി അന്വേഷിച്ച് പോകുന്നതാണ് സ്ഥിരമായിട്ട് കാണുന്നത്. പക്ഷേ അവരെ ജോബ് ക്രിയേറ്റേഴ്സ് ആക്കി മാറ്റിയെടുക്കുക, അതായത് യുവജനങ്ങളെ ഒരു ക്രിയേറ്റേഴ്സ് ആക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് നമ്മൾ കണ്ടത്. അതിലുള്ളതാണ് നമുക്ക് പരിചയം കാണത്തില്ല മിക്കവർക്കും, നമുക്കറിയാം ഒരു റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് തിരഞ്ഞെടുക്കപ്പെട്ട യുവതി യുവാക്കൾക്ക് സൗജന്യമായിട്ടുള്ള വിഷയങ്ങളിൽ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നുണ്ട്. ഇത് എല്ലാ ജില്ലകളിലും ഇതിന്റെ ഒരു പാർട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് ഇതുപോലെ തന്നെ ഓൺലൈനിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അപ്ലൈ ചെയ്യാനായിട്ടെല്ലാം സാധിക്കും. ദെൻ ഇതിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് 1 മുതൽ 6 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. ദെൻ നെക്സ്റ്റ് അടുത്തതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മൗലാന ആസാദ് നാഷണൽ അക്കാദമി ഫോർ സ്കിൽ എന്ന് പറയുന്നത് മാനസ് എന്ന് പറയും. അത് ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് കുറച്ചുകൂടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെ കുറച്ച് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംരംഭമാണ്. ദെൻ നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒന്നാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. അത് ചെറുകിട സംരംഭകർക്കെല്ലാം 10 ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ നൽകുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ്. അതിൽ കാർഷികേതര മേഖലയിലെ ചെറുകിട ബിസിനസ്സുകൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. ഈടോ സെക്യൂരിറ്റിയോ ഒന്നുമില്ല. ഈടില്ലാത്തതിന് തന്നെ സാധാരണ ബാങ്ക് പലിശ നിരക്കുകളായിരിക്കും ബാധകമായിട്ടുള്ളത്. അത് കൊമേഴ്ഷ്യൽ ബാങ്ക്, SFBs ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ലഭ്യമാകും. നിലവിൽ ഏകദേശം 2,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു മുദ്ര ലോണിലൂടെ കിട്ടിയിട്ടുണ്ട്.
3: അപ്പൊ നമ്മൾ യൂത്തിനെ പറ്റി ഇത്രയും നേരം ചർച്ച ചെയ്തതിൽ നമ്മൾ ഫിറ്റ്നസും സ്പോർട്സിനെയും പറ്റി നമ്മൾ ഇതുവരെ പറഞ്ഞു കേട്ടില്ല. പക്ഷെ ഫിറ്റ്നസും സ്പോർട്സും ഇന്ന് വളരെ ഇമ്പറേറ്റീവ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിറ്റ്നസിന് വേണ്ടി ഒരു പുഷ് കിട്ടുന്നത്, എസ്പെഷ്യലി ഇന്നത്തെ അൺഹെൽത്തി ഹാബിറ്റ്സും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തില്?
0: പണ്ടുമുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഇതാണ് കളിക്കാൻ പോകണ്ട, എന്തിനും പഠിക്ക്, അപ്പൊ നമുക്ക് ഇത് ഭാവിയിൽ ഒരു നല്ല ഇത് കിട്ടാം എന്നുള്ളത്. പക്ഷെ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ കാലത്ത്

0: സ്പോർട്സ് ഒരു വലിയ ഘടകമാണ്, നമ്മുടെ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, അതൊരു വലിയ മാർക്കറ്റും കൂടിയായി ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് അതിൽ പുറകിൽ പോകാൻ ഒരിക്കലും സാധിക്കില്ല. അതിനുവേണ്ടി ഗവൺമെന്റ് ഇഷ്ടം പോലെ പ്രോഗ്രാംസ് നമുക്ക് ഇതിനുവേണ്ടി തുടങ്ങുന്നുണ്ട്. അതിലെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന പോലെ ഒന്നാണ് ടോപ്സ് പദ്ധതി, അതായത് ടാർഗറ്റ് ഒളിമ്പിക്സ് പോഡിയം. കുറച്ച് യുവാക്കളെയോ സ്പോർട്സ് താരങ്ങളെയോ നമ്മൾ എടുക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് അവർക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവട്ടെ, അവർക്ക് വേണ്ട ന്യൂട്രീഷ്യസ് ഫുഡിന്റെ എല്ലാ കാര്യങ്ങളും, ഫോറിൻ കോച്ചസ്, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പല ഒളിമ്പിക്സ് താരങ്ങളും ഈ ടോപ്സ് പദ്ധതിയുടെ ഭാഗമായിരുന്നു. അവരാണ് നമുക്ക് പാരീസ് ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സ് പോലെയുള്ള പല ഒളിമ്പിക്സുകളിലും നമുക്ക് മെഡൽ നേടി തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി 27 ഒളിമ്പിക് സ്പോട്ടുകൾ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിൽ ഏകദേശം 250 താരങ്ങൾ ഇപ്പോൾ ആ പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. പിന്നെ മറ്റൊരു വിപ്ലവകരമായ ഒരു പദ്ധതിയാണ് നമ്മുടെ ഖേലോ ഇന്ത്യ പദ്ധതി. ആ പ്രോഗ്രാം 2017-18 കാലഘട്ടത്തിലാണ് ഗവൺമെന്റ് ആരംഭിച്ചത്. ഇതിന്റെ മെയിൻ നമ്മൾ എയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാമങ്ങളിലുള്ള, അതായത് ഡയറക്റ്റ് ആയിട്ട് സ്പോർട്സിലേക്ക് വരാൻ പ്രയാസമുള്ള ആളുകളെ അവരെ ലോ ലെവലിൽ നിന്ന് തന്നെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അവർക്ക് പെർഫോം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഇതിൽ നല്ലതായി പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സിനെ ഈ ടോപ്പ് പദ്ധതിയുടെ ഭാഗമായി ചേർത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുന്നതാണ്.
1: നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടിത്തന്ന മനു ഭാക്കർ ഈ ഒരു സിസ്റ്റത്തിൽ വളർന്ന താരമാണ് അല്ലെ. അതുപോലെ ഒരു വിമൻ എംപവർമെന്റ് ഇൻ സ്പോർട്സിൽ എടുത്തു പറയേണ്ട ഒന്നാണ് അസ്മിത ലീഗ്. ഈ പറഞ്ഞതുപോലെ തന്നെ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയയിൽ നിന്നുള്ള ടാലന്റ്സിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും ഒരു ഖേലോ ഇന്ത്യയുടെ പാർട്ടാണ്.
0: അടുത്തതായി ഖേലോ ഇന്ത്യയുടെ തന്നെ നമുക്ക് വിന്റർ സ്പോർട്സ് ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യ അങ്ങനെ വിന്റർ സ്പോർട്സിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങി ചെല്ലാറില്ല, പക്ഷെ അങ്ങനെ പോരാ എന്ന് ഗവൺമെന്റിന് ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ വിന്റർ സ്പോർട്സിലേക്ക് നമ്മൾ ഇപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരികയാണ്. ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്, അതായത് സ്കീയിങ് ഐസ് ഹോക്കി അങ്ങനെ പല ഗെയിംസിനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ട്സും ഈ സ്കീമിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ ഒന്നാണ് പാരാ സ്പോർട്സ്, അതായത് നമ്മുടെ ദിവ്യാംഗ ജനങ്ങൾ ഇഷ്ടംപോലെയുണ്ട്, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരു വ്യത്യാസവും കൂടാതെ അവർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഈ പാരാ ഒളിമ്പിക്സ് ഒക്കെ നമ്മൾ ഇപ്പോൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെഡൽസ് ഈ പാരാ ഒളിമ്പിക്സിൽ തന്നെ കൊണ്ടുവരുന്നു. അതെല്ലാം ഈ പദ്ധതിയുടെ ഒരു നല്ല വശമായി നമുക്ക് കാണാം.
1: ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഫിറ്റ് ഇന്ത്യ ഹിറ്റ് ഇന്ത്യ. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ 10 ടോപ്പിക്സിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയായിരുന്നു ഇത്. യുവജന ശാക്തീകരണം വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ആരോഗ്യവും ശാരീരിക ക്ഷമതയും അതിന്റെ പ്രധാന ഒരു ഘടകം തന്നെയാണ്. സോ 2019 ആരംഭിച്ച ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഫിറ്റ് ഇന്ത്യ ഹിറ്റ് ഇന്ത്യ എന്ന സന്ദേശത്തിലൂടെ യുവജനങ്ങളിൽ ആരോഗ്യകരമായ ജീവിതശൈലി, കായിക പങ്കാളിത്തം, ശാരീരിക ക്ഷമത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പൊ സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസമൂഹം എന്നിവയെ ഫിറ്റ്നസ് പ്രവർത്തനങ്ങളുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ഇതിലെ യോഗ, സൈക്ലിംഗ്, വാക്കിംഗ്, സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്നിവ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്.
2: അപ്പൊ നമ്മൾ യൂത്തിനെ റിലേറ്റഡ് ആയിട്ട് സ്പോർട്സിനെ പറ്റി കുറച്ചധികം തന്നെ ഡിസ്കസ് ചെയ്തു. ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള പല പല സ്കീംസ് ആണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. അപ്പോ യൂത്ത് എന്ന് പറയുമ്പോൾ സ്പോർട്സിൽ മാത്രമല്ല, ഒരു യൂത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള, യൂത്ത് കൂടുതലുള്ള ഒരു ഡിഫൻസ് സെക്ടർ ബിൽഡ് ചെയ്യാനും കൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഗ്നിവീർ പോലത്തെ സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്?
3: ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യുവജനവും കൂടാതെ അതിന്റെ ഡിഫൻസ് സിസ്റ്റം ആയിരിക്കും. നമ്മുടെ യൂത്തിന്റെ ഇടയിൽ രാഷ്ട്രബോധം വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള രീതിയിലും ഒരു വലിയൊരു മുന്നേറ്റവും കുറെ ഡിമെറിറ്റ്സും കാര്യങ്ങളെല്ലാം അന്ന് ഒത്തിരി ചർച്ച ചെയ്ത്, പക്ഷേ എന്നാൽ അതൊരു പോസിറ്റീവാക്കി മാറ്റിയെടുത്ത ഒരു സ്കീമായിരുന്നു അഗ്നിപത്ത് സ്കീം. 2022 ജൂണിലായിരുന്നു ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 17.5 മുതല് 21 വരെയുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം, അതായത് 4 ടെന്യൂറിലാണ് ഈ ഒരു സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ 4 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നവും അന്ന് ഒത്തിരി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊരു പോസിറ്റീവ് ആയിട്ടായിരുന്നു. ലേറ്റസ്റ്റ് 2020 ഗവൺമെന്റ് അതിനുവേണ്ടി കൃത്യമായിട്ട് ഒരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ ആർമി ഇതിലെല്ലാത്തിലും ഒരു എക്സ് സർവീസ് മാൻ എന്നുള്ളൊരു കാറ്റഗറി പോലെ ഈ അഗ്നിവീഴ്സ്, അതായത് അഗ്നിപത്ത് സ്കീമിൽ റിക്രൂട്ടഡ് ആയിട്ടുള്ള ഈ അഗ്നിവീഴ്സിനെ ആ ഒരു കാറ്റഗറിയിൽ ചേർത്ത് അവർക്കൊരു വേക്കൻസി, അതായത് അവർക്കിപ്പോ ജോബ് വേക്കൻസി ആയാലും അതൊരു കാറ്റഗറി ആയിട്ട് തിരിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു മാറ്റം തന്നെ, കാര്യം 4 കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം അതങ്ങ് 2026 ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്ത് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറെ പരിചയമുള്ള, അതായത് എല്ലാവർക്കും ഒരു സുപരിചിതമായിട്ടുള്ള പേരാണ് നാഷണൽ സർവീസ് സ്കീം. ദെൻ അതിന്റെ കൂടെ തന്നെ നമ്മുടെ സർവീസ്, അതായത് ഈ യുവാക്കൾക്കിടയിൽ ഒരു കമ്മിറ്റ്മെന്റ്, നാടിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വളർത്തിയെടുക്കാനായിട്ടുള്ള NSS ഉം ദെൻ മൈ ഭാരത് വോളണ്ടിയർ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന

0: ദെൻ അതിലുണ്ടായിരുന്ന ഒരു ചേഞ്ചസ്, അതായത് ഇവർക്കിടയിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രബോധം വളർത്തിയെടുത്ത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ മുന്നേറ്റം കൊണ്ടുവരാനായിട്ട് സ്വന്തമായിട്ട് ഒരു വോളണ്ടിയർ ആയിട്ട് എടുത്തു വരുന്ന അതിന്റെ വർധനം എന്ന് പറയുന്നത് ഏകദേശം 34.9 ലക്ഷത്തിൽ നിന്ന്, അതായത് 2014-15 കണക്കിൽ നിന്ന് ഏകദേശം 38.4 ലക്ഷം അടുപ്പിച്ച് വോളണ്ടിയേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ മൈ ഭാരതിൻ്റെതാണെങ്കിൽ 50 ലക്ഷം പുതിയ രജിസ്ട്രേഷനാണ് 2019-20 നിന്ന് 2024-25 വരെയുള്ള കണക്കിൽ വന്നിട്ടുണ്ടായിരിക്കും. അത് വലിയൊരു മാറ്റം തന്നെ. യൂത്തിനിടയിൽ ഒരു സർവീസ് വോളണ്ടിയറിംഗ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് കുറച്ച് ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ അത് ഇത്രയും വർധനവ് വളർത്താനായിട്ടൊരു കാരണം മൈ ഭാരത് തന്നെയാണ്. മൈ ഭാരത് വോളണ്ടിയേഴ്സ് നല്ലപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ നമ്മള് മൈ ഭാരത് വോളണ്ടിയേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്ന മൂന്നാൾക്കാരും, ഞാൻ ഇൻക്ലൂഡഡ്. നമ്മൾ ഇത് കണക്ക് കുറെ സ്കീംസ് ഡിസ്കസ് ചെയ്തു, കുറെ പോളിസീസ് കണ്ടു. എങ്ങനെ യൂത്തിനൊരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ കണ്ടു. നിങ്ങൾ എല്ലാവരും തന്നെ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള, നേഷൻ ബിൽഡിംഗിന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ എങ്ങനെയാണ് നമുക്ക് അതുപോലത്തെ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ മൈ ഭാരത് പോലത്തുള്ള പ്ലാറ്റ്ഫോംസ് നമ്മൾ ഒരു ബെറ്റർ പേഴ്സൺ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഒരു ബെറ്റർ സിറ്റിസൺ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്?
2: വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിൽ ഓരോ യങ്സ്റ്റേഴ്സും വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇത്തവണത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ തന്നെ നമ്മുടെ ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാജി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഔട്ട്പുട്ടിനെ പറ്റിയിട്ടും. അത് ഒരു യൂത്ത് ഡ്രിവൺ ബഡ്ജറ്റ് തന്നെയായിരുന്നു ഇത്തവണത്തത്. അത് മാത്രമല്ല, ഈ ഒരു ജേർണിയിലുടനീളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തുന്നുണ്ട് യങ്സ്റ്റേഴ്സിൽ, അതുപോലെ റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വ ബോധം, ടീം വർക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിക്ക് എങ്ങനെ ആശയവിനിമയം നടത്താം എന്നിവയൊക്കെ ഈ ഒരു ജേർണിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, ഇപ്പം മൈ ഭാരതിന്റെ ആയാലും ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി യങ്സ്റ്റേഴ്സുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇതുവഴി നമുക്ക് നല്ല രീതിക്ക് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച്, നമുക്ക് അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇത് ഒരുക്കുന്നത്.
0: ലോകത്ത് തന്നെ ഏറ്റവും സമ്പൽ സമൃദ്ധിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഭാരതത്തിൽ അതിൽ ഏറ്റവും ദീർഘവീക്ഷണമായിട്ട് വന്നിരിക്കുന്നതാണ് വികസിത് ഭാരത് 2047 എന്നുള്ളത്. ഇതിൽ മൈ ഭാരത് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള എന്ന നിലയ്ക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഭാരതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. അതായത് സാധാരണ ഇപ്പം ശില്പ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രഗ് അബ്യൂസിന്റെ കാര്യം, ഡ്രഗിന്റെ എത്രത്തോളം വർധനവ് യൂസ് ചെയ്യുന്ന യൂത്തിന്റെ ഇടയിൽ, സ്കൂൾ കുട്ടികളിൽ. അപ്പൊ ഇതെല്ലാത്തിൽ നിന്നും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ വികസിത് ഭാരതിലൂടെ അല്ലെങ്കിൽ ഈ 2047 ഒരു എയിമിലൂടെ മൈ ഭാരത് വോളണ്ടിയേഴ്സിന്റെ അതിന്റെ ഇടയിൽ ഒരു നിൽക്കുന്ന ഒരു കാറ്റലിസ്റ്റ് പോലെ നമുക്കത് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ച ചെയ്തുകളിൽ തന്നെ കയ്യിൽ എണ്ണാവുന്ന കുറച്ച് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന, ഇഷ്ടം പോലെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഈ യൂത്തിന്റെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട, അതായത് ബേസിക് മുതൽ എവിടം വരെ എത്താം അതുവരെ ഹെൽപ്പ് പല രീതിയിലും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടുന്നതാണ് ഈ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം. ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള പോർട്ടലും കാര്യങ്ങളെല്ലാം ഈ മൈ ഭാരത് എന്നുള്ള പോർട്ടലിൽ തന്നെ ഇൻക്ലൂഡിംഗ് ആണ്. ദെൻ അത് ഓരോരുത്തർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാര്യം നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിന് കമ്മിറ്റഡ് ആണ്, ആ കമ്മിറ്റ്മെന്റ് കുറച്ചുകൂടെ ഒരു സ്ട്രെങ്തൻ ആക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുമ്പം അതിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. യൂത്തിലൂടെ നേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാം അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അത് കണ്ടെത്തുക, അന്വേഷിക്കുക, അതിനെ യൂസ് ചെയ്യുക, കുറച്ചുകൂടെ രാഷ്ട്രബോധമായിട്ട് വളർന്നു വരിക.
3: നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു കാര്യം പറയുകയുണ്ടായി, അതായത് നോ റിയൽ ചേഞ്ചസ് ഇൻ ദ ഹിസ്റ്ററി ഹാസ് ബീൻ അച്ചീവ് ത്രൂ ഡിസ്കഷൻസ്. അതായത് നമ്മൾ ഒരു വട്ടമേശയിലിരുന്ന് നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുക മാത്രമല്ല, അത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നൊരു ഇതും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ നമ്മുടെ ബജറ്റിൽ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും ബജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഓരോ യുവാക്കൾക്ക് പോലും എന്ത് വേണം അതനുസരിച്ച് ഗവൺമെന്റ് പോളിസീസ് ഉണ്ടാക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പല പദ്ധതികൾ അത് ഗ്രൗണ്ട് ലെവൽ ഏത് ചെറിയ കാര്യത്തിന് പോലും ഒരു പദ്ധതി പുതിയ ഐഡിയാസ് ആവട്ടെ ഗവൺമെന്റ് നമ്മളെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിന്റെ കാര്യങ്ങൾ പറയുന്നു, ഇപ്പോൾ നമ്മൾ യൂണിക്കോൺസ്, ഇപ്പം ഇന്ത്യ ലോകത്തിലെ 3-ാമത്തെ യൂണിക്കോൺ മാനുഫാക്ചറിംഗിലെ ഒരു കൺട്രി ആയിട്ട് വളർന്നിരിക്കുന്നു. അതായത് നമ്മൾ എന്ത് ഐഡിയ കൊണ്ടുവരുന്നു അത് സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നു. അതായത് നമ്മൾ ഫ്രീ ഹാൻഡ്, നമുക്ക് എന്തും ചെയ്യാം, ഗവൺമെന്റ് കൂടെ ഉണ്ട് എന്നൊരു കൺസെപ്റ്റിലേക്കാണ്.

0: ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്.
1: അപ്പൊ ഇത്രയും നേരം വളരെ മനോഹരമായിട്ടുള്ള കുറെ ഇൻസൈറ്റ്സ് ആണ് മൂന്നാൾക്കാരും തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി. വിദ്യ നേടുന്ന ഒരു തലമുറ ഉണ്ടെങ്കിൽ, ചോദ്യം ചോദിക്കുന്ന ഒരു യൂത്ത് ഉണ്ടെങ്കിൽ, ആ രാജ്യത്തിന്റെ ഭാവി ശോഭനമാണെന്നാണ് നമ്മളെല്ലാവരും പറയാറ്. അപ്പൊ ആ വിശ്വാസത്തോടുകൂടെ തന്നെ ഈ മനോഹരമായ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ യുവജനക്ഷേമത്തിനായി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും കൈക്കൊണ്ട പരിശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ചയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിച്ചത് ശ്രേയ സുരേഷ് നായർ. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ആകാശവാണി സമയം 8 മണി.
1: നേർമൊഴി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ എൻ പ്രശാന്താണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം നിരവധി ജനക്ഷേമ പദ്ധതികളിലൂടെയും നവമാധ്യമങ്ങളിലെ സജീവമായ ഇടപെടലുകളിലൂടെയും ശ്രദ്ധ നേടി. കോഴിക്കോട് ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം തന്നെ ഏറെ ജനശ്രദ്ധ നേടിയവയാണ്. റോഡുകളിലെ കുഴിയടയ്ക്കാൻ സ്പോൺസർമാരെ തേടുന്ന നമുക്കു നിരത്താം നമ്മുടെ നിരത്ത് എന്ന പദ്ധതിയും, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള ഓപ്പറേഷൻ സുലൈമാനിയും, വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള സവാരി ഗിരിഗിരിയും, യാത്രക്കാർക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ഓട്ടോറിക്ഷ കണ്ടുപിടിക്കുന്നതിനുള്ള ആൻഡ്രോയിഡ് അപ്ലിക്കേഷനായ എ ഓട്ടോയും, കോഴിക്കോടിനെപ്പറ്റി അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തി കോഴിപ്പീഡിയ എന്ന വിജ്ഞാനകോശ പദ്ധതിയും ഇവയിൽ എടുത്തു പറയേണ്ടവയാണ്. കളക്ടർ ബ്രോ, ഇനി ഞാൻ തള്ളട്ടെ. സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്, മലയാളി മെമ്മോറിയൽ, ലൈഫ് ബോയ്, ബ്രോസ്വാമി കഥകൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. എൻ പ്രശാന്തിനൊപ്പം സ്റ്റുഡിയോയിലുള്ളത് എം കെ ദിലീപ്.
2: നേർമൊഴിയിലേക്ക് സ്വാഗതം.

0: താങ്ക് യു.
1: പെട്ടെന്ന് താങ്കളുടെ പേര് പറയുമ്പോൾ ഇപ്പോഴും ആളുകൾ റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കോഴിക്കോടാണ്. താങ്കൾ അവിടെ കളക്ടറായിരുന്നു, അവിടെ നടത്തിയ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരം ആകാശവാണിയിൽ ഇരിക്കുമ്പോഴേക്കും തിരുവനന്തപുരം എന്ന നഗരം താങ്കളെ സംബന്ധിച്ച് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, താങ്കൾ പഠിച്ച് വളർന്ന ഒരു നഗരമാണ്. ഈ ഒരു സിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
0: തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. എന്ന് മാത്രമല്ല, എൻ്റെ ബാല്യകാലവും കൗമാരവും കോളേജ് എഡ്യൂക്കേഷൻ എല്ലാം ഇവിടെ തന്നെയായിരുന്നു. വളരെ ശാന്തമായിട്ടുള്ള, വൃത്തിയുള്ള, കുറച്ച് ലേറ്റ് ബാക്ക് ആണ്, എന്നാൽ അതേസമയം ഒരു പച്ചപ്പും ഹരിതാപയും ഒക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ആൻഡ് എഡ്യൂക്കേഷൻ നോളജ് ഇതിനൊക്കെ മൂല്യം കൽപ്പിക്കുന്ന ഒരു നാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഒരു ഗൃഹാതുരത്വമാണ്. ഇവിടുത്തെ വഴികൾ, ചെറിയ ഊട് വഴികളൊക്കെ കുറേ കാലം ബൈക്കിലൊക്കെ കറങ്ങി നടന്നതിൻ്റെയൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളും കൂടെ പഠിച്ച എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ഭയങ്കര ഒരു വാംത്തുള്ളൊരു സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം.
1: മാറി വെനീസ് സിവിൽ സർവൻസിലേക്ക് ഒരുപാട് ആളുകളെ സംഭവനായിട്ടുള്ളൊരു കോളേജാണ് ഒരു മാറി വെനീസിലൂടെ പഠനം, തുടർന്ന് ലോ കോളേജ്. നിയമം താങ്കളുടെ ഒരു ഓബ്വിയസ് ചോയ്സ് ആയിരുന്നു?
0: അതെ അതെ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഒന്ന് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിയമം വളരെ ഹെൽപ്ഫുൾ ആണ്, പ്രത്യേകിച്ച് 5-year കോഴ്സ്. കാരണം അതിനകത്ത് നമ്മൾ ബേസിക്സ് പലതും പഠിക്കും, എക്കണോമിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും പൊളിറ്റിക്സ് ആണെങ്കിലും എവറിഥിങ്. ഒരു സിവിൽ സർവന്റ് UPSC സിലബസിനകത്ത് വരുന്ന ബേസിക്സ് എല്ലാം, ജനറൽ സ്റ്റഡീസിനകത്ത് വരുന്നതെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 3-4 വർഷങ്ങളിൽ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഒരു UPSC ആസ്പിരന്റ് എന്നുള്ള നിലയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് എടുത്തതാണ്. കുറച്ച് ടാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഡിസിഷനുമായിരുന്നു. അതുകൂടാതെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിയമം തെറ്റില്ലാതെ വൃത്തിക്ക് ചെയ്യുന്നതാണ്. ഭരണത്തിനകത്തും വളരെയധികം ഹെൽപ്ഫുള്ളാണ് നിയമം. പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു ശരി ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം, ഇത് പലപ്പോഴും നിയമം പഠിച്ചതുകൊണ്ട് സഹായകരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലീഗൽ നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഒരളവ് വരെയെങ്കിലും നിയമം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അതൊരു ലീഗൽ ലിറ്ററസി എന്നതിനെക്കാട്ടിലും നിയമത്തിൻ്റെ ഒരു ജൂറിസ്പ്രുഡൻസിൻ്റെ ഒരു ആത്മാവുണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ളൊരു അവസ്ഥയിലോട്ട് സാധാരണക്കാർക്ക് കൂടെ അവസരം ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
1: നമ്മൾ ഈ നിയമവ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് ഡിലേ എന്ന് പറയുന്നത്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലും വൈകുന്ന ഫയലുകൾ, വൈകുന്ന തീരുമാനങ്ങൾ, അതിനെ കുറിച്ച്.
0: ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ശരിക്കും ഇത് ഉടച്ചു പാർക്കേണ്ട സമയം അതിക്രമിച്ചു. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ ന്യായം കിട്ടും എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യം വന്നാലും സത്യത്തിൽ കൂടുതൽ പേര് കേസ് കൊടുക്കും.
1: മടിക്കുന്നത് ഈ ഒരു താമസത്തിന്.
0: പിന്നെ എത്ര പേര് കേസ് കൊടുക്കാൻ മടിക്കുന്നു എന്നറിയോ? അപ്പൊ അത് കാരണം ഇവരെന്ത് ചെയ്യും? മറ്റു മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങൾ വരെ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യുക, കയ്യൂക്ക് ഉപയോഗിക്കുക, അങ്ങനെ പലതും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വെറും ഈ നിയമം, നീതി ഇതൊക്കെ കിട്ടുന്നത് കോടതിയിൽ മാത്രമാണെന്ന് വരുന്നതും തെറ്റാണ്. ഒരു സർക്കാർ ഓഫീസിലോ, ഒരു താലൂക്ക് ഓഫീസിലോ, ഒരു വില്ലേജ് ഓഫീസിലോ, ഒരു കൃഷി ഓഫീസിലോ എവിടെ ചെന്നാലും നിങ്ങൾക്ക് നീതിയും ന്യായവും കിട്ടണം. യു ഷുഡ് ബി ട്രീറ്റഡ് ഫെയർലി. അല്ലാതെ അവിടെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക, എന്നിട്ട് വേണമെങ്കിൽ എന്നാ താമ പോയി കേസ് കൊടുത്തോ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അത് വരാനുള്ള ഒരു കാരണവും ഇതാണ്. കാരണം കോടതികളിൽ കാലതാമസം ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. ഇപ്പൊ എത്ര പേർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും? ഇന്നത്തെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു നിയമം നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി കോടതിയിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചെലവുണ്ട്. ഇപ്പൊ ഒരു ചെറുകിട കച്ചവടക്കാരനുണ്ടെന്ന് വിചാരിച്ചോ, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റൊരു വ്യക്തിയുമായിട്ട് ബിസിനസ്സിൽ തർക്കം വന്നു, ആ തർക്കത്തിന്റെ ആകെ തുക ഒരുപക്ഷെ 1 ലക്ഷമോ 2 ലക്ഷമോ രൂപയുടെ ആയിരിക്കാം. അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊരു വക്കീലിനെയൊക്കെ വെച്ച് കോടതിയിൽ സമയവും പണവും എല്ലാം മുടക്കിയതിനു ശേഷം അയാൾക്ക് നീതി കിട്ടുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അതിന് ചെലവാകുന്നത് 1-2 ലക്ഷമായിരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ കോടതി പോകണ്ടെന്ന് വെക്കില്ലേ? ഇതാണ് നടക്കുന്നത്. കോടതി വ്യവഹാരം കുറച്ചുകൂടെ സിമ്പിളാക്കുകയും കുറച്ചുകൂടെ, വിദേശ രാജ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമ്മളിത് നടക്കാത്ത എന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിസ്റ്റം കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. കോടതി നടപടിക്രമങ്ങൾ കുറച്ചുകൂടെ വേഗത്തിലാക്കാം. ഉദാഹരണത്തിന്, 50s പാസാക്കിയ ഒരു നിയമമുണ്ട്, ചെറിയ തർക്കങ്ങൾ, മോണിറ്ററി വാല്യൂ വളരെ കുറച്ചുള്ള തർക്കങ്ങൾക്ക് സമ്മറിയായിട്ട് കേസ് തീർക്കാനുള്ള ഒരു നിയമമാണ്. ആ നിയമം ഞാൻ വായിച്ചു നോക്കായിരുന്നു. അതിനകത്ത് മോണിറ്ററി ലിമിറ്റ് വെച്ചിരിക്കുന്നത് 5000 അങ്ങനെ എന്തോ ആണ്, അതോ 2000 ചെറിയൊരു തുകയാണ് വെച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അത് വലിയ തുകയാണ്. അത്രയും തുകയ്ക്ക് താഴെയുള്ള തർക്കങ്ങൾ വളരെ പെട്ടെന്ന് കോടതിക്ക് തീർപ്പാക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള 1-2 sitting തന്നെ തീരും. യഥാർത്ഥത്തിൽ ആ നിയമത്തിൽ മാത്രം ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നാൽ ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ വരെയുള്ള കേസുകൾക്ക് സമ്മറിയായിട്ട് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ മിക്കതും ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നതായിരിക്കും. നമ്മൾ ആ ഒരു അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുന്നില്ല.

0: താങ്കളുടെ പുതിയ പുസ്തകം. സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ നിയമങ്ങളിൽ ഒരുപക്ഷെ സാധാരണക്കാരന് ഏറ്റവും കരുത്തു കൊടുത്തൊരു നിയമമാണ് വിവരാവകാശ നിയമം. പക്ഷെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അതിന്റെ ചിറകരിയപ്പെടുന്നു എന്നൊരു വാദം ഒരു വശത്ത് വരുന്നുണ്ട്. അതിന് മറുപടി നൽകുന്ന രീതികളൊക്കെ തന്നെ ഈ നിയമവ്യവസ്ഥയിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇനി ഇതുമായിട്ട് പോണ്ട എന്നുള്ള തരത്തിലേക്ക് അതിന്റെ ഒരു ഉള്ളുകളികൾ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലേക്ക് താങ്കളെ നയിച്ച ഘടകങ്ങൾ.
1: വിവരാവകാശ നിയമം ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു നിയമമാണ് സ്വതന്ത്ര ഇന്ത്യയില്. കാരണം പൗരന്മാർക്ക് ഇൻഫർമേഷൻ കിട്ടാനും, അതിനു മുമ്പ് വരെ എങ്ങനെയായിരുന്നു, ഒരു MLA MPയോ പാർലമെന്റിലോ അസംബ്ലിയിലോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ രഹസ്യത്തിന്റെ കലവറയ്ക്കകത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിവരം പുറത്തു വരുന്നത്. ഒരു MLA MPയോ ചോദിക്കുന്നത് പോലെ തന്നെ ഒരു സാധാരണ പൗരനും ചോദ്യം ചോദിക്കാൻ അവകാശം കൊടുക്കുന്നതാണ് ഈ നിയമം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട, സർക്കാർ എന്ന് പറയുന്നത് ഒരു കൊള്ളസംഘമൊന്നുമല്ല. അതീവ രഹസ്യമായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ഉണ്ട്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, ആണവ രഹസ്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടതുണ്ട്. അതല്ലാതെ സംസ്ഥാന തലത്തിലുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ രഹസ്യങ്ങൾ വട്ടപൂജയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് സംവേദിച്ച് അവരുടെ ഇൻപുട്ടോട് എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഈ ഒരു കൾച്ചർ, രഹസ്യത്തിന്റെ കൾച്ചർ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിന്നും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള നിയമങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ പരമാവധി ട്രാൻസ്പെറൻസിയാണ്, ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, കൺസൾട്ട് ചെയ്ത് ചെയ്യുക, ആ ഒരു ലെവലിലേക്കാണ് ജനാധിപത്യത്തിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ അന്ന് സ്ഥാപിച്ച സ്ട്രക്ചറുകളാണ് ബഹുഭൂരിപക്ഷവും സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടരുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഒരു പരിഷ്കരിച്ച രൂപത്തിലേക്കാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകളൊക്കെ നടന്ന് ഭരണഘടന പോലും വരുന്നത്. അതിൽ കുറേ സെക്ഷൻസും പലതും സിമിലറുമാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് വായിച്ചാൽ അറിയാം, പെട്ടെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം 1950 വരുന്നത്. അതിൽ പറയുന്നത് മുഴുവനും വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഒരു പൗരന്റെ അവകാശങ്ങളെ കുറിച്ചാണെങ്കിലും എല്ലാം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു തലത്തിലേക്ക് ഉയർന്നു ഇന്ത്യയിലെ ഭരണ സംവിധാനം. പക്ഷെ ആ ഭരണഘടന മേലെ ആ ഒരു വലിയ ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ താഴെയുള്ളതൊന്നും പരിഷ്കരിക്കാൻ പിന്നീട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പൊതുവെ എല്ലാവരുടെ മനസ്സിലുള്ള ആ ഒരു അടിമത്തം, സിസ്റ്റത്തിനോടുള്ള ഭയം, ഭീതി, അതിന്നും തുടരുകയാണ്. പോലീസിനെ കാണുമ്പോൾ ഭയക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. വിദേശത്താണെങ്കിൽ ഇത് നടക്കുമോ? അവിടെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന ആളല്ല, നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവരവിടെ ബഹുമാനത്തോടെ വേണം സംസാരിക്കാനും. ഇതാരും ആരെയും നിയന്ത്രിക്കാൻ വേണ്ടി ഉള്ളൊരു സിസ്റ്റം അല്ല ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ ഭരണഘടനയുടെ ആ ഒരു വളരെ ലോഫ്റ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയില്ല, അതിനനുസരിച്ച് ജീവിക്കാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് താഴത്തെ സിസ്റ്റംസ് ആണ് വെക്കുക, അല്ലാതെ താഴത്തെ സിസ്റ്റം അനുസരിച്ച് ഭരണഘടനയിലെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റില്ല. ഇത് ഫണ്ടമെന്റലി പലരുടെയും തലയിലോട്ടങ്ങ് ഇപ്പോഴും കയറുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ വിവരാവകാശം എന്ന് പറഞ്ഞൊരു നിയമം വന്നപ്പോൾ പെട്ടെന്നൊരു വെളിച്ചം കിട്ടിയ എല്ലാവർക്കും.
0: ഇപ്പൊ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ ഒരു ഹ്യൂമൻ സെൻട്രിക്കാണ് താങ്കൾ കോഴിക്കോട് നടപ്പിലാക്കിയ വളരെ ക്രിയേറ്റീവായ അതിന് പലതും ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് എന്നൊക്കെ പറയാവുന്ന തരത്തില്. ഇപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു ഔട്ട് ഓഫ് ബോക്സ് തോട്ടാണ്, ഒരു ക്രിയേറ്റീവ് ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടാണ് താങ്കൾ പൊതുവെ അറിയപ്പെടുന്നത്. താങ്കളുടെ ക്രിയേറ്റീവ് സൈഡ് ഇത്തരം തോട്ടുകൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
1: ഇതൊന്നും വലിയ ക്രിയേറ്റീവ് ആണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് നാച്ചുറൽ, ഇങ്ങനെയാണ് വേണ്ടത്. പ്രയോറിറ്റൈസേഷന്റെ കാര്യത്തിൽ വേണമെങ്കിൽ എനിക്ക് പ്രാധാന്യം തോന്നുന്നത് എപ്പോഴും സ്വാതന്ത്ര്യവും ജനങ്ങളുടെ അവകാശങ്ങളും, അല്ലെങ്കിൽ ആ ഫ്രീഡം, ബേസിക്കലി ഫ്രീഡം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഏറ്റവും പ്രധാനം എന്ന് പറയാം. ഫണ്ടമെന്റൽ റൈറ്റ്സിന് ശേഷമേ ബാക്കി എന്തും പറ്റുള്ളൂ. ഭരണഘടനയിൽ അങ്ങനെയാണ്. പക്ഷെ ഒന്ന് ചുറ്റും നോക്കൂ, നമ്മളെ നാട്ടിൽ ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരവൊക്കെ ഇറക്കിയിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ സംസാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കാമെന്ന് ചിലർ ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സഞ്ചരിക്കാനുള്ള അവകാശം. ഒരു പൗരൻ സത്യത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ പുറത്ത് എന്തെങ്കിലും നിങ്ങളുടെ അവകാശത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു ഉത്തരവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അണ്ടർ വാട്ട് ആക്ട്, അല്ലെങ്കിൽ ഏത് അതോറിറ്റിയിലാണ് നിങ്ങളത് ചെയ്യുന്നത് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ധൈര്യം സാധാരണ പൗരനും വേണം. ഭരണഘടന അങ്ങനെയാണ്, അതിന്റെ കീഴിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എനാക്ട്മെന്റ് വേണം, എനാക്ട്മെന്റിന്റെ കീഴിൽ റൂൾസ് വേണം, റൂൾസിന്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് അധികാരിക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആണ് നമ്മളെ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്ന ഒരു ഫണ്ടമെന്റൽ തിങ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആവാം. ക്രിയേറ്റിവിറ്റിയുടെ ഡെഫിനേഷൻ തന്നെ എന്താണെന്ന് അറിയാം, നമ്മൾ ഒരു പെരിമീറ്ററിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പരിമിതമായ ഒരു സാഹചര്യത്തിൽ അവിടെ ഏറ്റവും നല്ല സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ യു ഹാവ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത വേറെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ

0: ണ്ടോന്ന് അത് കണ്ടുപിടിക്കുന്നതിൽ ഒരു രസം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് അതാണ്. ഇപ്പോൾ എല്ലാ സർക്കാർ ഫയലും സത്യത്തിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് രസകരമായിട്ടുള്ള നമ്മൾ വളഞ്ഞൊന്നും മൂക്ക് പിടിക്കാതെ നേരെ ചൊവ്വയെ കാണാൻ ഇത്രയും നേരം അവിടെ ഉണ്ടായിട്ടും ഒരു പക്ഷേ ആൾക്കാർ കാണാതിരുന്ന ഒരു പരിഹാരം അത് കണ്ടെത്തുമ്പോൾ നമുക്കൊരു ആഹാ ഫീലാണ്. ആ കൊള്ളാലോ. ദാറ്റ് ഗിവ്സ് യു ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനും കിട്ടും, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷനും കിട്ടും. പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് പോവാണല്ലോ വേണ്ടത്. അല്ലാതെ ഫയൽ ഉന്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ രസമൊന്നുമില്ല.
1: ഈ ഫയലുകളിലുള്ള കമന്റുകൾ പല കാര്യങ്ങളിലും അഭിപ്രായം രേഖപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ഫയലുകളെ കുറിച്ച് ഒരു പരാതി പൊതുവെ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് എഴുതുന്ന ഒരു അഭിപ്രായം നാളെ തനിക്ക് നേരെ വരുമോ വരില്ലയോ, അല്ലെങ്കിൽ ഇതിന് ഞാൻ അധികമായി കുറച്ച് പഠനം വേണ്ടി വരുമോ, ഇതിലേത് പ്രോസസ്സാണ് ശരിക്കും ഫയലുകൾ ഉണ്ട് എന്നുള്ളതിനപ്പുറത്തോട്ട് സ്വാഭാവികമായി ഗ്ലൈഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതിനെ തടസ്സപ്പെടുത്തുന്നത്?
0: ഒരു ഫയൽ വായിച്ചത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു എഫേർട്ട് ഇടണമല്ലോ. ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാതൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. രണ്ട്, അത് എഴുതാനുള്ള രേഖപ്പെടുത്താനുള്ള ധൈര്യവും വേണം. മിക്കപ്പോഴും പല ഫയലുകൾക്കും ഒരു ലെഗസി ഉണ്ടാവും. അത് എഴുതി വന്നതിൻ്റെ ഒരു ചരിത്രവും അതിനകത്ത് മുൻ ഉദ്യോഗസ്ഥരാവാം അല്ലെങ്കിൽ ഭരണാധികാരികളാവാം ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പലതും ആ ഫയലിൽ കാണും. നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ചിലപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടാവാം. നമ്മൾ എഴുതാൻ പോകുന്ന അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അത് എഴുതാൻ നേരം ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ആ ഗട്ട്സ് കാണിക്കാൻ ചിലപ്പോൾ പലരും ഭയപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 3-9 to 3-11 വരെയുള്ള ഭാഗങ്ങളിലും ഓൾ ഇന്ത്യ സർവീസിനെ പറ്റി പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം എഴുതാൻ വേണ്ടിയാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നതും. പണ്ട് സർദാർ പട്ടേൽ പറഞ്ഞിട്ടുണ്ട്, ഏത് കാലത്താണോ ഒരു സിവിൽ സർവെന്റിന് ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കാതെ വരുന്നത് അന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജനാധിപത്യം അപകടത്തിലാണെന്ന്. സർദാർ പട്ടേലിനെ പോലുള്ള അത്രയും വിഷണറി ആയിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെ ഗൗരവം അറിയാമായിരുന്നു. കാരണം ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം എഴുതാൻ ഒരു സിവിൽ സർവെന്റിന് സാധിച്ചില്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഏത് വ്യക്തിക്ക് വേണമെങ്കിൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഭരണം നടക്കുന്നത് ഫയലിലാണ്. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ്യങ്ങൾ കറക്റ്റായിട്ട് അതിൽ എഴുതണം. അത് മേലുദ്യോഗസ്ഥർക്കോ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോ ആർക്ക് വേണമെങ്കിലും അത് തിരുത്താം. അല്ലാതെ ഞാൻ എന്ത് എഴുതണം എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല.
1: നമുക്ക് എന്ത് എഴുതാവുന്നൊരു സ്പേസ് ആയിട്ട് മാറിയ മറ്റൊരിടമാണ് സോഷ്യൽ മീഡിയ. കൂടുതൽ ജനാധിപത്യപരമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു, ഒരു സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ജേർണലിസം ഉണ്ടാകുന്നു. ആ ഒരു സ്പേസ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുതല മുറിച്ചുള്ളൊരു വാള് പോലെയാണല്ലോ. ഒരു വശത്ത് നമുക്ക് ശരിയായ ഫീഡ്ബാക്ക് വരുന്നു, മറുവശത്ത് ഇതൊരു സമ്മർദ്ദ ശക്തിയാകാനുള്ള ഒരു സാധ്യത. ഇതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് താങ്കൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സത്യത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സ്പേസാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ മീഡിയ, ലെഗസി മീഡിയ ഉണ്ടല്ലോ, അതിന് നിയന്ത്രണമുണ്ട്, എഡിറ്റർമാരുണ്ട്, അതായത് ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ട്. അവർ നിന്നിട്ട് നിയന്ത്രിക്കും എന്ത് മാധ്യമത്തിൽ വരണം എന്ത് വരണ്ട എന്ന്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് സ്പേസ് കിട്ടി. സാധാരണക്കാരൻ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ പത്രം സർക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തെന്നിരിക്കും. ഒപ്പീനിയൻ ചിലപ്പോൾ മാറ്റിമറിച്ചെന്നിരിക്കും. സോഷ്യൽ മീഡിയ എല്ലാം തികഞ്ഞൊന്നുമില്ല, ഇറ്റ്സ് ലൈക്ക് എനി അതർ മീഡിയ. അപ്പൊ അതിനകത്ത് തെറിവിളി ഉണ്ടാവും, അതിനകത്ത് ഇതുണ്ടാവും. കാരണം ഇതുവരെ ഒരു എഡിറ്റിംഗ് ഇല്ലാത്തൊരു സ്ഥലം ഇല്ലായിരുന്നല്ലോ. പക്ഷേ എഡിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിരുന്ന പഴയ മാധ്യമങ്ങളെല്ലാം തികഞ്ഞാണോ? അല്ല. അന്നും ഈ പറഞ്ഞ പോലെ വ്യാജ വാർത്തകൾ ഉണ്ടായിരുന്നു, മഞ്ഞപ്പത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എല്ലാം തികഞ്ഞ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് സോഷ്യൽ മീഡിയ നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണത്. അപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെയും കാണും. വ്യക്തി എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അതൊരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നതും. പറയേണ്ട കാര്യങ്ങൾ ഒരാളെയും ആശ്രയിക്കാതെ നമുക്ക് നേരിട്ട് ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു വേദി, അതുപോലെ ജനങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരവും അവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി എംപവറിംഗ് ആക്ച്വലി. കാരണം ഭയപ്പാടില്ലാതെ ഇൻഫർമേഷൻ തരാൻ സാധിക്കും.
1: നമ്മൾ വീണ്ടും താങ്കളുടെ ഒരു പാഷൻ ആയിട്ടുള്ള സിനിമയിലേക്ക് വരികയാണെങ്കിൽ, സമൂഹത്തിന്റെ ഒരു പരിചയമാണ്, നമ്മുടെ സമൂഹത്തിലുള്ള പല മാറ്റങ്ങൾ നമ്മൾ ഇത് മാറിയിട്ടുണ്ടെന്നത് പോലും ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സിനിമാ ശ്രേണി കാണുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു. സിനിമയോടുള്ള ഒരു ഇഷ്ടം എങ്ങനെയാണ് തുടങ്ങും?
0: സിനിമ വളരെയധികം താല്പര്യമുള്ളൊരു മേഖലയാണ്. ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ സിനിമ മേഖലയിലുണ്ട്. സിനിമ സാധാരണക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ്. മറ്റേത് മാധ്യമത്തെക്കാട്ടിലും ഇതിനൊരു പവറും ഉണ്ട്. കാരണം അതിനകത്ത് വിഷ്വൽ ആംഗിളുണ്ട്, അതിനകത്തൊരു ഓഡിയോ ആംഗിൾ വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു ഇന്റലക്ച്വലി നമ്മൾ 2-3 മണിക്കൂർ പിടിച്ച് നിർത്തുകയാണ്. അപ്പം ഒരു വ്യക്തി അത്രയും സമയം അവൻ്റെ മനസ്സ്, അവൻ്റെ കണ്ണ്, അവൻ്റെ ചെവി എല്ലാം അവൻ അതിലേക്ക് അങ്ങ് അർപ്പിച്ചിട്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ കൊണ്ടുവരുന്ന ആശയങ്ങൾ, അത് പറയുന്ന രീതി, ഒരു മാസ് സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്. എൻ്റെ UPSC ഓപ്ഷണൽ സബ്ജക്ട് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ

0: അതുകൊണ്ട് തന്നെ ഇതിലെ ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയാണ്.
1: നിർമ്മിത ബുദ്ധി പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അടുത്തിടെ കൂടെ ചർച്ചാ വിഷയമായതാണ്. നീതിന്യായ വ്യവസ്ഥയിലും ഒപ്പം ഈ ഭരണ നിർവഹണ വ്യവസ്ഥയിലും AI ഇടപെടൽ പ്രൊഡക്റ്റീവായ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നാണ് താങ്കളുടെ ഒരു
0: AI എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആണ്. അനവധി ടൂൾസ് പരീക്ഷിച്ച് നോക്കാറുണ്ട്. എഴുത്തും ഇത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും ChatGPT-യും ക്ലോഡും അത് ഇതൊക്കെ പറഞ്ഞാൽ മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, പാടാനും അറിയില്ല, ഇൻസ്ട്രുമെന്റ്സും അറിയില്ല, പക്ഷേ ഞാൻ ഇന്ന് മ്യൂസിക് ഡയറക്റ്റ് ചെയ്യും, നല്ല വരികൾ എഴുതിയിട്ട് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ഏത് പിച്ചിൽ ഏത് ശബ്ദത്തിൽ ഏത് ഇതൊക്കെ ചെയ്യാം, ഇന്നത് ഇറ്റ് ഈസ് പോസിബിൾ. അതുപോലെ വീഡിയോസ്, ഇപ്പം ചില ടൂൾസ് ഉണ്ട്, ഹൈജൻ പോലുള്ള അത്തരം ടൂൾസ് ഉപയോഗിച്ച് വീഡിയോ എങ്ങനെ നിർമ്മിക്കാം. ലക്ഷങ്ങൾ മുടക്കിയിട്ട് മാത്രം പണ്ട് ചെയ്യാൻ പറ്റുമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് മൊബൈൽ ഫോണിനകത്ത് തന്നെ ഇട്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ എന്റർടൈൻമെന്റ് സൈഡിൽ ഒരു വശത്ത് നടക്കുക, അതേസമയം ഭരണ നിർവഹണത്തിന് ഇന്നും വളരെ സ്ലോ ആയിട്ടാണത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ ലോകത്ത് ഇത് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാം റിട്ടേൺ ആണ് അല്ലേ. ഒന്നുകിൽ ഒരു ആക്ട് കാണും, റൂള് കാണും, അതിൻ്റെ കീഴിൽ ചട്ടങ്ങൾ മാത്രമല്ല സർക്കുലറുകൾ, പ്രീസിഡൻസ്, മുമ്പ് നടന്ന കാര്യങ്ങൾ ഇതെല്ലാം രേഖപ്പെടുത്തും. നമ്മൾ എഴുതിയിട്ട് രേഖപ്പെടുത്തുന്നതാണ്. ഒരു സാധനം എഴുതാൻ സാധിക്കുമെങ്കിൽ നമുക്കത് AI പഠിപ്പിക്കാനും പറ്റുമല്ലോ. ഇപ്പോൾ ഗവൺമെന്റ് ഡാറ്റ മുഴുവനും രഹസ്യമല്ലാത്തതാണ്. ഇത് മുഴുവനും ഒരു വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറിയെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റൂൾസ് മുഴുവൻ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി ഫയൽ നോക്കിയിട്ട് വേണം നമുക്കൊക്കെ തരാൻ. ഇതിൽ ബയസ് ഉണ്ടാവില്ല, ഇതിൽ അഴിമതി ഉണ്ടാവില്ല, സാധ്യതകൾ അനവധിയാണ്. ഈ പറഞ്ഞുകൊണ്ട് ഒരു വെർച്വൽ ഏജന്റിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏജന്റിന്റെ അഡ്വൈസ് എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ വ്യതിചലിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ മൈൻഡ് ഓഫ് കോഴ്സ് അപ്ലൈ ആണ്, അപ്ലൈ ചെയ്യാൻ നേരം ഈ പറഞ്ഞ എല്ലാം കറക്റ്റ് ആണ്, ഇതല്ലാതെ വേറെന്തെങ്കിലും നമുക്ക് ഒരു ഹ്യൂമൻ ആംഗിളിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ മാറ്റാനുണ്ടോ വെരിഫൈ ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു അസിസ്റ്റന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം AI ഉപയോഗിക്കാൻ. പോസിബിലിറ്റി AI ഉപയോഗിച്ചിട്ടുള്ളത് അനന്തമാണ്. അത് ഭയപ്പെട്ട് മാറി നിൽക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത്, വി ഹാവ് ടു യൂസ് ഇറ്റ്. AI പോലുള്ള ഇത്രയും പവർഫുൾ ടൂള് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? സീറ്റ് ബെൽറ്റ് ഇട്ടൊന്നും പിടിക്കാൻ വേണ്ടിയും ട്രാഫിക് വയലേഷൻ പിടിക്കാൻ വേണ്ടിയും, അതായത് ജനങ്ങളെ വീണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതേസമയം AI ടൂൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ടൂൾ വന്നിട്ടുണ്ടോ ജനങ്ങൾക്കൊരു സഹായം ചെയ്തു തരാൻ വേണ്ടി, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി? ഇതെല്ലാം പോസിബിളാണ്, പക്ഷെ അതും നമ്മൾ ചെയ്യുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ബ്യൂറോക്രസിയുടെ കാഴ്ചപ്പാടും അപ്രോച്ചും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.
1: നമ്മൾ വീണ്ടും ഈ കോഴിക്കോടൻ കാലഘട്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാ പേരുകൾ പോലെയാണ് താങ്കളുടെ പദ്ധതികളുടെ പേരുകളൊക്കെ തന്നെ. ഈ സുന്ദരമായ പേരുകളിലേക്ക് എത്തിച്ചേർന്ന് എങ്ങനെയാണ്?
0: കോഴിക്കോട് ചെയ്തിരുന്ന എല്ലാ പ്രോജക്ട്സും കമ്മ്യൂണിറ്റി പ്രോജക്ട്സ് ആയിരുന്നു, അതായത് കൂട്ടായ്മയിൽ ചെയ്ത പ്രോജക്ട്സ് ആണ്. അപ്പോൾ കൂട്ടായ്മയ്ക്ക് ഒരു ഓളം വേണമല്ലോ, അതിന് ഈ ABCD ടൈപ്പ് പേരിട്ടിട്ട് കാര്യമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ടൂളാണ്, പെട്ടെന്ന് കണക്ട് ആവും. നമ്മളിപ്പോൾ ഒരു മീം അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറൊക്കെ വാട്സാപ്പിൽ ഇടുമ്പോഴും ഒരു ഒറ്റ ഒരു സീൻ, ആ സീനിലെ ഒരാളുടെ മുഖം കാണുമ്പോൾ നമ്മൾ അതോടൊപ്പം ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മൊത്തം അങ്ങ് വരികയാണ് അല്ലേ. എത്ര സുന്ദരമായ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഒരു സ്റ്റോറി മൊത്തം അതിനകത്ത് വരിക, ഇമേജറി അതിൻ്റെ ഒപ്പം വരും. ഇതൊരു കൈൻഡ് ഓഫ് ബ്രാൻഡിങ് ഓഫ് എ പ്രോജക്റ്റാണ്. നമ്മളൊരു പ്രോജക്റ്റ് റോൾ ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ജനങ്ങളുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് ഫൺ. എനിക്ക് ഇത്തരം ഡിസൈനിങ്ങും ബ്രാൻഡിങ്ങും എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. അതൊരു ക്രിയേറ്റീവ് ആണല്ലോ, അങ്ങനെ അത് സംഭവിച്ചേ ഉള്ളൂ.
1: ഇപ്പോൾ നമ്മൾ പൊതുവെ ഒരു സിസ്റ്റം ഉണ്ട്, അത് നമ്മളെ ചിലപ്പോൾ ഞെരുക്കാറുണ്ട് ഒരു ഉദ്യോഗസ്ഥന്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുമ്പോൾ മൊത്ത സിസ്റ്റം ഇത് ചേഞ്ച് പറ്റത്തില്ല, നമുക്ക് ഇതിനെ റെസിസ്റ്റ് ചെയ്യാം, കൂട്ടായി മാറ്റത്തെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഇയാളൊരു മനുഷ്യനാണല്ലോ, അയാളൊരു മെന്റൽ ഹെൽത്തിനെ കുറിച്ചുകൂടി.
0: തീർച്ചയായിട്ടും, ആക്ച്വലി മെന്റൽ ഹെൽത്ത് ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ സിസ്റ്റത്തിനകത്ത് ഞെരുങ്ങുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവർ അങ്ങനെ കുറേ പേരുണ്ട്. ഒന്ന് നോക്കൂ, നമ്മൾ കേരള പോലീസിൽ എത്രമാത്രം ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ കണക്ക് ഞാൻ പരിശോധിക്കുകയായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയധികം പേര് ആത്മഹത്യ ചെയ്തിട്ടും നമ്മളതൊരു വിഷയമായിട്ടോ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമായിട്ടോ കാണുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ ഇതൊക്കെ ഏറ്റുവാങ്ങി അവസാനം ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഇവർ കടുത്ത തീരുമാനങ്ങൾ വരെ എടുത്തു പോകുന്നുണ്ട്. വർക്ക് പ്ലേസിലുള്ള ഹരാസ്മെൻറ്റും ഒരു വലിയ ഇഷ്യൂ ആണ്. മെന്റൽ ഹെൽത്ത് ഈ വിക്റ്റിമായിട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊരു മാനസിക പ്രശ്നമാണ്. അത് അവരെ പലരും ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പ് ഹാജരാക്കിയാൽ ഇത് പുറത്തു വരുള്ളൂ. ഇതൊരു കുറ്റമായിട്ടോ ദോഷമായിട്ടോ അല്ല പറയുന്നത്, അവരും ചികിത്സ അർഹിക്കുന്നുണ്ട്. പവറിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അധികാരം നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് സാർ എങ്ങനെയുണ്ട്, കാല് ശരിയായോ അല്ലെങ്കിൽ മുറിവ് ഭേദമായോ എന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ ചോദിക്കും. പക്ഷേ അധികാരത്തിലിരിക്കുന്നവരും അവരുടെ അടുത്ത് ആരും അപ്രോച്ച് ചെയ്തിട്ട് താങ്കൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്,

0: ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പറയുന്നത് പോലും ഇഷ്ടപ്പെടില്ല. അധികാര ശ്രേണിയിലിരിക്കുന്നവരുടെ മെന്റൽ ഹെൽത്ത് കീഴുദ്യോഗസ്ഥർക്ക് മാത്രമല്ല, അവരുടെ വീട്ടിൽ മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെന്റൽ ഹെൽത്തും. ഇത് ഒരു തെറ്റോ കുറ്റമോ ദോഷമോ ആയിട്ടല്ല, ഇത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ കാണണം. ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവനെയാണ് അവർ കൂടുതലും ശിക്ഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ചികിത്സിക്കാതിരിക്കും തോറും അവരവർക്കാണ്, അല്ലെങ്കിൽ അവരുടെ സ്നേഹിക്കുന്ന ചുറ്റുമുള്ളവർക്കൊക്കെയാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസ് പലരിടത്തും സംജാതമാവുന്നത് ഇതുകൊണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്ത് കമ്പനികളിലൊക്കെ ഇതിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാണുകയും എച്ച് ആർ ഇടപെടലുകളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് സിസ്റ്റത്തിനകത്ത് ഈ പവറിന്റെ ഒരു ഫാക്ടർ വരുന്നത് കാരണം ആ ഇന്റർവെൻഷൻ ഇപ്പോഴും സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള പീരിയോഡിക് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് എന്തുകൊണ്ട് മെഡിക്കൽ ബോർഡ് വെച്ച് അസസ് ചെയ്തുകൂടാം. അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാനും ഗൈഡൻസ് കൊടുക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെയുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം.
1: ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പദ്ധതികളുടെ ഒരു ഔട്ട്കം പലപ്പോഴും ക്രിയേറ്റീവായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, പലരും റിസ്ക് എടുക്കുന്നു, ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്, പുതിയ പദ്ധതികൾ വരുന്നു. അപ്പൊ സധൈര്യം ഇതുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് സിവിൽ സർവീസിലേക്ക് വരുന്ന ആളുകളും സർവീസിലുള്ളവരും ഒക്കെ എന്തുകൊണ്ടാണ് സ്വയം നവീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക്
0: പലപ്പോഴും ശ്രദ്ധിച്ചു കാണാം, നമ്മൾ ഇത്ര കോടിയുടെ വികസനം നടപ്പിലാക്കി എന്നാണ് പറയാ, അതിൽ നിന്ന് എന്ത് ഔട്ട്കം ആണ് ഉണ്ടായത് എന്ന് ആരും ചോദിക്കില്ല. പൈസ ചെലവാക്കുന്നത് വലിയ മിടുക്കൊന്നുമില്ല. ഞാനൊരു ഇത്ര കോടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ അത്ര കോടി ചെലവാക്കേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ചോദ്യം. അതേ റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേറെയും 100 മാർഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ആശുപത്രികൾ പലപ്പോഴും കോടിക്കണക്കിന് രൂപ ചെലവാക്കി എന്ന് പറയാം. നമ്മളൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ വലിയ ആശുപത്രികളുടെയൊക്കെ പുറത്തൊരു വലിയ ഗേറ്റ് ഉണ്ടാവും, വലിയ മതിലുകൾ, കുറെ കെട്ടിടങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുക. ആൻഡ് വി തിങ്ക് ദാറ്റ് ഇത് വികസനമാണെന്ന്. ഔട്ട്കം അതല്ല. ഔട്ട്കം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചികിത്സ കിട്ടുന്നുണ്ടോ, പെട്ടെന്ന് കിട്ടുന്നുണ്ടോ, രോഗി രക്ഷപ്പെടുന്നുണ്ടോ, ഇതൊക്കെയാണ് ഔട്ട്കം എന്ന്. ഔട്ട്കമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് നോക്കേണ്ടി വരും? അവിടെ ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. ആ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അന്തരീക്ഷം, സജ്ജീകരണങ്ങൾ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെയാണ് നോക്കുക. പൊതുവെ മലയാളികൾക്ക് ബിൽഡിംഗ് ആണ് വികസനം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ബിൽഡിംഗ് ആക്ച്വലി എത്രയോ ബിൽഡിങ്സ്, സ്വകാര്യ ബിൽഡിങ്ങുകളുണ്ട്. ഏത് ബിൽഡിംഗ് വേണമെങ്കിൽ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്തും ഇതെല്ലാം ചെയ്യാൻ പറ്റും. കെട്ടിടങ്ങൾ മാത്രം പണിതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പണം മുഴുവനും ഇതിനെ തികയുള്ളൂ. ടീച്ചിങ് ഉദാഹരണത്തിന്, കുറേ ബിൽഡിങ്സും അതൊക്കെ പണിത് കഴിഞ്ഞാലും ടീച്ചറുടെ ക്വാളിറ്റി അനുസരിച്ചല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നാവുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്വകാര്യ സ്കൂളുകൾ പലതും കാണാറുണ്ട്. ചിലപ്പോൾ വലിയ കെട്ടിടമൊന്നും ആയിരിക്കില്ല, അവരൊരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയിട്ടായിരിക്കും വളർന്ന് വലുതാവുന്നത്. അവർ വലുതാവുന്നത് എങ്ങനെയാണ്? അവിടെ കുട്ടികൾ പഠിച്ചാൽ രക്ഷപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവാണ്. പാരൻസിന് ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ്. നമ്മുടെ കസ്റ്റമർ ആരാണ്? പൊതുജനമാണ്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ കേരളത്തിൽ ഒരു കുട്ടി ജനിക്കാൻ നേരമാണ് അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ കരുതലെടുക്കുന്നത്. കുട്ടിയുടെ ജനനം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ റിസ്ക് എടുക്കില്ല. അമ്മയ്ക്കും കുട്ടിക്കും സേഫായിട്ടൊരു ഡെലിവറി നടക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തെ അവർ പോവുള്ളൂ. നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ 70% ഡെലിവറികളും നടക്കുന്ന സ്വകാര്യ മേഖലയിലാണ്. വേറെ വഴിയില്ലാത്ത ഒരു 30% പേരാണ് സർക്കാർ സംവിധാനത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? പബ്ലിക്കിന് കോൺഫിഡൻസ് ഇല്ല എന്നാണ്. ദാറ്റ് മീൻസ് ആ സിസ്റ്റത്തിനകത്തുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എന്ന് പറയുന്നില്ലേ, ഹാർഡ്വെയർ ആണ് ഈ കെട്ടിടങ്ങളെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് അതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള പണി. ചിലപ്പോൾ ഒരു ഡോക്ടറെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഡോക്ടർമാർ വരണം എന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ സൈഡാണ്. നല്ല ഡോക്ടർമാരെ എങ്ങനെ കിട്ടും? സാധാരണഗതിയിൽ കിട്ടുന്നില്ലെങ്കിൽ അവരെ എങ്ങനെ കോൺട്രാക്റ്റിൽ എങ്ങനെ കൊണ്ടുവരാം? ഇപ്പം നമ്മുടെ സംവിധാനത്തിനകത്ത് ഇന്ന ഒരു സ്പെഷ്യാലിറ്റിയുടെ ആളില്ലെങ്കിൽ പലയിടത്തും അനസ്തെറ്റിസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രം സർജറി ചെയ്യാൻ പറ്റില്ല. അനസ്തെറ്റിസ്റ്റ് ഇല്ലാതെ കാർഡിയോതൊറാസിക് സർജൻ അവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത പ്രൈവറ്റ് ആശുപത്രിയിലുള്ള ഒരു ഡോക്ടറെ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് കോൺട്രാക്റ്റിൽ കൊണ്ടുവരാം. മാത്രമല്ല അസറ്റ് എങ്ങനെ മാപ്പ് ചെയ്യാം? ഇപ്പോൾ ഇവിടെ നമ്മുടെ കൺമുന്നിൽ നല്ല ഒന്നാം തരം ഒരു ലാബ് ഉണ്ടെന്ന് വിചാരിക്കാം. പ്രൈവറ്റ് ലാബ് ആയിരിക്കാം, സ്കാനിങ് സെൻറ്ററും ഇതൊക്കെ ആയിരിക്കാം. ഇപ്പം നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്വകാര്യ സംഭവം അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുറ്റത്ത് തന്നെ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ 100 കോടി ചെലവാക്കിയിട്ട് സർക്കാർ വക ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ തുടങ്ങുകയും 10-ാം നാൾ അത് പൂട്ടിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ദർ ഇസ് നോ ഇൻസെന്റീവ്. ഇത് നടത്താൻ ഇൻസെന്റീവ് ഇല്ല. ഇവനിത് കേടാക്കിയിട്ടാൽ അപ്പുറത്ത് ബിസിനസ് നടക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളും നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം മാപ്പ് ചെയ്യും. എവിടെ എന്തുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കും. ഇല്ലാത്ത സ്ഥലത്താണ് ഇതൊക്കെ പണിയുക. അപ്പോൾ ഇവിടെ എനിക്ക് പ്രൈവറ്റ് മേഖലയിൽ 1-ാം തരം ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് അതിന്റെ സൗകര്യം കിട്ടിയാൽ പോരെ. അപ്പോൾ അവിടെ പാവപ്പെട്ടവർക്ക് സൗജന്യം കിട്ടാനുള്ള ഒരു അറേഞ്ച്മെന്റ്

0: അവരുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാശലാഭതാണ്. നമ്മൾ ഔട്ട്കം എപ്പോഴും ജനങ്ങളെ സെൻട്രിൽ കാണണം. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഔട്ട്കം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്ത വരാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം പലപ്പോഴും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുവന്നത് ഇടനിലക്കാരാണെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്കാനിങ് മെഷീൻ കച്ചവടം ചെയ്താൽ തന്നെ വലിയ ലാഭമാണ്. അത് പ്രവർത്തിക്കുകയോ ഇല്ലയോ, അത് ജനത്തിന് ഒരു സാധാരണക്കാരന് ഉപകാരപ്പെടുവോ, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അപ്പം ഞാൻ ഇടനില നിൽക്കുന്ന പലരും പല സിസ്റ്റംസും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ ഔട്ട്കമ്മിലേക്ക് വരാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം.
1: ഈ ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് താങ്കൾ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ, പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ തന്നെ തീർച്ചയായും മലയാളിയുടെ ഒരു പൊതുബോധത്തെ ഒന്ന് ഉടച്ചു വാർക്കുന്നതിന് പര്യാപ്തമാണ്. ഈ നേർമൊഴി പരിപാടിയിലൂടെ താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
0: താങ്ക് യു.

0: അത് ജനത്തിന് ഒരു സാധാരണക്കാരന് ഉപകാരപ്പെടുവോ അതവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അപ്പൊ ഞമ്മൻ ഇടനില നിൽക്കുന്ന പലരും പല സിസ്റ്റംസും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഔട്ട്കമ്മിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം.
1: ഈ ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് താങ്കൾ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ, പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ തന്നെ തീർച്ചയായും മലയാളിയുടെ ഒരു പൊതുബോധത്തെ ഒന്ന് ഉടച്ചു വാർക്കുന്നതിന് പര്യാപ്തമാണ്. ഈ നേർമൊഴി പരിപാടിയിലൂടെ താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
0: താങ്ക് യു സോ മച്ച്.
2: കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന എൻ പ്രശാന്തുമായി എം കെ ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നേർമൊഴി സമാപിക്കുന്നു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡന്റ്സ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് വഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിനു വേണ്ടി ശ്രേഷ്ഠ പദ്ധതി

0: പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. നൂതനാശയങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും ആഗോള ഹബായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. ലോകത്തിലെ തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ പകുതിയോളവും ഇപ്പോൾ ഇന്ത്യയുടെ UPI വഴിയാണ് നടക്കുന്നതെന്നും ഈ സേവനം ഇപ്പോൾ ഫ്രാൻസിലും ലഭ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ്, MLA മാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു.

0: 2021 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ ലഭിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തി. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ TV വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരം അല്ലാത്തതുമാണ് ED നീക്കത്തിനു പിന്നിൽ. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരാൾ കൂടി പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ നിന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആകെ 9 പേരിൽ 6 പേർ ആശുപത്രി വിട്ടു. നിലവിൽ ആകെ 3 പേർ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 31st ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പൈതൃകം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: The deal had not been easy to achieve. The signed agreement was later shared with Tehran and endorsed by President Pezeshkian. Ukraine struck a Moscow oil refinery overnight for the second time within a week, while additional targets were hit in Russia's Rostov region. Moscow Mayor Sergei Sobyanin confirmed the strike, saying several drones hit the Moscow oil refinery on the southeastern outskirts of the city. Russia's defense ministry said that 555 Ukrainian drones were intercepted and destroyed across the country. The Russian Transport Ministry said that flights from four Moscow airports were halted following the attack. Russia's state news agency said the attack on Moscow was one of the biggest this year. Meanwhile, in a social media post, Ukrainian President Volodymyr Zelensky described the attacks as a justified response to Russia's ongoing military actions. In sports news, India's Meenakshi Hooda advanced to the quarterfinals of the World Boxing Cup 2026 in Kuyang, China today. Meenakshi secured a convincing 5-0 victory over Poland's Natalia Kuczewska in the women's 51kg round of 16 bout. Four Indian boxers will be in quarterfinal tomorrow. In the women's 51kg category, Meenakshi will face Kazakhstan Alua Balkibekova, while Sani will take on Poland's Kinga Krowaka in the women's 65kg division. Prachi is set to meet Chinese Taipei's Jingyu Yang in the women's 57kg quarterfinals. In the men's competition, Nikhil will face Azerbaijan's Amin Mamadzadeh in the 55kg category. In hockey, India defeated Uruguay 3-2 in their third Pool A match of FIH Women's Nations Cup in New Zealand today. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says technology can lead to progress only when it's democratized. Highlights use of technology in India's rapid digital transformation at Viva Tech Summit in Paris. Prime Minister also holds discussions with leading French business leaders on investment opportunities and expansion plans in India. Education Minister Dharmendra Pradhan chairs high-level review meeting to assess preparations for NEET UG re-examination scheduled on Sunday. Iranian President Masoud Pezeshkian describes newly signed MOU between Iran and US as a historic document. Ukraine strikes a Moscow oil refinery for the second time within a week, and Meenakshi Hooda advances to quarterfinals of World Boxing Cup 2026 in China. Four Indian boxers to be in quarterfinal action tomorrow. That's all in the news at 9. Good night.
1: Samayam 9 mani kaiye 15 minute.
2: Aakashavani. വിദ്യാഭ്യാസ രംഗം.
3: കോഴ്സുകൾ, സാധ്യതകൾ, പ്രത്യേക പരിപാടി. പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെയും കച്ചവട വ്യവസായങ്ങളുടെയും നട്ടലാണ് കൊമേഴ്സ് വിദ്യാഭ്യാസം. പ്ലസ് ടു കൊമേഴ്സ് തിരഞ്ഞെടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കേവലം പരമ്പരാഗത അക്കൌണ്ടിങ്ങിനും ക്ലറിക്കൽ ജോലികൾക്കുമപ്പുറം ലോകത്തെ നിയന്ത്രിക്കുന്ന വൻകിട കോർപ്പറേറ്റ് കരിയറുകളാണ് കാത്തിരിക്കുന്നത്. ആഗോളവൽക്കരണത്തിന്റെ ഈ ആധുനിക യുഗത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോർപ്പറേറ്റ് ഗവേൺസ്, നിക്ഷേപ വിശകലനം തുടങ്ങിയ മേഖലകളിൽ ഉദ്യോഗാർത്ഥികളുടെ വലിയ ദൌർലഭ്യമാണ് ഇന്ന് നേരിടുന്നത്. പ്ലസ് ടു കൊമേഴ്സ് പഠിച്ച മിടുക്കരായ കുട്ടികൾക്ക് മുന്നിൽ ആദ്യമായി തുറക്കപ്പെടുന്ന പ്രധാന പാതയാണ് ബികോം അഥവാ ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. കേരളത്തിലെയും രാജ്യത്തെയും വിവിധ സർവകലാശാലകളിൽ ബികോം ജനറൽ കോഴ്സുകൾക്ക് പുറമെ വിപണിയിലെ ആവശ്യകത മുൻനിർത്തി വൈവിധ്യമാർന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ ലഭ്യമാണ്. ബികോം ടാക്സേഷൻ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ബികോം ഫിനാൻസ്, കോർപ്പറേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. 3 വർഷത്തെ ഈ ബിരുദ പഠനം അക്കൌണ്ടിംഗ് തത്വങ്ങളിലും സാമ്പത്തിക വ്യവസ്ഥകളിലും കൃത്യമായ അടിത്തറ നൽകുന്നു. രാജ്യത്തെ പ്രമുഖ ധനകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള കേന്ദ്ര സർവകലാശാലകളിലും ബികോം ഓണേഴ്സ് പഠിക്കും.

0: പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുന്നത് ആഗോള കമ്പനികളിലേക്ക് നേരിട്ട് പ്ലേസ്മെന്റ് ലഭിക്കാൻ സഹായകമാകും.
1: കൊമേഴ്സ് ബിരുദ പഠനത്തിനൊപ്പം അല്ലെങ്കിൽ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി അഥവാ CA. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI നടത്തുന്ന ഈ കോഴ്സിന് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ സാധ്യതയുണ്ട്. കമ്പനികളുടെ ഓഡിറ്റിംഗ്, നികുതി ആസൂത്രണം, സാമ്പത്തിക ഉപദേശങ്ങൾ എന്നിവയെല്ലാം ഒരു CA പ്രൊഫഷണലിന്റെ ചുമതലകളാണ്. പ്ലസ് ടുവിന് ശേഷം CA ഫൗണ്ടേഷൻ പരീക്ഷ എഴുതി വിദ്യാർത്ഥികൾക്ക് ഈ കരിയറിലേക്ക് പ്രവേശിക്കാം. ഇതിന് പ്രത്യേക കോളേജ് പഠനമില്ല, മറിച്ച് കൃത്യമായ പരീക്ഷകളും നിർബന്ധിത ആർട്ടിക്കിൾഷിപ്പ് പരിശീലനവും വഴിയാണ് CA സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇതിന് സമാനമായി കോർപ്പറേറ്റ് നിയമങ്ങളിലും ഭരണപരമായ കാര്യങ്ങളിലും താൽപര്യമുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSI നടത്തുന്ന കമ്പനി സെക്രട്ടറി അഥവാ CS കോഴ്സ് തെരഞ്ഞെടുക്കാവുന്നതാണ്. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും നിയമപരമായ കാര്യങ്ങൾക്കും ഇടയിലെ പ്രധാന കണ്ണിയാണ് കമ്പനി സെക്രട്ടറി. വലിയ കമ്പനികളിൽ ഉയർന്ന ശമ്പളവും പദവിയും ലഭിക്കുന്ന മറ്റൊരു കോഴ്സാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൌണ്ട്സ് അഥവാ CMA. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിർമ്മാണ ചെലവ് കൃത്യമായി തിട്ടപ്പെടുത്താനും നിയന്ത്രിക്കാനും CMA പ്രൊഫഷണലുകൾക്ക് സാധിക്കുന്നു.
0: ഇന്നത്തെ ആഗോള തൊഴിൽ വിപണിയിൽ ഇന്ത്യയിലെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരമുള്ള ചില ഫിനാൻസ് കോഴ്സുകൾക്കും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഡിമാൻഡുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് UK ആസ്ഥാനമായിട്ടുള്ള ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ടൻസ് കോഴ്സ്. ഗ്ലോബൽ CA എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ACCA കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് 150-ലധികം രാജ്യങ്ങളിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യാൻ സാധിക്കും. മൾട്ടിനാഷണൽ കമ്പനികളിൽ ഇവർക്ക് വലിയ മുൻഗണനയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ അക്കൌണ്ടിംഗ് രീതികളെ അടിസ്ഥാനമാക്കി നടത്തുന്ന CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൌണ്ടന്റ്, കോർപ്പറേറ്റ് കോസ്റ്റ് വിശകലനത്തിലുള്ള CMA, നിക്ഷേപ മേഖലകളിൽ ഏറ്റവും ഉയർന്ന പദവി നൽകുന്ന CFA, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നിവയെല്ലാം പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര കരിയർ സമ്മാനിക്കുന്ന ആധുനിക പ്രോഗ്രാമുകളാണ്.
1: ബിസിനസ് മാനേജ്മെന്റിലും നേതൃത്വ പാഠവത്തിലും അതീവ താൽപര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന മികച്ച ഒരു പ്രൊഫഷണൽ ബിരുദമാണ് BBA അഥവാ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കൂടാതെ BBM അഥവാ ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് എന്നിവ. ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയ വിപണിയുടെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രൊഫഷണൽ പരിശീലനമാണ് BBA നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബിസിനസ് സ്കൂളുകളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, IIM പോലുള്ള മുൻനിര സ്ഥാപനങ്ങളിൽ പ്ലസ് ടുവിന് ശേഷം നേരിട്ട് പ്രവേശനം നേടാൻ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഥവാ ഇംപാറ്റ് IPMAT പ്രവേശന പരീക്ഷ എഴുതാവുന്നതാണ്.
0: കൊമേഴ്സ് പശ്ചാത്തലമുള്ള കുട്ടികൾക്ക് നിയമരംഗത്തും തിളങ്ങാൻ വലിയ അവസരങ്ങളുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് വലിയ തോതിൽ ലീഗൽ അഡ്വൈസർമാരെയും ബിസിനസ് ലോയർമാരെയും ആവശ്യമുള്ള ഇന്നത്തെ കാലത്ത് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സായ BCOM LLB അല്ലെങ്കിൽ BBA LLB എന്നിവ വളരെ ജനപ്രിയമാണ്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലെ പ്രവേശനത്തിനായി ദേശീയതലത്തിൽ നടത്തുന്ന CLAT കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. കേരളത്തിലെ സർക്കാർ ലോ കോളേജുകളിലെ അഡ്മിഷനായി കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന പരീക്ഷയും എഴുതാവുന്നതാണ്. ബിസിനസ് കാര്യങ്ങളും നിയമവശങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഇത്തരം പ്രൊഫഷണലുകൾക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, അന്താരാഷ്ട്ര ട്രേഡ് ഓർഗനൈസേഷനുകൾ എന്നിവിടങ്ങളിൽ ഉയർന്ന തസ്തികകളിൽ നിയമനം ലഭിക്കാറുണ്ട്. കേവലം കോടതി

0: ളിലെ വാദപ്രതിവാദങ്ങൾക്കുമപ്പുറം വലിയൊരു കോർപ്പറേറ്റ് നിയമലോകമാണ് ഈ കുട്ടികളെ കാത്തിരിക്കുന്നത്.
1: കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും വിവര സാങ്കേതിക വിദ്യയിലും താൽപ്പര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് BCA കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല സർവകലാശാലകളും പ്ലസ് ടുവിന് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച കുട്ടികൾക്ക് BCA പ്രവേശനത്തിന് അർഹത നൽകുന്നുണ്ട്. ഈ കൊമേഴ്സ് വിപണി ലോകമെമ്പാടും പടർന്നു പന്തലിക്കുമ്പോൾ ഡിജിറ്റൽ ബാങ്കിംഗ്, ഫിൻടെക് മേഖലകളിൽ വലിയ തൊഴിലവസരങ്ങളാണ് പുതിയതായി ഉണ്ടാകുന്നത്. കൊമേഴ്സും ടെക്നോളജിയും ഒത്തുചേരുന്ന ഇത്തരം മേഖലകളിൽ വലിയ കരിയർ സാധ്യതകളാണ് ഉള്ളത്. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ആഴത്തിലുള്ള ഗവേഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും താൽപ്പര്യമുള്ളവർക്ക് BA എക്കണോമിക്സ് അല്ലെങ്കിൽ BSc എക്കണോമിക്സ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. രാജ്യത്തെ മുൻനിര കേന്ദ്ര സർവകലാശാലകളിൽ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷ എഴുതാവുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിവിധ ആഗോള ധനകാര്യ ഏജൻസികൾ, ആസൂത്രണ ബോർഡുകൾ എന്നിവിടങ്ങളിൽ എക്കണോമിക് അനലിസ്റ്റായി ജോലി നേടാൻ ഉന്നത സാമ്പത്തിക പഠനം സഹായിക്കും.
0: പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ബാങ്കിംഗ് രംഗത്തും ഇൻഷുറൻസ് മേഖലയിലും നേരിട്ട് ജോലി നേടാൻ നിരവധി ഹ്രസ്വകാല പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് പ്രമുഖ സ്വകാര്യ ബാങ്കുകളിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും കസ്റ്റമർ റിലേഷൻസ് ഓഫീസർ, ലോൺ കൌൺസിലർ, ഇൻഷുറൻസ് അണ്ടർ റൈറ്റർ എന്നീ തസ്തികകളിൽ ജോലി ലഭിക്കാറുണ്ട്. കൂടാതെ വിനോദസഞ്ചാര ഹോസ്പിറ്റാലിറ്റി മേഖലയോട് താൽപ്പര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സുകൾ എന്നിവയും തിരഞ്ഞെടുക്കാം. ആഗോളതലത്തിൽ ടൂറിസം വ്യവസായം വലിയ രീതിയിൽ വളരുമ്പോൾ ബിസിനസ് മാനേജ്മെന്റ് കഴിവുകളുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ടൂറിസം കമ്പനികളിലും വലിയ ഏവിയേഷൻ ഗ്രൂപ്പുകളിലും ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷൻസ് മാനേജറായി തിളങ്ങാൻ സാധിക്കും. മാറുന്ന ലോകത്തെ ഉപഭോക്തൃ സംസ്കാരം മനസ്സിലാക്കി കരിയർ രൂപപ്പെടുത്തുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും.
1: കൊമേഴ്സ് പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ഉന്നതമായ സർക്കാർ ജോലി സ്വന്തമാക്കാൻ ഒട്ടനവധി അവസരങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന ബാങ്ക് ക്ലർക്ക് പ്രൊബേഷണറി ഓഫീസർ പരീക്ഷകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന SBI PO പരീക്ഷകൾ എന്നിവയെല്ലാം കൊമേഴ്സ് ബിരുദധാരികൾക്ക് എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ സാധിക്കുന്നവയാണ്. പരീക്ഷകളിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അക്കൌണ്ടിംഗ് അറിവുകൾ എന്നിവ ഇവർക്ക് വലിയ മുൻഗണന നൽകും. കൂടാതെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾ വഴി ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ, ഓഡിറ്റ് ഓഫീസർ എന്നീ ഉന്നത കേന്ദ്ര സർക്കാർ പദവികളിൽ എത്താൻ സാധിക്കും. നമ്മുടെ കേരള PSC നടത്തുന്ന കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ, വിവിധ സഹകരണ ബാങ്കുകളിലെ അസിസ്റ്റന്റ് മാനേജർ പരീക്ഷകൾ എന്നിവയ്ക്കും കൊമേഴ്സ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം.
0: പുതിയ കാലഘട്ടത്തിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ നിർബന്ധമായും വളർത്തിയെടുക്കേണ്ട ചില ഡിജിറ്റൽ നൈപുണ്യങ്ങളെക്കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേവലം മാനുവൽ അക്കൌണ്ടിംഗ് രീതികൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. കമ്പനികളെല്ലാം തന്നെ അത്യാധുനിക അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയറായ ടാലിപ്രൈം, സാപ്, ക്വിക്ക് ബുക്സ്, അഡ്വാൻസ് എക്സൽ എന്നിവയിലേക്കും ലേറ്റസ്റ്റ് AI ടൂളുകളിലേക്കും മാറിയിരിക്കുന്നു. അതിനാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ബിരുദ പഠനത്തോടൊപ്പം തന്നെ ഇത്തരം കമ്പ്യൂട്ടർ അക്കൌണ്ടിംഗ് കോഴ്സുകളിലും GST പ്രാക്ടിക്കൽ ഫയലിംഗിലും പ്രായോഗിക നൈപുണ്യം നേടേണ്ടത് നിർബന്ധമാണ്.
1: സ്വന്തമായി ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് മികച്ച ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നവർക്കും കൊമേഴ്സ് പഠനം മികച്ച അടിത്തറ നൽകുന്നു. CAO, കമ്പനി സെക്രട്ടറിയോ, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റോ, ബാങ്കിംഗോ ഏതുമാകട്ടെ, കൃത്യമായ ലക്ഷ്യബോധത്തോടെയും വിപണിയുടെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടും മുന്നേറിയാൽ

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

യേസ്, കം ഇൻ. ഹലോ, കടന്നു വരാം. ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല. ഇതെന്ത് പാടാണപ്പാ. കതകിനപ്പുറത്ത് ആരായാലും കടന്നകത്തേക്ക് വരാം. കതക് കുറ്റിയിട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് കതക് തുറക്കാൻ കഴിയില്ല. കാലിനല്പം സ്വാധീനക്കുറവുണ്ട്. എവിടെ നാശം. എഴുന്നേൽപ്പിച്ചേ അടങ്ങൂ.

ഇവിടെ ആരും കാണുന്നില്ലല്ലോ. പിന്നെ ആരാ ബെല്ലടിച്ചത്? ആ, തോന്നിയതാകും. ഇതേ ഈ പ്രായത്തിന്റെ ഒരു കുഴപ്പമാ. 82-ലും 40-കാരന്റെ കരുത്തുണ്ടെന്ന കോട്ടുകാർക്കിടയിലെ അസൂയക്കാർ പറയുന്നത്. ഒറ്റയ്ക്ക് വച്ചും തിന്നും മരിക്കാതെ കിടക്കുന്നത് അത്ഭുതമാണെന്ന് മറ്റു ചിലർ. ചെറുപ്പം ചെറുപ്പമായി സൂക്ഷിച്ചതിന്റെ ഗുണമാണെന്ന് ഞാൻ പറയുമ്പോൾ കേൾവിക്കാർക്ക് അത്ഭുതം. പക്ഷെ ഈ ബാത്റൂമിലെ വീഴ്ചയും 2 മാസത്തെ ഹോസ്പിറ്റൽ വനവാസവും എന്റെ യഥാർത്ഥ പ്രായം പുറത്തു കൊണ്ടുവന്ന വട്ടുണ്ട്. മുടി കുറേ അങ്ങ് വളർന്നു, താടിയിൽ കറുപ്പ് കുറഞ്ഞു, കണ്ണിലെ കത്തുന്ന യൗവനത്തിന്റെ ഒടുങ്ങാത്ത തീക്ഷ്ണത പോലും ഒളിച്ചു കളിച്ചു തുടങ്ങി. ആൻഡ്രൂസ്, എന്നാലും നീ ഭാഗ്യവാനാവേ. നിന്നെ ഇപ്പോഴും ഈ സമൂഹത്തിന് വേണം. നിന്റെ ജാഗ്രതയിൽ അവർക്ക് വിശ്വാസമുണ്ട്. ഗോഡ് ബ്ലസ് യു ആൻഡ്രൂസ്, ഗോഡ് ബ്ലസ് യു. യെസ്, ആരാണത്? കതക് തുറന്നിട്ടിരിക്കുന്നത് കണ്ടുകൂടെ? കയറി വന്നുകൂടെ?

0: I mean, sir.
1: അത് ശരി. അപ്പൊ ചെവിക്ക് ലേശം കുഴപ്പമുള്ള ക്ലയന്റാണ്. വരൂ വരൂ.
0: സോറി കേട്ടോ, എന്റെ ഇയർഫോൺ എടുക്കാൻ മറന്നതാ അബദ്ധമായത്. കുറച്ചൊന്ന് ഉറക്ക പറഞ്ഞേച്ചാ മതി. ഐ വിൽ മാനേജ് ഇറ്റ്.
1: ഓഹോ, ആട്ടെ. ഭവതി ആരാണാവോ?
0: ഏ,
1: മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്?
0: എൽസമ്മ ഫ്രാൻസിസ്.
1: ഓഹോ,
0: ക്യാൻ യു ഹെൽപ് മീ ടു മീറ്റ് മിസ്റ്റർ ആൻഡ്രൂസ്, ദ പ്രൈവറ്റ് ഡിറ്റക്ടീവ്?
1: You mean the famous secret agent Mr. Andrews?
0: Yeah.
1: Oh, my gentle lady, here I am. I am the private detective Mr. Andrews.
0: Oh, you are Mr. Andrews?
1: Yeah.
0: I expected a young man, but you...
1: Yeah, I've 18 runs short of a century.
0: I beg your pardon.
1: I'm 82 years old, but I feel I'm still as green as 28. അതുകൊണ്ടാണ് ആളുകൾ അവരുടെ ഏറ്റവും രഹസ്യമായ ആവശ്യങ്ങൾക്ക് എന്നെ പോലെ ഒരു വൃദ്ധനായ രഹസ്യ പോലീസിനെ കൂട്ടുപിടിക്കുന്നത്. Tell me, what can I do for you?
0: See, എന്റെ മകളുടെ മകൾക്ക് ഒരു കാമുകൻ ഉണ്ടായിരിക്കുന്നു. അവൻ എത്രക്കാരനാണെന്ന് എന്റെ പേരക്കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ബിക്കോസ് ഷീസ് സോ സോഫ്റ്റ് ലൈക്ക് സ്നോ. ഒരു മഞ്ഞുകണം പോലെ നിഷ്കളങ്കയാണ് അവൾ. എന്താ ചിരിക്കുന്നത്?
1: വിഷയം പറഞ്ഞോളൂ.
0: പറഞ്ഞല്ലോ, എന്റെ കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കാൻ പാടില്ല. ആ ചെറുപ്പക്കാരൻ അവളുടെ യൗവനം മാത്രമാണ് മോഹിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്റെ കുഞ്ഞിന്റെ മനസ്സ് നോവിക്കാതെ അവന്റെ കുഴപ്പങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവളെ അത് ബോധ്യപ്പെടുത്തണം.
1: ചെറുപ്പക്കാരുടെ വിഷയമാകുമ്പോൾ ഫീസ് ലേശം കൂടും. കാരണം അവർക്ക് പിറകെ പായുമ്പോൾ അവരുടെ സ്പീഡ് നമുക്കും വേണ്ടി വരുമല്ലോ. ഓക്കെ, പക്ഷേ ഞാൻ ഇത് ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ മകളുടെ മകൾ നിഷ്കളങ്കയാണെന്ന് തോന്നിയിട്ടല്ല ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പം സൂക്ഷിക്കുന്നത് കൊണ്ട്.
0: തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത് കേട്ടോ. മുഖസ്തുതിക്കാരെയും പൊങ്ങച്ചക്കാരെയും എനിക്ക് ഭയങ്കര വെറുപ്പാണ്.
1: കൊള്ളാം, എനിക്കും അതെ. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ മകളുടെ മകൾ മഞ്ഞുകണമാണെന്നോ നിഷ്കളങ്കയാണെന്നോ മറ്റോ. ഞാൻ ഇപ്പോഴും അത് വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല, വളർച്ചയിൽ അവളൊരു രാക്ഷസിയോ പിശാചോ ആയി മാറാൻ സാധ്യതയുണ്ട്. യെസ്, പിറക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ആലാദമാരാണ്. അദൃശ്യമായ ചിറകുള്ള മാലാഖമാർ. ഭൂമിയിൽ നിന്ന് ശ്വാസം വലിച്ചു വളരാൻ തുടങ്ങുമ്പോൾ അവർക്ക് പുതിയ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. ഓരോ തിരിച്ചറിയലിനും ഓരോ തൂവൽ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ സ്വയം വിവേകി എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ചിറകുകൾ അപ്രത്യക്ഷമാകുന്നു, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം.
0: നിങ്ങളുടെ സാഹിത്യം കൊള്ളാം.
1: സാഹിത്യമൊന്നുമല്ല, ഒരു നഗ്ന സത്യമാണ് പറഞ്ഞത്.
0: പെൺകുട്ടികളെ കുറിച്ച് ഇത്തരം ഒരു കാഴ്ചപ്പാടുമായി നിങ്ങൾ എങ്ങനെ 82 തികച്ചു? ജസ്റ്റ് ഐ കാൻ ബിലീവ് ഇറ്റ്.
1: ഐ'm സോറി, എന്റെ കാഴ്ചപ്പാട് നിങ്ങളെ അലട്ടണ്ട. നമുക്കപ്പോൾ ബിസിനസ് സംസാരിക്കാം.
0: വേണമെന്നില്ല. നിങ്ങൾ ഒരു പുരുഷസിംഹമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. നമ്മൾ തമ്മിൽ ഇത്തരം ഒരു ഡീൽ ഇല്ല, അത് ശരിയാവില്ല.
1: ഐ'm റിയലി സോറി. നിങ്ങളെ നോവിച്ചെങ്കിൽ ക്ഷമിക്കണം. ഈ കേസ് ഞാൻ ഏറ്റെടുക്കും.
0: വേണ്ട, ഈ കേസ് ഞാൻ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചേക്കാം. താങ്ക്സ്.
1: അങ്ങനെ കോപിച്ചു പോകല്ലേ. ഒന്നുമില്ലെങ്കിലും ഈ വയസ്സാം കാലത്ത് നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് എന്നെ അന്വേഷിച്ച് ഇത്രയിടം വന്നതാണല്ലോ.
0: ആര് പറഞ്ഞു എനിക്ക് വയസ്സായെന്ന്? നോക്കു മനുഷ്യ, എനിക്ക് 63 ആയുള്ളൂ.

0: ഒരു വയസ്സേ അല്ലെന്നാണ് എന്റെ കാത്തി പറയാറ്.
1: ആര്?
0: കാത്തി. കാത്തറിൻ എന്റെ പേരക്കുട്ടിയെ.
1: ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഒരർത്ഥത്തിൽ നിങ്ങൾ 63 തന്നെ പറയില്ല, ഏറിയാൽ ഒരു 48 അല്ലെങ്കിൽ 50. ദാറ്റ്സ് ഓൾ.
0: ഏ, സത്യമാണോ? അത്ര എന്നെ കണ്ടാ തോന്നു?
1: കണ്ടാൽ അത്രയേ തോന്നുള്ളൂ. സംസാരിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും പ്രായം കുറയുന്നു.
0: റിയലി? ആർ യു കിഡിങ് മീ? നിങ്ങൾ എന്നെ മണ്ടിയാക്കുകയല്ലോ.
1: നോക്ക്, ഞാൻ ഉള്ളത് തുറന്നു പറയുന്നയാളാ. നിങ്ങൾ കടന്നു വന്നപ്പോഴേ നിങ്ങളെ സഹായിക്കാൻ ഞാൻ മനസ്സാ ഒരുങ്ങിപ്പോയി. ദാറ്റ് യുവർ മാജിക്കൽ റേഡിയൻസ്, പ്രൗഢ ഗാംഭീര്യം.
0: Oh, you are the master. ശരി, എത്രയാണ് നിങ്ങളുടെ ഫീസ്?
1: അത് അന്വേഷണത്തിന്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ്. ബുദ്ധിമുട്ടുകൾക്ക് വിലയേറും.
0: എന്തായാലും നിങ്ങൾ മഹാകൗശലക്കാരനാണ്. ഞാനൊരു തുക അഡ്വാൻസ് തരാം, എത്ര വേണമെന്ന് പറയും.
1: വെൽ, ഏതായാലും നമ്മൾ ഇത്രമാത്രം ഫ്രണ്ട്ലി ആയ സ്ഥിതിക്ക് നിങ്ങൾക്കിഷ്ടം.
0: ഓക്കെ, നിങ്ങൾ ഭയങ്കരം തന്നെ. 5000 രൂപ മതിയാകുമോ?
1: അല്പം പിശുക്ക് സുന്ദരികളുടെ ലക്ഷണമാണെന്ന് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ തുക കയ്യിൽ തന്നെ വെച്ചോളൂ. നിങ്ങളുടെ പേരക്കുട്ടി കത്തിയുണ്ടല്ലോ.
0: കത്തിയല്ല, കാത്തി. നിങ്ങൾ അവളെ കാത്തറിൻ എന്ന് വിളിച്ചാ.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഐ മീൻ, അവളെയും അവളുടെ കാമുകനെയും കണ്ടിട്ട് ഞാൻ അഡ്വാൻസ് തുക പറയാം, അതുപോലെ.
0: അത് നിങ്ങളുടെ ഇഷ്ടം.
1: ഓക്കെ, ബൈ ദ വേ, നിങ്ങൾ അഡ്രസ്സും ഫോൺ നമ്പറും തന്നില്ല.
0: എൽസമ്മ ഫ്രാൻസിസ്, സ്നേഹ മന്ദിർ, മദർ തെരേസ റോഡ്, നമ്പർ 93.
1: ഓക്കെ ഓക്കെ.
0: ദാ, ഇതാണ് എന്റെ പേരക്കുട്ടി കാത്തി എന്ന കാത്തറിന്റെ ഫോട്ടോ.
1: ഇതോ.
0: എന്താ, നിങ്ങൾ എവളെ അറിയുന്നു?
1: ഓ ജീസസ്, ഇത് ഇത് ഞാൻ.
0: എന്താ, എന്തു പറ്റി? നിങ്ങൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടോ?
1: നത്തിങ്, ഒന്നുമില്ല. ഞാൻ ഞാൻ ഞാൻ മറ്റെന്തോ ഓർത്തുപോയി.
0: പറയാതെ വയ്യ. നിങ്ങളല്ലെങ്കിലും വളരെ ആബ്സെന്റ് മൈൻഡഡ് ആണ്. യു ആർ നോട്ട് ഏബിൾ ടു കോൺസെൻട്രേറ്റ്. ഒരുപക്ഷെ പ്രായത്തിന്റെ ആവും അല്ലേ?
1: ഏത് പ്രായക്കാരുടെയും സകല കോൺസെൻട്രേഷനും തെറ്റിക്കുന്ന ഒരുത്തിയെ പണ്ടെനിക്ക് പരിചയമുണ്ടായിരുന്നു. അവൾക്ക് ഈ ഗാലറിന്റെ ഛായയായിരുന്നു.
0: വാട്ട് യു മീൻ?
1: അവളെ ഞാൻ എമ്മ എന്നാണ് വിളിച്ചിരുന്നത്.
0: എമ്മ?
1: യെസ്, എമ്മ. എന്റെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകൾ. എമ്മ നന്നായി പാടുകയും വയലിൻ വായിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പള്ളിയിലെ കപ്പ്യാരുടെ ഏക മകനായ എന്നെ അന്തോണി എന്നെ അവൾ വിളിക്കുമായിരുന്നുള്ളൂ. ആന്റണി എന്ന് വിളിക്കാത്തതിന്റെ ദേഷ്യത്തിൽ ഒരിക്കൽ ഞാൻ അവളുടെ മുതുകത്ത് കോമ്പസ് കൊണ്ട് കുത്തിയിട്ടുണ്ട്. ഞാൻ പഴയ അന്തോണിയാണ്. ആൻഡ്രൂസ് എന്ന മുഖം മൂടി അണിഞ്ഞ സെയിം ആന്റണി പാലിവറ്റം.
0: മൈ ഗോഡ്!
1: എമ്മ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. എമ്മ പ്ലീസ് പ്ലീസ് പോകരുത്. എമ്മ, എമ്മ പ്ലീസ്. ജീസസ്, ഇതൊരു സ്വപ്നം മാത്രമാക്കരുതേ, ഇതൊരു സ്വപ്നം മാത്രമാക്കരുതേ.

0: യേസ്, ആരാണ്?
1: ഇത് എന്റെ നമ്പറാണ്.
0: മനസ്സിലായില്ല, ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ എമ്മയാണ്. എൽസമ്മ എന്ന മുഖമൂടിക്കുള്ളിലെ ആ പഴയ അമ്മ.
0: അമ്മ,
1: ഐം സോറി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എപ്പോഴാ ഒന്ന് ഫ്രീ ആവുന്നത്?
0: നിന്റെ ഈ വാക്കുകൾക്ക് വേണ്ടി എന്നേ ഞാൻ ഫ്രീ ആണ്. അമ്മ,
1: ആന്റണി,
0: അന്തോണി എന്ന് വിളിക്കൂ അമ്മ. ഇപ്പോൾ ഇപ്പോ നിന്റെ ആ വിളി കേൾക്കാനാണ് എനിക്കിഷ്ടം.
1: ജീസസ്!
0: അമ്മ, അമ്മ, കരയരുത്. ഹലോ, ഹലോ, കട്ടായല്ലോ. അങ്ങോട്ട് വിളിച്ചാൽ അതും ഇനി അബദ്ധമാകുമോ? ഇല്ല, അങ്ങോട്ട് വിളിക്കാൻ തന്നെ ആവുമല്ലോ. ഇതാണ് എന്റെ നമ്പർ എന്ന് വിളിച്ചു പറഞ്ഞത്. വിളിച്ചു നോക്കാം. ഹലോ,
1: ഹലോ.
0: അതെ, കട്ടായി പോയതാ. പറയൂ അമ്മ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് എമ്മയെ മനസ്സിലായേയില്ല. ഞാൻ കരുതി എമ്മ എമ്മ കേൾക്കുന്നുണ്ടോ? എമ്മ, എന്തിനാ ഓടിപ്പോയത്? എന്നെ ഭയന്നിട്ടോ?
1: പ്ലീസ്, എനിക്ക് ഫോണിലൂടെ ഒന്നും പറയാൻ വയ്യ. നമുക്ക് നേരിട്ട് സംസാരിക്കാം.
0: ഐ എം റെഡി. ഞാൻ അങ്ങോട്ട് വന്നാലോ? അല്ലെങ്കിൽ
1: വേണ്ട, നമുക്ക് പബ്ലിക് പാർക്കിൽ മീറ്റ് ചെയ്യാം. നാളെ വൈകിട്ട് 4 മണിക്ക്. ഐ വിൽ ബി ദേർ.
0: താങ്ക് ഗോഡ്. തീർച്ചയായും ഞാൻ അവിടെ കാത്തു നിൽക്കാം അമ്മ, തീർച്ചയായും. ഷുവർ.
1: ഓക്കെ, ബൈ.
0: ബൈ. ദയാപരനായ കർത്താവേ, ഈ ഒരു രാത്രിക്ക് വേണ്ടി എത്ര കാലം നീ എന്നെ തീ തീറ്റിച്ചു. വിരഹത്തിന്റെ കിടക്കൻ കാറ്റേറ്റ് പതറിപ്പോയ എന്റെ യൗവനത്തിന്റെ നിസ്സംഗ കാലം. ഏകാന്തതയുടെ മരുഭൂമിയിലൂടെ ഞാൻ നടന്നലഞ്ഞ 10 നീളൻ വർഷങ്ങൾ. എന്നെയും എമ്മയെയും തമ്മിൽ അകറ്റിയതിന് ജീസസ്, ഞാൻ ഇന്ന് ആരെ കുറ്റപ്പെടുത്തും?
1: ഹലോ, ഞാൻ വൈകിയോ?
0: നോ നോ, ഞാൻ അല്പം നേരത്തെ വന്നു നിന്നു എന്നേ ഉള്ളൂ.
1: ദൂരെ നിന്നേ ഞാൻ കണ്ടു അല്പം കൂനുള്ള ഈ നിൽപ്പ്. ഈ വേഷത്തിൽ ആന്റണി കുറെ കൂടി ചെറുപ്പമായ പോലെയുണ്ട്.
0: അത് എമ്മ എന്നെ മനസ്സുകൊണ്ട് നോക്കിയിട്ട് തോന്നുന്നതാ. എങ്കിലും കോംപ്ലിമെന്റിന് നന്ദി.
1: നമുക്ക് ഈ ഗേറ്റിൽ ഇങ്ങനെ നിൽക്കണം. അകത്തേക്ക് കടന്ന ടൈ കൂടെ പരസ്പരവാദം.
0: ഞാൻ ഈ നഗരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറെ കാലമായി, പക്ഷേ പബ്ലിക് പാർക്കിൽ അങ്ങനെ വന്നിരിക്കാറില്ല.
1: പിന്നെ എവിടെ പോയിരിക്കും?
0: നമുക്ക് കുറച്ച് നടന്നാലോ?
1: യെസ്, മുന്നോട്ട് നടന്നുകൊണ്ട് പിന്നോട്ട് മനസ്സുകൊണ്ടൊരു പോക്ക് രസമായിരിക്കും. പക്ഷേ ഈ നഗരത്തിന്റെ കോലാഹലം.
0: അതിനൊരു വഴിയുണ്ട്. ഈ കാണുന്ന ചെറിയ വഴി നഗരത്തിന്റെ ഉള്ളിലേക്കുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഇത് അവസാനിക്കുന്നത് ഒരു ശ്മശാന ഭൂമിയിലും. വിശുദ്ധി നേടിയ ആത്മാക്കൾ ഉറങ്ങുന്ന സെമിട്രി.
1: ഗുഡ്, നമുക്ക് പറ്റിയ ഇടം. അങ്ങോട്ട് പോവാം. കുറച്ച്

0: കാലം കൂടി കഴിഞ്ഞാ ചെന്നെത്തേണ്ട സ്ഥലമല്ലേ, ഒന്ന് കണ്ടിരിക്കാലോ.
1: എമ്മയുടെ ഹ്യൂമൻ സെൻസിന് പ്രായം ബാധിച്ചിട്ടില്ല.
0: താങ്ക് യു. വരൂ, ഞാൻ പിടിക്കണോ?
1: ഓ വേണ്ട വേണ്ട വേണ്ട, ഈ വാക്കിംഗ് സ്റ്റിക്കിന് എന്നേക്കാൾ വിവേകമുണ്ട്.
0: ഓ സെൻസ് ഓഫ് ഹ്യൂമർ ആന്റണിക്കും കൈമോശം വന്നിട്ടില്ല.
1: ഇന്നലത്തെ പകച്ച നോട്ടവും ഭയം നകന്ന പോക്കും കണ്ടപ്പോ ഞാൻ കരുതിയത് ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയില്ലെന്നാണ്.
0: ഞാൻ ഭയന്നിട്ടല്ല ഓടിപ്പോന്നത്, മുന്നിലിരിക്കുന്നത് ഞാൻ എന്നും തിരഞ്ഞുകൊണ്ടിരുന്ന ആ പഴയ ആന്റണിയാണല്ലോ എന്നോർത്തപ്പോ ചങ്ക് പടച്ചുപോയി.
1: നേര് പറ എന്നെ ഓർക്കാറുണ്ടായിരുന്നു ഇക്കാലം അത്രയും.
0: ഓർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല, കാരണം മറക്കാനാ ഞാൻ മറന്നുപോയത്.
1: എമ്മ, നമ്മൾ തമ്മിൽ പിരിഞ്ഞകന്ന ദിവസം നിറം മങ്ങാതെ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്.
0: എന്റെയും

0: ചെക്ക, അധികം ചിരിക്കണ്ട, ചിരി കരച്ചിലിന്റെ മുന്നോടിയാണെന്ന പപ്പ പറയാറ്.
1: ഓ, നിന്റെ ഒരു പപ്പ, അയാൾക്ക് എന്ത് വിവരമുണ്ട് ഇത്രയും വലിയ തത്വജ്ഞാനമൊക്കെ പറയാൻ?
0: എന്റെ പപ്പയ്ക്ക് വിവരമില്ലെന്ന് കരുതുന്ന അന്തോണിക്കാ വിവരക്കുറവ്.
1: എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ,
0: കൂടി വന്നാൽ കോമ്പസിന് കുത്തും, അത്രയല്ലേ ഉള്ളൂ. അതിന് എന്റെ പപ്പയുടെ മുന്നിൽ വെച്ച് ഹെഡ് മാസ്റ്റർ കയ്യിൽ നിന്ന് നല്ല ചുട്ടടി കിട്ടിയത് മറന്നു പോയോ അന്തോണി? വീട്ടിൽ ചെന്നപ്പോ അപ്പച്ചന്റെ വകപ്പേടെ വേറെ. അന്തോണിയുടെ തുടയിലും പുറത്തും നിറയെ അടിയുടെ പാടുകളാണെന്ന് ആലീസ് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. അന്തോണിയുടെ കൂട്ടുകാരൻ വിക്കൻ നാരായണൻകുട്ടി ആണിട്ട് പറഞ്ഞപ്പോഴാ എനിക്ക് വിശ്വാസമായത്. ആ രാത്രി ഉറക്കത്തിലാ അന്തോണിനെ എനിക്കിഷ്ടായത്.
1: അയ്യടാ, എന്നെ എങ്ങനെ ഇപ്പം ആരും ഇഷ്ടപ്പെടണ്ട
0: എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇഷ്ടപ്പെട്ടു പോയ ഇഷ്ടപ്പെട്ടത് തന്നെയാ. അന്തോണിക്കറിയോ, ഞാനിനി മരിച്ചാലും അന്തോണി എന്റെ മനസ്സിൽ നിന്നും ആയില്ല. മരിച്ചുപോയാ എന്റെ മമ്മി ഉറക്കത്തിൽ വന്ന് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയോ? അന്തോണി പാവാണെന്നും അന്തോണി എന്നെ ഒരിക്കലും വെറുക്കരുതെന്നാ. എന്റെ സ്വപ്നത്തില് മമ്മി എങ്ങനെ ഇടയ്ക്കൊക്കെ വരും. പക്ഷേ അന്തോണി വെറുക്കരുതെന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ഇതുവരെ മമ്മി വന്നിട്ടില്ല സ്വപ്നത്തില്. പകരം വരുന്നത് ആന്റണിയാ.
1: ഞാനാ? അതിന് ഞാൻ ചത്തില്ലല്ലോ.
0: സ്വപ്നത്തിൽ വരാൻ ചാവൊന്നും വേണ്ട. രാത്രിയിൽ വരുന്ന അന്തോണിക്ക് ഇതിലും ചന്തുണ്ട്, ഇത്രയും കുറുമ്പില്ല. മിന്നാന്ന് വന്നപ്പോ നല്ലൊരു പാട്ടുപാടി കേൾപ്പിച്ചു, ഏതാന്നോ? ഞാൻ

0: അതാ പാട്ട്, പഴയ പാട്ടാ.
1: തീർന്നോ?
0: തീർന്നില്ല. ഇന്നലെ വന്ന അന്തോണി എന്നെ കെട്ടിപ്പിടിച്ചു.
1: പിന്നെ?
0: എന്നിട്ട് എന്റെ മുഖത്ത് നിറയെ ഉമ്മ വെച്ചതോ?
1: അയ്യേ, ഈ പെണ്ണിനെ സൂക്കേടാ.
0: ഇന്നും വരും. ഇന്ന് വരുമ്പോൾ അന്തോണിക്ക് രണ്ട് ചിറക് മുളച്ചിട്ടുണ്ടാകും. ഞാനും എന്റെ അന്തോണിയും കൂടി ഭൂമിയിൽ നിന്നുയർന്നുയർന്നുയർന്ന് അകലെ ആകാശങ്ങൾക്കപ്പുറം.

0: വീട്ടില് നല്ല പച്ചെണ്ണ ഇരിപ്പുണ്ടോ?
1: എന്തിനാ?
0: മോളതും തലയിൽ വെച്ച് വിസ്തരിച്ചൊന്ന് കുളിച്ചാ മതി, ചെലപ്പോ ഈ സുക്കേട് മാറിക്കിട്ടും.
1: അല്ലെങ്കിൽ അന്തോണി കുറുമ്പന, സ്നേഹമില്ലാത്ത.
0: നിനക്കെന്താടി എന്നെ ആന്റണി എന്ന് വിളിച്ചാൽ?
1: ആന്റണിക്ക് എന്തോ വല്ലാത്ത മൂർച്ചയാ. അന്തോണി ഇങ്ങനെ മെഴിമെഴാന്നിരിക്കും, എനിക്ക് അന്തോണി മതി.
0: തുറന്നു പറയുന്നോണ്ട് എമ്മയ്ക്കൊന്നും തോന്നരുത് കേട്ടോ.
1: ഇല്ല, അന്തോണി പറഞ്ഞു.
0: നീ ഒരു കോലത്തും നന്നാവുമെന്ന് എനിക്ക് തോന്നില്ല.
1: പ്രവചനാണോ?
0: എന്താ പ്രവചിച്ചാൽ?
1: എങ്കിലൊന്ന് പ്രവചിച്ചേ. ഈ നിൽക്കുന്ന എമ്മയെന്ന് വിളിക്കുന്ന പണക്കാരി പെണ്ണിനെ അവളുടെ പപ്പയെയും ബന്ധുക്കളെയും തുരത്തി ഓടിച്ചേച്ച് ചങ്കൂറ്റത്തോടെ ഈ ആന്റണി പാലമറ്റം എന്ന നിർധനനും കപ്യാരി പൈലിയുടെ ഏക സന്താനവുമായ ഞാൻ എന്ന് നീക്കുമായി കെട്ടിയെടുക്കുമെന്ന്.
0: അത് ശരി. അപ്പൊ നീ കരുതി കുട്ടി തന്നെ അല്ലേ?
1: എന്താ സംശയം?
0: നിനക്കെന്നോട് അത്രയ്ക്ക് സ്നേഹ?
1: എന്നെക്കാളും എനിക്കിപ്പോ അന്തോണിയെ കുറിച്ച് മാത്രം ഒഴിച്ച് എന്തേ ഉള്ളൂ. കൊന്ത എത്തിക്കുമ്പോ പോലും അന്തോണി എന്റെ മനസ്സില്. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയിരുന്നപ്പോ സത്യം പറയാലോ, അന്തോണിയെ കുരിശി കിടക്കുന്നെന്ന് പോലും തോന്നിപ്പോയി.
0: എനിക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലോ? എനിക്ക് നിന്നെ വെറുപ്പാണ് വെറുപ്പാണ് വെറുപ്പാണ്. അപ്പോ
1: പാറയെന്ന് ചാടിച്ചോ.
0: നന്നായി, എന്നാൽ അതുകൂടി കണ്ടേച്ചു പോവാം. വേഗം ആവട്ടെ, വീട്ടിൽ ചെന്നിട്ടേ രണ്ട് പോത്തിനെ കുളിപ്പിക്കാനുള്ള വേഗം.
1: ആന്റണി സത്യാണോ പറയുന്നത്? എന്നെ ഒട്ടും ഇഷ്ടല്ലേ?
0: എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, വെറുപ്പ് അറപ്പാണ്.
1: നേരായിട്ട് ഞാൻ ചാടും.
0: ആ ചാട്, നീ ചാടി ചത്താലെ നിന്റെ പപ്പയൊരു പാഠം പഠിക്കും. ചാട്, ചാടറി
1: ചാടാ. ചാടിയാണെങ്കിലും നീ എന്നെ ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ ചാടാം.
0: ഏ പെണ്ണെ, വെറുതെ ആശിപ്പിക്കല്ലേ, ചാടുന്നെങ്കിൽ ചാട്.
2: ഞാൻ വെറുതെ.

0: എന്താ ഓർത്തോണ്ടിരിക്കുന്നേ?
1: ഞാൻ ആ പഴയ അന്തോണിയെയും എമ്മയെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
0: അവരെത്ര പാവങ്ങളായിരുന്നല്ലേ.
1: എമ്മ മരിച്ചെന്ന് കരുതിയാ ഞാനൊന്ന് നാടുവിട്ടത്. പിന്നീട് അപ്പച്ചനെയും അമ്മച്ചയെയും ഒന്ന് കാണാൻ പോലും ഞാൻ ആ നാട്ടിലേക്ക് പോയിട്ടില്ല. ഒരേ ഒരു മകൻ തിരിച്ചു വരുമെന്നോർത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് അവർ മരിച്ചു പോയിട്ടുണ്ടാവും ഇല്ലേ?
0: എനിക്കറിയില്ല ആന്റണി, എനിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയത് തന്നെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ. പിന്നീട് പപ്പായുടെ ബിസിനസ് ഓരോന്നായി പൊളിഞ്ഞു തുടങ്ങി. ഒടുവിൽ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ആ നാട്ടിലെ വസ്തുവകകൾ വിറ്റു കിട്ടിയതും കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് വണ്ടി കയറി. കുറേ കാലം ഞാനൊരു സൈക്യാട്രിസ്റ്റിന് ചികിത്സയിലായിരുന്നു. ഒടുവിൽ എന്നോ പപ്പയുടെ ആ സുഹൃത്തിന്റെ മകൻ തന്നെ എന്നെ ഭാര്യയാക്കി. ഞാൻ എൽസമ്മ ഫ്രാൻസിസ് ആയി. പാവായിരുന്നു എന്റെ ഫ്രാൻസിസ്. 2 വർഷം മോള് ജനിച്ച് 3 മാസമാണ് ഫ്രാൻസിസ് ജോണ്ടിസ് വന്ന് മരിച്ചത്. പിന്നെ മോളായി എന്റെ ലോകം. അവൾ വളർന്നു സ്നേഹവാനായ ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യയായി. അവർക്കൊരു കുഞ്ഞു പിറന്നു, കാത്രിൻ.
1: എമ്മയുടെ മുഖമുള്ള കാത്രിൻ,
0: അത് നന്നായില്ലേ? ഇല്ലെങ്കിൽ ആന്റണി എന്നെ തിരിച്ചറിയുമായിരുന്നില്ലല്ലോ.

0: അല്ല, അപ്പോ ഫാമിലിയൊക്കെ?
1: അത് മറ്റൊരു കഥ. നാട് വിട്ടെത്തിയത് ഒരു കപ്പലിന്റെ ക്യാപ്റ്റന്റെ അടുത്ത്. അയാൾക്ക് രോഗിണിയായ ഭാര്യയും ഒരു മകളും ഒരുപാട് സമ്പത്തും ഉണ്ടായിരുന്നു. ഭാര്യയുടെ ചികിത്സാർത്ഥം അലയുന്ന അദ്ദേഹത്തിനൊപ്പം ഉലകം ചുറ്റലായിരുന്നു എന്റെ ജോലി. നടുക്കടലിൽ വെച്ച് മലമ്പനി ബാധിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ തീർത്തും ഞാൻ ആ കുടുംബത്തിലെ ഒരംഗമായി, അവരുടെ വിശ്വസ്തനായി. മരണക്കിടക്കയിൽ വെച്ച് 17 തികയാത്ത സ്വന്തം മകളെ എന്റെ കൈകളിൽ ഏൽപ്പിച്ച് ആ നല്ല സ്ത്രീയും മരിച്ചു. കുറെ കാലം ഞങ്ങൾ വളരെ സ്വസ്ഥതയോടുകൂടി ജീവിച്ചു. പിന്നീട് അമ്മയുടെ അതേ അസുഖത്തിനിരയായി അവളും എനിക്ക് നഷ്ടപ്പെട്ടു. കുട്ടികളില്ലാതിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു. ഏകാന്തത മടുത്തുപോയ എനിക്ക് സമൂഹവുമായി ബന്ധപ്പെടാനും പല കുടുംബങ്ങളിലും ഒരു അംഗത്തെപ്പോലെ ഇടപഴകാനും സ്വയം കണ്ടെത്തിയ ഒരു രക്ഷാമാർഗമായിരുന്നു ഈ രഹസ്യ പോലീസ് കുപ്പായം. അങ്ങനെ എനിക്കിപ്പോ എമ്മയെയും തിരിച്ചു കിട്ടി.
0: പക്ഷേ നമ്മൾ ഒരുപാട് ഒരുപാട് വൈകിപ്പോയില്ലേ?
1: നമ്മൾ ഒട്ടും വൈകിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളെല്ലാം ഇന്നലെ പെയ്ത മഴ മാത്രം. ഇപ്പോഴിതാ മരം പെയ്യുന്നു പോലുമില്ല. ഇനി അങ്ങോട്ട് കിടക്കയല്ലേ നമ്മുടെ സമയം?
0: യെസ്, തൊലി ചുളിഞ്ഞ ജീവിതം, തല നരച്ച പ്രണയം. എങ്കിലും നമ്മൾ അടുത്താണ്, ഒരേ നഗരത്തിൽ.

0: ഇത് അവന്റെ കാറാണല്ലോ. ആ ഫ്രോഡ് കാമുകന്റെ. ജീസസ്, അവളും ഉണ്ടല്ലോ അവന്റെ കൂടെ.
1: അതാ, അതല്ലേ കാതറിൻ? ഓ ഗോഡ്, എമ്മയുടെ അതേ ചിരി, അതേ ചലനങ്ങൾ. ഞാൻ ആ പഴയ കാലത്തിലേക്ക് പോവുകയാണ് എമ്മ.
0: അത് നോക്ക് ആന്റണി, അവനെ ശ്രദ്ധിക്കേ. ഈസ് എ ജക്കൽ. കുറുനരിയാണവൻ. അവന്റെ കണ്ണുകളിലെ സ്നേഹം സത്യമല്ല. നല്ലൊരു നടനാണവൻ. എന്റെ കാതറിൻ, എത്ര പാവം. അവൾ അവനെ അന്ധമായി വിശ്വസിച്ചു പോയിരിക്കുന്നു.
1: വിഷമിക്കല്ലേ പൊന്നെ, നമുക്കവരെ വാച്ച് ചെയ്യാം. ഇവരെന്തിന് ഈ സിമിത്തേരിയിൽ വന്നു?
0: പിശാജ് പിന്നെ എവിടെ പോകാൻ? അവനൊരു സാത്താനാണ്. അവളെ അവൻ തട്ടിയെടുക്കും.
1: അപ്സെറ്റ് ആവല്ലേ അമ്മ, നമുക്കിവിടെ പറഞ്ഞിരുന്ന് അവരെ ശ്രദ്ധിക്കാം.
2: മുത്തു, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു പോവാം. നമ്മളിങ്ങനെ ചുറ്റി തിരിഞ്ഞൊക്കെ പപ്പ എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ.
3: ആരും അറിയില്ല പൊന്നേ. അഥവാ അറിഞ്ഞാ തന്നെ മുസ്തഫയോട് നേരിട്ട് എതിർക്കാൻ കഴിയുന്ന ഒരുത്തനും ഇന്ന് ഈ നഗരത്തിലില്ല. ഞാനൊന്ന് വിരൽഞ്ഞൊടിച്ചാലുണ്ടല്ലോ നിന്റെ വീട്ടിനുള്ളിൽ നിന്ന് നീ പോലും അറിയാതെ നീ എന്റെ ബെഡ്റൂമിലെത്തും.
2: ചുമ്മാ പൊളു അടിക്കല്ലേ.
3: ശരി, ഞാൻ തെളിയിച്ചാലോ?
2: അയ്യോ വേണ്ടായേ, എനിക്ക് വിശ്വാസാണേ.
3: അങ്ങനെ വഴിക്ക് വാ. ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഒരു ഫ്ലൈറ്റ് ജേണി. രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ചെത്തുന്നു. ആർക്കും ഒരു സംശയവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയൊഴിച്ചാൽ ബാക്കി കുറേ മണിക്കൂറുകൾ നമുക്ക് മാത്രം സ്വന്തം.
2: അല്ല, യാത്ര എങ്ങോട്ടാണെന്ന്?
3: അത് ക്വൈറ്റ് സീക്രട്ട് മാഡം. എന്തായാലും പിന്നീട് ഒരിക്കലും കാതറിൻ മുസ്തഫ എന്ന ഈ മുത്തുവിനെ മറക്കില്ല. ഐ ആം ഷുവർ.
2: എനിക്ക് പേടിയാ മുത്തു. കഴിഞ്ഞ ദിവസം ഗ്രാൻമയ്ക്കൊരു വെളിപാട് പോലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്നോട് പറയാ, നിന്നെ ആരെങ്കിലും തട്ടിയെടുത്താൽ കൊല്ലും ഞാൻ അവനെന്ന്.
3: അവർക്കെന്തെങ്കിലും ഡൗട്ട് അടിച്ചു കാണും.
2: എങ്ങനെ? അതിനുള്ള ഒരവസരവും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ.
3: പക്ഷെ അവര് കാണുന്ന മാതിരിയല്ല. ഷീസ് വെരി ക്ലവർ. മണത്തറിയും കക്ഷി.

0: കേക്കണോ, പുറത്തു പോയി തിരിച്ചെത്തിയ എന്നെ ആസകലം മണത്തു നോക്കും ഗ്രാൻഡ്മ. ആ നീ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഇല്ലേ, എന്താ
1: അത്?
0: അത് തന്നെ. ഇതേതോ മുഗൾ രാജാക്കന്മാരുടെ മണമാണല്ലോടി, എന്നൊരു ചോദ്യം.
1: തള്ള മോശമല്ലല്ലോ.
0: അങ്ങനെയൊന്നും പറയല്ലേ, പാവ എന്നെ ജീവനാ. ചെറുപ്പത്തിലേ ഗ്രാൻഡ്മയുടെ ചില ഫോട്ടോസ് ഉണ്ട്, ഡിറ്റോ ഞാനാ.
1: ആ വെറുതെ അല്ല മണം പിടിക്കലും സംശയരോഗവും.
0: പോ അവിടുന്ന്.
1: നാളെ നീ ഒരു ജോനോച്ചക്കന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നറിഞ്ഞ ഈ നസ്രാണി ഗ്രാൻഡ്മയ്ക്ക് സഹിക്കോ?
0: മറ്റാരെ എനിക്ക് പേടിയില്ല മുത്തു. ഞാൻ പോയ ഗ്രാൻഡ്മ അപ്പോ വീഴും, അതോർക്കുമ്പോഴാ.
1: ചുരുക്കത്തില് ക്ലൈമാക്സ് ചീറ്റിപ്പോവാനിടയുണ്ടെന്ന്.
0: എന്നല്ല, നീ നഷ്ടപ്പെട്ട ഞാൻ തകരില്ലേ, പിന്നെ ആർക്കു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നെ? അതുപോലെ തന്നെയാ ഗ്രാൻഡ്മയ്ക്ക് ഞാനും.
1: നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവരെ നന്നായി ഒന്ന് സോപ്പിട്ട് കയ്യിലെടുത്തോളാം.
0: അത് മതി, ഗ്രാൻഡ്മയ്ക്ക് നിന്നെ ഇഷ്ടാവണം.
1: അതിനൊത്തിരി സമയമെടുക്കില്ലേ, അതിനു മുമ്പ് ഒരേ ഒരു ദിവസം ഒന്നിച്ചൊരു യാത്ര പ്ലീസ്. എന്താ മിണ്ടാത്ത, എന്നെ വിശ്വാസമില്ലേ? നിനക്കൊരിക്കലും ഒരു കുഴപ്പവും വരില്ല, അല്ലെങ്കിലും ഈ യുഗത്തിൽ ഇതിലൊക്കെ ഇത്ര ഭയക്കാനെന്തിരിക്കുന്നു, അതും നിന്നെപ്പോലെ മോഡേണായൊരു പെൺകുട്ടി.
0: കോസ്റ്റ്യൂമിലും ഹെയർ സ്റ്റൈലിലും മേക്കപ്പിലും ഒക്കെ ഞാൻ അല്പം മോഡേണാ, പക്ഷെ മനസ്സില് ആ പഴയ ഗ്രാൻഡ്മ തന്നെയാ. എനിക്കും അതാ ഇഷ്ടം.
1: ദാറ്റ് മീൻസ്
0: സോറി, ഗ്രാൻഡ്മയുടെ അതേ ഛായയുള്ള ഈ ഞാൻ ഗ്രാൻഡ്മയുടെ മനസ്സ് നഷ്ടപ്പെടുത്തിയ ദൈവം എന്നോട് പൊറുക്കില്ല മുത്തു. പ്ലീസ് നീ എന്നെ പ്രതീക്ഷിക്കരുത്. നമ്മുടെ വിവാഹം നടക്കും മുമ്പുള്ള ഒരു രഹസ്യയാത്രയ്ക്കും സോറി
1: കാതറിൻ.
2: ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? എന്തിനാ ആന്റണി ഇങ്ങനെ ചിരിക്കുന്നത്?
3: നത്തിങ് അമ്മ, നത്തിങ്. നമ്മൾ വിചാരിക്കും പോലെ ഈ കഥയിൽ മുസ്തഫ ഒരു വില്ലനല്ല. കാത്തിമോളോടുള്ള കടുത്ത പ്രണയം അവനെ അന്ധനാക്കിയിരിക്കുന്നു എന്നേയുള്ളൂ.
2: അവൻ എന്റെ കുഞ്ഞിനെ എങ്ങാൻ അപായപ്പെടുത്തിയ.
3: കാത്തിമോൾക്കൊന്നും സംഭവിക്കില്ല, രൂപത്തിൽ മാത്രമല്ല മനസ്സുകൊണ്ടും അവൾ എന്റെ ആ പഴയ അമ്മയാണ്.
2: ഞാൻ നാളെ അവളെ ആന്റണിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ തമ്മിലുണ്ടായിട്ടുള്ള എല്ലാ അടുപ്പവും അകൽച്ചയും ഇന്നലെ രാത്രി ഞാൻ അവളോട് പറഞ്ഞു. പാവം എന്നെ നോക്കിയിരുന്ന് കൊറേ കരഞ്ഞു.
3: അവളെന്നെ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അവരെ സെമിത്തേരിയിൽ വെച്ച് കണ്ട കാര്യം പറയാതിരിക്കുന്നതാണ് ബുദ്ധി.
2: ഇല്ല ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ഫോണിലൂടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, നമുക്ക് നാളെ എന്തായാലും കാണണം.
3: ഓക്കെ ഓക്കെ, പക്ഷേ എവിടെ വെച്ച്?
2: ഞാൻ അവളെയും കൂട്ടി നേരെ ആന്റണിയുടെ ഫ്ലാറ്റിലേക്ക് എത്താം. അതുപോലെ.
3: വാം വെൽക്കം, വാം വെൽക്കം, ഇറ്റ്സ് എ പ്ലെഷർ ഫോർ മീ.
2: പിന്നെ
3: ഹലോ ഹലോ എമ്മ, എന്താ എന്താ പറയാൻ വന്നത്?
2: ഒന്നുമില്ല
3: പ്ലീസ്.
2: അത് പറയാനുള്ളത് കടലോളമുണ്ട്.
3: നമുക്ക് പറയാനുള്ളത് ഈ ജന്മം മുഴുവൻ ഇരുന്ന് പറഞ്ഞാലും തീരില്ല എമ്മ.
2: നേരാട്ടോ, അതാ നമ്മുടെ പ്രണയത്തിന്റെയും ഈ പ്രായത്തിന്റെ ഒരു
3: പ്രശ്നം.
2: ഞാനേ സത്യം പറഞ്ഞ ഇങ്ങനെ ചിരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി ആന്റണി.
3: മനസ്സു തുറന്ന് ചിരിക്കാൻ ഞാനും മറന്നുപോയിരുന്നു അമ്മ. നാളെ മറക്കാതെ വരുമല്ലോ അല്ലേ?
2: ഓ, ഇങ്ങനെ വിശ്വാസമില്ലാതായാലും.
3: വിശ്വാസക്കുറവല്ല, എമ്മ അടുത്തുണ്ടാവുന്നതിന്റെ ഒരു ആശ്വാസം സുഖം, അത് അതൊരു തരം കൊതിയാണ് എനിക്കിപ്പോ.
2: ഇങ്ങനെയൊക്കെ ആന്റണി പറയുന്നത് കേൾക്കുമ്പോ എനിക്കിപ്പോ ഈ രാത്രി എത്ര വയസ്സാന്നറിയോ?

0: ആരായി പാതിരാത്രിയിൽ? ഹലോ, ആൻഡ്രൂസ് ഹിയർ.
1: മിസ്റ്റർ ആൻഡ്രൂസ്, ഞാൻ ഡോക്ടർ സദാശിവനാണ്. ഐശ്വര്യ ഹോസ്പിറ്റലിലെ.
0: ഓ ഓ, എന്താ ഡോക്ടർ ഈ സമയത്ത്?
1: ഞാൻ ഇവിടുന്ന് ഒരു വണ്ടി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആൻഡ്രൂസ്, താൻ ഒട്ടും വൈകാതെ ഇവിടെ എത്തണം.
0: ഓ യെസ് യെസ്. പക്ഷേ സംഗതി എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല.
1: വിഷയം അല്പം സീരിയസ് ആണ്. മദർ തെരേസ റോഡിലുള്ള സ്നേഹമന്ദിറിലെ എൽസമ്മ ഫ്രാൻസിസിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
2: എന്ത് പറ്റി?
1: പേരക്കുട്ടിയുടെ മുറിയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് സ്റ്റെയർകേസ് ഇറങ്ങി വരുമ്പോ കാല് തെറ്റൊന്ന് വീണു. നട്ടലിനും തലയ്ക്ക് മുറിവുണ്ട്, ഐസിയുവിലാണ്.
2: അയ്യോ,
1: ഇടയ്ക്ക് ബോധം തെളിയുമ്പോഴെല്ലാം തന്നെ കാണണമെന്ന് പറയുന്നു. അവരുടെ കൊച്ചുമകളാണ് തന്നെ വിളിക്കാൻ വണ്ടിയുമായി അവിടെ വരുന്നത്.
2: ഓക്കെ ഓക്കെ.
1: മിക്കവാറും ഞാൻ ഫോൺ ഡിസ്കണക്ട് ചെയ്യുമ്പോഴേക്കും കാതറിൻ അവിടെ എത്തും.
2: ഓക്കെ ഓക്കെ. ഡോക്ടർ, അവിടെ എത്തിയെന്ന് തോന്നുന്നു.
1: ഓക്കെ, ഡോണ്ട് ഗെറ്റ് ഡിലേഡ്. ഒരു ഓപ്പറേഷൻ മസ്റ്റ് ആണ്. അതിനു മുൻപ് അവർക്ക് താനുമായി സംസാരിക്കണം.
2: ഓക്കെ ഓക്കെ.
1: ഉടനെ പുറപ്പെടൂ. ഹെയർ കണ്ടീഷൻ ഈസ് വെരി ബാഡ്.
2: ഓക്കെ ഓക്കെ. ഞാനിതാ എത്തി ഡോക്ടർ.

0: കരയല്ല കാതറിൻ, കരയല്ല. കരയല്ലേ കാതറിൻ, കരയല്ലേ. ദാ ഹോസ്പിറ്റൽ എത്തിയല്ലോ. നിന്റെ ഗ്രാൻഡ്മക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. I'm sure. എമ്മക്ക് ഒന്നും സംഭവിക്കില്ല. Don't cry, my child. Believe. Believe and pray for her.
1: Grandma.

0: നിങ്ങളെത്തിയോ? വരൂ വരൂ ആൻഡ്രൂസ്.
1: എങ്ങനെയുണ്ട് ഡോക്ടർ?
0: വിഷമിക്കരുത്. ഏത് ഡോക്ടറേക്കാളും വലിയൊരു ഡോക്ടർ നമുക്ക് മുകളിലുണ്ടല്ലോ. അവനറിയാതെ പ്രാണന്റെ ഒരില പോലും വീഴുന്നില്ല എന്നല്ലേ?
2: What do you mean, Dr. Angal?
0: Yes, I really mean it, Catherine. Your grandma.
2: Grandma?
0: She has left us. Yes. She has slept forever.
2: Grandma!
0: Hey, Andrews, what happened to you?
3: നെഞ്ചു വേദനയുണ്ട്, ഇവിടെ ഇരിക്കൂ. നേഴ്സ്, പ്ലീസ് കം, പിടിക്കൂ,
0: വെള്ളം കുടിക്കുന്നു. ആൻഡ്രൂസ്,
3: നേഴ്സ്, ബ്രിങ് ഹിം ടു ദി ഐസിയു.

0: വല്ലാതെ ചുമയ്ക്കുന്നുണ്ടല്ലോ ഗ്രാൻഡ്പ. ദാ ഈ സിറപ്പ് കഴിക്കൂ, വാതുറക്കൂ.
1: മോൾ എന്താ വിളിച്ചത്? ഗ്രാൻഡ്പ എന്ന് അല്ലേ?
0: യെസ് ഗ്രാൻഡ്പ, മൈ സ്വീറ്റ് ഗ്രാൻഡ്പ.
1: ഗ്രാൻഡ്പ, ലോകത്തെന്നെ അങ്ങനെ വിളിക്കാൻ മോള് മാത്രമേ എനിക്കുള്ളൂ.
0: ഗ്രാൻഡ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ ആൻഡ്രൂസ് എന്ന ആന്റണി പാലിമുട്ടത്തെ നീ ഇനി അങ്ങനെ വിളിച്ചാ മതിയെന്ന്.
1: നിന്റെ ഗ്രാൻഡ്മ ഒരു മാലാഖയായിരുന്നു.
0: അധികം സംസാരിക്കണ്ട ഗ്രാൻഡ്പ, യു ആർ സോ ടയർഡ്.
1: മോൾ ഇത്

0: അവരുടെ വീട്ടിലേക്ക് പോയില്ലേ?
1: ഇല്ല, ഗ്രാൻപയുടെ അസുഖം തീർത്തും ഭേദമായിട്ടെ ഞാൻ ഇനി മടങ്ങുന്നുള്ളൂ.
0: നോ നോ നോ നോ നോ, അത് വേണ്ട. നിന്റെ വീട്ടിൽ നീ ഒളിച്ചു മറ്റെല്ലാവർക്കും തീർത്തും അപരിചിതനാണ് ഞാൻ. എന്നോട് നീ കാണിക്കുന്ന ഈ കെയറിംഗ് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
1: വീട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ ഗ്രാൻമയുടെ സാമീപ്യമാണ് ഗ്രാൻപയുടെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ അനുഭവിക്കുന്നത്. ഗ്രാൻമ എങ്ങും പോയിട്ടില്ല, ഇവിടെ ഉണ്ട് ഗ്രാൻപയുടെ തൊട്ടടുത്ത്. ഗ്രാൻപ പ്ലീസ് കരയരുത്, ഗ്രാൻപ ഇനി ഒരിക്കലും കരയിപ്പിക്കരുതെന്നായിരുന്നു ഗ്രാൻമയ്ക്ക്. പ്ലീസ് ഗ്രാൻപ, ഉറങ്ങിക്കോളൂ, ഒന്നും ചിന്തിക്കാതെ ശാന്തമായി ഒന്നുറങ്ങും.
0: ഇനി എനിക്കൊന്ന് ഉറങ്ങണമെങ്കിൽ നിന്റെ ഈ വയലിൻ സോളോ ഒന്ന് കേൾക്കണം. എമ്മ
1: എമ്മ അല്ല ഗ്രാൻപ, കാത്രിൻ.
0: ഓ, ഐ എം സോറി.
1: ശരി, ഞാൻ വയലിൻ വായിക്കാം. ഒരക്ഷരം മിണ്ടാതെ കിടന്നുറങ്ങിക്കൊള്ളണം. ഓക്കെ
0: ഓക്കെ ഓക്കെ.

0: എക്സ്ക്യൂസ് മീ, എനിക്കങ്ങോട്ട് വരാവോ?
1: മുത്തു, കം ഓൺ.
0: എങ്ങനെയുണ്ട് നിന്റെ ഈ കിഴവൻ ചങ്ങാതിക്ക്? എണീറ്റ് പോരോ, അതോ ഈ കിടപ്പിൽ തട്ടിപ്പോവോ?
1: ഹേയ് പ്ലീസ്, ഒച്ച വെക്കില്ലേ, ഗ്രാൻ പോറങ്ങ.
0: ഹോ, വല്ലാത്ത കെയറിംഗ് ആണല്ലോ. ഹേ, അല്ല നീ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. അത് പറ, വിളിച്ചു വിളിച്ച് മനുഷ്യൻ തോറ്റു.
1: സോറി, ഗ്രാൻപയ്ക്ക് ശല്യമാവാതിരിക്കാനാ.
0: എന്നാ സൈലന്റ് ഇട്ടൂടെ. അല്ല, നമ്മുടെ യാത്രയുടെ കാര്യം എന്തായി? ദാ, ഞാൻ പോയേണ്ട സ്ഥലവും അവിടെ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റും റെഡിയാക്കി കഴിഞ്ഞു മോളെ. ഈ സമയത്തൊരു ജേണി നിനക്കും ഗുണം ചെയ്യും. ഗ്രാൻമായെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും വേദനകളിൽ നിന്നും ഒരു റിലാക്സേഷൻ.
1: റിലാക്സേഷൻ? സത്യത്തിൽ ഗ്രാൻമ മരിച്ചു എന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നുന്നില്ല. ഗ്രാൻമ ഞങ്ങളെ വിട്ടുപോയിട്ടില്ല മുത്തു. ഗ്രാൻപയുടെ ഈ കണ്ടീഷനിൽ പ്രത്യേകിച്ചും.
0: കൊള്ളാലോ, സത്യത്തിൽ ഇങ്ങോരാരാണ്? നിന്റെ ഗ്രാൻമയുടെ ആദ്യ ഭർത്താവോ?
1: അല്ല, നടക്കാതെ പോയ ഒരു കല്യാണ കഥയിലെ സെൻട്രൽ ക്യാരക്ടർ, ആദ്യം മനസ്സ് ചോദിച്ചയാൾ, ഒരു ബാച്ചുലർ ഹസ്ബൻഡ്.
0: കൊള്ളാം, രഹസ്യക്കാരൻ എന്ന പച്ചമലയാളമുണ്ട്.
1: മുത്തു,
0: നീയല്ലാതെ ഇതിനൊക്കെ കൂട്ടുനിൽക്കൂ. പശുവും ചത്തും ഊരിലെ പുളിയും പോയി, എന്നിട്ടും പഴയ പ്രണയപുരാണവും പറഞ്ഞ് അടിഞ്ഞു കൂടിയിരിക്കുക. കിഴട്ടു ശവം.
1: മുത്തു,
0: വിളിക്കണ്ട. ചില പെമ്പിള്ളാർക്ക് പ്രായമായവരെ കാണുമ്പോ ചില സൂക്കേടിളകും. അങ്കിളും ഗ്രാൻഡ്പായും ലോക്കൽ ഗാർഡിയനും ഒക്കെ ആയി. അവന്മാര് ശരിക്കും മുതലാക്കുകയും ചെയ്യും.
1: മുത്തു, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്.
0: സെൻസ് വിട്ടത് എനിക്കല്ല, നിനക്കാ. നീ വീട്ടിൽ കയറിയിട്ട് എത്ര ദിവസമായി? ഊണും ഉറക്കവും കളഞ്ഞ് കൂട്ടിരിപ്പുണ്ടല്ലോ. ജനിപ്പിച്ച പപ്പയെക്കാളും അമ്മയെക്കാളും വലുതാണോ നിനക്ക് ഈ വൃത്തികെട്ട ജന്തു?
1: മുത്തു, മുത്തു, സ്റ്റോപ്പ് യുവർ ബ്ലഡി ടങ്. ഇറ്റ്സ് ടൂ മച്ച്.
0: അതേരി, നിന്റെ സൂക്കേട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മുത്തു പല ടൈപ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവനാ. 1.5 രൂപയുടെ 10 മണക്കുന്നോളു മുതല് 1 രാത്രിയിൽ ലക്ഷങ്ങൾ വിലയുള്ളോളു വരെ. പക്ഷേ നീ, ഛേ,
1: സ്റ്റോപ്പ് ഇറ്റ്, ഗെറ്റ് ലോസ്റ്റ് മാൻ.
0: കാതറിൻ,
1: ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ആൻഡ് ഗെറ്റ് ഔട്ട്, ഐ സേ.
0: നീ എത്ര ധീരവനിതയൊന്നും ചമയണ്ട. രാത്രിയും പകലും എനിക്ക് ഫോൺ ചെയ്തിട്ടുള്ള നിന്റെ ശബ്ദം, നീ എനിക്ക് അയച്ച മെസ്സേജുകൾ, നമ്മൾ ഒന്നിച്ചെടുത്ത ഫോട്ടോസ് എല്ലാം എന്റെ കയ്യിലുണ്ട്. നിന്റെ ധീരത ഞാനൊന്ന് കാണട്ടെ. ഇനി നമുക്ക് നെറ്റിലൊന്ന് ആഘോഷിക്കാം. ഗുഡ് ബൈ. ഓടി.
2: Catherine, don't be afraid, girl. Mustafa, നിന്നെയല്ല സ്നേഹിച്ചത് കുട്ടി.

0: സൗഭാഗ്യങ്ങളെയാണ്. അവനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എനിക്കവന് മനസ്സിലായി. പിന്നെ ഒത്തു പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട്. കാറ്റത്ത് പറന്നകലുന്ന ഒരു അപ്പൂപ്പൻ താടിയാണ് ഞാൻ. ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം. എന്നെ പ്രതി മോളുടെ ഫ്യൂച്ചർ നശിപ്പിക്കരുത്. കാതറിൻ, നീ ഉടൻ മടങ്ങണം. ഇനി നീ എന്റെ ശുശ്രൂഷകയായി ഇവിടെ നിന്നാൽ അതെന്റെ ഉള്ള സ്വസ്ഥത കൂടി തകർക്കും കുട്ടി.
1: ഇല്ല, ഒരു സ്റ്റേജിൽ ഗ്രാൻഡ് ബേ വിട്ടിട്ട് ഞാൻ പോവില്ല.
0: പോകണം.
1: അയ്യോ അയ്യോ ചോര, സിസ്റ്റർ, ഡോക്ടർ, ഡോക്ടർ, ഗ്രാൻഡ്പ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നു. ഗ്രാൻഡ്പ, ഗ്രാൻഡ്പ.
2: ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ മിസ്സസ് ജോളി സ്റ്റീഫൻ? എന്റെ അറിവിൽ ആൻഡ്രൂസ് വളരെ ജെന്റിലാണ്. പക്ഷേ നിങ്ങളുടെ മകൾക്ക് നിങ്ങളെക്കാൾ വലുത്. ഇന്നലെ കണ്ട ആ ഓൾഡ് മാനാണ് എന്നവൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞില്ലേയെല്ലാം. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഉപദേശിക്കുന്നതിനും ഒരു ലിമിറ്റില്ലേ? മിസ്റ്റർ സ്റ്റീഫൻ എന്ത് തോന്നുന്നു?
3: കുറ്റം എന്റേതാണ് ഡോക്ടർ സദാശിവൻ. അവളെ എന്നേക്കാൾ അധികം ഞാൻ സ്നേഹിച്ചു, ലാളിച്ച് ലാളിച്ച് വഷളാക്കി.
4: പക്ഷേ അയാളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കും, അല്ലെങ്കിൽ വല്ല കൊട്ടേഷൻ ടീമിനെയും കൊണ്ട് തല്ലി കൊല്ലിക്കും. ആ കാലം തന്തേ.
2: അതുകൊണ്ടൊന്നും കേതരന്റെ മനസ്സു മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്രാൻമായുടെ പഴയ ലവർ എന്നതിനപ്പുറം അവൾക്ക് അയാളോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. മറ്റെവിടെന്നും അവൾ പ്രതീക്ഷിച്ച എന്തൊക്കെയോ, ഐ മീൻ സ്നേഹവാത്സല്യങ്ങൾ, അയാളുടെ പ്രസൻസിൽ അവൾക്ക് നേടാനാകുന്നുണ്ട്. അവളത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ, സ്വന്തം കുടുംബത്തേക്കാൾ. അതാണ് നമ്മൾ ഭയക്കേണ്ടത്.
3: എനിക്കും അതാണ് ഡോക്ടർ മനസ്സിലാക്കാത്തത്.
4: ഇതിൽ ഇത്ര മനസ്സിലാവായി എന്തോന്നാ? അയാൾ അവളെ വശീകരിച്ചു, ഒന്നുകിൽ കൈവിഷം, അല്ലെങ്കിൽ വല്ല മയക്കുമരുന്നോ മറ്റോ.
0: രണ്ടുമല്ല. എന്റെ കയ്യിൽ ഇപ്പറഞ്ഞ യാതൊന്നുമില്ല. ഉള്ളത് നിന്റെ മമ്മിയോടുള്ള സ്നേഹവും സത്യസന്ധതയും മാത്രമാണ്.
2: ആൻഡ്രൂസ്, നിങ്ങൾ എന്തിനിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു? പ്ലീസ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ. ശരീരത്തിനും മനസ്സിനും വിശ്രമം വേണ്ട സമയമാണിപ്പോൾ.
0: വേണ്ട ഡോക്ടർ, ആൻഡ്രൂസ് ഒരിക്കലും വിശ്രമിച്ചിട്ടില്ല. യാത്രയായിരുന്നു യാത്ര. ഈ ജോളി സ്റ്റീഫന്റെ മമ്മിയിൽ നിന്നാണ് ഞാൻ ആദ്യം ഓടി ഒളിച്ചത്. എന്റെ അമ്മയിൽ നിന്ന് ഞാൻ ആദ്യം ഒരു സ്ത്രീയെ വെറുത്തത് അവളെയായിരുന്നു. പിന്നീട് എന്റെ ജീവനേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടതും അവളെയായിരുന്നു. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായ ശേഷവും അവൾ എന്റെ മനസ്സിൽ കൊഴിയാത്തൊരു ഇല പോലെ നിറം മങ്ങാതെ നിന്നു. ഭാര്യയുടെ മരണശേഷം എത്രയോ വർഷങ്ങൾ ഞാൻ ഏകാഗ്രിയായി എവിടെയെല്ലാം അലഞ്ഞു. എനിക്കൊപ്പം എമ്മയും ഈ ഭൂമിയിൽ എവിടെയോ ഉണ്ടെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയതേയില്ല. എന്നിട്ടും വിധി എന്റെ മുന്നിൽ അവളെ കൊണ്ടുവന്ന് നിർത്തി. പഴയ കാലങ്ങൾ പരസ്പരം പറഞ്ഞ് ജീവിത സഹായാന്നം തള്ളി നീക്കുവാൻ തുടങ്ങുകയായിരുന്നു ഞങ്ങൾ. പക്ഷേ വീണ്ടും വിധിയുടെ വിളയാട്ടം. അവളെ നിർണയിക്കുവാൻ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴും അഗ്നിയിലൊരുങ്ങി ശുദ്ധി വന്ന പൊന്തരി പോലെ എന്റെ മുന്നിൽ എമ്മയുടെ കൗമാരം കാതറിന്റെ രൂപത്തിലെത്തി. എമ്മ തന്നെയാണ് കാത്തിയെ ആദ്യമായി എനിക്ക് പരിചയപ്പെടുത്തിയത്. മിസ്റ്റർ സ്റ്റീഫൻ, നിങ്ങൾ കാതറിന്റെ പപ്പയല്ലേ? നിങ്ങൾക്ക് തന്നെയാണ് അവളിൽ പൂർണ്ണ അവകാശം. കൊണ്ടുപോയിക്കൊള്ളു. അവളിപ്പോൾ എന്റെ റൂമിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. നിങ്ങളുമായി പിണങ്ങി എന്റെ നെഞ്ചിൽ വന്ന് വീണതാ എന്റെ മോള്. അവൾ ഉണരുമ്പോൾ പപ്പയും മമ്മിയും ഡോക്ടറങ്കിളും അവൾക്ക് ചുറ്റും വേണം. പക്ഷെ ഉണർന്നാൽ അവൾ ആദ്യം അന്വേഷിക്കുന്നത് എന്നെയായിരിക്കും. ഞാനൊരു ദുസ്വപ്നം മാത്രമായിരുന്നുവെന്ന് ഡോക്ടർ സദാശിവൻ, നിങ്ങൾ അവളോട് പറയണം. ഒരു മുസ്തഫ എന്ന മുത്തു പോയാൽ അവൾ ചിലപ്പോൾ സഹിച്ചേക്കാം. പക്ഷേ എന്നെ നഷ്ടപ്പെട്ടാൽ അവൾ സഹിക്കും.

0: ഡോക്ടർ സദാശിവൻ, നിങ്ങളായിരിക്കണം ഇനി അവളുടെ വെളിച്ചം. ഞാൻ ഇറങ്ങുകയാണ്. ഇനി ആരും ഈ നഗരത്തിൽ ആൻഡ്രൂസിനെ കാണില്ല.
1: നിങ്ങൾ ഈ നേരത്ത് എങ്കോട്ട്?
0: ആൻഡ്രൂസിന് നേരവും ലക്ഷ്യവും ഇല്ലായിരുന്നു ഡോക്ടർ. പക്ഷേ ആൻഡ്രൂസിനെ കാത്ത വിധി എന്നും ചിലതെല്ലാം ഒരുക്കി വച്ചിരുന്നു. ഒക്കെ ഏറ്റുവാങ്ങാൻ മാത്രമാണ് ഈ ജന്മം. ദാറ്റ്സ് ഓൾ.
2: അപ്പോൾ പറഞ്ഞത് മറക്കണ്ട.
0: എമ്മ ഉറങ്ങുകയാണ്. ഗുഡ് ബൈ.

0: ഡോക്ടർ, കാതറിന് റൂമിലെങ്ങും കാണുന്നില്ല.
1: ഏ, അവൾ അകത്ത് ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നല്ലോ.
0: ഞങ്ങൾ എല്ലായിടത്തും നോക്കി, ആള് മിസ്സിംഗ് ആണ്.
2: എന്റെ മോളെ എവിടെ പോയി?
0: അവളൊരു കത്തെഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്.
1: കത്തോ?
3: എന്റെ ജീവന്റെ ജീവനായ പപ്പയും മമ്മിയും വായിച്ചറിയുന്നതിന് നിങ്ങൾ എന്നെ അന്വേഷിച്ച് അലഞ്ഞു നടന്ന് സ്വയം മനസ്സ് തകർക്കരുത്. ഞാനിപ്പോൾ കാതറിനിൽ നിന്നും എം എയിലേക്കുള്ള ദൂരം അത്രയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എം എയും കാതറിനും രണ്ടല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. എനിക്കിപ്പോൾ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആന്റണി പാലിമറ്റമെന്ന ആൻഡ്രൂസിൽ ഒളിഞ്ഞിരുന്ന എം എയുടെ അന്തോണിയെ എന്നേക്കുമായി സ്വന്തമാക്കുക. ഇന്നോളം അയാൾ അനുഭവിച്ച വേദനകൾക്ക് ജീവിത സായാഹ്നത്തിലെങ്കിലും ഒരു സാന്ത്വനമാകുക. കാരണം എം എ ഒരു സ്ത്രീയായിരുന്നു. അന്തോണിയിലെ പുരുഷനിൽ തന്റെ പൂർണ്ണത നിശ്ചയിച്ചുറപ്പിച്ച സ്ത്രീ. ഒരു സ്ത്രീ പുരുഷനെ ആഗ്രഹിക്കുന്നത് അവന്റെ ശാരീരികമായ കരുത്തോ രൂപ സൗഭാഗ്യമോ കൊതിച്ചല്ല, മനസ്സിന്റെ പൗരുഷമാണ് അവളെ അവനിലേക്ക് എത്തിക്കുന്നത്. ആ കരുത്തും നന്മയും ആൻഡ്രൂസിനുണ്ട്. സമൂഹവും നിയമവും സദാചാരവും എന്നെ വേട്ടയാടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഗ്രാൻമയിലെ സ്ത്രീ ആഗ്രഹിച്ചതെന്തോ അത് സാക്ഷാത്കരിച്ചാലേ കാതറിനിലെ സ്ത്രീക്ക് ഇനി ഉറങ്ങാനാകൂ. കടമയും കടപ്പാടുകളും പൂർത്തിയാക്കാൻ ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരും വരെ എന്നെ ശപിക്കരുത്. സ്വന്തം മകൾ കാതറിൻ.
4: പ്രാണനിലകൾ പറയാതെ പറഞ്ഞത്. നാടകം സമാപിക്കുന്നു.

രചന ശ്രീമൂല നഗരം പൊന്നൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ആൻഡ്രൂസ്, മനു ജോസ്, കാതറിൻ, എമ്മ, ടി എസ് ആശാദേവി, മുസ്തഫ, കെ ജയൻ, ആന്റണി പാലിമറ്റം, ശ്രീമൂല നഗരം പൊന്നൻ, സ്റ്റീഫൻ, എ ഇ വാമനൻ നമ്പൂതിരി, ജോളി സ്റ്റീഫൻ, ജി കെ ഗീത, എൽസമ്മ ഫ്രാൻസിസ്, സിന്ധു ടി ഗംഗാധരൻ, ഡോക്ടർ സദാശിവൻ, ദേവിസ് പി മാറോക്കി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് June 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നഖങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

യേശുദാസ് പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം തേടിയ വള്ളി കാലിൽ ചുറ്റി. എ പി ഗോപാലിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് സിയ വഹാബ്.

0: ആകാശവാണി സുഭാഷിതം കേൾക്കാം. അവതരിപ്പിച്ചത് ഫാദർ തോമസ് കുട്ടിയിൽ.
1: 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം വെയിൽസിലെ രാജകുമാരൻ രാജ്യത്തിനുവേണ്ടി യുദ്ധം ചെയ്ത യാതന അനുഭവിക്കുന്ന 36 പട്ടാളക്കാരെ ശുശ്രൂഷിച്ചിരുന്ന സൈനിക ആശുപത്രി സന്ദർശിച്ചു. കൈയും കാലും നഷ്ടപ്പെട്ടവർ, നെഞ്ചിലും തലയിലും വെടിയേറ്റിട്ടും ജീവൻ തിരിച്ചുകിട്ടിയവർ, ശരീരാവയവങ്ങൾ നഷ്ടമായവർ, ഓരോ സൈനികന്റെ അടുത്തും കുറേ സമയം അദ്ദേഹം ചിലവഴിച്ചു. പിന്നീട് പുറത്തേക്കുള്ള ഗേറ്റിലേക്ക് നയിക്കപ്പെട്ട രാജകുമാരൻ ചോദിച്ചു, 36 പേരിൽ ഞാൻ 29 പേരെയല്ലേ കണ്ടുള്ളൂ, മറ്റ് 7 പേർ എവിടെ? മുഖം താഴ്ത്തിക്കൊണ്ട് നേഴ്സ് പറഞ്ഞു, 7 പേരെ അങ്ങ് കാണണ്ട, കാണാൻ പറ്റുന്ന പരുവത്തിലുള്ളവരല്ല അവർ. രാജകുമാരൻ ആകാംക്ഷയോട് ചോദിച്ചു, എന്നെ പ്രതിയോ അതോ അവരെ പ്രതിയോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാത്തത്? സർ, അങ്ങേ പ്രതി തന്നെയാണ്, നേഴ്സ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്നെ അങ്ങോട്ട് തന്നെ നയിക്കൂ. തികച്ചും തകർന്ന് ഞെരിഞ്ഞ് ഭീകരരൂപരായി കിടന്ന ആ ജവാന്മാരുടെ ഓരോരുത്തരുടെയും പക്കൽ രാജകുമാരൻ കൂടുതൽ സമയം ചെലവഴിച്ചു. അപ്പോൾ ആ സൈനികരുടെ മുഖത്തെ സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. ലോകത്തിലെ അറിയപ്പെട്ട രോഗങ്ങളിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ മനഃശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ആരോരുമില്ലാതെ പരിഗണനയില്ലാത്തവരായി പ്രയോജനരഹിതരാണെന്നുള്ള മനസ്സോടെ ഏകാന്തതയിൽ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. തങ്ങളുടെ നല്ല കാലം കടന്നുപോയെന്നും ഇനി തങ്ങളെ കാണാനും കേൾക്കാനും ആരും വരില്ല എന്നുള്ള വിചാരം. ഉറ്റവരും ഉടയവരുമായി പലരും ഉണ്ടെങ്കിലും അവർക്കാർക്കും തന്നെ സന്ദർശിക്കുവാൻ ഇഷ്ടമല്ലെന്നുള്ള ചിന്ത. തൻ്റെ ചെറുപ്പകാലത്തെയും ആരോഗ്യാവസ്ഥയിലും ആർക്കുവേണ്ടി ദിനരാത്രങ്ങൾ അധ്വാനിക്കുകയും ധനവും സമയവും ചെലവഴിക്കുകയും ചെയ്തുവോ അവരാരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ള പ്രയാസം. വേദനിപ്പിക്കുന്ന വികാരങ്ങളുടെ മധ്യേ ഏകാന്തരായി ഭവിക്കുന്ന വ്യക്തികളുടെ മനോദുഃഖത്തിൻ്റെ കനവും വ്യാപ്തിയും ആർക്കും അളക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ കുടുംബങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാഴ്ചയില്ലാതെ, കേൾവിശക്തിയില്ലാതെ, ചലനശക്തിയില്ലാതെ കഴിയുന്ന വൃദ്ധജനങ്ങളെ എങ്ങനെയാണ് കുടുംബാംഗങ്ങൾ കരുതുന്നത്? ഒരു കാലത്ത് പറമ്പ് വാങ്ങാനും വീട് പണിയാനും മുറികൾ മനോഹരമാക്കുവാനും മക്കൾക്ക് പഠന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനും വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത വ്യക്തികൾ ഒരു ഒഴിഞ്ഞ മൂലയിൽ തിരസ്കൃതനായി കിടക്കുന്നുവെന്ന് വരുന്ന പക്ഷം അയാളുടെ ഏകാന്തതയുടെ കയ്പും വേദനയും എന്തുമാത്രമായിരിക്കും. ഒരിക്കൽ ഒരു വൃദ്ധനായ പിതാവ് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടയിൽ മൊബൈലിൻ്റെ തകരാറ് ശരിയാക്കാനായി ചെന്നു. കടക്കാരനെത്ര നോക്കിയിട്ടും മൊബൈലിന് ഒരു തകരാറും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പച്ച, ഇതിന് തകരാറൊന്നുമില്ല എന്ന് വൃദ്ധ പിതാവിനെ അറിയിച്ചപ്പോൾ ആ പിതാവിൻ്റെ ചോദ്യം ഇതായിരുന്നു, എന്നിട്ടെന്താ മോനെ, എൻ്റെ മക്കളാരും?

0: എന്നെ വിളിക്കാത്തത്. രോഗശയ്യയിൽ അമരുമ്പോൾ, ഏകാന്തതയുടെ ദുഃഖം കാർന്നു തിന്നുമ്പോൾ, പുതുജീവനും നവചൈതന്യവും കൊടുക്കാൻ സാധിക്കുന്ന ഒരൊറ്റമൂലിയാണ് മറ്റുള്ളവരുടെ സന്ദർശനം, സ്നേഹമുള്ള സംഭാഷണങ്ങൾ, കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ. ഒരു വാക്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പണം വീടുകൊണ്ട് അവസാനിക്കും. ബന്ധുമിത്രാദികൾ, ഉറ്റവർ ഉടയവർ, ചങ്ങാതിമാർ കുഴിമാടം വരെ, ശവക്കല്ലറ വരെ അനുഗമിക്കും. അതിനപ്പുറം പിന്തുടരുന്നത് നാം ചെയ്ത നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും നല്ല സന്ദർശനങ്ങളുമാണ്. എത്ര വലിയ അന്ധകാരം വിചാരിച്ചാലും ഒരു മെഴുകുതിരിയുടെ വെളിച്ചം മറയ്ക്കാൻ സാധിക്കാത്തതുപോലെ അനേകർക്ക് വെളിച്ചമായി പ്രശോഭിക്കാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.